ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂൺ 15 സമതല ഭൂമികളിലൂടെ സഞ്ചരിക്കുന്നു. 1860 ജൂൺ 15 വിളക്കേന്തിയ മാലാഖ എന്ന നാമത്തിൽ മാനവ ചരിത്രത്തിൽ ഇടം പിടിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ ലണ്ടനിലെ സെന്റ് തോമസ് ഹോസ്പിറ്റലിൽ ലോകത്തെ ആദ്യത്തെ നഴ്സിംഗ് സ്കൂളിന് തുടക്കം കുറിച്ചിരിക്കുന്നു. 1940 ജൂൺ 15 ജർമ്മനിക്ക് മുന്നിൽ ഫ്രാൻസ് കീഴടങ്ങിയിരിക്കുന്നു. 1971 ജൂൺ 15 മലയാള സിനിമയിലെ മഹാനടന്മാരിൽ അഗ്രഗണ്യനായ സത്യന്റെ ജീവിത നാടകത്തിന്റെ തിരശീല വീണിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില്ല.
1: നാം ഒരു മെസ്സേജിന് എത്ര വേഗത്തിൽ മറുപടി നൽകുന്നു എന്നത് നമ്മുടെ വ്യക്തിത്വത്തെയും മറ്റുള്ളവരോടുള്ള നമ്മുടെ താല്പര്യത്തെയും കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു. ആധുനിക മനഃശാസ്ത്രം ഇതിനെ ഡിജിറ്റൽ റെസ്പോൺസീവ്നെസ് എന്ന് വിളിക്കുന്നു. കൃത്യസമയത്ത് മറുപടി നൽകുന്ന വ്യക്തികൾ സാധാരണയായി മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കുന്നവരും ബന്ധങ്ങൾക്ക് മുൻഗണന നൽകുന്നവരുമായിരിക്കും. വേഗത്തിലുള്ള പ്രതികരണം അവ്യക്തതകൾ ഒഴിവാക്കാനും ബന്ധങ്ങളിൽ സുരക്ഷിതബോധം വളർത്താനും സഹായിക്കുന്നു. താൻ അയച്ച സന്ദേശം ശ്രദ്ധിക്കപ്പെടുന്നു എന്ന തോന്നൽ മറ്റേ വ്യക്തിയിൽ പോസിറ്റീവായ വികാരങ്ങൾ ഉണർത്തുന്നു. ഇത് തലച്ചോറിലെ റിവാർഡ് പാത്വേയെ ഉത്തേജിപ്പിക്കുകയും ബന്ധം ദൃഢമാക്കുകയും ചെയ്യുന്നു. എല്ലായ്പ്പോഴും മറുപടി നൽകാൻ വൈകുന്നത് ചിലപ്പോൾ വൈകാരികമായ അകൽച്ചയെ സൂചിപ്പിക്കാം. എന്നാൽ ഇതിന് മറ്റു വശങ്ങളുമുണ്ട്. അമിതമായ ജോലിഭാരമോ മാനസിക സമ്മർദ്ദമോ അനുഭവിക്കുന്നവർ പലപ്പോഴും മറുപടി നൽകുന്നത് നീട്ടിവെക്കാറുണ്ട്. ചില വ്യക്തികൾ വികാരങ്ങൾ പ്രകടിപ്പിക്കാനോ ആശയവിനിമയം നടത്താനോ ഉള്ള പേടി കാരണം മനഃപൂർവ്വം സന്ദേശങ്ങളെ അവഗണിക്കാറുണ്ട്. അവോയ്ഡൻസ് സ്റ്റൈൽ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. തുടർച്ചയായ നോട്ടിഫിക്കേഷനുകൾ ഒരാളെ മാനസികമായി തളർത്തുന്നത് വഴിയും മറുപടികൾ വൈകാം. നമ്മുടെ ഡിജിറ്റൽ ശീലങ്ങൾ മറ്റുള്ളവർക്ക് നമ്മളിലുള്ള വിശ്വാസത്തെ ബാധിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ ആശയവിനിമയം നടത്തുന്നത് ബന്ധങ്ങളിൽ റിലയബിലിറ്റി അഥവാ വിശ്വാസ്യത ഉറപ്പാക്കുന്നു. മറിച്ച് സ്ഥിരമായി വൈകി മറുപടി നൽകുന്നത് അറിയാതെ തന്നെ ബന്ധങ്ങളിൽ അകലം സൃഷ്ടിക്കാൻ കാരണമായേക്കും. ഒരാൾ മറുപടി നൽകാൻ വൈകുന്നത് എപ്പോഴും താൽപര്യക്കുറവ് കൊണ്ടാകണമെന്നില്ല. അവരുടെ സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കുന്നത് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ സഹായിക്കും. മറുപടി നൽകാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ അത് ചുരുക്കത്തിൽ അറിയിക്കുന്നത് ഉദാഹരണത്തിന് തിരക്കിലാണ്, പിന്നീട് വിളിക്കാം, ബന്ധങ്ങളിലെ സുതാര്യത നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മുടെ സ്മാർട്ട് ഫോണിലെ ഒരു മറുപടി കേവലം കുറച്ച് വാക്കുകളല്ല, മറിച്ച് മറ്റൊരാൾക്ക് നാം നൽകുന്ന പരിഗണനയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ്. കൃത്യസമയത്തുള്ള ഇടപെടലുകൾ വഴി നമുക്ക് കൂടുതൽ കരുത്തുറ്റ സാമൂഹിക ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സാധിക്കും.

സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: റോബർട്ട് ബ്രൗണിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചോദ്യങ്ങൾ ചോദിക്കാത്തവർ, സംശയിക്കാത്തവർ മൃഗത്തിന് തുല്യമാണ്. ഈ വാചകം കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ തോന്നിയേക്കാം. ചോദ്യം ചോദിക്കാത്ത മനുഷ്യരെ എന്തിനാണ് അദ്ദേഹം മൃഗങ്ങളോട് ഉപമിച്ചത്? മനുഷ്യൻ എന്ന നിലയിൽ നമ്മെ ഉന്നതരാക്കുന്നത് എന്താണ്? ചിന്തയാണോ? വികാരങ്ങളാണോ? ഈ ലോകത്തെ മുന്നോട്ട് നയിച്ച ഏറ്റവും വലിയ ശക്തി ഏതാണ്? സംശയമില്ല, അത് ചോദ്യങ്ങളാണ്. ബ്രൗണിംഗ് തന്റെ വാക്കുകളിലൂടെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷതയാണ് അടയാളപ്പെടുത്തുന്നത്: അന്വേഷണ തൃഷ്ണ. മൃഗങ്ങൾ ജീവിക്കുന്നത് പ്രകൃതിയുടെ സഹജവാസനകൾക്കനുസരിച്ചാണ്. അവയ്ക്ക് വിശന്നാൽ ഇരതേടണം, ഭയം തോന്നിയാൽ ഓടി ഒളിക്കണം. അവ തന്റെ ചുറ്റുപാടുകളെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ മനുഷ്യൻ തന്റെ യുക്തി ഉപയോഗിച്ച് കാര്യങ്ങളെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ട് എന്നത് ഒരു മാന്ത്രിക ചോദ്യമാണ്. മരത്തിൽ നിന്നും ആപ്പിൾ താഴെ വീഴുന്നത് ഒരു മൃഗം കണ്ടാൽ അത് തിന്നാൻ ശ്രമിക്കും. എന്നാൽ ഐസക് ന്യൂട്ടൺ കണ്ടപ്പോൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത് മുകളിലേക്ക് പോകാതെ താഴേക്ക് വീണത് എന്നാണ്. ആ ഒരു ചോദ്യമാണ് ഗുരുത്വാകർഷണ നിയമം എന്ന വലിയ സത്യത്തിലേക്ക് ലോകത്തെ നയിച്ചത്. ഒരു മൃഗത്തിന് ഇന്നലത്തെ ജീവിതം തന്നെ നാളെയും മതിയാകും. എന്നാൽ ചോദ്യം ചോദിക്കാത്ത മനുഷ്യനും അതുതന്നെ സംഭവിക്കും. തനിക്കുള്ള വിശ്വാസങ്ങളെ, ചുറ്റുപാടുകളെ, അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങളെ സംശയിക്കാതെ അനുസരിച്ച് ജീവിക്കുന്നവർ സഹജവാസനയ്ക്ക് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അവരെ വളർത്തുന്നത് ചിന്തയില്ലാത്ത അനുസരണയുള്ളവരായിട്ടാണ്. ഒരു കുട്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവരുടെ ബുദ്ധി വികസിക്കുന്നത്. അതിനാൽ ചോദ്യം ചോദിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തരുത്. ചോദ്യചിഹ്നമില്ലെങ്കിൽ ഉത്തരം കിട്ടിയ സ്ഥിരീകരണ ചിഹ്നത്തിന് യാതൊരു വിലയുമില്ല. സംശയങ്ങളാണ് വിശ്വാസത്തിന്റെ മൂലക്കല്ല്. ലോകത്ത് ശാസ്ത്രീയമായി ഉണ്ടായിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങൾക്കും പിന്നിൽ സംശയങ്ങളാണ്, വിശ്വാസങ്ങളല്ല. പണ്ട് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഇത് കണ്ട ഗലീലിയോ ചോദ്യം ചോദിച്ചു, സംശയം പ്രകടിപ്പിച്ചു. ആ സംശയമാണ് സൗരയൂഥം എന്ന സത്യത്തിലേക്ക് ലോകത്തെ നയിച്ചത്. ഒരു ഡോക്ടർക്ക് മുന്നിൽ ഒരു രോഗി എത്തുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് തനിക്ക് അറിയാവുന്ന രോഗനിർണയങ്ങളെല്ലാം സംശയിച്ച് പുതിയ ചോദ്യങ്ങൾ ചോദിച്ച് രോഗിയുടെ അവസ്ഥ കൂടുതൽ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. സംശയമില്ലാതെ ഒരു മരുന്ന് നൽകിയാൽ അത് ഗുരുതരമായ പിഴവിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും സംശയമില്ലാതെ നേടുന്ന വിശ്വാസങ്ങൾക്ക് ആഴം കുറവാണ്. ഒരാൾ പറയുന്നത് ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ വിശ്വസിക്കുമ്പോൾ അത് അന്ധമായ വിശ്വാസമായി മാറുന്നു. എന്നാൽ നമ്മൾ സംശയിക്കുകയും ചോദ്യം ചോദിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് ബലമുള്ള വിശ്വാസമായി മാറുന്നു. ചോദ്യങ്ങൾ നമ്മുടെ ബോധ്യങ്ങളെ ശുദ്ധീകരിക്കുന്നു. റോബർട്ട് ബ്രൗണിംഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംശയമില്ലാതെ എല്ലാത്തിനെയും അംഗീകരിക്കുന്ന മനസ്സ് വികസിക്കുന്നില്ല എന്നാണ്. വികസിക്കാത്ത മനസ്സ് സഹജവാസനയെ മാത്രം ആശ്രയിക്കുന്ന മൃഗത്തിന് തുല്യമാണെന്ന വലിയ സത്യം അദ്ദേഹം പറയാതെ പറയുന്നു. എന്തിനാണ് പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കുന്നത്? ഉത്തരം ലളിതമാണ്: ഭയം. ഞാൻ ചോദിക്കുന്ന ചോദ്യം മണ്ടത്തരമാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമോ എന്ന ഭയം. ഈ ഭയം നമ്മുടെ മനസ്സിൽ നിന്ന് എത്രയോ നല്ല ചോദ്യങ്ങളെയും അതുവഴി ലഭിക്കേണ്ട ഉത്തരങ്ങളെയും ഇല്ലാതാക്കുന്നു. മേലധികാരികളോടോ പ്രശസ്തരായ വ്യക്തികളോടോ ചോദ്യം ചോദിച്ചാൽ അത് തന്റെ ജോലിയെയോ നിലനിൽപ്പിനെയോ ബാധിക്കുമോ എന്ന ഭയം. ഈ ഭയമാണ് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കാരണമാകുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ചിന്തകളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാനുള്ള ധൈര്യമാണ് ചോദ്യങ്ങളിലൂടെ ലഭിക്കുന്നത്. ഒരു സമൂഹത്തിൽ ചോദ്യങ്ങളില്ലാതാകുമ്പോൾ സംഭവിക്കുന്നത് ജനാധിപത്യത്തിന്റെ തകർച്ചയാണ്. ചോദ്യങ്ങളും സംശയങ്ങളും ഇല്ലാതാകുമ്പോൾ അവിടെ വിമർശനങ്ങളും ഇല്ലാതാകുന്നു. വിമർശനമില്ലാത്ത അധികാരികൾക്ക് തെറ്റുകൾ തിരുത്താൻ സാധിക്കാതെ വരും. സമൂഹം ഒരു പുരോഗതിയും ഇല്ലാതെ ഒരിടത്തു തന്നെ നിശ്ചലമാകും. കാരണം പുതിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പുതിയ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്. ബ്രൗണിംഗിന്റെ വാക്കുകളെ വെളിച്ചത്തിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ചോദ്യചിഹ്നം സ്ഥാപിക്കാം? ദിവസവും ഒരു ചോദ്യമെങ്കിലും നിങ്ങളോട് തന്നെ ചോദിക്കുക: ഞാൻ ഇന്ന് ചെയ്തതിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചിന്തിക്കുന്നത്? സ്വയം വിമർശനാത്മകമായി ചോദ്യങ്ങൾ ചോദിക്കുക. ഒരാൾ നിങ്ങളോട് വിയോജിക്കുമ്പോൾ പ്രതിരോധിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുക. നിങ്ങളുടെ ചോദ്യം മറ്റൊരാളുടെ ചിന്തയുടെ വാതിൽ തുറക്കും. ഏറ്റവും വലിയ ചോദ്യമാണ് ഞാൻ തെറ്റാണോ എന്ന് അംഗീകരിക്കാനുള്ള ധൈര്യം. തെറ്റുപറ്റാനുള്ള സാധ്യതയെ സംശയിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വിനയമുള്ളവരും അറിവുള്ളവരുമാകുന്നത്.

കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയില ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസായി റേഡിയോ 91.2 FM.

പോക്കുവെയിൽ പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. രാവുടുങ്ങി ഒരു പകൽ പിറക്കുകയാണ്. നിറമുള്ള പൂവുകൾ പരിശോഭിക്കാൻ തുടങ്ങുന്നു. ചലനാത്മകമായി തുടങ്ങുന്ന തെരുവുകൾ, കിളികൾ ഉണർന്ന് ആകാശങ്ങൾ തേടി പറന്നുകഴിഞ്ഞു. കൂടണയാൻ തിരികെ എത്തും വരെ അതിരുകളില്ലാതെ പറന്നുകൊണ്ടേയിരിക്കുന്ന പക്ഷികൾ, എങ്ങും എവിടെയും ചലനം, ജീവിതത്തെ ഉണർത്തുന്ന, ജീവിതത്തെ ഉയർത്തുന്ന തുടിതാളമേളങ്ങൾ. ഹർഷോന്മാദമായ ഈ ഭൂമികയിൽ സജീവമായിരിക്കാൻ കഴിയുന്നതേക്കാൾ ഹൃദ്യമായി മറ്റെന്തിരിക്കുന്നു? മധുരോധാരമായ ജീവിതം, അത് സജീവമായിരിക്കുന്നതിനേക്കാൾ ഉന്മത്തമായി മറ്റെന്തിരിക്കുന്നു? പ്രിയ ശ്രോതാക്കളെ, നിരാശയുടെ പുതപ്പുകൾ വലിച്ചെറിയൂ, ഉണരൂ, എഴുന്നേൽക്കൂ. സുഖദുഃഖ മഞ്ചാടി മണി കോർത്തൊരു പല്ലാങ്കുഴി കളിക്കുന്നു നാം എന്ന കവിവാക്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുഃഖങ്ങളോ അനുഭവിക്കാത്തവരായി ആരുമില്ല. അതൊക്കെ ഉണ്ടാവും, നിരാശയുടെ മഞ്ഞു മുടരുതന്നെയുള്ളൂ. നോക്കൂ, നടനേറുവാൻ ഇനിയുമുണ്ട് ഏറെ ദൂരങ്ങൾ. ഉണരാം, എഴുന്നേൽ.

0: മഴയായാലും വെയിലായാലും പ്രഭാതത്തിന് അതിൻ്റെതായ ഒരു ചാരുതയുണ്ട്. പൊന്നുള്ളി തൂകിയെത്തുന്ന പ്രഭാതങ്ങൾക്കാണ് ഭംഗി കൂടുതൽ എന്ന് പറയുന്നത് ശരി തന്നെയാണ്. എന്നാലും മഴ തൂകി നിൽക്കുന്ന വെളുപ്പാൻ കാലങ്ങൾക്കുമുണ്ട് കാവ്യാത്മകമായ ഒരു ഭംഗി. അപ്പൊ ചോദിക്കും, മഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾക്കോ എന്ന്. പിന്നെ അതിന്റെ ഭംഗി ഒന്ന് വേറെ തന്നെയാണ്. കോടമഞ്ഞണിഞ്ഞ പ്രഭാതങ്ങൾ കണ്ടിട്ടുണ്ടോ? അറിയാതെ പാടിപ്പോകും, നീലഗിരിയുടെ സഖികളെ, ജ്വാലാമുഖികളെ എന്ന്. ജ്യോതിർമയ്യാം ഉഷസിനെ വെള്ളിച്ചാമരം വീശും മേഘങ്ങളെ എന്ന കവിഭാവന. അതേക്കാൾ സുന്ദരമായി പ്രഭാതത്തെ വർണ്ണിക്കുന്നത് എങ്ങനെയാണ്? ഒന്നോർത്തു നോക്കൂ. സത്യത്തിൽ കവിതകളാണ് കാലാതീത സൗന്ദര്യാത്മകമായി പ്രഭാതങ്ങളെ മനസ്സിൽ മാസ്മരികമായി നിറച്ചു തന്നത്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: ശ്രേഷ്ഠ മലയാളം.

0: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് വൃത്തത്തെക്കുറിച്ച് കേൾക്കാം. പദ്യരചന നിർവഹിക്കുമ്പോൾ ആവശ്യമായ ഘടനാ വ്യവസ്ഥയെയാണ് വൃത്തം എന്ന് പറയുന്നത്. ഒരു പദ്യത്തിന്റെ പാദത്തിൽ ഇത്ര അക്ഷരം വേണമെന്നുള്ള വ്യവസ്ഥയാണ് ഛന്ദസ്. ഒരു വരിയിൽ 26 അക്ഷരങ്ങളുള്ള ഛന്ദസ് വരെയാകാം. അതിൽ അധികം അക്ഷരം വരുന്ന പദത്തിന് പദ്യമെന്നല്ല ദണ്ഡകം എന്നാണ് പറയുന്നത്. പദ്യം വാർക്കുന്ന തോതല്ലോ വൃത്തമെന്നിഹ ചൊൽവത് എന്നാണ് വൃത്തത്തെ A.R. രാജരാജവർമ്മ നിർവചിക്കുന്നത്. ഇത്ര അക്ഷരം കൂടുന്നതാണ് ഒരു പാദം. മലയാളത്തിൽ പ്രയോഗത്തിലുള്ള വൃത്തം രണ്ട് തരത്തിലാണ്, സംസ്കൃത വൃത്തവും ദ്രാവിഡ വൃത്തവും. സംസ്കൃത വൃത്തങ്ങളിൽ ഗണങ്ങൾ മുഖ്യമാണ്. മൂന്നക്ഷരം ചേർന്ന കൂട്ടമാണ് ഗണം. ഹ്രസ്വ അക്ഷരങ്ങളെ ലഘു എന്നും ദീർഘാക്ഷരങ്ങളെ ഗുരു എന്നും പറയും. ലഘുവിന് ഒരു മാത്രയും ഗുരുവിന് രണ്ട് മാത്രയുമാണ്. ഇപ്രകാരം ഗുരു ലഘുക്കളുടെ സ്ഥാനഭേദം അടിസ്ഥാനമാക്കി ഗണങ്ങളെ 8 തിരിച്ചിരിക്കുന്നു. യഗണം, രഗണം, തഗണം, ഭഗണം, ജഗണം, സഗണം, മഗണം, നഗണം എന്നിവയാണ് 8 ഗണങ്ങൾ. ആദിമധ്യാന്ത വർണ്ണങ്ങൾ ലഘുക്കൾ എരതങ്ങളിൽ, ഗുരുക്കൾ വജസങ്ങൾക്ക്, മനങ്ങൾ ഗലമാത്രമാം എന്ന് A.R. രാജരാജവർമ്മ വൃത്തമഞ്ചരിയിൽ വിശദീകരിക്കുന്നു. സംസ്കൃത വൃത്തങ്ങളെ സമവൃത്തം, അർദ്ധസമവൃത്തം, വിഷമവൃത്തം എന്നിങ്ങനെ 3 തരത്തിൽ തിരിക്കാം. 4 വരിയിലെയും ഗണവാവസ്ഥ ഒരുപോലെ ഇരിക്കുന്നതാണ് സമവൃത്തം. വക്രം, ഇന്ദ്രവജ്ര, ഉപേന്ദ്രവജ്ര തുടങ്ങിയവ സമവൃത്തത്തിന് ഉദാഹരണം. രഥോധത, ശാർദൂല വിക്രീഡിതം, മാലിനി, മന്ദാക്രാന്ത, വസന്തതിലകം, കുസുമമഞ്ജരി തുടങ്ങിയവയെല്ലാം സമവൃത്തങ്ങളാണ്. വിയോഗിനി, വസന്തമാലിക, പുഷ്പിതാഗ്ര തുടങ്ങിയവ അർദ്ധസമവൃത്തങ്ങളാണ്. കാഗളി, മഞ്ജരി, കേക, അന്നനട, തരംഗിണി, നദോന്നത തുടങ്ങിയവ ഭാഷാവൃത്തങ്ങളാണ്. വൃത്തങ്ങൾക്കെല്ലാം ലക്ഷണം എഴുതിയത് A.R. രാജരാജവർമ്മയാണ്. പല ലക്ഷണങ്ങളും കാവ്യാത്മകമാണ്. 3, 2, 2, 3, 2, 2 എഴുത്തുകൾ, 14, 6 ഗണം, 2, 1 ഗുരു ഒന്നെങ്കിലും വേണം മാറാതെ ഓരോ ഗണത്തിലും, നടുക്കിയതി പാദാതി പൊരുത്തമിത് കേകയാം. 12 മസജം സദന്ത ഗുരുവും ശാർദൂല വിക്രീഡിതം. ശ്ലതകാകളി വൃത്തത്തിൽ 2 പാദത്തിൽ അന്ത്യമായി 2 കുറഞ്ഞിടിലത് മഞ്ചരിയായിടും എന്നു തുടങ്ങി എത്രയോ കാവ്യാത്മകമായ ലക്ഷണങ്ങൾ കൊണ്ട് സമ്പന്നമായ വൃത്തങ്ങൾ.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് L.R. മധുജൻ. സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ഉയർന്നു നിൽക്കുന്ന മലനിരകൾ, ആഴമേറിയ താഴ്വരകൾ, ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുന്ന ഒരു മേഘത്തെ പോലെയായിരുന്നു ഞാൻ. അങ്ങനെയായിരുന്നു എന്റെ യാത്ര. അതിനിടയിൽ എപ്പോഴും ആണ് ഒരു ജനക്കൂട്ടം ഞാൻ കാണുന്നത്. എന്നാൽ അത് മനുഷ്യരായിരുന്നില്ല, നർത്തകികളായിരുന്നു. താനും കാവ്യഭംഗിയുടെ കമനീയത മുഴുവൻ വരികളിൽ ആവാഹിച്ച വേർഡ്സ്വർത്തിന്റെ ഡാഫുഡൽസ് പൂക്കൾ. തടാകത്തിന്റെ തീരത്തും പച്ചമരങ്ങൾക്കിടയിലും അവ നിറഞ്ഞു നിൽക്കുന്നു. ഇളങ്കാറ്റിന്റെ താളത്തിനൊത്ത് അവ ഉല്ലസിച്ച് പറക്കുന്നു, ആനന്ദ നൃത്തമാടുന്നു. ആകാശഗംഗയിലെ തിളങ്ങുന്ന താരങ്ങളെ പോലെ പൂക്കളുടെ നിരകൾ അനന്തമായി നീണ്ടുപോകുന്നു. കായൽക്കരയുടെ ഓരത്ത് ഒരൊറ്റ നോട്ടത്തിൽ പതിനായിരക്കണക്കിന് പൂക്കൾ, തിരച്ചാർത്തുകൾ. ഇത്രയേറെ ആനന്ദത്തിന്റെ കൂട്ടായ്മയിൽ ആർക്കാണ് പ്രസന്നവദനർ ആകാതിരിക്കാനാവുന്നത്? ധന്യതയാർന്ന് പ്രശാന്തമാകാതിരിക്കാനാവുന്നത്? അത്രമേൽ അനവധ്യമായി ഹൃദയത്തെ സ്പന്ദിക്കാനാവുന്ന പാട്ടുകളിലും ധന്യതയാർന്ന് പോവില്ലേ? നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കമനീയതയുടെ കരൾ മുഴുവൻ കടമായി വാങ്ങി വിരചിച്ച ഒരു ഗാനത്തിന്റെ സുഖദ ശ്രവ്യത.

ഈ ദിനത്തിലേക്ക് കൺതുറക്കൂ. ഇതല്ലോ ജീവിതത്തിന്റെ അന്തസത്ത. ഹ്രസ്വമായ ഈ യാത്രയിൽ ഒളിഞ്ഞിരിക്കുന്നത് എത്ര നിഗൂഢ തത്വങ്ങൾ, പൊരുളുകൾ. ഇതിലുണ്ട് അന്തർലീനം, ധന്യതയും കർമ്മത്തിൻ തേജസ്സും വിജയത്തിന് ശക്തിസാരവും. ഇന്നലെ എന്നത് വെറുമൊരു സ്വപ്നമായി മാഞ്ഞുപോയി. നാളെ എന്നതോ കേവലമൊരു കാഴ്ച മാത്രം. ഇന്ന് സുകൃതമായാൽ ഓരോ ഇന്നലെയും ആനന്ദ സ്വപ്നം, ഓരോ നാളെയും പ്രത്യാശയുടെ ദർശനം. സുഹൃത്തെ, കൂട്ടുകാരി, കൺതുറക്കൂ. ഈ ദിനത്തെ നോക്കൂ, എത്ര ഹൃദ്യമീ ദിനമെന്ന് മനസ്സിൽ കരുതൂ. ജീവിതം ഒരു ഉണർത്തുപാട്ടായിരിക്കുന്നു, അതൊരു ഉറക്കുപാട്ടായിരിക്കുന്നുമില്ല. അതീവ ധന്യതയാർന്ന ഈ പകലിന് സ്വാഗതമരുളൂ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കർണികാര ശോഭയാർന്ന ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിന് അന്തിമരൂപം നൽകി US ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ കുറാസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്കിയയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക് റിപ്പബ്ലിക്കിൽ ഔദ്യോഗിക സന്ദർശനത്തിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഇന്നലെ രാത്രിയാണ് പ്രധാനമന്ത്രി ബ്രാറ്റിസ്ലാവയിൽ എത്തിയത്. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നാണ് ബ്രാറ്റിസ്ലാവയിൽ എത്തിയ ശേഷം പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. സ്ലോവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ഉള്ള ചർച്ചകൾ അടക്കം നിരവധി പരിപാടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇന്ന് ബ്രാറ്റിസ്ലാവയിൽ ഉള്ളത്.
0: 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ ആരംഭിക്കും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടിയിൽ കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യം എന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. വ്യാപാര തന്ത്രപര പങ്കാളിത്തത്തിനപ്പുറം പൊതു താൽപര്യങ്ങൾ പങ്കുവച്ചുകൊണ്ടാണ് ഇന്ത്യ ഫ്രാൻസ് ബന്ധം മുന്നോട്ടു പോകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.
2: दुनिया में अलग अलग देश एक दूसरे के साथ व्यापार करते हैं. अलग अलग देशों के बीच स्ट्रेटेजिक पार्टनरशिप भी होती है, लेकिन कुछ रिलेशंस ऐसे होते हैं जो शेयर्ड इंटरेस्ट के साथ साथ शेयर्ड विजन से भी ड्राइव होते हैं. भारत और फ्रांस का रिश्ता कुछ ऐसा ही है.
0: പ്രതിരോധം, സാങ്കേതികവിദ്യ, വ്യാപാരം എന്നിവ ഉൾപ്പെടെ പ്രധാന മേഖലകളിൽ തന്ത്രപര പങ്കാളിത്തം വികസിപ്പിക്കുന്നതിനെക്കുറിച്ചും ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. കഴിഞ്ഞ 12 വർഷത്തിനിടെ വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനത്തിനാണ് ഇന്ത്യ സാക്ഷ്യം വഹിച്ചത്. ഈ കാലയളവിൽ മോദി സർക്കാർ ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പ്രമുഖ പദ്ധതികൾ നടപ്പിലാക്കി. 2047-ഓടെ ഇന്ത്യയെ വികസിത ഭാരതമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആധുനിക അടിസ്ഥാന സൌകര്യ നിർമ്മിതിക്കായി സർക്കാർ വിവിധ നടപടികളാണ് സ്വീകരിച്ചത്. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 ഇരട്ടി വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. ഇന്ത്യയിലെ മെട്രോ റെയിൽ ശൃംഖല 5 ഇരട്ടി വികസിച്ചത് നഗരങ്ങളെ കൂടുതൽ ബന്ധിപ്പിക്കുന്നതിനും സഹായിച്ചു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21-ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്ര സംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായി നിരീക്ഷണവും നടത്തി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കും. ഒരു റിപ്പോർട്ട്.
4: ആദ്യഘട്ടത്തിൽ KSRTCയുടെ 3125 ഓർഡിനറി ബസ്സുകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര ലഭ്യമാകും. വരുമാന പരിധിയോ സാമൂഹ്യ പദവിയോ ഉൾപ്പെടെ യാതൊരു മാനദണ്ഡവും ബാധകമല്ല. പ്രത്യേക രജിസ്ട്രേഷനോ രേഖകളോ ആവശ്യമില്ല. യാത്രക്കിടെ കണ്ടക്ടറിൽ നിന്ന് 0 ടിക്കറ്റ് അല്ലെങ്കിൽ പ്രിയദർശിനി ടിക്കറ്റ് കൈപ്പറ്റിയാൽ മാത്രം മതിയാകും. ഇതുവഴി ഓരോ യാത്രയുടെയും കൃത്യമായ വിവരങ്ങൾ രേഖപ്പെടുത്തുകയും സുതാര്യമായ കണക്കെടുപ്പ് ഉറപ്പാക്കുകയും ചെയ്യും. ഉദ്ഘാടന സർവീസിന്റെ ഡ്രൈവറും കണ്ടക്ടറും വനിതകളായിരിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള നാവിക ഉപരോധം അമേരിക്ക അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാനുള്ള കരാറിലും US ഇറാനും അന്തിമരൂപം നൽകി. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുവാനും ആഗോള എണ്ണ വിതരണത്തിന്റെ 1/5 ജലപാതയായ ഹോർമൂസ് കടലിടുക്കിലൂടെ കടത്തിവിടാനും കരാർ വ്യക്തമാക്കുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലാൻഡിൽ കരാറിൽ ഒപ്പുവയ്ക്കും. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനു ശേഷം വെള്ളിയാഴ്ച ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ലെബനൻ ഉൾപ്പെടെ എല്ലാ മേഖലകളിലെയും യുദ്ധവും സൈനിക നടപടികളും ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ പറഞ്ഞു. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിന് ഇറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. സ്വീഡനും ടുണീഷ്യയും തമ്മിലുള്ള മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ഗ്രൂപ്പ് എയിൽ ഇന്നലെ നടന്ന കളിയിൽ ജർമ്മനി ലോകകപ്പിലെ പുതുമുഖമായ കുറാസോയെ 1-7 പരാജയപ്പെടുത്തി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ഇക്വഡോറിനെ കളിയുടെ 90th നേടിയ മിന്നും ഗോളിൽ വീഴ്ത്തി ആഫ്രിക്കൻ ടീം ഐവറി കോസ്റ്റ് വരവറിയിച്ചു. യോഗ്യതാ മത്സരങ്ങളിൽ തെക്കേ അമേരിക്കയിലെ വമ്പന്മാരെ വീഴ്ത്തി മുന്നേറിയ ഇക്വഡോറിന് തോൽവി അപ്രതീക്ഷിതമായി. കുറുസോവയെ തകർത്ത് തരിപ്പണമാക്കി 4 ലോകകപ്പ് നേടിയ ജർമ്മനി ലോകകപ്പിലെ തങ്ങളുടെ അരങ്ങേറ്റം അതിഗംഭീരമാക്കി. എണ്ണം പറഞ്ഞ 7 ഇതാദ്യമായി ലോകകപ്പിലെത്തിയ കരീബിയൻ ടീമിന്റെ വലയിൽ ജർമ്മൻ താരങ്ങൾ അടിച്ചു കയറ്റിയത്. മറ്റൊരു മത്സരത്തിൽ വമ്പൻ താരനിരയുള്ള നെതർലാൻഡ്സിനെ ഏഷ്യൻ കരുത്തരായ ജപ്പാൻ സമനിലയിൽ പിടിച്ചുനിർത്തി.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റ് ഗ്രൂപ്പ് എയിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി ഇന്ത്യ. ഇന്നലെ ബെർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ 64 പാകിസ്ഥാൻ പരാജയപ്പെട്ടത്. ഇന്ത്യയുടെ 171 വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാൻ 17 106 എല്ലാവരും പുറത്തായി. 44 68 നേടിയ സ്മൃതി മന്ദാനയാണ് ടോപ് സ്കോറർ. ഇന്നലെ നടന്ന മറ്റൊരു മത്സരത്തിൽ നെതർലാൻഡ്സിനെതിരെ ബംഗ്ലാദേശ് 6 വിജയം നേടി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 km വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വയോജനങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തടയാൻ ഇന്ന് ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനം. സംസ്ഥാനതല ബോധവൽക്കരണ ദിനാചരണ പരിപാടി മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ 2nd സ്ലൊവാക്യയിൽ എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലൊവാക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് ഇന്ന് തുടക്കം. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഹോർമൂസ് കടലിടുക്ക് തുറക്കുവാനുള്ള കരാറിന് അന്തിമരൂപം നൽകി യുഎസും ഇറാനും. യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയ്ക്ക് 64 റൺസ് ജയം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പുറോസോയെ പരാജയപ്പെടുത്തി ജർമ്മനി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിയൊരു വൈകാരിക തകർച്ച അനുഭവിക്കാത്ത മനുഷ്യർ വളരെ കുറവായിരിക്കും. ചിലരെ അതൊരു പ്രണയബന്ധത്തിന്റെ അവസാനമായിരിക്കും തേടിയെത്തുക. ചിലരെ വിശ്വസിച്ച ഒരാളുടെ വഞ്ചനയായിരിക്കും തകർക്കുക. ചിലരെ കുടുംബ ബന്ധങ്ങളിലെ അവഗണനകൾ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. മറ്റു ചിലർ വർഷങ്ങളോളം വിഷലിപ്തമായ ബന്ധങ്ങളുടെ നിഴലിൽ ജീവിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ ക്രമേണ പഠിച്ചെടുക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. രോഗമുക്തി എന്നത് പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകുക എന്നതല്ല, മറിച്ച് ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ പഠിക്കുക എന്നതാണ്. നോക്കൂ, ഇതൊരു തത്വശാസ്ത്രമല്ല, വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കൽ കൂടി പറയുകയാണ്, രോഗമുക്തി എന്നത് പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകുക എന്നതല്ല, മറിച്ച് ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ പഠിക്കുക എന്നതാണ്. പലരും രോഗമുക്തിയെ തെറ്റായി മനസ്സിലാക്കാറുണ്ട്. ഫീലിംഗ് എന്നത് എല്ലാവരോടും വീണ്ടും വിശ്വാസം സ്ഥാപിക്കലാണ് എന്നവർ കരുതുന്നു. എല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കുകയും എല്ലാ ബന്ധങ്ങൾക്കും അവസരം നൽകുകയും ചെയ്യുന്നതാണ് മാനസിക പക്വതയെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ അതങ്ങനെയല്ല. യഥാർത്ഥ രോഗമുക്തി എന്നത് പലപ്പോഴും കൂടുതൽ ശ്രദ്ധാലുവാകുന്നതിലൂടെയാണ് പ്രകടമാകുന്നത്. സ്വന്തം ജീവിതത്തിലേക്ക് ഇനി ആരെയാണ് പ്രവേശിപ്പിക്കേണ്ടത്, ആരോടാണ് അകലം പാലിക്കേണ്ടത് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഒരു വ്യക്തിയുടെ വൈകാരിക വളർച്ചയുടെ പുതിയ ഘട്ടം ആരംഭിക്കുന്നത്. ആരോഗ്യകരമായ അതിർവരമ്പുകൾ അഥവാ ബൗണ്ടറികൾ രൂപപ്പെടുന്നത് മാനസിക ക്ഷേമത്തിന്റെ പ്രധാന ഘടകമാണ്. ഒരു കാലത്ത് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാൻ വേണ്ടി ജീവിച്ചിരുന്ന ഒരാളെ സങ്കൽപ്പിക്കൂ. ആരെങ്കിലും സഹായം ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്ന ഭയത്തിൽ സ്വന്തം ആവശ്യങ്ങൾ പോലും മാറ്റിവെക്കും. എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് നല്ല സ്വഭാവമായി തോന്നാം. എന്നാൽ ഉള്ളിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. സ്വന്തം ഊർജം മുഴുവൻ മറ്റുള്ളവർക്കായി ചെലവഴിക്കുന്നതിനിടയിൽ അയാൾ സ്വയം മറന്നുപോകുന്നു. ഒടുവിൽ ക്ഷീണം, നിരാശ, ദേഷ്യം, ആത്മനിന്ദ എന്നിവ വളരാൻ തുടങ്ങുന്നു. ഇതിനെ എമോഷണൽ ബേൺ ഔട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് ബൗണ്ടറി എന്ന ആശയം പ്രസക്തമാകുന്നത്. ബൗണ്ടറി എന്നത് ചുമരുകളല്ല, അത് മറ്റുള്ളവരെ പുറത്താക്കാനുള്ള ശ്രമവുമല്ല, അത് സ്വന്തം മാനസികവും വൈകാരികവും ശാരീരികവുമായ ക്ഷേമത്തെ സംരക്ഷിക്കാൻ നാം നിശ്ചയിക്കുന്ന ആരോഗ്യകരമായ അതിരുകളാണ്. ബൗണ്ടറികൾ നമ്മുടെ ആവശ്യങ്ങളെ സംരക്ഷിക്കാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താനും സഹായിക്കുന്ന വ്യക്തിപരമായ ചട്ടക്കൂടുകളാണ്. രോഗമുക്തി നേടുന്ന ആളുകളിൽ കാണുന്ന ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിൽ ഒന്ന്, അവർ എല്ലാ സംഭാഷണങ്ങളിലും പങ്കെടുക്കേണ്ടതില്ല എന്ന് തിരിച്ചറിയുന്നതാണ്. ഓരോ തർക്കത്തിലും ജയിക്കണമെന്നില്ല. ഓരോ തെറ്റിദ്ധാരണയും വിശദീകരിക്കേണ്ട ബാധ്യതയില്ല. ഓരോ വിമർശനത്തിനും മറുപടി പറയേണ്ടതുമില്ല. മുമ്പ് മണിക്കൂറുകളോളം അവരെ അലട്ടിയിരുന്ന പല കാര്യങ്ങളും പിന്നീട് അവർ ശാന്തമായി വിട്ടുകളയാൻ പഠിക്കുന്നു. അത് ദുർബലത കൊണ്ടല്ല, മറിച്ച് സ്വന്തം ഊർജത്തിന്റെ വില അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്.

ആരോഗ്യകരമായ ബൗണ്ടറികൾ രൂപപ്പെടുന്നത് പലപ്പോഴും വേദനാജനകമായ അനുഭവങ്ങൾക്ക് ശേഷമാണ്. ബാല്യത്തിൽ സ്വന്തം ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കാതിരുന്നവർക്കും സ്നേഹം നേടാൻ നിരന്തരം സ്വയം തെളിയിക്കേണ്ടി വന്നവർക്കും പിന്നീട് ജീവിതത്തിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇല്ല എന്ന് പറയുമ്പോൾ കുറ്റബോധം തോന്നുന്നതും ഇതുകൊണ്ടാണ്. എന്നാൽ കുറ്റബോധം തോന്നുന്നു എന്നതിന് തെറ്റ് ചെയ്യുന്നു എന്നർത്ഥമില്ല. പലപ്പോഴും അത് പഴയ ശീലങ്ങളുടെ പ്രതിഫലനം മാത്രമാണ്. ഒരു ഉദാഹരണം നോക്കാം. ദിവസവും രാത്രി വളരെ വൈകുവോളം സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിർബന്ധിതനാകുന്ന ഒരാൾ ഉണ്ടെന്ന് കരുതുക. ആദ്യമത് സൗഹൃദത്തിന്റെ ഭാഗമാണെന്ന് തോന്നാം. എന്നാൽ അതുകൊണ്ട് സ്വന്തം ഉറക്കം നഷ്ടപ്പെടുകയും മാനസികാരോഗ്യം തകരുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി ആവശ്യമാണ്. ഇന്ന് സംസാരിക്കാൻ കഴിയില്ല, നാളെ സംസാരിക്കാം എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വയം സംരക്ഷണമാണ്. രോഗമുക്തി നേടുന്നവരിൽ മറ്റൊരു വലിയ മാറ്റം അവർ ബന്ധങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നു എന്നതാണ്. മുമ്പ് അവർ ബന്ധങ്ങളുടെ എണ്ണത്തിലായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. പിന്നീട് അവർ മനസ്സിലാക്കുന്നു 100 പരിചയക്കാരെക്കാൾ 3 ആത്മാർത്ഥ സുഹൃത്തുക്കൾ വിലപ്പെട്ടവരാണെന്ന്. നിരന്തരം വിമർശിക്കുന്ന ആളുകളെക്കാൾ വളരാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ കൂടുതൽ പ്രധാനമാണെന്ന്. സ്നേഹമെന്നത് സ്വയം നഷ്ടപ്പെടുത്തലല്ലെന്നും ആരോഗ്യമുള്ള ബന്ധങ്ങൾ പരസ്പരം ബഹുമാനത്തിൽ നിന്നാണ് വളരുന്നതെന്നും അവർ തിരിച്ചറിയുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടി മനസ്സിലാക്കണം. രോഗമുക്തി എന്നത് എല്ലാ മനുഷ്യരിൽ നിന്നും അകന്നു നിൽക്കലല്ല. ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രൊട്ടക്ട് യുവർ പീസ് എന്ന പേരിൽ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന സമീപനങ്ങൾ കാണാറുണ്ട്. എന്നാൽ ആരോഗ്യകരമായ ബൗണ്ടറികളും ഒറ്റപ്പെടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ആരോഗ്യകരമായ ബൗണ്ടറികൾ സ്നേഹത്തിന് വാതിലടയ്ക്കുന്നില്ല, അവ വിഷലിപ്തതയ്ക്ക് മാത്രം വാതിലടയ്ക്കുന്നു. അവ വിശ്വാസത്തെ നിഷേധിക്കുന്നില്ല, വിശ്വാസത്തിന് അർഹതയുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. റിസർച്ച് സാഹിത്യത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ ആശയമുണ്ട്. ബൗണ്ടറീസ് ആർ ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ഐ ക്യാൻ ലവ് യു ആൻഡ് മീ സൈമൾട്ടേനിയസ്ലി, അഥവാ നിന്നെയും എന്നെയും ഒരുപോലെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്ന ദൂരമാണ് ബൗണ്ടറി. ഈ വാചകം രോഗമുക്തിയുടെ സാരാംശം തന്നെയാണ്. കാരണം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ സ്വയം മറക്കാതിരിക്കുകയും സ്വയം സംരക്ഷിക്കുമ്പോൾ മറ്റുള്ളവരോട് വെറുപ്പ് പുലർത്താതിരിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ വൈകാരിക പക്വത. വൈകാരികമായ രോഗമുക്തിയുടെ മറ്റൊരു പ്രധാന ലക്ഷണം ജീവിതത്തിലെ ബന്ധങ്ങളെ കാണുന്ന രീതിയിൽ സംഭവിക്കുന്ന വലിയ മാറ്റമാണ്. ഒരു കാലത്ത് വേദനിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം തോളിലേക്ക് എടുത്തുവെക്കുകയും എല്ലാവരെയും രക്ഷിക്കേണ്ട ബാധ്യത തനിക്കാണെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരാൾ ഹീലിംഗിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള നിർണായകമായ വ്യത്യാസം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. സിമ്പതി എന്നത് മറ്റൊരാളുടെ വേദനയെ കണ്ടുകൊണ്ട് അവരോട് സഹതാപം തോന്നുന്ന അവസ്ഥയാണ്. എന്നാൽ എമ്പതി അതിലും ആഴമുള്ള ഒന്നാണ്. മറ്റൊരാളുടെ അനുഭവത്തെ അവരുടെ കണ്ണുകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശേഷിയാണ് അത്. പ്രശ്നമെന്തെന്നാൽ വൈകാരികമായി മുറിവേറ്റ നിരവധി ആളുകൾ പലപ്പോഴും എമ്പതിയെ സ്വയം ത്യജിക്കുന്ന അവസ്ഥയുമായി കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുക എന്നത് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നല്ല എന്ന തിരിച്ചറിവ് ഹീലിംഗിന്റെ ഭാഗമാണ്. മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത് യഥാർത്ഥ എമ്പതി എന്നത് മറ്റൊരാളുടെ അരികിൽ നിൽക്കാനുള്ള കഴിവാണ്. അവരുടെ ജീവിതഭാരം മുഴുവൻ സ്വന്തം ചുമലിലേക്ക് ഏറ്റെടുക്കാനുള്ള ബാധ്യതയല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ വൈകാരികമായി പക്വത കൈവരിച്ച മനുഷ്യർ മറ്റുള്ളവരുടെ വേദനകളെ ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം സ്വന്തം മാനസിക സമാധാനത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അവർ തിരിച്ചറിയും. ഈ സന്തുലിതാവസ്ഥയാണ് ആരോഗ്യകരമായ ബന്ധങ്ങളുടെ അടിത്തറ.

പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ജീവിതത്തിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന ആളുകൾ തണുത്ത മനസ്സുള്ളവരോ സ്വാർത്ഥരോ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാത്തവരോ ആണെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. പലപ്പോഴും ഏറ്റവും ശക്തമായ എമ്പതി ഉള്ളവരാണ് ഏറ്റവും വ്യക്തമായ ബൗണ്ടറികൾ സ്ഥാപിക്കുന്നത്. കാരണം മനുഷ്യരുടെ വേദനയും വികാരങ്ങളും എത്രത്തോളം ക്ഷീണിപ്പിക്കുന്നതാണെന്ന് അവർക്ക് നന്നായി അറിയാം. മറ്റുള്ളവരുടെ ദുഃഖം നിരന്തരം സ്വന്തം മനസ്സിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഒടുവിൽ കമ്പാഷൻ ഫറ്റീങ് അഥവാ വൈകാരികമായ ക്ഷീണത്തിലേക്ക് നയിക്കുമെന്ന് അവർ അനുഭവത്തിലൂടെ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ എല്ലാവർക്കും എപ്പോഴും ലഭ്യമായിരിക്കേണ്ട ബാധ്യതയിൽ നിന്ന് സ്വയം മോചിതരാകുന്നു. ഒരു വ്യക്തിയുടെ പ്രശ്നം കേൾക്കാനും ആശ്വസിപ്പിക്കാനും അവർ തയ്യാറായിരിക്കും. പക്ഷേ സ്വന്തം മാനസികാരോഗ്യം തകരുന്ന അത്രയും ആ പ്രശ്നത്തിനുള്ളിൽ മുങ്ങിപ്പോകില്ല. ഇതാണ് യഥാർത്ഥ എമ്പതിയുടെ പക്വമായ രൂപം. കാരണം ശൂന്യമായ ഒരു പാത്രത്തിന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം പകരാൻ കഴിയാത്തതുപോലെ സ്വയം വൈകാരികമായി തകർന്ന ഒരാൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സാധിക്കില്ല. അതിനാൽ തന്നെ ഹീലിംഗ് നേടിയ മനുഷ്യർ സ്ഥാപിക്കുന്ന ബൗണ്ടറികൾ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മതിലുകളല്ല, മറിച്ച് സ്നേഹവും കരുതലും ദീർഘകാലം നിലനിർത്താൻ അവർ പണിയുന്ന സംരക്ഷണ വേലികളാണ്. സ്വന്തം സമാധാനത്തെ കാത്തുസൂക്ഷിക്കുന്ന ഈ വിവേകമാണ് അവരെ കൂടുതൽ ആരോഗ്യകരമായ ബന്ധങ്ങളിലേക്കും കൂടുതൽ അർത്ഥവത്തായ ജീവിതത്തിലേക്കും നയിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് ശാന്തരായി കാണപ്പെടുന്ന ചില മനുഷ്യരെ നാം കാണാറുണ്ട്. അവർ അനാവശ്യ തർക്കങ്ങളിൽ പങ്കെടുക്കില്ല, ഓരോ കാര്യത്തിലും പ്രതികരിക്കില്ല, എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കില്ല. ചിലപ്പോൾ അവരെ അഹങ്കാരികളായി പോലും തെറ്റിദ്ധരിക്കാം. എന്നാൽ പലപ്പോഴും സത്യം മറ്റൊന്നായിരിക്കും. അവർ ഒരുപക്ഷെ ആരും കാണാത്ത വലിയ ആന്തരിക യുദ്ധങ്ങൾ പോരാടി വിജയിച്ചവരായിരിക്കും. അവരുടെ ശാന്തത ജന്മസിദ്ധമായതല്ല, അനുഭവങ്ങളിൽ നിന്ന് നേടിയെടുത്തതായിരിക്കും. രോഗമുക്തി എന്നത് പഴയ മുറിവുകൾ മറക്കുക എന്നതല്ല, അവയിൽ നിന്ന് പഠിക്കുക എന്നതാണ്. സ്വന്തം സമാധാനം വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ്. എല്ലാവർക്കും വാതിൽ തുറന്നിടുന്നത് ദയയല്ല, ആരെ അകത്തേക്ക് ക്ഷണിക്കണം എന്ന് വിവേകപൂർവം തീരുമാനിക്കുന്നതാണ് യഥാർത്ഥ ആത്മസ്നേഹം. കാരണം സ്വന്തം മാനസികാരോഗ്യത്തെ സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വയം ബഹുമാനിക്കുന്നതിന്റെ ഏറ്റവും മനോഹരമായ രൂപമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ആരോഗ്യകരമായ അതിർവരമ്പുകൾ സ്ഥാപിക്കാൻ പഠിക്കുന്ന നിമിഷം മുതൽ അയാൾ മറ്റുള്ളവരിൽ നിന്ന് അകന്നുപോകുന്നില്ല, മറിച്ച് സ്വന്തം ഉള്ളിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം. ചിന്തകളുടെ നവരത്ന ശോഭ കേൾക്കാം നമസ്തേ മലയാളത്തിൽ ഇനി തളിരില.
1: ഒരു കുടുംബം മുന്നോട്ട് പോകാൻ കൈക്കരുത്ത് മാത്രം പോരാ, മനക്കരുത്തും വേണം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ പല വീടുകളിലും ഈ മനക്കരുത്തിന്റെ വലിയൊരു ഭാഗം പേറുന്നത് സ്ത്രീകളാണ്. വീടടിച്ചു വാരുന്നതോ ഭക്ഷണം പാകം ചെയ്യുന്നതോ ആയ ജോലികളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നാളെ എന്ത് കറി വെക്കണം, കുട്ടിയുടെ യൂണിഫോം അലക്കിയോ, വൈകുന്നേരം അതിഥികൾ വരുമ്പോൾ എന്ത് നൽകണം എന്നിങ്ങനെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ ഓർത്തുവെക്കുന്ന ഒരു വലിയ മാനസിക ഭാരത്തെക്കുറിച്ചാണ്. ഇതിനെ മനഃശാസ്ത്രത്തിൽ മെന്റൽ ലോഡ് എന്ന് വിളിക്കുന്നു. ഈ അദൃശ്യമായ ഭാരത്തെക്കുറിച്ചും അതെങ്ങനെ ലഘൂകരിക്കാമെന്നും മനസ്സിലാക്കിയിരിക്കണം. പല സ്ത്രീകളും ഇന്ന് പരാതിപ്പെടുന്നത് തങ്ങളൊരു പങ്കാളി എന്നതിലുപരി ഒരു കെയർ ടേക്കർ ആയി മാറുന്നു എന്നാണ്. വീടിന്റെ ഓരോ മുക്കുമൂലയും നോക്കി നടത്തേണ്ട ഉത്തരവാദിത്വം തന്റേത് മാത്രമാണെന്ന് തോന്നൽ ഒരാളെ മാനസികമായി തളർത്തും. ശാരീരികമായ അധ്വാനത്തെക്കാൾ ഉപരിയായി ഈ ചിന്താഭാരമാണ് ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാക്കുന്നത്. ഈ പ്രശ്നത്തിന് പരിഹാരമില്ല എന്നല്ല, ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ സമാധാനം കണ്ടെത്താം. നിങ്ങൾ ചെയ്യുന്ന ഓർമ്മിക്കൽ എന്ന ജോലി എത്രത്തോളം വലുതാണെന്ന് പങ്കാളിയോട് തുറന്ന് സംസാരിക്കുക. ഞാൻ ഇത് ചെയ്യുന്നു എന്നല്ല, മറിച്ച് നമുക്കിത് ഒരുമിച്ച് ചെയ്യാം എന്ന രീതിയിൽ ചർച്ചകൾ തുടങ്ങുക. ജോലികൾ പങ്കിടുമ്പോൾ അത് വെറും ശാരീരികമായ ജോലി മാത്രമല്ല ആവേണ്ടത്, അത് ആസൂത്രണം ചെയ്യാനുള്ള ചുമതലയും പങ്കിടണം. ഉദാഹരണത്തിന്, പച്ചക്കറി വാങ്ങുക എന്നത് ഒരാളുടെ ചുമതലയാണെങ്കിൽ എന്ത് വാങ്ങണമെന്നത് പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. ബന്ധങ്ങളിൽ സമത്വം ആവശ്യപ്പെടുന്നത് ആരെയും കുറ്റപ്പെടുത്താനല്ല, മറിച്ച് രണ്ടുപേർക്കും ഒരുപോലെ സന്തോഷിക്കാനും വിശ്രമിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ടാക്കാനാണ്. ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഉത്തരവാദിത്വങ്ങൾ തുല്യമായി പങ്കിടുന്ന ദമ്പതികൾക്കിടയിൽ സ്നേഹവും സംതൃപ്തിയും കൂടുതലായിരിക്കും എന്നാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഈ ഭാരം പേറുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങളുടെ മനസ്സമാധാനം കുടുംബത്തിന്റെ കൂടി സമാധാനമാണ്. അതുകൊണ്ട് മനസ്സ് തുറന്ന് സംസാരിക്കുക. ഒരു ചെറിയ സംഭാഷണത്തിന് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കുടുംബം എന്നത് ഒരാൾ വലിക്കുന്ന വണ്ടിയാവരുത്, മറിച്ച് രണ്ടുപേർ ചേർന്ന് തുഴയുന്ന തോണിയാവണം. പരസ്പരം താങ്ങാവുക, തണലാവുക.

നമസ്തേ മലയാളം തുടരുന്നു. പൂക്കൾ വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്കുവരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി

മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും ഉവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവറലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ, അവിടെ നിന്ന് കോരിയെടുത്ത രണ്ട് കൈക്കുടന്ന ഗാനധാരകളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: ഓലക്കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ് തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലിന്നും മാഞ്ഞുപോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷം, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: എനിക്ക് ബ്രിഗേഡിയർ ആർക്കെമേനോനെ ഒന്ന് കാണണം.
2: സാധാരണ വിസിറ്റേഴ്സിനെ അദ്ദേഹം ഇവിടെ വെച്ച് സ്വീകരിക്കാറില്ല. ഈ എക്സ്പോർട്ട് കമ്പനിയുടെ ഓഫീസിലോ ബംഗ്ലാവിൽ വെച്ചോ കാണുന്നതാണ് നല്ലത്. അതും പ്രെയർ അപ്പോയിന്റ്മെന്റ്. സ്നേഹാലയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളപ്പോ അദ്ദേഹം അറ്റൻഡ് ചെയ്യാറുള്ളൂ. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ ആണ്. സോറി,
1: എനിക്ക് അദ്ദേഹത്തെ കണ്ടത് ഇവിടെ വെച്ച് തന്നെയാണ്
2: എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം മതിയോ? മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്യാതെ ആരെ അകത്തേക്ക് വിടാൻ എനിക്ക് അനുവാദമില്ല. ഹീസ് എ വെരി സ്ട്രിക്ട് മാൻ.
1: ഐ ഡു അണ്ടർസ്റ്റാൻഡ്. തൽക്കാലം ഒരു ഫേവർ മാത്രം ചെയ്യൂ. ബ്രിഗേഡിയർ ആർ കെ മേനോനെ കാണുവാൻ ക്യാപ്റ്റൻ ആലീശ്വരിയം വന്നിരിക്കുന്നു എന്ന് മാത്രം ചെന്ന് പറയൂ. ജസ്റ്റ് ഓൺലി ദാറ്റ്.
2: ക്യാപ്റ്റൻ?
1: യെസ്, ക്യാപ്റ്റൻ ആലീശ്വരിയൻ.
3: ജോയിൻ അറ്റ് യുവർ ഏർലിയസ്റ്റ് എന്ന് എഴുതിയപ്പോ അത് ഇത്രയും നേരത്തെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല.
1: കത്ത് കിട്ടിയപ്പോൾ ഉടനെ ആകാമെന്ന് കരുതി. നല്ല കാര്യങ്ങൾ വൈകിക്കരുതല്ലോ.
3: ദാറ്റ്സ് ഫൈൻ. സർവീസ് അവസാനിപ്പിക്കുമ്പോ ഡെഹ്റാഡൂണിലായിരുന്നല്ലേ?
1: അതെ.
3: ഞാൻ കുറെ നാളോടെ ഉണ്ടായിരുന്നു, വേ ബാക്ക് ഇൻ 76. അന്നൊരു പക്ഷേ മിസ് ആലീസ് ആർമിയെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. 9 വർഷത്തെ സർവീസ്, ക്യാപ്റ്റൻ റാങ്ക്. സർവീസിൽ തുടർന്നിരുന്നെങ്കിൽ വലിയ ഉയർച്ച ഉണ്ടാകുമായിരുന്നല്ലോ. പിന്നെ എന്താ വേണ്ടെന്ന് വെച്ചേ?
1: അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി. അവസാന കാലത്ത് ശുശ്രൂഷിക്കാൻ അടുത്തുണ്ടാവണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതിലും വലുതല്ലല്ലോ സർ ജോലിയും ഉയർച്ചയും.
3: മിസ് ആലീസ് ചെയ്തതാണ് അതിന്റെ ശരി.
1: അമ്മ മരിച്ചു. മിലിറ്ററിയിലെ എക്സ്പീരിയൻസ് വെച്ച് എവിടെ വേണമെങ്കിലും ജോലി കിട്ടും. പക്ഷേ മനസ്സിന് നിങ്ങുന്ന ഒരു ജോലി ഇതാകും തോന്നി. അതുകൊണ്ടാണ് ഒരാളെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞപ്പോ ഉടനെ അപ്ലൈ ചെയ്തത്. സ്വന്തം അച്ഛനും അമ്മയും എന്ന് കരുതി കുറെ പേരെ ശുശ്രൂഷിക്കാമല്ലോ സർ. അത് തന്നെ വലിയ കാര്യമല്ലേ?
3: യു സെഡ് ഇറ്റ് മിസ് ആലീസ്. ഈ സ്പിരിറ്റ് ഉള്ള ഒരാളെ ആയിരുന്നു എനിക്കും ഇവിടെ ആവശ്യം. എക്സ്പോർട്ട് കമ്പനിയിൽ 100 കൂട്ടം തിരക്ക്, അതിനിടയിൽ ഇങ്ങനെയൊരു സ്ഥാപനം ഉണ്ടാക്കാൻ അതിനുള്ള സമയം കണ്ടെത്താൻ ആലീസിന്റെ ഇതേ സ്പിരിറ്റ് തന്നെയാണ് എന്നെയും പ്രേരിപ്പിച്ചത്.
1: ഐ അണ്ടർസ്റ്റാൻഡ് സർ.
3: ആ, യാത്ര കഴിഞ്ഞ് വന്നതല്ലേ, ഇന്ന് വിശ്രമിച്ചുള്ളൂ, നാളെ മതി ജോയിൻ ചെയ്യുന്നത്.
1: താങ്ക് യു സർ.
2: ആളാരാണെന്ന് അറിയാതെ ഞാൻ, എന്നോട് ക്ഷമിക്കണം കൊച്ചമ്മേ.
1: അത് മനസ്സിലായി, ക്ഷമിക്കാൻ ചെയ്യാം. പക്ഷെ ഈ സംബോധന ഉണ്ടല്ലോ, അത് ക്ഷമിക്കാൻ പറ്റില്ല.
2: അത് പിന്നെ ഒരു ബഹുമാനത്തിന് ഞാൻ.
1: അത്രയ്ക്കുള്ള ബഹുമാനം ഏതായാലും വേണ്ട. മിസ്റ്റർ സ്റ്റീഫന്റെ ഇളയ സിസ്റ്റർ ആകാനുള്ള പ്രായമേ എനിക്കുള്ളൂ. പേര് വിളിക്കാം ആലീസ് എന്ന്. അതിലല്പം മര്യാദ കൂട്ടണമെന്നുണ്ടെങ്കിൽ മിസ് ആലീസ് എന്ന് ആയിക്കോളൂ. അതിൽ കൂടുതൽ എന്തായാലും വേണ്ട.
2: യെസ് മിസ് ആലീസ്. ഇത് തങ്കമണി, ഇവിടുത്തെ
1: നഴ്സിംഗ് അസിസ്റ്റന്റാണ്.
2: ഇത് പുതിയ മാട്രൺ, ക്യാപ്റ്റൻ മിസ് ആലീസ് ചെറിയാൻ.
1: എല്ലാം ഒരുക്കിയിട്ടുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറയാൻ മടിക്കരുത്. ഇപ്പൊ ഒന്നും വേണ്ട, ഞാനൊന്ന് വിശ്രമിക്കട്ടെ.
2: ശരി മാഡം. അല്ല, സോറി മിസ് ആലീസ്.

റോബർട്ട് ബ്രൗണിംഗിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചോദ്യങ്ങൾ ചോദിക്കാത്തവർ, സംശയിക്കാത്തവർ മൃഗത്തിന് തുല്യമാണ്. ഈ വാചകം കേൾക്കുമ്പോൾ ഒരു ഞെട്ടൽ തോന്നിയേക്കാം. ചോദ്യം ചോദിക്കാത്ത മനുഷ്യരെ എന്തിനാണ് അദ്ദേഹം മൃഗങ്ങളോട് ഉപമിച്ചത്? മനുഷ്യൻ എന്ന നിലയിൽ നമ്മെ ഉന്നതരാക്കുന്നത് എന്താണ്? ചിന്തയാണോ? വികാരങ്ങളാണോ? ഈ ലോകത്തെ മുന്നോട്ട് നയിച്ച ഏറ്റവും വലിയ ശക്തി ഏതാണ്? സംശയമില്ല, അത് ചോദ്യങ്ങളാണ്. ബ്രൗണിംഗ് തന്റെ വാക്കുകളിലൂടെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷതയാണ് അടയാളപ്പെടുത്തുന്നത്: അന്വേഷണ തൃഷ്ണ. മൃഗങ്ങൾ ജീവിക്കുന്നത് പ്രകൃതിയുടെ സഹജവാസനകൾക്കനുസരിച്ചാണ്. അവയ്ക്ക് വിശന്നാൽ ഇരതേടണം, ഭയം തോന്നിയാൽ ഓടി ഒളിക്കണം. അവ തന്റെ ചുറ്റുപാടുകളെ ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ മനുഷ്യൻ തന്റെ യുക്തി ഉപയോഗിച്ച് കാര്യങ്ങളെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്തു. എന്തുകൊണ്ട് എന്നത് ഒരു മാന്ത്രിക ചോദ്യമാണ്. മരത്തിൽ നിന്നും ആപ്പിൾ താഴെ വീഴുന്നത് ഒരു മൃഗം കണ്ടാൽ അത് തിന്നാൻ ശ്രമിക്കും. എന്നാൽ ഐസക് ന്യൂട്ടൺ കണ്ടപ്പോൾ ചോദിച്ചത് എന്തുകൊണ്ടാണ് ഇത് മുകളിലേക്ക് പോകാതെ താഴേക്ക് വീണത് എന്നാണ്. ആ ഒരു ചോദ്യമാണ് ഗുരുത്വാകർഷണ നിയമം എന്ന വലിയ സത്യത്തിലേക്ക് ലോകത്തെ നയിച്ചത്. ഒരു മൃഗത്തിന് ഇന്നലത്തെ ജീവിതം തന്നെ നാളെയും മതിയാകും. എന്നാൽ ചോദ്യം ചോദിക്കാത്ത മനുഷ്യനും അതുതന്നെ സംഭവിക്കും. തനിക്കുള്ള വിശ്വാസങ്ങളെ, ചുറ്റുപാടുകളെ, അടിച്ചേൽപ്പിക്കപ്പെട്ട നിയമങ്ങളെ സംശയിക്കാതെ അനുസരിച്ച് ജീവിക്കുന്നവർ സഹജവാസനയ്ക്ക് മാത്രം പ്രാധാന്യം നൽകി ജീവിക്കുന്ന മൃഗങ്ങൾക്ക് തുല്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ പോലും ചോദ്യങ്ങൾ ചോദിക്കാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ അവരെ വളർത്തുന്നത് ചിന്തയില്ലാത്ത അനുസരണയുള്ളവരായിട്ടാണ്. ഒരു കുട്ടി ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് അവരുടെ ബുദ്ധി വികസിക്കുന്നത്. അതിനാൽ ചോദ്യം ചോദിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്തരുത്. ചോദ്യചിഹ്നമില്ലെങ്കിൽ ഉത്തരം കിട്ടിയ സ്ഥിരീകരണ ചിഹ്നത്തിന് യാതൊരു വിലയുമില്ല. സംശയങ്ങളാണ് വിശ്വാസത്തിന്റെ മൂലക്കല്ല്. ലോകത്ത് ശാസ്ത്രീയമായി ഉണ്ടായിട്ടുള്ള എല്ലാ മുന്നേറ്റങ്ങൾക്കും പിന്നിൽ സംശയങ്ങളാണ്, വിശ്വാസങ്ങളല്ല. പണ്ട് ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രമെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. ഇത് കണ്ട ഗലീലിയോ ചോദ്യം ചോദിച്ചു, സംശയം പ്രകടിപ്പിച്ചു. ആ സംശയമാണ് സൗരയൂഥം എന്ന സത്യത്തിലേക്ക് ലോകത്തെ നയിച്ചത്. ഒരു ഡോക്ടർക്ക് മുന്നിൽ ഒരു രോഗി എത്തുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്യുന്നത് തനിക്ക് അറിയാവുന്ന രോഗനിർണയങ്ങളെല്ലാം സംശയിച്ച് പുതിയ ചോദ്യങ്ങൾ ചോദിച്ച് രോഗിയുടെ അവസ്ഥ കൂടുതൽ വ്യക്തമാക്കാൻ ശ്രമിക്കുകയാണ്. സംശയമില്ലാതെ ഒരു മരുന്ന് നൽകിയാൽ അത് ഗുരുതരമായ പിഴവിലേക്ക് നയിച്ചേക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പോലും സംശയമില്ലാതെ നേടുന്ന വിശ്വാസങ്ങൾക്ക് ആഴം കുറവാണ്. ഒരാൾ പറയുന്നത് ചോദ്യം ചെയ്യാതെ, സംശയിക്കാതെ വിശ്വസിക്കുമ്പോൾ അത് അന്ധമായ വിശ്വാസമായി മാറുന്നു. എന്നാൽ നമ്മൾ സംശയിക്കുകയും ചോദ്യം ചോദിക്കുകയും ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം ഒരു ആശയത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് ബലമുള്ള വിശ്വാസമായി മാറുന്നു. ചോദ്യങ്ങൾ നമ്മുടെ ബോധ്യങ്ങളെ ശുദ്ധീകരിക്കുന്നു. റോബർട്ട് ബ്രൗണിംഗ് ഇവിടെ ഉദ്ദേശിക്കുന്നത് സംശയമില്ലാതെ എല്ലാത്തിനെയും അംഗീകരിക്കുന്ന മനസ്സ് വികസിക്കുന്നില്ല എന്നാണ്. വികസിക്കാത്ത മനസ്സ് സഹജവാസനയെ മാത്രം ആശ്രയിക്കുന്ന മൃഗത്തിന് തുല്യമാണെന്ന വലിയ സത്യം അദ്ദേഹം പറയാതെ പറയുന്നു. എന്തിനാണ് പലരും ചോദ്യങ്ങൾ ചോദിക്കാൻ മടിക്കുന്നത്? ഉത്തരം ലളിതമാണ്: ഭയം. ഞാൻ ചോദിക്കുന്ന ചോദ്യം മണ്ടത്തരമാണെന്ന് മറ്റുള്ളവർ വിചാരിക്കുമോ എന്ന ഭയം. ഈ ഭയം നമ്മുടെ മനസ്സിൽ നിന്ന് എത്രയോ നല്ല ചോദ്യങ്ങളെയും അതുവഴി ലഭിക്കേണ്ട ഉത്തരങ്ങളെയും ഇല്ലാതാക്കുന്നു. മേലധികാരികളോടോ പ്രശസ്തരായ വ്യക്തികളോടോ ചോദ്യം ചോദിച്ചാൽ അത് തന്റെ ജോലിയെയോ നിലനിൽപ്പിനെയോ ബാധിക്കുമോ എന്ന ഭയം. ഈ ഭയമാണ് പലപ്പോഴും തെറ്റായ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കാരണമാകുന്നത്. ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ നമ്മൾ നേടുന്നത് ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ചിന്തകളെ നമുക്ക് തന്നെ നിയന്ത്രിക്കാനുള്ള ധൈര്യമാണ് ചോദ്യങ്ങളിലൂടെ ലഭിക്കുന്നത്. ഒരു സമൂഹത്തിൽ ചോദ്യങ്ങൾ ഇല്ലാതാകുമ്പോൾ സംഭവിക്കുന്നത് ജനാധിപത്യത്തിന്റെ തകർച്ചയാണ്. ചോദ്യങ്ങളും സംശയങ്ങളും ഇല്ലാതാകുമ്പോൾ അവിടെ വിമർശനങ്ങളും ഇല്ലാതാകുന്നു. വിമർശനമില്ലാത്ത അധികാരികൾക്ക് തെറ്റുകൾ തിരുത്താൻ സാധിക്കാതെ വരും. സമൂഹം ഒരു പുരോഗതിയും ഇല്ലാതെ ഒരിടത്തു തന്നെ നിശ്ചലമാകും. കാരണം പുതിയ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴാണ് പുതിയ പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ നിർബന്ധിതരാകുന്നത്. ബ്രൗണിംഗിന്റെ വാക്കുകളെ വെളിച്ചത്തിൽ നിർത്തിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ചോദ്യചിഹ്നം സ്ഥാപിക്കാം? ദിവസവും ഒരു ചോദ്യമെങ്കിലും നിങ്ങളോട് തന്നെ ചോദിക്കുക: ഞാൻ ഇന്ന് ചെയ്തതിൽ മെച്ചപ്പെടുത്താൻ കഴിയുന്നത് എന്താണ്? എന്തുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ ചിന്തിക്കുന്നത്? സ്വയം വിമർശനാത്മകമായി ചോദ്യങ്ങൾ ചോദിക്കുക. ഒരാൾ നിങ്ങളോട് വിയോജിക്കുമ്പോൾ പ്രതിരോധിക്കുന്നതിന് പകരം എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്ന് ചോദിക്കുക. നിങ്ങളുടെ ചോദ്യം മറ്റൊരാളുടെ ചിന്തയുടെ വാതിൽ തുറക്കും. ഏറ്റവും വലിയ ചോദ്യമാണ് ഞാൻ തെറ്റാണോ,
എന്ന് അംഗീകരിക്കാനുള്ള ധൈര്യം, തെറ്റുപറ്റാനുള്ള സാധ്യതയെ സംശയിക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ വിനയമുള്ളവരും അറിവുള്ളവരുമാകുന്നത്.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാഗ്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി വാട്സാപ്പ് ഗീതം.
1: വാട്സപ്പ് ഗാനം, ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
2: ശ്രോതാക്കൾക്ക് വാട്സാപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് വിജയ് വട്ടിയൂർക്കാവ് ആലപിച്ച ഗാനം.

0: இல்லாமல் ஒரு மொழி இல்லாமல் மௌனமாகிறே.
1: ஸ்ரோதாக்கள் இதுவரை கேட்டது கருணாசாய் ரேடியோയുടെ பிரிய ஸ்ரோதாவ் விஜய் வட்டியூர்க்காவ ലഭിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സ്ആപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

رحمانيا. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

0: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു പ്രിയതമ. കാനം ഈജയുടെ കഥയും സംഭാഷണവും. ഇ എൻ സി നായരായിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത്. എൻ ഗോപാലകൃഷ്ണന്റെ ചിത്രസന്നിവേശം. ശബ്ദലേഖനം നിർവഹിച്ചത് കൃഷ്ണ ഇളമൺ. ശ്രീകുമാരൻ തമ്പിയുടെ ഗാനങ്ങൾക്ക് ബ്രദർ ലക്ഷ്മൺ ഈണം പകർന്നു. യേശുദാസ്, പി ബി ശ്രീനിവാസ്, കമുകറ പുരുഷോത്തമൻ, എസ് ജാനകി, പി സുശീല, പി ലീല, എൽ ആർ ഈശ്വരി എന്നിവരായിരുന്നു ഗായകർ. 1966 ഡിസംബർ 22 തീയതിയായിരുന്നു ചിത്രം പ്രദർശനത്തിനെത്തിയത്. തിക്കുറിശി സുകുമാരൻ നായർ, അടൂർ ഭാസി, എസ് പി പിള്ള, മണി, ശിവൻ, മാസ്റ്റർ വേണു, ഷീല, ശാന്തി, ആറുമുള പൊന്നമ്മ, കാഞ്ചന, ശ്രീദേവി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. 9 പാട്ടുകളായിരുന്നു പ്രിയതമ എന്ന ചിത്രത്തിലുണ്ടായിരുന്നത്. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം പ്രിയതമ എന്ന ചിത്രത്തിൽ നിന്നും ഒരു ഗാനം.

നാടകം ഒരു അവതരണ കലയാണ്. സംഭാഷണങ്ങളിലൂടെയും ചലനങ്ങളിലൂടെയും മനുഷ്യാനുഭവങ്ങളെ സംഘർഷങ്ങളിലൂടെയും വികാരങ്ങളിലൂടെയും അത് ചിത്രീകരിക്കുന്നു. മനുഷ്യ ജീവിതത്തിന്റെ വൈരുദ്ധ്യങ്ങളെയും ഹൃദയത്തിലെ കൊടുങ്കാറ്റുകളെയും പ്രവൃത്തികളിലൂടെയുള്ള വിമോചനത്തെയും അത് മുന്നോട്ട് കൊണ്ടുവരുന്നു. കല എന്നതിനപ്പുറം നാടകത്തിന് സാമൂഹിക വിപ്ലവം എന്നൊരു പ്രതിബദ്ധത കൂടിയുണ്ട്. സഫ്ദർ ഹഷ്മിയും സുരാസുവും ബൃഹത്തുമൊക്കെ വിഭാവന ചെയ്ത സാമൂഹിക വിപ്ലവത്തിന്റെ ചട്ടുകം നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം. ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ആഴിയും തിരയും കാറ്റും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ആഴിയും തിരയും കാറ്റും എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

0: ഉറങ്ങാൻ നേരത്ത് കുഞ്ഞുങ്ങൾ പറയുന്ന എനിക്ക് വിശക്കുന്നു എന്ന വാചകം പലപ്പോഴും ഭക്ഷണത്തിനായുള്ളതല്ല, മറിച്ച് വൈകാരികമായ സുരക്ഷിതത്വത്തിനായുള്ള ഒരു വിളിയാണെന്ന് മറന്നുപോകരുത്. ദിവസത്തെ മുഴുവൻ തിരക്കുകൾക്കും കഠിനമായ അധ്വാനത്തിനും ശേഷം നാം കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തുമ്പോഴായിരിക്കും അവർ പെട്ടെന്ന് പറയുന്നത് എനിക്ക് വിശക്കുന്നു എന്ന്. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നോ ഒരു ബിസ്ക്കറ്റ് വേണമെന്നോ ഉള്ള അവരുടെ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ ഉറക്കം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമായിട്ടാണ് പലപ്പോഴും മാതാപിതാക്കൾക്ക് അനുഭവപ്പെടാറുള്ളത്. ഒരു പകൽ മുഴുവൻ നീണ്ട അധ്വാനത്തിനു ശേഷം തളർന്നിരിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതേറെ ക്ഷീണിപ്പിക്കുന്ന ഒരു നിമിഷമാണ്. എന്നാൽ ഈ നിമിഷത്തെ നാം മറ്റൊരു കോണിലൂടെ വേണം കാണേണ്ടത്. മിക്കവാറും ഇത്തരം ആവശ്യങ്ങൾ ഭക്ഷണത്തിനായുള്ളതല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ സമ്മർദ്ദത്തിന്റെ അടയാളമാണ്. കുഞ്ഞുങ്ങളുടെ നാഡീവ്യൂഹം ആ ദിവസത്തെ തിരക്കുകളിൽ നിന്നും ശബ്ദങ്ങളിൽ നിന്നും ഇനിയും ശാന്തമായിട്ടുണ്ടാകില്ല. ഉറക്കത്തിലേക്ക് വീഴുക എന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളിൽ നിന്നുള്ള വേർപിരിയലാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടിയാണ്, നിങ്ങൾ അല്പനേരം കൂടി എന്റെ അരികിൽ വേണം എന്ന് നേരിട്ട് പറയാനറിയാത്ത കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കം കണ്ടെത്തുന്ന എളുപ്പ വഴിയാണ് എനിക്ക് വിശക്കുന്നു എന്ന വാചകം. ഭക്ഷണം ചോദിച്ചാൽ മാതാപിതാക്കൾ തീർച്ചയായും മുറിയിലേക്ക് വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ അരികിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വേഗതയേറിയ ഒരു കുറുക്കു വഴിയാണ് ഇത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞിന്റെ ഈ വൈകാരിക ആവശ്യം നിറവേറ്റാൻ നിങ്ങൾ തീർച്ചയായും അവർക്ക് ഭക്ഷണം നൽകണം എന്നില്ല. ഭക്ഷണത്തേക്കാൾ ഉപരിയായി അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമീപ്യമാണ്. അടുക്കള അടച്ചു കഴിഞ്ഞു മോളെ, പക്ഷെ അമ്മ നിന്റെ അരികിൽ അല്പം ഇരുന്ന് നിന്റെ പുറം തടവി തരാം എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ ആ കുഞ്ഞിന്റെ യഥാർത്ഥ ആവശ്യത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇത് ലളിതമാണെന്ന് തോന്നാമെങ്കിലും കുട്ടിയുടെ മസ്തിഷ്കത്തിന് വലിയൊരു സുരക്ഷിതത്വ ബോധം നൽകുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് നൽകുന്ന സന്ദേശം നീ ഇവിടെ സുരക്ഷിതനാണ് എന്നാണ്. ഉറങ്ങാൻ നേരത്ത് മാതാപിതാക്കൾ നൽകുന്ന ഊഷ്മളവും സ്ഥിരതയുള്ളതുമായ ഇത്തരം പ്രതികരണങ്ങൾ കുട്ടിയുടെ മസ്തിഷ്കം ഉറക്കത്തെ സുരക്ഷിതമായൊരു ഇടമായി അടയാളപ്പെടുത്താൻ സഹായിക്കുന്നു. ഉറക്കത്തോട് പോരാടേണ്ടതില്ലെന്നും മാതാപിതാക്കൾ എപ്പോഴും അരികിലുണ്ട് എന്നുമുള്ള ധാരണ കുഞ്ഞുങ്ങളിൽ വളരുന്നു. ഇത് വെറുമൊരു സ്നേഹപ്രകടനം മാത്രമല്ല, മറിച്ച് കുട്ടിയുടെ മസ്തിഷ്കത്തിലെ വൈകാരിക നിയന്ത്രണ പാതകളെ ശാസ്ത്രീയമായി ബലപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. സ്നേഹനിർഭരമായ ഇത്തരം ഇടപെടലുകൾ കുട്ടികളിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. നമ്മുടെ മസ്തിഷ്കത്തിലെ അമിഗ്ഡല എന്ന ഭാഗമാണ് ഭയത്തെയും ആശങ്കകളെയും നിയന്ത്രിക്കുന്നത്. ഉറങ്ങാൻ നേരത്ത് ഈ ഭാഗം അമിതമായി ഉത്തേജിക്കപ്പെടുമ്പോഴാണ് കുട്ടികൾ ഉറങ്ങാൻ മടിക്കുന്നത്. മാതാപിതാക്കളുടെ ശാന്തമായ സാമീപ്യം ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും അത് അമിഗ്ഡലയെ ശാന്തമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കുഞ്ഞിനെ ചേർത്തു പിടിക്കുമ്പോഴോ തലോടുമ്പോഴോ അവരുടെ ശരീരം വിശ്രമാവസ്ഥയിലേക്ക് മാറുന്നു. ഇത് നല്ല ഉറക്കത്തിനും മാനസികാരോഗ്യത്തിനും അടിത്തറപ്പാകുന്നു. പലപ്പോഴും മാതാപിതാക്കൾ കരുതുന്നത് തങ്ങൾ കുഞ്ഞുങ്ങളുടെ തന്ത്രങ്ങളിൽ വീണുപോകുകയാണ് എന്നാണ്. എന്നാൽ ഇത് കൃത്രിമമായൊരു തന്ത്രമല്ല, മറിച്ച് ആ കുഞ്ഞിന്റെ സഹജമായ ഒരു ആവശ്യമാണ്. കഠിനമായ നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ പ്രധാനം കുഞ്ഞിന് വൈകാരികമായ താങ്ങാവുക എന്നതാണ്. ഇതിനെ സോഫ്റ്റ് പാരന്റിംഗ് എന്ന് വിളിക്കാനാവില്ല, മറിച്ച് ഇത് ബുദ്ധിപരമായ രക്ഷാകർത്തൃത്വമാണ്. കാരണം നാം ഇന്ന് നൽകുന്ന ഈ ഏതാനും മിനിറ്റുകൾ ആ കുട്ടിയുടെ ഭാവിയിലെ മാനസിക കരുത്തായി മാറുകയാണ്. ഒരു പകൽ മുഴുവൻ പുറം ലോകത്തെ കാഴ്ചകളും ശബ്ദങ്ങളും വിശകലനം ചെയ്ത മസ്തിഷ്കത്തിന് രാത്രിയിൽ അല്പം സമാധാനം ആവശ്യമാണ്. മുതിർന്നവർക്ക് സ്വന്തം സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അതിന് മാതാപിതാക്കളുടെ സഹായം വേണം. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ കോ റെഗുലേഷൻ എന്ന് വിളിക്കുന്നത്. മാതാപിതാക്കളുടെ ശാന്തത കുട്ടി പതുക്കെ സ്വന്തം ശാന്തതയായി മാറ്റിയെടുക്കുന്നു. വർഷങ്ങൾ നീണ്ട ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് ഒരു കുട്ടി സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത്. ഉറങ്ങാൻ നേരത്തുള്ള ഈ കുഞ്ഞു പിണക്കങ്ങളെയും പരാതികളെയും സ്നേഹത്തോടെയും എന്നാൽ കൃത്യമായ അതിരുകളോടെയും നേരിടുക. നിങ്ങൾ പൂർണതയുള്ള മാതാപിതാക്കളാകണമെന്നില്ല, പക്ഷേ ആ നിമിഷങ്ങളിൽ കുഞ്ഞിന് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കളിപ്പാട്ടങ്ങളെക്കാളും മറ്റ് സൗകര്യങ്ങളെക്കാളും കുഞ്ഞുങ്ങൾ വിലമതിക്കുന്നത് മാതാപിതാക്കളുടെ സാമീപ്യമാണ്. വിജ്ഞാനത്തിന്റെ ഈ വലിയ തിരിച്ചറിവുകൾ നമ്മുടെ വീടുകളെ കൂടുതൽ പ്രകാശമുള്ളതാക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ഓരോ വിളിക്കും പിന്നിലെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അറിവെന്നത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു വലിയ വെളിച്ചമാണ്. ശിശു മനഃശാസ്ത്രം നൽകുന്ന ഇത്തരം ഉൾക്കാഴ്ചകൾ മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്നു. നാം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഈ പരിഗണന അവരുടെ മസ്തിഷ്ക വികാസത്തിന് നൽകുന്ന വലിയൊരു ഇന്ധനമാണെന്ന് തിരിച്ചറിയണം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് സ്നേഹത്തോടെയും വിവേകത്തോടെയും നമുക്ക് കാത്തു സൂക്ഷിക്കാം. വിജ്ഞാനത്തിന്റെ ഈ പ്രവാഹം തടസ്സമില്ലാതെ തുടരട്ടെ. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഓരോ കുഞ്ഞും സമാധാനത്തോടെ ഉറങ്ങാൻ അർഹരാണ്. അവരുടെ ലോകം ഭയമില്ലാതാക്കാൻ നമുക്ക് സാധിക്കണം. സങ്കീർണമായ ലോകത്ത് ലളിതമായ സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും നമുക്കവരെ വളർത്താം. നമ്മുടെ സാമീപ്യം അവർക്ക് നൽകുന്ന ധൈര്യം വാക്കുകൾക്കപ്പുറമാണ്. ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ അറിവിനൊപ്പം ക്ഷമയും ചേർത്തു പിടിക്കാം.
1: രക്ഷിതാക്കളറിയാൻ

0: കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് ചരിത്രവും വിജ്ഞാനവും കൈകോർക്കുന്ന സവിശേഷമായ ഒരിടമുണ്ട്. തിരുവനന്തപുരം കോട്ടയ്ക്കകത്തുള്ള പാം ലീഫ് മാനുസ്ക്രിപ്റ്റ് മ്യൂസിയം. ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ മ്യൂസിയം എന്ന ഖ്യാതിയുമായാണ് ഇത് സന്ദർശകരെ വരവേൽക്കുന്നത്. നമ്മുടെ പൈതൃകത്തെയും ലിപിചരിത്രത്തെയും വരും തലമുറയ്ക്കായി എങ്ങനെ കരുതി വച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന ഈ മ്യൂസിയം ഒരു മികച്ച സാംസ്കാരിക ഇടമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക ചരിത്രങ്ങൾ താളിയോലകളിൽ കുറിക്കപ്പെട്ട ഒരു വലിയ കലവറയാണ് ഇത്. തിരുവിതാംകൂർ ഭരണാധികാരികളുടെ ആസ്ഥാനമായിരുന്ന പഴയ സെൻട്രൽ ആർക്കൈവ്സ് കെട്ടിടത്തിലാണ് ഈ മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. ഡിജിറ്റലൈസേഷന്റെ കാലത്ത് കടലാസിനും കമ്പ്യൂട്ടറിനും മുൻപേ നമ്മുടെ പൂർവികർ അറിവുകൾ ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്ന മാധ്യമം എന്ന നിലയിൽ താളിയോലകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. 1.5 കോടിയോളം വരുന്ന താളിയോല രേഖകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടവ തിരഞ്ഞെടുത്താണ് ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ 8 പ്രധാന ഗാലറികളിലൂടെയാണ് ചരിത്രം അനാവരണം ചെയ്യപ്പെടുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് പഴയ ലിപികളുടെ പരിണാമം വ്യക്തമാക്കുന്ന വിഭാഗം. വട്ടെഴുത്ത്, കോലെഴുത്ത്, ഗ്രന്ഥലിപി എന്നിവയിൽ നിന്ന് ആധുനിക മലയാളം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഇവിടെ കാണാൻ കഴിയും. വേണാട് രാജവംശത്തിന്റെ ഉദയവും പിൽക്കാലത്ത് അത് തിരുവിതാംകൂറായി മാറിയ ചരിത്രവും എല്ലാം താളിയോലകളിലെ വരികളിലൂടെ ഇവിടെ നമുക്ക് വായിച്ചെടുക്കാം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചതിന്റെയും പിന്നീട് ഡച്ച് അഡ്മിറൽ ഡിലനോയ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ ഭാഗമായതിന്റെയും അപൂർവരേഖകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭരണപരമായ കാര്യങ്ങൾ മാത്രമല്ല, അന്നത്തെ സാമൂഹിക ജീവിതം, ആചാരങ്ങൾ, നികുതി സമ്പ്രദായങ്ങൾ എന്നിവയെക്കുറിച്ചും ഈ മ്യൂസിയം അറിവ് നൽകുന്നു. ഓലകളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന നാരായം അഥവാ സ്റ്റൈലസ് വിവിധ രൂപങ്ങളിൽ ഇവിടെ കാണാം. താളിയോലകൾ ചിതലരിക്കാതെയും നശിക്കാതെയും സംരക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പുരാതന രീതികളും ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവ എങ്ങനെ പരിരക്ഷിക്കുന്നു എന്നതും വായനക്കാർക്ക് പുതിയൊരു അറിവായിരിക്കും. ഒരു സംസ്കാരം അതിന്റെ വിജ്ഞാനം എങ്ങനെയാണ് വരും തലമുറയ്ക്കായി പകർന്നു നൽകിയത് എന്നതിന്റെ നേർചിത്രമാണ് ഈ മ്യൂസിയം. വിദേശ വിനോദസഞ്ചാരികളെയും ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ സാംസ്കാരിക കേന്ദ്രം നമ്മുടെ പൈതൃകത്തിന്റെ മൂല്യം തിരിച്ചറിയാൻ മലയാളികളെയും സഹായിക്കുന്നു. ഒരു കാലഘട്ടത്തിലെ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ അടയാളങ്ങളാണ് ഈ താളിയോലകൾ. ആധുനിക മ്യൂസിയം സങ്കല്പങ്ങൾക്കനുസരിച്ച് ഡിജിറ്റൽ സ്ക്രീനുകളും ലഘുവിവരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ ഗാലറിയും ഒരു പ്രത്യേക കാലഘട്ടത്തെയോ വിഷയത്തെയോ പ്രതിനിധീകരിക്കുന്നു എന്നതിനാൽ ചരിത്ര പഠനം കൂടുതൽ ലളിതവും രസകരവുമാകുന്നു. ചുരുക്കത്തിൽ, തിരുവനന്തപുരം പാം ലീഫ് മാനുസ്ക്രിപ്റ്റ് മ്യൂസിയം വെറുമൊരു കാഴ്ച ബംഗ്ലാവല്ല, അതൊരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും നമ്മുടെ വേരുകൾ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത്തരം സാംസ്കാരിക ഇടങ്ങൾ സന്ദർശിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ പൂർവികരുടെ കയ്യൊപ്പുകൾ പതിഞ്ഞ ഈ താളിയോലകൾ സംരക്ഷിക്കുക വഴി നാം കാത്തുസൂക്ഷിക്കുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വലിയ വിജ്ഞാന പൈതൃകമാണ്. വരും തലമുറകൾക്ക് ചരിത്രബോധം പകരാനും നമ്മുടെ ലിപി പരിണാമത്തെക്കുറിച്ച് പഠിക്കാനും ഈ മ്യൂസിയം എന്നും ഒരു വഴികാട്ടിയായി നിലകൊള്ളും. നമുക്ക് ഈ പൈതൃകത്തെ അഭിമാനത്തോടെ നെഞ്ചോട് ചേർക്കാം.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

നീരുറവുകൾ നദിയോട് ചേരുന്നു, നദികളോ കടലിനോടും. സ്വർഗത്തിലെ കാറ്റുകൾ എന്നേക്കുമായി മധുരവികാരത്തിൽ അലിഞ്ഞു ചേരുന്നു. നോക്ക്, ഈ ലോകത്തിൽ ഒന്നും ഒറ്റയ്ക്കല്ല. ദിവ്യമായ ഒരു നിയമത്താൽ സകലവും ഒരൊറ്റ ആത്മാവിൽ കണ്ടുമുട്ടി ലയിക്കുന്നു. എങ്കിൽ പ്രിയനെ, നീ എന്നോട് ചേരാത്തതിന്റെ മലകൾ ഉന്നതമായ ആകാശത്തെ ചുംബിക്കുന്നു. നോക്ക്, തിരമാലകൾ പരസ്പരം പുണരുന്നു. ഒരു പൂവിനും വണ്ടിനെ അവഗണിച്ചാൽ ക്ഷമ ലഭിക്കുകയില്ല. സൂര്യപ്രകാശത്തിന് ഭൂമിയെ ആലിംഗനം ചെയ്തേ തീരൂ. ചന്ദ്രരശ്മികൾക്ക് കടലിൻ അഗാധമാം നീലിമയിൽ അലിയാതിരിക്കാനാകുമോ? നിഴലുകൾ വെടിഞ്ഞ് ഒടുവിൽ ഉന്മത്തമായ നിൻ പ്രണയധാര എന്റെ മാനസ സരോവരത്തിൽ വന്നലിഞ്ഞു ചേർന്നൊന്നായി ഒറ്റ ലവണാംശമായി പ്രതിവ്യാപനപ്പെടുക തന്നെ ചെയ്യും. നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

അകലെ തിളങ്ങുന്ന ആദിയും അന്ത്യവുമായ ധവള താരമേ, രക്താംബര കാടുകളിൽ നിന്ന് സുവർണാകാശത്തേക്ക് നീ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നിന്റെ കിരണങ്ങൾ ചിറകിലേറ്റിക്കൊണ്ട് ഹിമഗണങ്ങളും റോസാദലങ്ങളും ആഹ്ലാദപ്പെടുന്നു. പുല്ലരി, നീ ഞങ്ങൾക്ക് തന്ന നിത്യവിസ്മയം. മഞ്ഞലിഞ്ഞു തുടങ്ങിയിരിക്കുന്നു, പകൽ കർമ്മപൂരിതമാകാൻ തുടങ്ങിയിരിക്കുന്നു. പ്രിയ ശ്രോതാക്കളെ, കർമ്മോജ്വലമായ ദിനം ഓരോരുത്തർക്കും ആശംസിക്കുകയാണ്. സുഖത സുന്ദരമായ ദിനം പ്രദാനം ചെയ്യാൻ ഏവർക്കും കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ നമസ്തേ മലയാളത്തിൽ നിന്ന് വിട പറയുന്നു. ഇതുവരെ ഈ പ്രഭാതത്തിൽ ഒപ്പമുണ്ടായിരുന്നത് ആദര ബി രവീന്ദ്രൻ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാതോട് കാതോരം. മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയാമൃതം പോലെ മന്ത്രിക്കുന്ന പാട്ടുകളോട് കൂട്ടുചേരാനുള്ള കമ്പം. കനവിലും നിലവിലും സദാ മൂളുന്ന പാട്ടുകൾ, ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾ. കാതോട് കാതോരം കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും 3:30 മുതൽ. പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച രാത്രി 7 മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
2: പ്രിയ ശ്രോതാക്കളെ, ഇഷ്ടഗാനം

ഞങ്ങൾ ആരംഭിക്കുന്നു. മൗനത്തിന്റെ താഴ്വരകളിൽ നിന്ന് പനിനീർ റോസാദലങ്ങൾ വിടരുന്നത് പോലെ ഗന്ധർവ സംഗീതമുയരുന്നു. പാട്ടിന്റെ പട്ടുറുമാലുകൾ പ്രണയത്തിന്റെ മഴയായും വിപ്ലവത്തിന്റെ കനലുകളായും വിരഹത്തിന്റെ മേഘമാലകളായും അത് ഹൃദയത്തെ ഉന്മത്തമാക്കുകയും ഘനീഭൂതമാക്കുകയും ദ്രവിപ്പിക്കുകയും ചെയ്യുന്നു. പാട്ടിനോട് എനിക്കെന്താണ് ഇഷ്ടമോ പ്രണയമോ അതോ ഭ്രമമോ അതുമല്ല ആസക്തിയാണോ? സ്വരഘടനകൾ സൃഷ്ടിക്കുന്ന ലയപൂർണിമ, രാഗ ചൈതന്യത്തിന്റെ മഴവിൽ കൊടികൾ, ഈ ഗാനചാരുതകളില്ലാത്ത ലോകം എത്രമേൽ ശുഷ്കം. ഇഷ്ടഗാനങ്ങളിൽ ഇന്നാദ്യം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം തമ്മിൽ തമ്മിൽ. ഗാനരചന പൂജൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. ഗാനം ആവശ്യപ്പെട്ടത് കൊഞ്ചിറവിള നിന്നും രാധു, മനോഹർ എന്നിവർ.

സ്നേഹിച്ചും തലോടിയും നോവിച്ചും നൊമ്പരപ്പെടുത്തിയുമൊക്കെ കടന്നുപോയ ജീവിത പരിസരങ്ങളിലൊക്കെ പാട്ട് കൂട്ടിനുണ്ടായിരുന്നു എന്നതാണ് സത്യം. ഓർത്തെടുത്താൽ എത്രയെത്ര ഒറ്റനൂൽ പട്ടങ്ങൾ, ഓരോ പാട്ടും ഹൃദ്യം, ഓരോന്നിനും ഓരോ ഓർമ്മകൾ. സോപ്പ് മണമുള്ള പാട്ടുകൾ, വിരൽ സ്പർശം ഓർമ്മിപ്പിക്കുന്ന പാട്ടുകൾ, നിശാഗന്ധിയുടെ വെളുപ്പിൽ നിന്ന് വിരിഞ്ഞെന്നു തോന്നുന്ന പാട്ടുകൾ, ബാല്യകൗമാരങ്ങളിൽ കേട്ടും കേൾക്കാതെയും പൂത്തുമ്പികളെപ്പോലെ കാതോരം പറന്നുപോയ പാട്ടുകൾ. ഭൂതകാലത്തിന്റെ ഇലകൾ പോലെയാണ് എനിക്കെപ്പോഴും ഈ പാട്ടുകൾ. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം വെള്ളം എന്ന ചിത്രത്തിലെ ഗാനം. മുല്ലനേഴിയുടെ രചനയ്ക്ക് ദേവരാജന്റെ ഈണം. ഗാനം ആലപിച്ചത് കെ.ജെ. യേശുദാസ്. ഹൃദ്യമായ ഈ ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് ഉദിപ്പെട്ടിയിൽ നിന്നും രാകേഷ്, ജൈജ, സുരഭി എന്നിവർ.

ഇന്നലകളിൽ ഒരു കടൽ വെന്തുരുകുന്നുണ്ടെങ്കിൽ ഇന്ന് എന്റെ ആകാശങ്ങളിൽ മേഘങ്ങൾക്ക് തീപിടിക്കുന്നുണ്ട്. മൗനത്തിന്റെ കാന്താരങ്ങളിലേക്ക് ഓടിപ്പോകുവാൻ വയ്യ. ഉള്ളിൽ മർമ്മരം പോലെ പാട്ടുയരുന്നു. ഈ പാട്ടും അതിന്റെ ഹൃദ്യതയും മതി സാർത്ഥകമായ ജീവിതത്തിന്റെ സഫലതകൾ കൊണ്ട് ഒരു നന്ദാവനം തീർക്കാൻ. ഇപ്പോൾ ഞാൻ പാട്ടിന്റെ പട്ടുമെത്തയിൽ ശാന്തമായി ശയിക്കുന്നു. കടലും കായലും ശാന്തം. മേഘങ്ങൾക്ക് മഞ്ഞിന്റെ മനസ്സ്. മൗനത്തെ നീർത്തു ചീകിക്കൊണ്ട് സ്വരങ്ങൾ സന്നിഹിതമാകുന്നു. ഈ ഗാനബീജികൾക്ക് എത്ര സൗരഭ്യം. ഇഷ്ടഗാനങ്ങളിൽ ഇനി കൊഞ്ചറ നിന്നും ഹരി, ഗീതു, രവി, ലക്ഷ്മി എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ചിത്രം നോക്കെത്താ ദൂരത്ത് കണ്ണും നട്ട്. രചന ബിച്ചു തിരുമല, സംഗീതം ജെറി അമൽദേവ്, ആലാപനം കെ എസ് ചിത്രയും സംഘവും.

നൊമ്പരവേലുകളുടെ ഇന്നലകളിൽ ബാക്കിയിട്ടുപോയ ഉച്ചവെയിലും ഓർമ്മയുടെ നിലാത്തണുപ്പും പാട്ടുകളിലൂടെ ഞാൻ അനുഭവിച്ചു തീർക്കുന്നു. അനന്തമായ കാനനവീഥികളിലൂടെ ഞാൻ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. അനാദിയായ കാലത്തിൻ്റെ കന്മദം പോലെ പാട്ട് എൻ്റെ ഹൃത്തടാകങ്ങളിൽ വിലയം പ്രാപിക്കുന്നു. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. വെള്ളിനല്ലൂരിൽ നിന്നും വിജയം, സരോജം എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം എന്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി. രചന ONV കുറുപ്പ്. ആലാപനം MG ശ്രീകുമാർ. സംഗീതം കണ്ണൂർ രാജൻ.

അമൃതമഴയായി പൊഴിയുന്ന സംഗീതം, മനസ്സിൽ ഹംസങ്ങൾ ചിറകടിച്ചുയരുന്ന മുഹൂർത്തം, മേഘങ്ങൾക്ക് ഇപ്പോൾ പ്രണയിനിയുടെ രൂപം, പ്രകാശ സഞ്ചാരങ്ങൾക്കപ്പുറം സഞ്ചരിക്കുന്ന ഗന്ധർവഗീതികൾ, ഗമകങ്ങൾ, കർണികാരങ്ങൾ പൂക്കുന്ന കാലം, പാട്ടിന്റെ തോണിയിലേറി ഞാൻ വസന്തം വിരുന്നു കാണാൻ പോകുന്നു, ഇഷ്ടഗീതങ്ങൾ എന്നും പ്രിയതരം. ഇഷ്ടഗാനങ്ങളിൽ എനിക്ക് ഒഴിവുകാലം എന്ന ചിത്രത്തിലെ ഗാനം കേൾപ്പിച്ചു തരണമെന്ന് കടക്കാവൂരിൽ നിന്നും രാജേന്ദ്രൻ, സുപ്രിയ എന്നിവർ എഴുതുന്നു. കേൾപ്പിക്കാതിരിക്കാനാവില്ല എനിക്ക്. പാട്ടുമാത്രം കൂട്ടായ ആ ദമ്പതികൾക്ക് ഹൃദയപൂർവ്വം കെ ജയകുമാർ രചന നിർവഹിച്ച്, ജോൺസൺ സംഗീതം പകർന്ന്, ആശാലതയും സംഘവും ആലപിച്ച ഗാനം കേൾപ്പിക്കുന്നു.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
2: വാക്കുകൾക്കെത്തിച്ചേരാൻ കഴിയാത്ത ഹൃത്തടങ്ങളിലേക്ക് സംഗീതം ഒരു സുഗന്ധം പോലെ പടരുന്നു. വിരലുകൾക്കിടയിൽ നിന്ന് ഊർന്നുപോയ വസന്തത്തെ തിരയുന്ന ഒരാൾക്ക് നഷ്ടപ്പെട്ട പ്രണയത്തിന്റെ മധുരമുള്ള നോവായും തിരികെ കിട്ടിയ ഓർമ്മകളുടെ മന്ദഹാസമായും പാട്ട് പ്രകാശമാകുന്നു. ഋതുക്കളുടെ രാജകുമാരനായി വസന്തം എഴുന്നള്ളുന്നതുപോലെ പ്രകൃതിയുടെ മനസ്സിൽ നിന്നും കലകളുടെ രാജകുമാരനായ സംഗീതം വിരുന്നിനെത്തുന്നു. ഉണങ്ങിയ ഇലകളെ പുൽകുന്ന കാറ്റ് പൂത്തുനിൽക്കുന്ന കണിമരങ്ങളുടെ ചില്ലകളിൽ രാഗമാലിക പങ്കുവയ്ക്കുന്നു. ഇന്നലെ എന്നെ തേടി വന്ന കത്തിലെ പുറകിൽ പച്ച മഷി കൊണ്ട് ഒപ്പിട്ട് തങ്കപ്പൻ എന്ന് പേരെഴുതിയിരിക്കുന്നു. മാമന് സുഖമോദേവി എന്ന ചിത്രത്തിലെ പാട്ട് കേൾപ്പിക്കുന്നു. രചന ONV, സംഗീതം രവീന്ദ്രൻ, ആലാപനം KJ യേശുദാസ്.

നോക്കിലും വാക്കിലും അലിഞ്ഞു ചേരുന്ന ആത്മബന്ധം, പ്രണയത്തിന്റെ രസതന്ത്രം. നോക്ക്, നിനക്ക് എന്നോടുള്ള ഇഷ്ടത്തിൽ ആയിരം പൂക്കളുടെ ഗന്ധമുണ്ട്. നിന്റെ മിഴയിലെ തിളക്കം, പ്രണയത്തിന്റെ നനുത്ത മഴ നനയുന്ന നിന്റെ നക്ഷത്ര കണ്ണുകൾ, അക്ഷരങ്ങളുടെ കരുത്തും സ്വരങ്ങളുടെ ലാവണ്യവും കോർത്ത രാഗമാലകൾ. സാഹിത്യം സംഗീതത്തെ വരിച്ചു കഴിഞ്ഞു. പുറത്ത് കടുത്ത വേനലിൽ പോലും വസന്തത്തിന്റെ ചൂരാണുള്ളത്. ഇന്ന് നീ എനിക്കായി നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന ചിത്രത്തിലെ പാട്ട് വെച്ചു തരണമെന്ന് എഴുതുന്നത് മുളന്തല്ലൂരിൽ നിന്നും പത്മാവതി. രചന ONB, സംഗീതം ജോൺസൺ, ആലാപനം KJ യേശുദാസ്.

നഷ്ടപ്രണയത്തിന്റെ തീരങ്ങളിൽ തനിച്ചിരിക്കുന്ന കൂട്ടുകാര. വിരഹത്തിന്റെ നനവുള്ള പാട്ടുകൾ കുന്നിൻ പുറത്തുനിന്നെങ്ങോ ഒഴുകി വരുന്നത് നീ കേൾക്കുന്നില്ലേ? അകന്നുപോയ വസന്തത്തെ ഓർത്ത് വിതുമ്പുന്ന മനസ്സ്. വേദനകൾക്കും ഒരു സംഗീതമുണ്ടെന്ന് നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. നേർത്ത മന്ദഹാസത്തിലും അലിഞ്ഞു ചേരുന്ന വിഷാദം. പ്രിയനെ, ഈ പാട്ട് നിനക്കുള്ളതാകുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം. രേവതിക്കൊരു പാവക്കുട്ടി എന്ന ചിത്രത്തിനുവേണ്ടി ബിജു തിരുമല രചന നിർവഹിച്ച് ശ്യാം ഈണമിട്ട ഗാനം. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് ഭഗവതിപുരത്തു നിന്നും ചിത്ര കെ എസ്.

0: മഴയുടെ താളവും പുഴയുടെ മർമ്മരവും ചേർന്നാണ് ഭൂമിയിൽ ആദ്യത്തെ പാട്ടുണ്ടായതെന്ന് നീ പറയുന്നു. കാറ്റിലുലയുന്ന മുളങ്കാടുകൾ, പുല്ലാങ്കുഴലിൽ ഉലാവുന്ന കാനനങ്ങൾ, മണ്ണിൻ്റെ ഗന്ധം, വനാന്തരങ്ങളുടെ നിഗൂഢത, ഒരു വേണുനാദം എൻ്റെ സ്വപ്നങ്ങളെ തഴുകിക്കടന്നു പോകുന്നു. പാട്ടിൻ്റെ പഞ്ചമങ്ങളിൽ ഞാൻ എന്നെ തന്നെ മറന്നുപോകുന്നു.
1: ഇഷ്ടഗാനങ്ങളിൽ എന്ന അവസാനം കെ എസ് ചിത്ര ആലപിച്ച ഗാനം. രചന ഭരതൻ, സംഗീതം ഔസേ പച്ചൻ, ചിത്രം പ്രണാമം. ഗാനം ആവശ്യപ്പെട്ടത് കല്ലടിമുക്കിൽ നിന്നും കനക, തങ്കമണി എന്നിവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ആരണ്യകം എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ മനോഹരമായ ഒരു കാവ്യ അനുഭവമാണ് എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത ആരണ്യകം എന്ന ചിത്രം. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് ചേക്കേറുന്ന മനുഷ്യരുടെ കഥയാണിത്. ഈ സിനിമ കേവലമൊരു പ്രണയകഥയോ കുടുംബ ചിത്രമോ അല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ ആഴത്തിലുള്ള സംഘർഷങ്ങളെയും ഏകാന്തതയെയും കുറിച്ചുള്ള ഗൗരവകരമായ അന്വേഷണമാണ്. അമ്മിണി എന്ന കൗമാരക്കാരിയുടെ കണ്ണിലൂടെയാണ് നാം ഈ വനഭംഗിയും അതിനുള്ളിലെ കലുഷിതമായ മനസ്സിന്റെ താളുകളും കാണുന്നത്. പ്രകൃതിയുമായുള്ള മനുഷ്യന്റെ ആത്മബന്ധം എങ്ങനെ ഒരാളുടെ മാനസികാരോഗ്യത്തെ സ്വാധീനിക്കുന്നു എന്ന് ഈ ചിത്രം വ്യക്തമാക്കുന്നു. ആധുനികതയുടെ പൊള്ളത്തരങ്ങളിൽ നിന്നൊളിച്ചോടി കാടിന്റെ വിശുദ്ധിയിൽ അഭയം തേടുന്ന കഥാപാത്രങ്ങൾ നമുക്ക് മുന്നിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എം ഡിയുടെ വരികളിലെ ലളിതമായ സാഹിത്യഭംഗി ഓരോ ദൃശ്യത്തിലും വായന അനുഭവം പോലെ തെളിഞ്ഞു നിൽക്കുന്നു. കാടിന്റെ വന്യതയും നിശബ്ദതയും കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയുടെ പ്രതിരൂപങ്ങളായി ഇവിടെ മാറുന്നു. സിനിമയുടെ പശ്ചാത്തല സംഗീതം ഓരോ വികാരത്തെയും കൂടുതൽ തീവ്രമാക്കാൻ സഹായിക്കുന്നുണ്ട്. മനഃശാസ്ത്രപരമായ വിശകലനത്തിലൂടെ ഈ ചിത്രത്തെ സമീപിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ തന്നെ ശൂന്യതകളെ സ്പർശിക്കുന്നത് നമുക്ക് അനുഭവപ്പെടും.

0: ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ അമ്മിണിയെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അവളുടെ അതിഭാവുകത്വമുള്ള ചിന്തകളും ഫാന്റസിയും ശ്രദ്ധേയമാണ്. കൗമാരപ്രായത്തിന്റെ ജിജ്ഞാസയും ഏകാന്തതയും അവളെ പുസ്തകങ്ങളിലെ ലോകത്തേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. യഥാർത്ഥ ലോകത്തേക്കാൾ അവളിഷ്ടപ്പെടുന്നത് തന്റെ ഭാവനയിൽ വിരിയുന്ന സ്വപ്നങ്ങളെയാണ്. ഇതൊരു തരം എസ്കേപ്പിസമായി കാണാമെങ്കിലും ചുറ്റുമുള്ള മുതിർന്നവരുടെ ലോകത്തെ കാവിട്ടങ്ങളിൽ നിന്നുള്ള അവളുടെ മോചനമാണിത്. പ്രകൃതിയിലെ ഓരോ ചലനത്തെയും അവൾ തന്റെ വികാരങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. അവൾ എഴുതുന്ന ഡയറിക്കുറിപ്പുകൾ അവളുടെ ഉള്ളിലെ അമർഷങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതിഫലനമാണ്. മുതിർന്നവർ അവളെ ഗൌരവമായി കാണുന്നില്ലെങ്കിലും അവൾ തന്റെ ഉൾക്കരുത്തിൽ വിശ്വസിക്കുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു കുട്ടിയുടെ വളർച്ചയിൽ അവളുടെ ഭാവനാലോകത്തിന് വലിയൊരു പങ്കുണ്ട്. അമ്മിണി എന്ന കഥാപാത്രം ഓരോ കൗമാരക്കാരിയുടെയും പ്രതിനിധിയാണ്. ലോകത്തെ അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന അവളുടെ കണ്ണുകൾ സിനിമയ്ക്ക് ഒരു പുതിയ കാഴ്ചപ്പാട് നൽകുന്നു. അവളുടെ നിസ്സഹായതയും അതേസമയം ഉള്ളിലെ തന്റേടവും സിനിമയിലുടനീളം പ്രകടമാണ്.
1: അമ്മിണി വരണമെന്നുള്ള വിവരം ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. നോക്കിയപ്പോ അവിടെ കാറും ഇല്ല ജീപ്പും ഇല്ല.
2: നടക്കുന്നതന്നെയാണ് രസം. നാരായണ പക്ഷിയെ കണ്ടിട്ടുണ്ടോ? നാണുമോൾ
1: പക്ഷികളെ നോക്കുന്നത് പിന്നെ. എനിക്കിന്ന് തോട്ടത്തിലാ പണി.
2: തിരക്കാച്ചാൽ പരമേശ്വരനെ അയച്ചാ മതിയായിരുന്നു.
1: അവനെ പറഞ്ഞയച്ചിട്ട് ദിവസം എത്രയായി? പന്തംകുളത്ത് ജാഥയിലെ അവനെയും കണ്ടിരുന്നു. ആ കാരണം പറയണേ.
2: ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പന്തംകുളത്ത് ജാഥ. നമ്മുടെ പടിക്കൽ കൂടി പോയോ? എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞിരുന്നത്?
1: വേഗം നടക്കണ്ട കുട്ടിയെ. മോളെ
2: ഗുഡ് ബൈ. ഗ്രേസി മിസ്, നമസ്കാരം ആൻഡ് ഗുഡ് ബൈ മിസ് എലിസബത്ത് എബനേസർ. ഈ അമ്മ എന്നെ കുറെ ദ്രോഹിച്ചിട്ടുണ്ടോ? മലയാള ഭാഷയെ ദിവസവും കുറേശ്ശെ കൊന്നതിന് വെരി മെനി താങ്ക്സ് സിസ്റ്റർ ആൽബർട്ട. അതെടുക്കണ്ടു, പട്ടാളത്തിന്റെ സമ്പാദ്യങ്ങളല്ലേ, ഒക്കെ നിന്റെ അച്ഛന് കണക്കുണ്ടാവും. അയ്യോ, അതൊന്നും എടുക്കണ്ടടി. ഇതെന്താന്നറിയോ? പട്ടാളത്തിൽ ഒരാളെ വെടിവെച്ച് കൊന്നാൽ ഒരു ബാഡ്ജ് കൊടുക്കും. വയസ്സാവുമ്പോൾ എത്ര ആളെ കൊന്നിട്ടുണ്ടെന്ന് പട്ടാളക്കാർക്കും ഒരു കണക്ക് കിട്ടണ്ടേ?
3: അമ്മിണിച്ച് ചെറുത് എന്നോണോ പറയ?
2: സത്യം, സത്യം മാത്രമേ പറയാവൂ. നീ കേട്ടിട്ടില്ലേ, സത്യമേവ ജയതേ. ഇവിടെ എല്ലാ ദിക്കിലും നമുക്ക് എഴുതി വെക്കണം മുദ്രാവാക്യം.
3: അച്ഛനെ പറ്റി അങ്ങാടിയിലെ ചുമരിൽ ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ടത്രേ. ഒക്കെ ആ പരമേശ്വരന്റെ പണിയാന്നാ തോന്നണേ.
2: കൈ കഴുകാതെ വന്നിട്ട് ഒറ്റ ഇരിപ്പ. എവിടുന്ന് പഠിച്ച ശീലായതൊക്കെ?
3: ഞാൻ കുളിമുറിന്ന് കഴുകി വല്യമ്മേ.
2: ആ വല്യമ്മയുടെ കൂടെ നിന്നിട്ട് നല്ല ശീലങ്ങളൊന്നും പഠിച്ചില്ലെന്ന് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കണം.
3: വല്യച്ഛനെ വിളിക്കട്ടെ.
2: ഓ, അവിടെ ദർബാർ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. കുപ്പി വാങ്ങാൻ ചെലവാക്കണ കാശുണ്ടെങ്കിൽ. ഒന്നിനും വ്യവസ്ഥ ഇല്ലാന്ന് വെച്ചാൽ അങ്ങനെ ഓരോന്നുണ്ടാവും. പറഞ്ഞിട്ടെന്താ? ഇനി എരിവും പുളിയില്ലാത്തൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞേക്കെ നിന്റെ അച്ഛനോട്.
3: ഇൻസ്പെക്ടറാങ്കിള് ജോക്കൊന്നും പറഞ്ഞില്ലേ ഇന്ന്?
2: അയാൾക്ക് സ്റ്റേഷനിൽ പണിയില്ലേ? ഏത് നേരത്തും ഇവിടെ.
1: കുരുമുളക് കട്ട കേസിൽ സംശയമുള്ള എല്ലാവരെയും ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ആള് വലിയ ശുണ്ടിക്കാരനാ. എന്നാലും നമ്മൾ എപ്പോ വിളിച്ചാലും വരണുണ്ടല്ലോ. ആളോ, ഞാൻ വന്നു.
0: അമ്മിണിയുടെ അപ്പൂപ്പൻ മാധവ മേനോൻ എന്ന കഥാപാത്രം ഏകാന്തതയെയും വിരക്തിയെയും പ്രതിനിധീകരിക്കുന്നു. നഗരജീവിതം ഉപേക്ഷിച്ച് കാടിനുള്ളിലെ പഴയ ബംഗ്ലാവിൽ അയാൾ താമസിക്കുന്നത് സമാധാനം തേടിയാണ്. മനഃശാസ്ത്രപരമായ അർത്ഥത്തിൽ അയാൾ തന്റെ ഭൂതകാലത്തിലെ വേദനകളിൽ നിന്ന് ഓടിയൊളിക്കാൻ ശ്രമിക്കുകയാണ്. അയാളുടെ ഏകാന്തത ഒരുതരം സ്വയം പ്രഖ്യാപിത പ്രവാസമാണ്. ചുറ്റുമുള്ള ആളുകളുമായുള്ള ബന്ധം കുറയ്ക്കുന്നതിലൂടെ അയാൾ തന്റെ മനസ്സിനെ മുറിവേൽക്കാതെ സംരക്ഷിക്കുന്നു. എങ്കിലും അമ്മിണിയോടുള്ള അയാളുടെ വാത്സല്യം അയാളിലെ സ്നേഹനിധിയായ മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. കാട് അയാൾക്കൊരു വലിയ അഭയസ്ഥാനമാണ്. അവിടെ നിയമങ്ങളില്ല, വഞ്ചനകളില്ല, പ്രകൃതിയുടെ താളം മാത്രമേയുള്ളൂ. തന്റെ മക്കളും കൊച്ചുമക്കളും തന്റെ താൽപര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലെന്ന തിരിച്ചറിവ് അയാളെ കൂടുതൽ മൗനിയാക്കുന്നു. ഈ മൗനം അയാളുടെ മാനസികമായ ദൃഢതയെയും ഒപ്പം ഉള്ളിലെ വിങ്ങലിനെയും ഒരേപോലെ കാണിക്കുന്നു. പ്രകൃതിയുമായി സംവദിക്കുന്ന അയാൾ ശരിക്കും ഒരു ആധുനിക സന്യാസിയാണ്.
2: നേരെ ഇങ്ങോട്ട് വന്നാ മതിയായിരുന്നില്ലേ? ഒരു 10 ദിവസം വന്ന് താമസിക്കുന്നതിന് സാധനങ്ങൾ വാങ്ങിക്കുക, വെക്കാൻ ആളെ നിർത്തുക, ഞങ്ങൾ ഇവിടെ ഉള്ളപ്പോ എന്താ അതിന്റെ ആവശ്യം?
4: മോഹനും അവന്റെ അച്ഛനും കൂടി വരാനായിരുന്നു ആദ്യം. അപ്പൊ ഞാനും അത് തന്നെയാ പറഞ്ഞത്.
2: കാണണം നിങ്ങളെയൊക്കെ എന്ന് വിചാരിക്കും. എപ്പോഴും ഇവിടത്തെ ആള് പോകാൻ പോകാന്ന് പറയുന്നതല്ലാതെ. ഇരിക്കെ, ചായയുണ്ട്. ഇവളെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ പോകുമ്പോ
3: ദാക്ഷാണിയുടെ, ഞങ്ങൾ ബാംഗ്ലൂർക്ക് മാറുമ്പോ ദാക്ഷാണി ബോംബെയിലല്ലേ?
2: ആ,
3: ഇവളുടെ ചോറൂണിന് വന്നപ്പോഴാ അവസാനമായിട്ട് ദാക്ഷാണിയെ കണ്ടത്.
5: നമ്പ്യാരങ്ങൾ വരാറില്ലേ ഇടയ്ക്ക് അച്ഛനെ കാണാൻ ബാംഗ്ലൂരുള്ള ആന്റി?
6: അവിടെ ആർക്കും ചായ വേണ്ടമ്മേ. മോനെ ഞാൻ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഭയങ്കര ബിസിനസ് ആണോ ഡിസ്കഷൻ?
3: ഇരിക്കോ ആന്റി. ആന്റിയുടെ പറമ്പില് നാടവാലം കിളിയുടെ ഒരു കൂട് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്.
4: നോട്ടക്കാരുണ്ടായിട്ട് എന്താ കാര്യം? തോട്ടമൊക്കെ പോയി. അകത്താച്ച മരപ്പെട്ടി പെരിച്ചാഴി, രാത്രി കിടക്കാൻ പേടിയാവും.
7: മതി മതി.
2: അകത്തിരുന്നോളൂ. ഞങ്ങൾ പെണ്ണുങ്ങളുടെ പഴംപുരാണം കേട്ടിരുന്നാൽ ബോറാവച്ചാല്.
7: മുത്തശ്ശൻ കിടക്കാണോ?
6: പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരും. ഓർമ്മ കുറവാ. വരും.
2: ഭാസ്കരമേനോൻ ഇവിടെ കാണാൻ വരാറില്ലേ? ദാക്ഷാണി മരിച്ച പിന്നെ ഈ 13 കൊല്ലത്തിനിടയ്ക്ക് 2 തവണ വന്നിട്ടുണ്ട്. 2 അല്ല 3. ഫീസിനും ചെലവനെന്നും പറഞ്ഞ് എന്തോ മാസാമാസം അയക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യം ഉണ്ടായിട്ടല്ല. മടക്കണം മോശമല്ലേ? ആ
3: വരും. ഒന്നുമില്ല.
4: മോഹനെ കണ്ടപ്പോ ആദ്യം മനസ്സിലായില്ല കേട്ടോ. സ്ഥലമെടുക്കാൻ വന്നത് അവര് അല്ലേ?
3: അതെയോ? എന്തിനാ സ്ഥലമെടുക്കണേ? ആ തൊടിയിൽ എത്ര ജാതി പൂച്ചെടികളാ. ഇതിലും നല്ല സ്ഥലമല്ലേ അവരുടെ?
4: അവർക്ക് ഇതിലും വലിയ വലിയ സ്ഥലങ്ങളുണ്ടല്ലോ ബാംഗ്ലൂര്. ആളില്ലാതെ ഇവിടുന്ന് എന്തിനാന്നാവൂ?
2: വല്യമ്മ ശരിക്കൊരു പിടുത്തം പിടിക്കേണ്ടിരിക്കില്ല.
3: എന്തിന്?
2: പിടിപ്പത് സ്വത്ത്. ഒരേ ഒരു ആൺകുട്ടി, അപ്പോ കണിഞ്ഞ് ശ്രമിക്കില്ലേ? കിട്ടിയ ശൈലത്തോട് ഭാഗ്യം അല്ലേ?
4: ഒക്കെ പെൺകുട്ടികളുടെ തല്ലിലെടുത്ത് പോലെ ഇരിക്കും. ഇപ്പൊ അവർക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയെന്നെ ഒരു നിമിത്തല്ലേ?
1: കല്യാണേ, ഒരു 10 കൊണ്ടാട്ടം വളർത്തോ, വേഗം ആട്ടെ.
4: സാപ്പാടിന് അവരുണ്ടെങ്കിലേ ഇപ്പഴേ പറഞ്ഞേക്കണം. ഇനി ആ നേരത്ത് കോഴി വേണോ ആട് വേണോ എന്നൊക്കെ പറഞ്ഞാലേ നിങ്ങൾ തന്നെ അടുക്കള കയറേണ്ടി വരും.
1: അതും ചെയ്യാറുണ്ടല്ലോ. പുതിയ സംഗതിയൊന്നുമല്ല. ഗതിയില്ലാത്ത ബന്ധുക്കളായാലേ ശമ്പളം ഇല്ലാത്ത ബാല്യക്കാരൻ, അത്രേ ഉള്ളൂ അറിയാം.
3: നാണമ്മാര് വല്യച്ഛനായിട്ട് എന്താ ബന്ധം?
4: ഒരു ദിവസം മുഴുവൻ ഇരുന്ന് പറഞ്ഞ ഒടുവ് കഷ്ടി ബന്ധക്കാരാന്ന് വരുത്. അല്ലേ നായരെ?
8: പണിക്കാരനാണെന്ന് തന്നെ ഞാൻ പുറത്ത് പറയാറുള്ളൂ.
0: ശോഭി എന്ന കഥാപാത്രം സിനിമയിലെ ഏറ്റവും ദുരൂഹതയും മനഃശാസ്ത്രപരമായ പഠന വിഷയവുമാണ്. കാടിനുള്ളിൽ ഒളിച്ചു താമസിക്കുന്ന നക്സലൈറ്റ് ആശയക്കാരനായ അയാൾ കടുത്ത ആദർശവാദിയും അതേസമയം നിരാശനുമാണ്. വ്യവസ്ഥിതികളോടുള്ള അയാളുടെ പ്രതിഷേധം അയാളെ ഒരു അക്രമിയാക്കി മാറ്റുന്നുണ്ടെങ്കിലും ഉള്ളിൽ അയാളൊരു കലാകാരനാണ്. അമിണിയുടെ ഭാവനാലോകത്തെ തിരിച്ചറിയുന്നതും ആദരിക്കുന്നതും ശോഭിയാണ്. ഇത് അവർ തമ്മിൽ ഒരു അദൃശ്യമായ മാനസിക ബന്ധമുണ്ടാക്കുന്നു. ശോഭി അനുഭവിക്കുന്ന മാനസിക സംഘർഷം തന്റെ ലക്ഷ്യവും മാർഗവും തമ്മിലുള്ള യുദ്ധമാണ്. അയാൾ ഒരുതരം ആന്റി സോഷ്യൽ സ്വഭാവം കാണിക്കുന്നുണ്ടെങ്കിലും അത് സമൂഹത്തോടുള്ള അയാളുടെ നീരസത്തിൽ നിന്നുണ്ടായതാണ്. അമ്മിണി അയാളിൽ കാണുന്നത് തന്റെ പുസ്തകങ്ങളിലെ ഹീറോയെയാണ്. എന്നാൽ ശോഭി നേരിടുന്നത് മരണത്തിന്റെയും ഭയത്തിന്റെയും വലിയ യാഥാർത്ഥ്യങ്ങളെയാണ്. അയാളുടെ കഥാപാത്രം ആദർശവും യാഥാർത്ഥ്യവും തമ്മിലുള്ള വൻവിടവിനെ കാണിക്കുന്നു. ശോഭിയുടെ സാന്നിധ്യം അമിണിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാനസിക പരിവർത്തനത്തിന് കാരണമാവുകയും ചെയ്യുന്നു.
9: വലിയ വല്യമ്പ്രാൻ കിടക്കുക. വല്യമ്പ്രാനോട് ഒന്നും പറഞ്ഞാലോ?
3: ഇനി എന്നാ പരമേശ്വരന്റെ പ്രസംഗം? ഞാനും കേൾക്കാൻ വരുന്നുണ്ട്. പറഞ്ഞേക്കും. വലിയ വലിയ വാക്കൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം. കേൾക്കുന്നവരെ ഞെട്ടണം.
4: അവനെ പോലീസ് പിടിച്ചോണ്ട് പോയത്രേ.
3: എന്തിന്? ഇവിടെ വരുന്ന ഇൻസ്പെക്ടറുകളാണോ? ഞാൻ ചോദിക്കാലോ?
4: കുട്ടി മിണ്ടാണ്ട് അകത്തു വരുന്നുള്ളൂ.
9: അവനെ ഭേദ്യം ചെയ്യാവോ? എന്റെ കുട്ടിയെ.
2: ഇൻസ്പെക്ടറിന്റെ നല്ല തമാശക്കാരനല്ലേ, അല്ലേ കല്യാണമ്മേ?
9: അയാടെ തമാശ, തമാശകൾ ഈ മുറ്റത്ത് തന്നെ പലതും കാണില്ലേ.
10: തന്നെ നല്ല വാക്ക് പറഞ്ഞു വിട്ടാ മതി.
11: പോലീസ് ഇടപെടാതിരിക്കുന്നതിന് ചെലവുണ്ട്. ആ സാരില്ല, നമുക്ക് നോക്കാം. എന്റെ കൈത്തണ്ടക്ക് ഇപ്പോഴും നല്ല ബലമുണ്ടെന്ന് ഇവറ്റിനറിയാം. ഞാൻ ഒഴിപ്പിച്ചു തരാം. അത് വിചാരിച്ച് മത്തായി വല താഴ്ത്തണ്ട. എന്താ ആന്റിക്ക് പോവാൻ തിരക്കായോ? ഇരിക്കാൻ പറ.
2: കാളിത്തള വന്നിട്ടുണ്ട് വല്യച്ഛനെ കാണാൻ. അതിന് നടക്കാൻ കൂടി വയ്യ.
11: നടക്കാൻ വയ്യാത്തവര് കുടിയിലിരിക്കട്ടെ. ഇവിടെ കണ്ണിനെ നോക്കാൻ നടന്ന ചെക്കരും ഇപ്പൊ വലിയ നേതാവാണത്രേ. ഒരേ തമാശ. എന്താ ഇവറ്റൊക്കെ ധരിച്ചു വെച്ചിരിക്കണത്? ഒരു ഊമക്കത്ത്, നാല് ചുവരെഴുത്ത്, മാധവന്മാരൊക്കെ വിറയ്ക്കൊന്നല്ലേ വിചാരം.
1: ഒന്ന് കണ്ണും പിടിയും കാട്ടി വിട്ടാ മതിയെന്ന് പറഞ്ഞാൽ ഇവിടെ ചുറ്റിപ്പറ്റി കഴിഞ്ഞ ഒരു ചെക്കനല്ലേ.
11: വാറോലി ഇറക്കുമ്പോ അവനത് തോന്നിയോ? ഉഴിച്ചിലും പിഴിച്ചിലും കഴിഞ്ഞ് തടി നന്നാക്കി ഇറങ്ങട്ടെ നേതാവ്.
2: ഇവിടെ ഓലപ്പുരയാ തിയേറ്റർ, അതിൽ പുതിയതൊന്നും വല്ല, ഹിന്ദി തീരെ വല്ല. അച്ഛൻ കോഴിക്കോട് പോകുമ്പോഴച്ചാൽ കാസറ്റില് കമ്പില്ല അത്രേ. നിന്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടാ, മോനേറിന് പറ്റണ വല്ല ഉണ്ടോ നോക്കാലോ. ഇവള് വലിയ വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കും.
12: എന്റെ പുസ്തകങ്ങളിലൊക്കെ.
7: വേണ്ട, വെറുതെ ശൈലജ പറഞ്ഞപ്പോ.
12: എന്റെ പുസ്തകങ്ങളിലൊക്കെ ഞാൻ ഓരോന്ന് കുത്തിക്കുറിച്ചിട്ടുണ്ടാവും.
2: അമ്മിച്ചിച്ച് ഡോക്ടർപ്പാവാ പഠിക്കുക അല്ലേ? അയ്യോ ഞാനില്ല, വേണ്ട.
7: ആദ്യം എസ് എസ് എൽ സി കടക്കോ? അതോ വെറും നോവല് വായന ഉള്ളുന്നുണ്ടോ?
2: ഒരു തേർഡ് റാങ്ക് കിട്ടും, അതൊക്കെ മതി.
7: തേർഡ് റാങ്കോ?
2: അത് മതി, ധാരാളം.
7: ഭയങ്കര ആത്മവിശ്വാസാണല്ലോ.
2: സോഷ്യോളജിയാണ് മോനേട്ടൻ, അടുത്ത എം എ, പിന്നെ പി എച്ച് ഡി.
7: ആദ്യം റിസൾട്ട് വരണം.
2: ഒരു സെക്കൻഡ് ക്ലാസ് കിട്ടും.
7: എന്ന് ആര് പറഞ്ഞു? അമ്മ?
2: കണ്ടപ്പോഴങ്ങനെ തോന്നി. എന്റെ തോന്നൽ എപ്പോഴും ശരിയാവും. ഇവള് ചെലപ്പോ അങ്ങന ഇടയ്ക്ക് ന്യൂസുകൾ ഓരോന്ന് പറയും. അത് സാരാക്കണ്ട മോനേട്ടൻ, ബിസിനസ് നോക്കിയാ മതി, ഉദ്യോഗത്തിനാക്കില്ലെന്ന് ആന്റി പറഞ്ഞല്ലോ. ഏത് ഉദ്യോഗത്തിലിരുന്നാലും എന്ത് കിട്ടാനല്ലേ. ഇന്നാള് പത്രത്തിൽ കണ്ടില്ലേ ശൈലി ചേച്ചി, ആളെ കിട്ടാത്തൊരു ഉദ്യോഗം ഉണ്ടത്ര, വായിച്ചിട്ടുണ്ടാവും.
7: മലയാളം പേപ്പർ കാണുന്നതേ അപൂർവം. എന്താ എനിക്ക് പറ്റിയതാണോ? ഉദ്യോഗം വേണ്ടെന്നൊന്നും നിശ്ചയിച്ചിട്ടില്ല.
2: വെളിച്ചപ്പാടിന്റെ ജോലിക്ക് ഇപ്പൊ ആളെ കിട്ടുന്നില്ല അത്ര.
0: ചിത്രത്തിൽ അമ്മിണിയുടെ അമ്മയും മറ്റ് ബന്ധുക്കളും നഗര സംസ്കാരത്തിന്റെ പൊള്ളത്തരങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അവർക്ക് കാട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമാണ്. പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കാൾ അവർ പ്രാധാന്യം നൽകുന്നത് തങ്ങളുടെ ആഡംബരങ്ങൾക്കും സ്വാർത്ഥതയ്ക്കുമാണ്. ഇത് അമ്മിണിയുടെയും അപ്പപ്പിന്റെയും ലോകവുമായി വലിയൊരു വൈരുദ്ധ്യം സൃഷ്ടിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളിലെ ശൈഥില്യവും ആശയവിനിമയത്തിലെ കുറവും സിനിമ ചർച്ച ചെയ്യുന്നു. ഓരോരുത്തരും അവരവരുടെ താൽപര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അമ്മിണി എന്ന കുട്ടി ഒറ്റപ്പെട്ടു പോകുന്നു. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു കുടുംബത്തിലെ വൈകാരികമായ അകൽച്ച കുട്ടികളിൽ വലിയ ആഘാതമുണ്ടാക്കാം. ഈ ആഘാതം അമ്മിണിയെ പ്രകൃതിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നു. അമ്മയുടെയും ബന്ധുക്കളുടെയും ലൗകിക ചിന്തകൾ അമ്മിണിക്ക് മനസ്സിലാകുന്നില്ല. അവർ തമ്മിലുള്ള സംഭാഷണങ്ങൾ പലപ്പോഴും രണ്ട് വ്യത്യസ്ത ലോകങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങളാണ്. ഈ വിടവ് സിനിമയുടെ ഗതിയെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു.
2: ഒരുപാട് സ്ഥലത്ത് ഒഴിവുണ്ട്. സ്റ്റുപ്പിഡ്, നീ വെറുതെ. നല്ല ഉദ്യോഗമല്ലേ, പക്ഷെ പെൺകുട്ടികളെ എടുക്കില്ല, അതാ കഷ്ടം.
7: ദൈവത്തിന്റെ ഡയലോഗ് ഏറ്റു പറയുന്നത് രസമുള്ള ജോലിയാ, സംശയമില്ല.
2: ഭ്രാന്ത് പറയാ പോയിക്കോ, ശുദ്ധി എഴുതിയിട്ട് അവൻ സ്ഥാപിച്ചു കഴിഞ്ഞില്ലേ. ഓരോന്ന് തോന്നൊക്കെ അമ്മിച്ചിച്ചൊരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നുണ്ട്.
7: എന്നാ ആ പുസ്തകം കടം തരാതെ പറ്റില്ല, അത് മാത്രം മതി.
2: അപ്പൊ ശരിക്കും കിർക്കാന്ന് പറയാ എല്ലാവരും, അതാർക്കും കാണിച്ചു കൊടുക്കില്ല. അതിൽ അമ്മിച്ചിച്ചുണ്ടാക്കുന്ന പാട്ടും കവിതയും ഒക്കെ ഉണ്ട്, ഞാൻ കൊണ്ടും തരാം ഇപ്പൊ. ഏയ് അനു, അനു.
11: അപ്പൊ നമുക്ക് ഇറങ്ങാം, ഞങ്ങൾ ഇറങ്ങട്ടെ.
2: പോലീസ് എല്ലാരും കൂടി അങ്ങോട്ട് വരുന്നേ, ഒരു ചേഞ്ച് അല്ലേ. ആ നിന്നെന്താ വരാല്ലോ. അനു ഇപ്പൊ കൂടെ വരണോ? വാന്ന് മോളെ. ശൈലജേ, മോഹനേട്ടനോട് വരാൻ പറയൂ. ഇറങ്ങ. എവിടെ മറ്റേ കുട്ടി? മറ്റേ കുട്ടിക്ക് പേരില്ല. മോളെ ഈക്വൽസ് പുത്രവധു, ഈക്വൽസ് സ്നുഷ.
7: അമ്മിണിയുടെ
6: പ്രാന്തത്തിൽ എവിടെങ്കിലും തണ്ടിയടക്കം ഉണ്ടാവും.

ഒറ്റക്കമ്പി നാദം. കാട് എന്ന പ്രതീകം സിനിമയിലൊരു കഥാപാത്രത്തെ പോലെ തന്നെ പ്രവർത്തിക്കുന്നു. കാടെന്നത് അശരണരുടെ അഭയസ്ഥാനവും ഒപ്പം ഭയപ്പെടുത്തുന്ന ഒരു നിഗൂഢതയുമാണ്. മനഃശാസ്ത്രപരമായ വായനയിൽ കാട് നമ്മുടെ അബോധ മനസ്സിനെ സൂചിപ്പിക്കുന്നു. നമ്മുടെ ഉള്ളിലെ വന്യമായ ആഗ്രഹങ്ങളും ഭയങ്ങളും കാടിന്റെ രൂപത്തിൽ പുറത്തുവരുന്നു. അമ്മിണിക്ക് കാടൊരു പൂങ്കാവനമാണെങ്കിൽ ശോഭിക്ക് അതിരൊളിത്താവളമാണ്. ഓരോരുത്തരും കാടിനെ കാണുന്നത് അവരവരുടെ മാനസികാവസ്ഥയ്ക്കനുസരിച്ചാണ്. പ്രകൃതിയുടെ വന്യത മനുഷ്യന്റെ ഉള്ളിലെ കാമക്രോധങ്ങളെയും ശാന്തതയെയും ഒരുപോലെ പുറത്തെടുക്കുന്നു. വനത്തിലെ നിശബ്ദത കഥാപാത്രങ്ങളുടെ ആത്മവിചാരണയ്ക്കുള്ള വേദിയാണ്. കാട് മാറ്റമില്ലാതെ നിൽക്കുമ്പോൾ മനുഷ്യർ അവിടെ വരികയും പോവുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ ഈ നിസ്സംഗത മനുഷ്യന്റെ അസ്തിത്വത്തെക്കുറിച്ചുള്ള വലിയ പാഠങ്ങൾ നൽകുന്നു. കാടിന്റെ പച്ചപ്പും അരുവിയുടെ ശബ്ദവും ഒരു ഹീലിംഗ് പ്രഭാവം സിനിമയിൽ സൃഷ്ടിക്കുന്നുണ്ട്.

0: അമ്മിണിയും ശോഭിയും തമ്മിലുള്ള ബന്ധം പ്രണയമാണോ അതോ ഒരു കൗമാരക്കാരിയുടെ ആരാധനയാണോ എന്നത് വലിയൊരു ചോദ്യമാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഇതൊരു ഐഡിയലൈസേഷനാണ്. തനിക്ക് ലഭിക്കാത്ത ഗുണങ്ങൾ ശോഭിയിൽ അവൾ കാണുന്നു. ശോഭിയുടെ വിപ്ലവ വീര്യവും ഏകാന്തതയും അവളെ വല്ലാതെ ആകർഷിക്കുന്നു. എന്നാൽ ശോഭിക്ക് അവൾ വെറുമൊരു കൊച്ചു പെൺകുട്ടിയല്ല, തന്റെ ആശയങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന ഏക മനുഷ്യജീവിയാണ്. അവരുടെ ഇടയിലെ സംഭാഷണങ്ങൾ വളരെ ഗൗരവകരവും അർത്ഥവത്തുമാണ്. ലോകത്തെ മാറ്റാൻ ഇറങ്ങിത്തിരിച്ച ശോഭിക്ക് അമ്മിണി നൽകുന്ന നിഷ്കളങ്കമായ സ്നേഹം ഒരു പുതിയ അനുഭവമാണ്. ഈ ബന്ധം അമ്മിണിയുടെ വളർച്ചയിൽ വലിയ പങ്കുവഹിക്കുന്നു. തന്റെ സ്വപ്ന ലോകത്ത് നിന്ന് യാഥാർത്ഥ്യത്തിന്റെ കൈപ്പുള്ള ലോകത്തേക്ക് അവൾ നടന്നുകയറുന്നത് ഈ ബന്ധത്തിലൂടെയാണ്. ഒടുവിൽ ശോഭിയുടെ മരണം അവളെ വല്ലാതെ ഉലയ്ക്കുന്നുണ്ടെങ്കിലും അത് അവളെ പൂർണ്ണ മനുഷ്യനാക്കി മാറ്റുന്നു. നഷ്ടങ്ങളിലൂടെയാണ് മനുഷ്യൻ വളരുന്നത് എന്ന സത്യം ഇവിടെ തെളിയുകയാണ്.
1: സോറി, ഇപ്പൊ സ്ഥലം ഒഴിച്ചു തരാം. വീണ്ടും കയ്യേറ്റം നടത്തിയതിന് ക്ഷമിക്കണം.
2: വേണ്ട, ഞാൻ പോവുക.
1: പക്ഷികളെ പറ്റി കൂടുതൽ അറിയണോ? നമ്മളിൽ ഒരാൾ അകത്തുള്ളപ്പോ പുറത്തൊരു അടയാളം വെക്കണം. ഓക്യുപൈഡ് ആണെന്ന് കണ്ടാൽ മറ്റേയാൾ തിരിച്ചു പോകണമെന്ന് വ്യവസ്ഥ.
2: ഞാൻ പോവാ, എഴുതിക്കോളൂ.
1: ഏയ്, വെറുതെ ഇരുന്നപ്പോ ഒന്ന് രണ്ട് കത്തെഴുതി. അതിനിവിടെ മാത്രമേ സ്ഥലം കണ്ടുള്ളൂ എന്നായിരിക്കും മനസ്സിലിപ്പോ ഒരു ചോദ്യം അല്ലേ?
2: എനിക്കെന്താ അധികാരം?
1: കൈവശക്കാരന്റെ അവകാശം.
2: എപ്പോ വേണമെങ്കിലും വന്നോളൂ. നേരത്തെ സമയം പറഞ്ഞ വല്ലതും തിന്നാനുള്ളതും കൊണ്ടെന്ന് വെക്കാം.
1: അപ്പോൾ സ്ഥലം ഷെയർ ചെയ്യാമെന്ന വ്യവസ്ഥ സമ്മതിച്ചു അല്ലേ?
2: എന്താ പേര്?
1: അതറിഞ്ഞിട്ട് എന്ത് വിശേഷം?
2: അല്ല, വെറുതെ.
1: എന്താ, കത്തെഴുതുന്നവരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തുന്നുണ്ടോ? ഞാൻ ഫേമസ് അല്ലേ? ഓ, കത്ത് എഴുതി വെക്കലേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ.
2: ഇനി എത്ര ദിവസമുണ്ട് സർവേ?
1: അറിഞ്ഞൂടാ, എടുത്തോളൂ. ഒരു ബുക്ക് സ്റ്റാളിൽ കണ്ടപ്പോ വാങ്ങി. അമ്മിണിക്ക് ഉപകാരമാവട്ടെ എന്ന് കരുതി. ടേക്ക് ഇറ്റ്, ഇറ്റ്സ് ഫോർ യു. നാച്ചുറൽ ഹിസ്റ്ററി പഠിക്കുന്ന വല്ല കോഴ്സ് സെലക്ട് ചെയ്തോളൂ ഹയർ സ്റ്റഡീസിന്.
2: ഞാൻ ജേർണലിസത്തിനാ പോവാ, ഡിഗ്രി കഴിഞ്ഞിട്ട്. അത് നല്ലതല്ലേ?
1: ഒക്കെ കണക്ക് തന്നെ.
2: കുറച്ച് സീറ്റേ ഉള്ളൂ എന്ന് മിസ് പറഞ്ഞു. വലിയ ടെസ്റ്റ് ഒക്കെ ഉണ്ടാവും.
1: എഴുതണം, കിട്ടും. ബ്രില്യന്റ് ആയവർക്ക് കിട്ടണം. യു ആർ ബ്രില്യൻ.
2: ഞാനിങ്ങനെ
1: ആണ്, എനിക്കറിയാം.
2: ഈ സോഷ്യോളജിയിൽ എന്താ പഠിക്കുക?
1: അറിഞ്ഞൂടാ, മലയാളത്തിലത് സാമൂഹ്യ ശാസ്ത്രമാണ്. സമൂഹമായിട്ട് ബന്ധമുണ്ടാവോ?
2: അതിൽ റിസർച്ചും ഉണ്ട്. ആദിവാസികളെ പറ്റി റിസർച്ച് ചെയ്യാൻ പോകുന്നു.
1: ആര്?
2: പരിചയമുള്ള ഒരാൾ.
1: റിസർച്ച് അല്ല വേണ്ടത് അവർക്ക്. എല്ലാവരെയും ആട്ടിത്തെളിച്ച് ഒരു കാഴ്ച ബംഗാവിലാക്കിയാൽ എങ്ങനെ ഇരിക്കും? ടിക്കറ്റ് വെച്ച് കാണാൻ ബഹു സൗകര്യം.
2: നിങ്ങൾ എന്താ പഠിച്ചത്?
1: ഞാൻ പറഞ്ഞില്ലേ, തേനീച്ച വളർത്തല്.
2: അങ്ങനെ വിഡ്ഢിയാക്കണ്ട. എനിക്കറിയാം നിങ്ങൾ ശരിക്കാരാന്ന്. ഞാൻ പറയട്ടെ, CID. അതല്ലേ പേര് പറയാത്തത്? പേടിക്കണ്ട, ഞാൻ ആരോടും പറയാനൊന്നും പോണില്ല.
1: എത്ര കൃത്യമായി ഗസ് ചെയ്തു. വെരി ബ്രില്യന്റ്.
2: നേരെ ഒരുപാടായി, പോട്ടെ. താങ്ക്സ്, വെരി മെനി താങ്ക്സ്.
0: സിനിമയിലെ ആക്ഷൻ രംഗങ്ങളും നക്സലൈറ്റ് വേട്ടയും കേവലം ത്രില്ലർ അംശങ്ങളല്ല. അവ അധികാരവും സ്വാതന്ത്ര്യവും തമ്മിലുള്ള സംഘർഷത്തെയാണ് കാണിക്കുന്നത്. പോലീസും ശോഭിയും തമ്മിലുള്ള ഒളിച്ചുകളി ഒരുതരം മാനസിക യുദ്ധം കൂടിയാണ്. ഭയം ഓരോ നിമിഷവും ശോഭിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ഈ ഭയത്തിനിടയിലും അയാൾ തന്റെ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്നത് ശ്രദ്ധേയമാണ്. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരാൾ തന്റെ വിശ്വാസങ്ങൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നത് വലിയൊരു മാനസിക ദൃഢതയാണ്. എന്നാൽ ആ ദൃഢത അക്രമത്തിലേക്ക് വഴിമാറുമ്പോൾ അത് സാമൂഹികമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. അമ്മിണി ഇതിനെല്ലാം സാക്ഷിയാകുന്നത് അവളുടെ നിഷ്കളങ്കത തകരുന്നതിന് കാരണമാവുന്നു. സമാധാനപൂർണമായ പ്രകൃതിയിൽ മനുഷ്യൻ നടത്തുന്ന അക്രമങ്ങൾ വലിയൊരു വൈരുദ്ധ്യമായി മാറുന്നു. അധികാരം എങ്ങനെ വ്യക്തിയെ അടിച്ചമർത്തുന്നു എന്ന് സിനിമ കാണിച്ചു തരുന്നു. സ്നേഹത്തിന് സ്ഥാനമില്ലാത്ത ലോകത്ത് തോക്കുകൾക്ക് മാത്രമേ ശബ്ദമുള്ളൂ എന്ന് ഈ രംഗങ്ങൾ വ്യക്തമാക്കുന്നു.
2: ചേച്ചി വരണില്ലേ? ഏതാ ശരി നോക്കട്ടെ, ഇതിലൊന്ന് പിടിക്ക്. അയ്യോ അപകടം, കൊള്ളക്കാരൻ. അതാവില്ല, അതൊരു കളിയാണ്.
3: ഞങ്ങൾ നമ്പ്യരങ്ങളുടെ വീട്ടിൽ പോണോ?
4: ചേച്ചി ചുരിദാർ ഇട്ടോളൂ, അതാ നല്ലത്.
2: വേണോ? അവിടെ ശൈല ചേച്ചി ഷൈൻ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ.
3: അല്ല നീ ഒന്ന് ഷൈൻ ചെയ്തോ, എത്ര ആളും മോഹിച്ച് ബോങ്ങിട്ട് വീഴുന്ന് അറിയണല്ലോ.
2: വശീകരണത്തിന് ഒരു കുറിക്കൂട്ടുണ്ട് അത്രേ. ആയിരം കൺകെട്ട് വിദ്യയുടെ ഒരു പഴയ പുസ്തകമില്ലേ, അതിലുണ്ട്. പറഞ്ഞു തരട്ടെ?
3: നീ തന്നെ തൊട്ടോ. അല്ലാണ്ടി മോന്ന് കണ്ട രണ്ടാമതാരും തിരിഞ്ഞു നോക്കില്ല.
2: നിങ്ങൾ വയ്ക്കോ, ഞാനില്ല.
4: അമ്മിണി ചേച്ചി വരണില്ല അമ്മേ, ഇല്ലെങ്കി വേണ്ട, അച്ഛനെ വിളിക്ക.
1: തലശ്ശേരി ഒരു ദിവസത്തെ പണിയേ ഉള്ളൂ, വന്ന സ്ഥിതിക്ക് ഒരു ഷോർട്ട് ട്രിപ്പ്.
5: ഷോർട്ടാക്കണ്ട, ഒരാഴ്ച വെറുതെ നിന്നോളൂ. പറവാട്ട് വീടില്ലേ, ഇവിടെ വല്ലതൊക്കെ ഉണ്ടായാ തന്നെ നിങ്ങൾ ആരും വിടില്ല. അങ്ങനല്ലേ,
6: ഡി ഐ ജിയോട് ഒന്ന് നേരത്തെ പറഞ്ഞു വെക്കുന്ന നല്ലതാ. മൂപ്പര് ശക്തിയാ, കാശ് വാങ്ങില്ല. കുറച്ച് മതി.
7: രാഹുലേട്ടാ, കപ്പാസിറ്റി എനിക്ക് അറിഞ്ഞൂടെ.
1: മിനിസ്റ്റർ ഫോൺ ചെയ്ത് പറയില്ലേ, നിങ്ങൾ ഏറ്റതല്ലേ.
7: മലബാറിൽ ടൂറുണ്ട്, നേരിട്ട് കണ്ട് പറയാം, ഫോൺ ചെയ്തിട്ട് പ്രയോജനമില്ല.
5: നീ വരുന്നില്ല എന്നല്ലേ വല്യമ്മ പറഞ്ഞത്.
1: അകത്തേക്ക് പോയിക്കോളൂ, അച്ഛന്റെ കത്തൊക്കെ വരാറില്ലേ കുട്ടി. എല്ലാവരും കൂടി പോന്നാൽ കാരണവർക്ക്
5: പകലും മുഴുവൻ ഉറക്കാം, വിശപ്പാണ് എപ്പോഴും കംപ്ലൈന്റ്, ഒന്നും കഴിക്കാനും പാടില്ല.
1: പഴയ കാലത്ത് ആ കാരണവരുടെ അഡ്വഞ്ചർ സമ്മതിക്കാതെ വയ്യ, ഇപ്പൊ കാണുമ്പോ കഷ്ടം തോന്നും.
5: മുക്കാൽ പുത്തന് അന്ന് സ്ഥലം വാങ്ങാൻ ഈസി, അതൊക്കെ എന്താ അഡ്വഞ്ചർ. നിലനിർത്താൻ അറിയണ്ടേ? ഞാൻ മിലിറ്ററിയിൽ നിന്ന് വരുമ്പോ ഇവിടുത്തെ സ്ഥിതി നിങ്ങൾക്കറിയില്ല. കാര്യസ്ഥന്മാര് കട്ടുമുടിക്ക, തന്തയ്ക്കെല്ലാം വേണമെങ്കിൽ അവരോട് ചോദിക്കണം. ഞാനില്ലെങ്കിൽ കാണായിരുന്നു എസ്റ്റേറ്റിന്റെ സ്ഥിതി.
1: ആ വന്നു ഡിമാൻഡ് എന്താണെന്ന് കേൾക്കട്ടെ. മധ്യസ്ഥന്മാര് പറഞ്ഞതിൽ ഒരു വ്യത്യാസവും, അത് നിങ്ങളുടെ നിയമത്തിന്റെയും അവകാശത്തിന്റെയും പേരിലല്ല, ഒരു ദയ വിചാരിച്ച്. രേഖയുണ്ടോ? പാട്ടശീട്ടുണ്ടോ? ആരാന്റെ സ്ഥലം കയ്യേറി വീടും കുടിയും വെക്കുമ്പോ നേതാക്കന്മാരുടെ ഉപദേശം ഉണ്ടായിരുന്നു.
5: എന്താ ഹുസേപ്പേ, ഇവിടെ സത്യാഗ്രഹ കുത്തിയിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, നമുക്കൊരു പന്തലിട്ട് കൊടുക്കാൻ നമ്പിയാരെ. 30 കൊല്ലമായി ഞങ്ങളും, അത് മറക്കരുത്. 30 കൊല്ലം കൊണ്ട് എത്രയേക്കർ കയ്യേറി, അത് പറയാത്ത എന്താണോ? ചോദിക്കും നമ്പിയാരെ.
7: നിയമപ്രകാരം നമ്മൾ എത്ര സെന്റ് കൊടുക്കണം?
5: എന്ത് നിയമം? കയ്യേറ്റത്തിന് പ്രതിഫലം കൊടുക്കണമെന്നോ? എവിടെ നിയമമില്ല, നമ്മളൊരു ദയവ് വിചാരിക്കുമ്പോൾ തലയിൽ കയറാൻ തുടങ്ങുമല്ലോ. കോടതി നിശ്ചയിക്കട്ടെ, കോടതി പറയുമ്പോൾ ചെയ്യാന്ന് പറ നിങ്ങളുടെ ആൾക്കാരോട്. കടന്ന് പോവാൻ പറയും പേരെ.
7: ഓ വന്നോ, അദൃശ്യ കഥാപാത്രത്തെ ഇവിടെ ആരും കണ്ടില്ലേ? ചായ
2: പിന്നെ കുടിക്കാം. നാടകം നന്നായോ?
7: പോയില്ല, അമ്മിണി വന്നില്ലല്ലോ. പിന്നെന്ത് രസം, അപ്പൊ വേണ്ടാന്ന് വെച്ചു. ഡൽഹി പോണ്ടോ അച്ഛന്റെ അടുത്ത്? ഏത് കോളേജിലാണ് ഇനി അപ്ലൈ ചെയ്യണം?
2: അറിഞ്ഞൂടാ, വല്യമ്മയോട് ചോദിക്കണം.
7: ബാംഗ്ലൂർ വരണോ? മൗണ്ട് കാർമൽ ഞങ്ങളുടെ അടുത്താ. ഹോസ്റ്റൽ ഷാപ്പാട് വേണമെങ്കിൽ വീട്ടിൽ നിൽക്കാം.
2: അതൊക്കെ വല്യമ്മയാണ് നിശ്ചയിക്കുക.
7: ഡെയിലി നിന്റെ രണ്ട് ഒറിജിനൽ കിറുക്കുകൾ കേൾക്കാൻ ചാൻസ് ഉണ്ടോ നോക്കുകയായിരുന്നു.
0: ആരണ്യകം എന്ന സിനിമയുടെ ദൃശ്യഭാഷയും സാഹിത്യവും തമ്മിലുള്ള പൊരുത്തം അതിമനോഹരമാണ്. എം ടിയുടെ രചനയിലെ ആഴമുള്ള വരികൾ ഹരിഹരൻ സ്ക്രീനിലേക്ക് പകർത്തുമ്പോൾ അത് മികച്ചൊരു ദൃശ്യകാവ്യമായി മാറുന്നു. ഓരോ ഡയലോഗും ചിന്തിപ്പിക്കുന്നതും മനസ്സിനെ സ്പർശിക്കുന്നതുമാണ്. ഉദാഹരണത്തിന് അമ്മിണിയുടെ ഡയറിക്കുറിപ്പുകൾ ഒരു കവിത പോലെ മനോഹരമാണ്. സംഗീത സംവിധായകൻ രഘുനാഥ് സേതുനാഥ് നൽകിയ ഈണങ്ങൾ കാടിന്റെ ആത്മാവിനെ തൊട്ടുനിൽക്കുന്നു. ഓളങ്ങൾ ആടിപ്പാടുമ്പോൾ എന്ന ഗാനം പ്രകൃതിയുടെ താളത്തിനെയാണ് കാണിക്കുന്നത്. ലളിതമായ ഭാഷയിൽ ഗൗരവകരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നത് എം ടിയുടെ സവിശേഷതയാണ്. ഈ സിനിമയിലെ ഓരോ കഥാപാത്രവും വളരെ വ്യക്തമായ വ്യക്തിത്വമുള്ളവരാണ്. ആരെയും വെറുക്കാൻ കഴിയാത്ത വിധം അവരെയെല്ലാം സാഹചര്യങ്ങളുടെ ഇരകളായാണ് എം ടി ചിത്രീകരിച്ചിരിക്കുന്നത്. സാഹിത്യവും സിനിമയും എങ്ങനെ കൈകോർക്കണം എന്നതിന് ഇതൊരു മികച്ച ഉദാഹരണമാണ്. പ്രേക്ഷകനെ ആഴത്തിൽ ചിന്തിപ്പിക്കാൻ ഈ ചിത്രത്തിന് ഇന്നും സാധിക്കുന്നു.
8: മോഹനേട്ടൻ തലവേദന, നേരത്തെ കിടക്കാന്ന് പറഞ്ഞു. നിന്റെ ശീലം മോഹനേട്ടൻ തുടങ്ങി തോന്നു, വീട്ടിലിരിക്കാണ്ട് പകലൊക്കെ വെറുതെ ചുറ്റിനടക്കല്. നീ നന്നാ വലിയ സീരിയസ് ആയിട്ടിരിക്കണേ, ഉണ്ണോ വന്നപ്പോഴും ഒരു മിണ്ടാട്ടം ഇല്ലേണ്ട്. നീ ഈ പറവറാന്നോരെന്ന് പറയുന്നിടെ കൂടെ ചോദിച്ചാല് ഒന്നും തോന്നില്ല. ചോദിച്ചു നോക്കോ. ആരോട്? മോനേട്ടനോട്. കല്യാണം എപ്പോ നടത്താനോ ആലോചനാന്ന് ഒന്ന് അറിഞ്ഞു വെക്കാലോ. അത് അതൊക്കെ പോകുമ്പോ പറയില്ലേ. അമ്മ പറയണ പോലല്ല. അവരിങ്ങോട്ട് പറയട്ടെ വെച്ചിട്ട് കാത്തിരുന്നാൽ എന്തിനാ വെറുതെ നീട്ടിക്കൊണ്ടു പോണേ? നീ എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കേ. വേണമെങ്കിൽ പകല് നടക്കാൻ പോകുമ്പോ നീ കൂടെ പോയിക്കോ. നീ ഓരോ കിറുക്കള് പറയുന്ന ഇഷ്ടാന്നല്ലേ പറയണേ. അപ്പൊ ധൈര്യമായിട്ട് ചോദിക്കാം. ഒരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടൂ. ശൈലചേച്ചിക്ക് സങ്കടം തോന്നില്ലേ?
7: എന്തിന്?
8: ഒക്കെ ഒരുവിധം ഉറപ്പിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഇല്ലാന്നറിഞ്ഞാൽ.
7: ഓ, അതോ? അമിതമായ ലോകം കാട്ടുന്നതിന്റെ പിന്നിൽ അങ്ങനെ ഒരു ഭീഷണി ഉണ്ടെന്ന് അമ്മയ്ക്കും അച്ഛനും അറിയാം. പക്ഷേ ഒരു ഉറപ്പും ആരും പറഞ്ഞില്ലല്ലോ.
8: എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്
7: കഥകളിൽ പറയണ പോലെ കുട്ടിക്കാലത്ത് ഇണപിരിയാതെ കളിച്ചു നടന്നു, നിന്റെ വല്യമ്മ എന്നെ എടുത്തുകൊണ്ട് നടന്നു, ഞാൻ മടിയിൽ മൂത്രം ഒഴിച്ചു. ഇതൊക്കെ വെറുതെ ഇപ്പൊ പറയുന്നതല്ലേ?
8: എന്നാലും
7: മുത്തശ്ശൻ ഒരാൾ മാത്രമായിരുന്നു അന്ന് ഞങ്ങളായിട്ട് അടുപ്പം. പിന്നെ നിന്റെ അമ്മ. എന്റെ പ്ലാനുകൾ പറഞ്ഞുതരാം. ജീനിയസിനോടെല്ലാം പറയാലോ. എം എ കഴിഞ്ഞ് എനിക്കൊരു പി എച്ച് ഡി എടുക്കണമെന്ന് പറഞ്ഞില്ലേ? പിന്നെ ചില സ്ഥലങ്ങൾ കാണണം. കാശ്മീരും താജ്മഹലൊന്നും അല്ല, മിസോറാം, നാഗാലാൻഡ്, ഖാസി ഹിൽസ്. അതും പഠിപ്പിന്റെ ഭാഗമാണെന്ന് കൂട്ടിക്കോ. എല്ലാം കൂടി ഒരു 4-5 കൊല്ലം പ്രോഗ്രാം ഉണ്ട്. ബാക്കി കേൾക്കണ്ടേ? അപ്പോഴേക്ക് നീ പഠിപ്പ് മതിയാക്കി കിറുക്കുകളൊന്നും കൈമോശം വരാതെ റെഡി ആയിരുന്നു. ശരിയായ ആലോചന അപ്പോ വരും. നിന്റെ അച്ഛൻ വല്ല പ്ലാനും ഇട്ട് കുഴപ്പത്തിലാവണ്ടെന്ന് വെച്ച് ഒന്ന് നേരത്തെ പറഞ്ഞു വെക്കും. അത്രേ ഉള്ളൂ തൽക്കാലം പരിപാടി.
8: പക്ഷേ.
7: എന്ത് പക്ഷേ? പെണ്ണേ, എനിക്ക് തന്നെ ഇഷ്ടം. അച്ഛ മലയാളം കവിതക്കാരിക്ക് മനസ്സിലാവില്ലേ? അതിന്റെ ഇടയിൽ വേറെ ആളുകളുടെ വക്കാലത്തും കൊണ്ട് വന്നാൽ. എന്തെങ്കിലും പറ. വാക്കുകളിട്ട് തട്ടിക്കളിക്കുന്ന ആളല്ലേ. ചിലതൊക്കെ പറ.

ആരണ്യകം എന്നത് നമ്മെ നമ്മിലേക്ക് തന്നെ തിരിച്ചുവിടുന്ന ഒരു കണ്ണാടിയാണ്. തിരക്ക് പിടിച്ച ഈ ലോകത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ശാന്തതയെയും സ്നേഹത്തെയും ഇത് ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിലേക്ക് മടങ്ങുക എന്നാൽ നമ്മുടെ തന്നെ ആത്മാവിലേക്ക് മടങ്ങുക എന്നതാണ് ഇതിനർത്ഥം. അമ്മിണിയുടെ ഏകാന്തതയും ശോഭയുടെ വിപ്ലവവും മാധവ

0: മേനോന്റെ വിരക്തിയും എല്ലാം മനുഷ്യാവസ്ഥയുടെ വിവിധ വശങ്ങളാണ്. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ഓരോ മനുഷ്യനും ഒരു ആരണ്യകത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ കാടിനെ അറിയാനും അതിലെ വന്യതയെ സ്നേഹിക്കാനും ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നു. സ്നേഹവും സാഹോദര്യവും നഷ്ടപ്പെട്ട ആധുനിക സമൂഹത്തിന് ഈ ചിത്രം നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. ഈ ക്ലാസിക് ചിത്രം എന്നും മലയാളിയുടെ മനസ്സിൽ ഒരു പച്ചപ്പായി നിലനിൽക്കും. കാലം മാറുമ്പോഴും ഈ സിനിമയിലെ വികാരങ്ങൾ മാറാതെ നിൽക്കുന്നു. വനത്തിന്റെ നിഗൂഢതകൾ പോലെ മനുഷ്യ മനസ്സിന്റെ രഹസ്യങ്ങളും ഈ ആരണ്യകത്തിൽ ഒളിഞ്ഞുകിടക്കുന്നു. ഒറ്റ കമ്പിനാദത്തിലൂടെ ഈ ചിത്രം വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അത് പുതിയൊരു അനുഭവമായി നമുക്ക് മാറുന്നു.
1: നിനക്ക് എന്നും അതിസാമർഥ്യമാണ്. മര്യാദയ്ക്ക് പുറയുന്നു എന്നോടാ പറഞ്ഞ. നീ പണ്ടു അങ്ങനെയാണ് കൊടിയൽ. ഇന്ന് കണാരനും വന്നു.
2: മുത്തശ്ശ, ആരോടെ പറയണ? ഞാനോ മുത്തശ്ശ? അമ്മിണി. മുത്തശ്ശിയുടെ പേരിട്ട് ഒരു പേരക്കുട്ടിയില്ലേ, അമ്മിണി?
1: ഭാസ്കരൻ എവിടെ?
2: അച്ഛൻ ഡൽഹിയിലല്ലേ മുത്തശ്ശ? തുടക്കാരിപ്പോ പോയിക്കോട്ടെ, അവർക്കും പണി കാണില്ലേ. കൈ കഴുകി എടുത്തു പോയി കിടന്നോളൂ.
1: പിടിക്കണ്ട, ഞാൻ മുണക്കാച്ചായിട്ടില്ല. ആവണമെന്നാവും മോഹം അല്ലേ.
2: ഓരോ കാക്കയ്ക്കും പേരുണ്ട്. പഴയ ചങ്ങാതിമാരെന്ന വിചാരം. കുട്ടി ധനുവിൽ വരുമ്പം ഇത്ര താളം തെറ്റിട്ടില്ല അല്ലേ. മുത്തച്ഛനവരെ ശരിക്കും കാണുന്നുണ്ടാവും കല്യാണിയമ്മേ. നമ്മൾ നോക്കുമ്പോ വെറും കാക്ക, അതൊരു അത്ഭുതല്ലേ.
3: എന്തൊക്കെയാണ് നിന്റെ പ്രോഗ്രാം അറിയിക്കണമെന്ന് എഴുതിയിട്ടുണ്ട് അച്ഛൻ?
2: അച്ഛന്, ഞാൻ എഴുതാം.
3: ആയമ്മ കൽക്കത്തയിലാ, അത് വിചാരിച്ച് പോകാതിരിക്കണ്ട. ജയന്തിക്ക് ലീഡേഴ്സിപ്പ് കെട്ടി വിട്ടാ മതിയല്ലോ. അച്ഛനോട് കാത്തു നിൽക്കും. പോണമെന്നുണ്ടെങ്കിൽ ഞാൻ ടിക്കറ്റ് വിളിച്ചു പറയാം.
2: വേണ്ട, ഞാൻ പോണില്ല. അതിന് മുഴുവൻ പുസ്തക. നിനക്ക് വേണ്ട ഒരു സാധനവും കാണില്ല.
4: അനു, ഇതൊക്കെ നിന്റെ മുറി കൊണ്ടു വെച്ചേക്കോ. നീ പാതിര വരെ കണ്ണി കണ്ടൊക്കെ വായിച്ചിരിക്കും. ഉറങ്ങാൻ സമ്മതിക്കില്ല, അവിടെ മതി.
2: ഗ്രേസിമ്മ ശൈലചേച്ചി അന്വേഷിച്ചു, കല്യാണം അടുത്തുണ്ടോന്ന് ചോദിച്ചു. ഞാൻ ക്ഷണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്.
5: ചുവട ദോഷമുള്ള ജാതം തന്നെ വേണത്രേ, എന്നാലേ ചേരൂ.
4: നിനക്ക് ഞാനും പോയി മുത്തശ്ശിന് പേപ്പർ വായിച്ചു കൊടുക്ക.
5: ചെല്ലെ. ഞാൻ വായിക്കുന്ന വെറുതെ, ചിലപ്പോഴേ മുത്തശ്ശൻ കേൾക്കുള്ളൂ. വെറുതെ ഓരോന്ന് പെറുപെറുക്കും.
6: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഈ റേഡിയോയിൽ എല്ലാ തിങ്കളാഴ്ചയും 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും രാത്രി 7 മണി മുതൽ. മാനസിക ലോകം, മനസ്സിന്റെ കാണാപ്പുറങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
0: അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിയൊരു വൈകാരിക തകർച്ച അനുഭവിക്കാത്ത മനുഷ്യർ വളരെ കുറവായിരിക്കും. ചിലരെ അതൊരു പ്രണയബന്ധത്തിന്റെ അവസാനമായിരിക്കും തേടിയെത്തുക. ചിലരെ വിശ്വസിച്ച ഒരാളുടെ വഞ്ചനയായിരിക്കും തകർക്കുക. ചിലരെ കുടുംബ ബന്ധങ്ങളിലെ അവഗണനകൾ മുറിവേൽപ്പിച്ചിട്ടുണ്ടാകും. മറ്റു ചിലർ വർഷങ്ങളോളം വിഷലിപ്തമായ ബന്ധങ്ങളുടെ നിഴലിൽ ജീവിച്ചിട്ടുണ്ടാകും. എന്നാൽ ഇത്തരം അനുഭവങ്ങളിലൂടെ കടന്നുപോയവർ ക്രമേണ പഠിച്ചെടുക്കുന്ന ഒരു വലിയ സത്യമുണ്ട്. രോഗമുക്തി എന്നത് പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകുക എന്നതല്ല, മറിച്ച് ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ പഠിക്കുക എന്നതാണ്. നോക്കൂ, ഇതൊരു തത്വശാസ്ത്രമല്ല, വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അതൊരിക്കൽ കൂടി പറയുകയാണ്, രോഗമുക്തി എന്നത് പഴയ അവസ്ഥയിലേക്ക് തിരികെ പോകുക എന്നതല്ല, മറിച്ച് ജീവിതത്തെ പുതിയൊരു കാഴ്ചപ്പാടിലൂടെ കാണാൻ പഠിക്കുക എന്നതാണ്. പലരും രോഗമുക്തിയെ തെറ്റായി മനസ്സിലാക്കാറുണ്ട്. ഫീലിംഗ് എന്നത് എല്ലാവരോടും വീണ്ടും വിശ്വാസം സ്ഥാപിക്കലാണ് എന്നവർ കരുതുന്നു. എല്ലാവരെയും ഒരേപോലെ സ്വീകരിക്കുകയും എല്ലാ ബന്ധങ്ങൾക്കും അവസരം നൽകുകയും ചെയ്യുന്നതാണ് മാനസിക പക്വതയെന്ന് പലരും വിശ്വസിക്കുന്നു. എന്നാൽ അതങ്ങനെയല്ല. യഥാർത്ഥ രോഗമുക്തി എന്നത് പലപ്പോഴും കൂടുതൽ ശ്രദ്ധാലുവാകുന്നതിലൂടെയാണ് പ്രകടമാകുന്നത്. സ്വന്തം ജീവിതത്തിലേക്ക് ഇനി ആരെയാണ് പ്രവേശിപ്പിക്കേണ്ടത്, ആരോടാണ് അകലം പാലിക്കേണ്ടത് എന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുമ്പോഴാണ് ഒരു വ്യക്തിയുടെ വൈകാരിക വളർച്ചയുടെ പുതിയ ഘട്ടം ആരംഭിക്കുന്നത്. ആരോഗ്യകരമായ അതിർവരമ്പുകൾ അഥവാ ബൗണ്ടറികൾ രൂപപ്പെടുന്നത് മാനസിക ക്ഷേമത്തിന്റെ പ്രധാന ഘടകമാണ്. ഒരു കാലത്ത് മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാൻ വേണ്ടി ജീവിച്ചിരുന്ന ഒരാളെ സങ്കല്പിക്കൂ. ആരെങ്കിലും സഹായം ചോദിച്ചാൽ ഇല്ലെന്ന് പറയാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് വിഷമമാകുമോ എന്ന ഭയത്തിൽ സ്വന്തം ആവശ്യങ്ങൾ പോലും മാറ്റിവെക്കും. എപ്പോഴും എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇത് നല്ല സ്വഭാവമായി തോന്നാം. എന്നാൽ ഉള്ളിൽ സംഭവിക്കുന്നത് മറ്റൊന്നാണ്. സ്വന്തം ഊർജം മുഴുവൻ മറ്റുള്ളവർക്കായി ചെലവഴിക്കുന്നതിനിടയിൽ അയാൾ സ്വയം മറന്നുപോകുന്നു. ഒടുവിൽ ക്ഷീണം, നിരാശ, ദേഷ്യം, ആത്മനിന്ദ എന്നിവ വളരാൻ തുടങ്ങുന്നു. ഇതിനെ എമോഷണൽ ബേൺ ഔട്ട് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെയാണ് ബൗണ്ടറി എന്ന ആശയം പ്രസക്തമാകുന്നത്. ബൗണ്ടറി എന്നത് ചുമരുകളല്ല, അത് മറ്റുള്ളവരെ പുറത്താക്കാനുള്ള ശ്രമവുമല്ല, അത് സ്വന്തം മാനസികവും വൈകാരികവും ശാരീരികവുമായ ക്ഷേമത്തെ സംരക്ഷിക്കാൻ നാം നിശ്ചയിക്കുന്ന ആരോഗ്യകരമായ അതിരുകളാണ്. ബൗണ്ടറികൾ നമ്മുടെ ആവശ്യങ്ങളെ സംരക്ഷിക്കാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ നിലനിർത്താനും സഹായിക്കുന്ന വ്യക്തിപരമായ ചട്ടക്കൂടുകളാണ്. രോഗമുക്തി നേടുന്ന ആളുകളിൽ കാണുന്ന ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിൽ ഒന്ന്, അവർ എല്ലാ സംഭാഷണങ്ങളിലും പങ്കെടുക്കേണ്ടതില്ല എന്ന് തിരിച്ചറിയുന്നതാണ്. ഓരോ തർക്കത്തിലും ജയിക്കണമെന്നില്ല. ഓരോ തെറ്റിദ്ധാരണയും വിശദീകരിക്കേണ്ട ബാധ്യതയില്ല. ഓരോ വിമർശനത്തിനും മറുപടി പറയേണ്ടതുമില്ല. മുമ്പ് മണിക്കൂറുകളോളം അവരെ അലട്ടിയിരുന്ന പല കാര്യങ്ങളും പിന്നീട് അവർ ശാന്തമായി വിട്ടുകളയാൻ പഠിക്കുന്നു. അത് ദുർബലത കൊണ്ടല്ല, മറിച്ച് സ്വന്തം ഊർജത്തിന്റെ വില അവർ മനസ്സിലാക്കിയത് കൊണ്ടാണ്.

ആരോഗ്യകരമായ ബൗണ്ടറികൾ രൂപപ്പെടുന്നത് പലപ്പോഴും വേദനാജനകമായ അനുഭവങ്ങൾക്ക് ശേഷമാണ്. ബാല്യത്തിൽ സ്വന്തം ആവശ്യങ്ങൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കാതിരുന്നവർക്കും സ്നേഹം നേടാൻ നിരന്തരം സ്വയം തെളിയിക്കേണ്ടി വന്നവർക്കും പിന്നീട് ജീവിതത്തിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കാൻ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ഇല്ല എന്ന് പറയുമ്പോൾ കുറ്റബോധം തോന്നുന്നതും ഇതുകൊണ്ടാണ്. എന്നാൽ കുറ്റബോധം തോന്നുന്നു എന്നതിന് തെറ്റ് ചെയ്യുന്നു എന്നർത്ഥമില്ല. പലപ്പോഴും അത് പഴയ ശീലങ്ങളുടെ പ്രതിഫലനം മാത്രമാണ്. ഒരു ഉദാഹരണം നോക്കാം. ദിവസവും രാത്രി വളരെ വൈകുവോളം സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിർബന്ധിതനാകുന്ന ഒരാൾ ഉണ്ടെന്ന് കരുതുക. ആദ്യം അത് സൗഹൃദത്തിന്റെ ഭാഗമാണെന്ന് തോന്നാം. എന്നാൽ അതുകൊണ്ട് സ്വന്തം ഉറക്കം നഷ്ടപ്പെടുകയും മാനസികാരോഗ്യം തകരുകയും ചെയ്യുന്നുവെങ്കിൽ അവിടെ ഒരു ബൗണ്ടറി ആവശ്യമാണ്. ഇന്ന് സംസാരിക്കാൻ കഴിയില്ല, നാളെ സംസാരിക്കാം എന്ന് പറയുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വയം സംരക്ഷണമാണ്. രോഗമുക്തി നേടുന്നവരിൽ മറ്റൊരു വലിയ മാറ്റം അവർ ബന്ധങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാകുന്നു എന്നതാണ്. മുമ്പ് അവർ ബന്ധങ്ങളുടെ എണ്ണത്തിലായിരുന്നു ശ്രദ്ധിച്ചിരുന്നത്. പിന്നീട് അവർ മനസ്സിലാക്കുന്നു 100 പരിചയക്കാരെക്കാൾ 3 ആത്മാർത്ഥ സുഹൃത്തുക്കൾ വിലപ്പെട്ടവരാണെന്ന്. നിരന്തരം വിമർശിക്കുന്ന ആളുകളെക്കാൾ വളരാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാൾ കൂടുതൽ പ്രധാനമാണെന്ന്. സ്നേഹമെന്നത് സ്വയം നഷ്ടപ്പെടുത്തലല്ലെന്നും ആരോഗ്യമുള്ള ബന്ധങ്ങൾ പരസ്പരം ബഹുമാനത്തിൽ നിന്നാണ് വളരുന്നതെന്നും അവർ തിരിച്ചറിയുന്നു. ഇവിടെ ഒരു പ്രധാന കാര്യം കൂടി മനസ്സിലാക്കണം. രോഗമുക്തി എന്നത് എല്ലാ മനുഷ്യരിൽ നിന്നും അകന്നു നിൽക്കലല്ല. ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രൊട്ടക്ട് യുവർ പീസ് എന്ന പേരിൽ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന സമീപനങ്ങൾ കാണാറുണ്ട്. എന്നാൽ ആരോഗ്യകരമായ ബൗണ്ടറികളും ഒറ്റപ്പെടലും തമ്മിൽ വ്യത്യാസമുണ്ട്. ആരോഗ്യകരമായ ബൗണ്ടറികൾ സ്നേഹത്തിന് വാതിലടയ്ക്കുന്നില്ല, അവ വിഷലിപ്തതയ്ക്ക് മാത്രം വാതിലടയ്ക്കുന്നു. അവ വിശ്വാസത്തെ നിഷേധിക്കുന്നില്ല, വിശ്വാസത്തിന് അർഹതയുള്ളവരെ മാത്രം തിരഞ്ഞെടുക്കാൻ സഹായിക്കുന്നു. റിസർച്ച് സാഹിത്യത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു മനോഹരമായ ആശയമുണ്ട്. ബൗണ്ടറീസ് ആർ ദ ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ഐ ക്യാൻ ലവ് യു ആൻഡ് മീ സൈമൺടേനസ്ലി, അഥവാ നിന്നെയും എന്നെയും ഒരുപോലെ സ്നേഹിക്കാൻ എനിക്ക് കഴിയുന്ന ദൂരമാണ് ബൗണ്ടറി. ഈ വാചകം രോഗമുക്തിയുടെ സാരാംശം തന്നെയാണ്. കാരണം മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ സ്വയം മറക്കാതിരിക്കുകയും സ്വയം സംരക്ഷിക്കുമ്പോൾ മറ്റുള്ളവരോട് വെറുപ്പ് പുലർത്താതിരിക്കുകയും ചെയ്യുക എന്നതാണ് യഥാർത്ഥ വൈകാരിക പക്വത. വൈകാരികമായ രോഗമുക്തിയുടെ മറ്റൊരു പ്രധാന ലക്ഷണം ജീവിതത്തിലെ ബന്ധങ്ങളെ കാണുന്ന രീതിയിൽ സംഭവിക്കുന്ന വലിയ മാറ്റമാണ്. ഒരു കാലത്ത് വേദനിക്കുന്ന ആരെയെങ്കിലും കണ്ടാൽ അവരുടെ പ്രശ്നങ്ങൾ സ്വന്തം തോളിലേക്ക് എടുത്തുവെക്കുകയും എല്ലാവരെയും രക്ഷിക്കേണ്ട ബാധ്യത തനിക്കാണെന്ന് വിശ്വസിക്കുകയും ചെയ്തിരുന്ന ഒരാൾ ഹീലിംഗിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ സിമ്പതിയും എമ്പതിയും തമ്മിലുള്ള നിർണായകമായ വ്യത്യാസം മനസ്സിലാക്കാൻ തുടങ്ങുന്നു. സിമ്പതി എന്നത് മറ്റൊരാളുടെ വേദനയെ കണ്ടുകൊണ്ട് അവരോട് സഹതാപം തോന്നുന്ന അവസ്ഥയാണ്. എന്നാൽ എമ്പതി അതിലും ആഴമുള്ള ഒന്നാണ്. മറ്റൊരാളുടെ അനുഭവത്തെ അവരുടെ കണ്ണുകളിലൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ശേഷിയാണ് അത്. പ്രശ്നമെന്തെന്നാൽ വൈകാരികമായി മുറിവേറ്റ നിരവധി ആളുകൾ പലപ്പോഴും എമ്പതിയെ സ്വയം ത്യജിക്കുന്ന അവസ്ഥയുമായി കൂട്ടിക്കുഴയ്ക്കാറുണ്ട്. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുക എന്നത് അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുക എന്നല്ല എന്ന തിരിച്ചറിവ് ഹീലിംഗിന്റെ ഭാഗമാണ്. മാനസികാരോഗ്യ വിദഗ്ധർ പറയുന്നത് യഥാർത്ഥ എമ്പതി എന്നത് മറ്റൊരാളുടെ അരികിൽ നിൽക്കാനുള്ള കഴിവാണ്. അവരുടെ ജീവിതഭാരം മുഴുവൻ സ്വന്തം ചുമലിലേക്ക് ഏറ്റെടുക്കാനുള്ള ബാധ്യതയല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ വൈകാരികമായി പക്വത കൈവരിച്ച മനുഷ്യർ മറ്റുള്ളവരുടെ വേദനകളെ ബഹുമാനിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം സ്വന്തം മാനസിക സമാധാനത്തെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അവർ തിരിച്ചറിയും. ഈ സന്തുലിതാവസ്ഥയാണ് ആരോഗ്യകരമായ ബന്ധങ്ങളുടെ അടിത്തറ.

പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. ജീവിതത്തിൽ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്ന ആളുകൾ തണുത്ത മനസ്സുള്ളവരോ സ്വാർത്ഥരോ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാത്തവരോ ആണെന്നാണ് അവർ കരുതുന്നത്. എന്നാൽ യാഥാർത്ഥ്യം നേരെ തിരിച്ചാണ്. പലപ്പോഴും ഏറ്റവും ശക്തമായ എമ്പതി ഉള്ളവരാണ് ഏറ്റവും വ്യക്തമായ ബൗണ്ടറികൾ സ്ഥാപിക്കുന്നത്. കാരണം മനുഷ്യരുടെ വേദനയും വികാരങ്ങളും എത്രത്തോളം ക്ഷീണിപ്പിക്കുന്നതാണെന്ന് അവർക്ക് നന്നായി അറിയാം. മറ്റുള്ളവരുടെ ദുഃഖം നിരന്തരം സ്വന്തം മനസ്സിലേക്ക് വലിച്ചുഴയ്ക്കുന്നത് ഒടുവിൽ കമ്പാഷൻ ഫറ്റീങ് അഥവാ വൈകാരികമായ ക്ഷീണത്തിലേക്ക് നയിക്കുമെന്ന് അവർ അനുഭവത്തിലൂടെ പഠിച്ചിട്ടുണ്ടാകും. അതുകൊണ്ട് അവർ എല്ലാവർക്കും എപ്പോഴും ലഭ്യമായിരിക്കേണ്ട ബാധ്യതയിൽ നിന്ന് സ്വയം മോചിതരാകുന്നു. ഒരു വ്യക്തിയുടെ പ്രശ്നം കേൾക്കാനും ആശ്വസിപ്പിക്കാനും അവർ തയ്യാറായിരിക്കും. പക്ഷേ സ്വന്തം മാനസികാരോഗ്യം തകരുന്ന അത്രയും ആ പ്രശ്നത്തിനുള്ളിൽ മുങ്ങിപ്പോകില്ല. ഇതാണ് യഥാർത്ഥ എമ്പതിയുടെ പക്വമായ രൂപം. കാരണം ശൂന്യമായ ഒരു പാത്രത്തിന് മറ്റൊരു പാത്രത്തിലേക്ക് വെള്ളം പകരാൻ കഴിയാത്തതുപോലെ സ്വയം വൈകാരികമായി തകർന്ന ഒരാൾക്ക് മറ്റുള്ളവരെ സഹായിക്കാനും സാധിക്കില്ല. അതിനാൽ തന്നെ ഹീലിംഗ് നേടിയ മനുഷ്യർ സ്ഥാപിക്കുന്ന ബൗണ്ടറികൾ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള മതിലുകളല്ല, മറിച്ച് സ്നേഹവും കരുതലും ദീർഘകാലം നിലനിർത്താൻ അവർ പണിയുന്ന സംരക്ഷണ വേലികളാണ്. സ്വന്തം സമാധാനത്തെ കാത്തുസൂക്ഷിക്കുന്ന ഈ വിവേകമാണ് അവരെ കൂടുതൽ ആരോഗ്യകരമായ ബന്ധങ്ങളിലേക്കും കൂടുതൽ അർത്ഥവത്തായ ജീവിതത്തിലേക്കും നയിക്കുന്നത്. ജീവിതത്തിൽ ഇന്ന് ശാന്തരായി കാണപ്പെടുന്ന ചില മനുഷ്യരെ നാം കാണാറുണ്ട്. അവർ അനാവശ്യ തർക്കങ്ങളിൽ പങ്കെടുക്കില്ല, ഓരോ കാര്യത്തിലും പ്രതികരിക്കില്ല, എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ ശ്രമിക്കില്ല. ചിലപ്പോൾ അവരെ അഹങ്കാരികളായി പോലും തെറ്റിദ്ധരിക്കാം. എന്നാൽ പലപ്പോഴും സത്യം മറ്റൊന്നായിരിക്കും. അവർ ഒരുപക്ഷെ ആരും കാണാത്ത വലിയ ആന്തരിക യുദ്ധങ്ങൾ പോരാടി വിജയിച്ചവരായിരിക്കും. അവരുടെ ശാന്തത ജന്മസിദ്ധമായതല്ല, അനുഭവങ്ങളിൽ നിന്ന് നേടിയെടുത്തതായിരിക്കും. രോഗമുക്തി എന്നത് പഴയ മുറിവുകൾ മറക്കുക എന്നതല്ല, അവയിൽ നിന്ന് പഠിക്കുക എന്നതാണ്. സ്വന്തം സമാധാനം വിലപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ്. എല്ലാവർക്കും വാതിൽ തുറന്നിടുന്നത് ദയയല്ല, ആരെ അകത്തേക്ക് ക്ഷണിക്കണം എന്ന് വിവേകപൂർവം തീരുമാനിക്കുന്നതാണ് യഥാർത്ഥ ആത്മസ്നേഹം. കാരണം സ്വന്തം മാനസികാരോഗ്യത്തെ സംരക്ഷിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വയം ബഹുമാനിക്കുന്നതിന്റെ ഏറ്റവും മനോഹരമായ രൂപമാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തി തന്റെ ജീവിതത്തിൽ ആരോഗ്യകരമായ അതിർവരമ്പുകൾ സ്ഥാപിക്കാൻ പഠിക്കുന്ന നിമിഷം മുതൽ അയാൾ മറ്റുള്ളവരിൽ നിന്ന് അകന്നുപോകുന്നില്ല, മറിച്ച് സ്വന്തം ഉള്ളിലേക്ക് കൂടുതൽ അടുക്കുകയാണ്. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ +1 പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വർദ്ധയ്ക്കെതിരെ. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ 2-ാം പദത്തിൽ സ്ലോവാക്കിയയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ചകൾ നടത്തും. പ്രധാനമന്ത്രിക്ക് ഇന്ന് തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഔദ്യോഗിക സ്വീകരണം നൽകും. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഈ സന്ദർശനം വഴിയൊരുക്കുമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. 52-ാമത് G7 ഉച്ചകോടി ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കമാകും. 3 ദിവസമായി നടക്കുന്ന ഉച്ചകോടി കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, UK, US, യൂറോപ്യൻ യൂണിയൻ എന്നീ അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇതിനു പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, ഉക്രൈൻ, UAE എന്നീ രാജ്യങ്ങളെ ഔട്ട്റീച്ച് പങ്കാളി രാജ്യങ്ങളായി ഫ്രാൻസ് ക്ഷണിച്ചിട്ടുണ്ട്. പങ്കാളി രാജ്യമെന്ന നിലയിൽ 13-ാം തവണയാണ് ഇന്ത്യ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഔട്ട്റീച്ച് സെഷനുകളിൽ പങ്കെടുക്കും. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പ്രിയദർശിനി പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇത് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, സമൂഹത്തിന്റെ നാനാതുറകളിലുള്ള സ്ത്രീകൾക്ക് പദ്ധതി സഹായകരമാകും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം.
1: സർക്കാർ അധികാരത്തിൽ എത്തിയിട്ട് 1 മാസം തികയുന്നത് 18-ാം തീയതിയാണ്. അതിനു മുൻപ് ജനങ്ങൾക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി പ്രഖ്യാപിച്ച സ്ത്രീകൾക്ക് ട്രാൻസ്പോർട്ട് ബസ്സിലെ സൌജന്യ യാത്രയുടെ 1-ാം ഘട്ടമാണെന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടും. ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുമെന്ന സോഷ്യോ ഇക്കണോമിക് ഇമ്പാക്ട്.
0: നാടിന്റെയും പൊതുഗതാഗത സമ്പ്രദായത്തിന്റെയും ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പ്രിയദർശിനി പദ്ധതിയെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയും ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം പുരോഗമിക്കുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായിട്ടുണ്ട്. 2027 സെൻസസിന്റെ ഭാഗമായ സംസ്ഥാനത്ത് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകുമെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBiju. 2 ഘട്ടമായാണ് സെൻസസ് നടത്തുന്നത്. 1-ാം ഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ July 1 മുതൽ 30 വരെയാണ്. 2-ാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയോടെയാകും നടക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു.
2: സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരും സെൻസസ് ഡയറക്ടറേറ്റും കൂടി സംയുക്തമായിട്ട് നടത്തുന്ന ഒരു സെൻസസ് ഓപ്പറേഷൻസ് ആണ്. 2027 ഫസ്റ്റ് ഫേസ് ഓഫ് സെൻസസ് എന്ന് പറയുന്നത് സെൽഫ് എന്യൂമറേഷൻ ആണ്. നേരത്തെ ഉള്ള സെൻസസിലൊന്നും സെൽഫ് എന്യൂമറേഷൻ എന്ന ഒരു പ്രക്രിയ ഉണ്ടായിരുന്നില്ല. ഇത് ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ്. നല്ലൊരു ജനകീയ മൂവ്മെന്റ് ആയിട്ട് സെൻസസ് 2027 മാറ്റണമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്.
0: SE.census.gov.in എന്ന പോർട്ടലിൽ കയറി വ്യക്തികൾക്ക് വിവരങ്ങൾ നൽകാം. നൽകിയ വിവരങ്ങൾ ഫീൽഡ് എന്യൂമറേറ്റർമാർ പരിശോധിച്ച് ഉറപ്പുവരുത്തും. സെൻസസ് വിവരശേഖരണത്തിന് 61,282 എന്യൂമറേറ്റർമാർ, 10,189 സൂപ്പർവൈസർമാർ എന്നിവരെ സജ്ജരാക്കി. സെൻസസിന്റെ ഭാഗമായുള്ള 1-ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരം ജില്ല സജ്ജമായി. ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള വിവരശേഖരണത്തിനായി വിപുലമായ ഉദ്യോഗസ്ഥ ക്രമീകരണങ്ങളാണ് ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
3: റിസർവ് ജീവനക്കാർ ഉൾപ്പെടെ 7,105 ഉദ്യോഗസ്ഥരെയാണ് ജില്ലയിൽ സെൻസസ് ഡ്യൂട്ടിക്കായി നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 6 മണി മുതൽ സെൽഫ് എന്യൂമറേഷൻ പോർട്ടൽ പൊതുജനങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ആദ്യഘട്ട വിവരശേഖരണത്തിൽ ആകെ 34 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വിവരങ്ങളുടെ കൃത്യത എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും നേരിട്ടെത്തി പരിശോധിച്ച് ഉറപ്പുവരുത്തും. എന്യൂമറേറ്റർമാർ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ സെൻസസ് 2027 HLO എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് വീടുകളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക. സെൻസസ് പ്രവർത്തനങ്ങൾ സുഗമമാക്കുന്നതിന് ജില്ലയിൽ 4 മാസ്റ്റർ ട്രെയിനർമാരെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്.
0: പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ ഇന്നു മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ hscap.kerala.gov.in ൽ ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1 വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1 അലോട്ട്മെന്റും ഇന്ന് admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. ജൂൺ 17 വൈകുന്നേരം 4 മണി വരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂളുകളിൽ പ്രവേശനം നേടാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. NTA ഔദ്യോഗിക വെബ്സൈറ്റായ neet.nta.nic.in ൽ നിന്ന് അഡ്മിറ്റ് കാർഡുകൾ ഡൌൺലോഡ് ചെയ്യാം. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുമ്പ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. 1963 കേരള ഭൂപരിഷ്കരണ നിയമപ്രകാരം ഇടുക്കി ചിന്നക്കനാൽ മുത്തമ ഉന്നതിയിലെ 236 കുടുംബങ്ങൾക്ക് സർക്കാർ ഉപാധിരഹിത പട്ടയം കൈമാറി. ജനങ്ങൾ കാൽ നൂറ്റാണ്ടുകാലമായി ഉന്നയിക്കുന്ന ആവശ്യത്തിനാണ് ഇപ്പോൾ പരിഹാരമായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: 5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ടാറ്റ കമ്പനിയിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത 49 ഏക്കർ ഭൂമിയിലാണ് ഈ ചരിത്രപരമായ ഭൂവിതരണം നടന്നത്. ഇതിൽ 30 ഏക്കറിലധികം ഭൂമിക്ക് ഇപ്പോൾ നിയമപരമായ പട്ടയം അനുവദിച്ചു. ഇതോടെ 2 സെന്റ് മുതൽ 60 സെന്റ് വരെ കൈവശം വെച്ചിരുന്ന സാധാരണക്കാരായ തൊഴിലാളികളും കർഷകരും ഭൂമിയുടെ യഥാർത്ഥ അവകാശികളായി മാറി.
0: നിയമസഭാ സാമാജികർക്കായി നടത്തുന്ന 2 ദിവസത്തെ പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ബുധനാഴ്ച മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി മീഡിയ ആന്റ് പാർലമെന്ററി സ്റ്റഡീസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പൊന്മുടി എക്കോ ടൂറിസം പ്രവേശനം പുനരാരംഭിച്ചു. കാലാവസ്ഥ മെച്ചപ്പെട്ടതിനാൽ തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന കളിയിൽ ടുണീഷ്യയെ 1-5 ഗോളിന് സ്വീഡൻ പരാജയപ്പെടുത്തി. രാത്രി 9:30 മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്ക് ശബരിമല ക്ഷേത്രം നട തുറന്നു. മിഥുനമൊന്നായ ഇന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിച്ചു. ഈ മാസം 19 നട അടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1118 പോയിന്റ് ഉയർന്ന് 76664 നിഫ്റ്റി 337 പോയിന്റ് നേട്ടത്തിൽ 23958 വ്യാപാരം തുടരുന്നു. സ്വർണവില ഉയർന്നു. പവന് 1800 രൂപ കൂടി 111,120 രൂപയും ഗ്രാമിന് 13,890 രൂപയുമാണ് ഇന്നത്തെ വില. മുൻ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന സുമൻ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക്ക് പ്രസിഡന്റുമായും പ്രധാനമന്ത്രിയുമായും ചർച്ച നടത്തും. KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിക്ക് തുടക്കമായി. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. 2027 സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സംസ്ഥാനത്ത് നാളെ മുതൽ ആരംഭിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് 1 മരണം കൂടി. മരിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന 7 വയസ്സുകാരൻ. സംസ്ഥാനത്തെ പ്ലസ് വൺ പ്രവേശനത്തിനുള്ള ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. പ്രവേശന നടപടികൾ ഈ മാസം 17 വരെ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ സ്പെയിനിന്റെ ആദ്യ മത്സരം ഇന്ന് കേപ് വെർദെക്കെതിരെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: സ്വന്തം റേഡിയോ ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂൺ 15-ന്റെ സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1860 ജൂൺ 15 വിളക്കേന്തിയ മാലാഖ എന്ന നാമത്തിൽ മാനവ ചരിത്രത്തിൽ ഇടം പിടിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ ലണ്ടനിലെ സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ ലോകത്തെ ആദ്യത്തെ നഴ്സിംഗ് സ്കൂളിന് തുടക്കം കുറിച്ചിരിക്കുന്നു. 1940 ജൂൺ 15 ജർമ്മനിക്ക് മുന്നിൽ ഫ്രാൻസ് കീഴടങ്ങിയിരിക്കുന്നു. 1971 ജൂൺ 15 മലയാള സിനിമയിലെ മഹാനടന്മാരിൽ അഗ്രഗണ്യനായ സത്യൻ്റെ ജീവിത നാടകത്തിൻ്റെ തിരശീല വീണിരിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായ 7-വയസ്സുകാരൻ. സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. തലസ്ഥാന നഗരമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ശ്രീ മോദി ചർച്ച നടത്തും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെല്ലഗ്രിനിയുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്ലോവാക്യ ബന്ധം കൂടുതൽ ശക്തമാക്കാനും സഹകരണത്തിന്റെ പുതിയ സാധ്യതകൾ തേടാനും സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ സന്ദർശനം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ബ്രാറ്റിസ്ലാവ കാസറിൽ എത്തും. ബ്രാറ്റിസ്ലാവ കാസറിലാണ് പ്രധാനമന്ത്രിക്ക് ആചാരപരമായ വരവേൽപ്പ് നൽകുന്നത്. ഇന്ത്യ സ്ലോവാക്യ പ്രതിനിധിതല ചർച്ചകളും ധാരണാപത്രങ്ങൾ ഒപ്പിടലും ഇന്ന് നടക്കും.
0: 52-ാമത് G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിലെ ഇവിയനിൽ തുടക്കം. 3 ദിവസത്തെ ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ

0: ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കും. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലിടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിനു ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. മേഖലയിലുടനീളം സമാധാനവും സുരക്ഷയും പുനഃസ്ഥാപിക്കാൻ കരാറിലൂടെ സാധിക്കുമെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. കരാർ ഒപ്പിട്ട് 60 ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ യുഎസും ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലെബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാനുള്ള തീരുമാനത്തെ സ്വാഗതം ചെയ്ത് UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ്. കൂടുതൽ ചർച്ചകൾക്കും വെടിനിർത്തലിനും വ്യവസ്ഥ ചെയ്യുന്ന കരാർ സമാധാനപരമായ പരിഹാരത്തിലേക്കുള്ള നിർണായക ചുവടുവയ്പ്പാണെന്ന് ഗുട്ടറസ് പറഞ്ഞു. ഇറാൻ അമേരിക്ക സമാധാന കരാറിനെ ലോക നേതാക്കളും പ്രശംസിച്ചു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെഴ്സ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ തുടങ്ങിയവർ കരാർ സുഗമമാക്കുന്നതിൽ പ്രാദേശിക അന്തർദേശീയ ഘടകങ്ങൾ വഹിച്ച പങ്കിനെ അഭിനന്ദിച്ചു. അമേരിക്ക ഇറാൻ കരാർ സംബന്ധിച്ച വാർത്ത പുറത്തുവന്നതോടെ ഏഷ്യയിലെ ഓഹരി വിപണികളിൽ കുതിപ്പ്. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 925 ഉയർന്ന് 76,453, ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 282 നേട്ടത്തിൽ 23,905 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 1,800 വർദ്ധിച്ച് 111,120 ഗ്രാമിന് 13,890 ഇന്നത്തെ വില. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 മരിച്ചത്. ഇതോടെ സംസ്ഥാനത്ത് ഷിഗല്ല ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4. ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കർശനമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. സ്കൂളുകളിലെ കിണർ വെള്ളം പരിശോധിക്കുന്നതിനൊപ്പം ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം തുടരുന്നു. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ആരോഗ്യ പ്രവർത്തകർ മുൻകരുതൽ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കേരളത്തിൽ KSRTC ബസ്സുകളിലെ സ്ത്രീകളുടെ സൌജന്യ യാത്രയായ പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. പദ്ധതി സ്ത്രീകൾക്ക് സാമൂഹികവും സാമ്പത്തികവുമായ മുന്നേറ്റമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാന പൊതുഗതാഗത ചരിത്രത്തിലെ വലിയ നാഴികക്കല്ലാണ് പദ്ധതിയെന്ന് ഗതാഗത മന്ത്രി CP ജോൺ ചടങ്ങിൽ പറഞ്ഞു. നീറ്റ് UG പുനഃപരീക്ഷയ്ക്കുള്ള അഡ്മിറ്റ് കാർഡുകൾ NEET.NTA.NIC.IN എന്ന വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഈ മാസം 21 ഉച്ചയ്ക്ക് 2 മുതൽ വൈകുന്നേരം 5:15 വരെയാണ് പരീക്ഷ. അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യുന്നതിന് മുൻപ് റീഫണ്ടിനായി ബാങ്ക് അക്കൌണ്ട് വിശദാംശങ്ങൾ പരിശോധിക്കണമെന്ന് NTA നിർദ്ദേശിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കഴിഞ്ഞ 12 വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പരിവർത്തനം കാഴ്ചവെച്ച രാജ്യം. നിരവധി പ്രമുഖ ജനക്ഷേമ പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കി. അടിസ്ഥാന സൌകര്യങ്ങൾക്കായുള്ള സർക്കാർ ചെലവുകൾ 2014-15 2,00,000 കോടി രൂപയായിരുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 6 വർദ്ധിച്ച് 12.2 ലക്ഷം കോടി രൂപയായി ഉയർന്നു. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ മുതൽ ഈ മാസം 30 ലഭ്യമാകും. July 1 to 30 സെൻസസിന്റെ ഒന്നാം ഘട്ടം. SE.census.gov.in എന്ന പോർട്ടലിൽ വ്യക്തികൾക്ക് വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്താവുന്നതാണെന്ന് സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ KBJU തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 15 ദിവസമാണ് സെൽഫ് എന്യൂമറേഷൻ സമയം.
3: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 തൊട്ട് June 30 വരെയാണ്. അപ്പൊ ഈ സമയത്തിൽ നമ്മുടെ ഫോണിൽ തന്നെ ഹൗസിംഗ് സെൻസസ് അതുപോലെ ഹൗസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ ഇത് ഫില്ലപ്പ് ചെയ്യാം. അതിൽ പറഞ്ഞിരിക്കുന്ന ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. അത് നമ്മൾ എന്യൂമറേറ്റേഴ്സ് ഹൗസ് ലിസ്റ്റിംഗിന് വേണ്ടി July 1 to July 30 വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ അവർ എന്യൂമറേറ്റേഴ്സിന്റെ ജോലിയും നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. സെൽഫ് എന്യൂമറേഷൻ കാരണം നമുക്ക് ആ ഡേറ്റ എല്ലാം ആ വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല ഏതെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
0: ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ തങ്ങളുടെ ആദ്യ മത്സരത്തിനിറങ്ങും. ലോകകപ്പിൽ ആദ്യമായി കളിക്കാനെത്തുന്ന കേപ് വെർദെയാണ് എതിരാളി. രാത്രി 9:30 മത്സരം. ഗ്രൂപ്പ് എഫിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ടുണീഷ്യയെ 1-5 സ്വീഡൻ പരാജയപ്പെടുത്തി. ഗ്രൂപ്പ് എഫിലെ തന്നെ ജപ്പാൻ നെതർലൻഡ്സ് മത്സരം 2 സമനിലയിൽ അവസാനിച്ചു. രാജ്യത്തെ വടക്കു കിഴക്കൻ മേഖലകളിൽ അടുത്ത ഒരാഴ്ച ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ അടുത്ത 4 തെക്കു പടിഞ്ഞാറൻ കാലവർഷത്തിന് അനുകൂലമായ സാഹചര്യങ്ങളാണുള്ളത്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മണിക്കൂറിൽ 40 വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്ക് വഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദേവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ കർട്ടൻ റൈസർ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ മാസം 21 യോഗാ ദിനം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ രണ്ടാം പാദത്തിൽ സ്ലോവാക്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ആവേശകരമായ വരവേൽപ്പ്. സ്ലോവാക്യൻ പ്രധാനമന്ത്രി, പ്രസിഡന്റ് എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. 52nd G7 ഉച്ചകോടിക്ക് ഇന്ന് ഫ്രാൻസിൽ തുടക്കം. 3 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നാളെ പങ്കെടുക്കും. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വെച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ്. കേരളത്തിൽ ഷിഗല്ല ബാധിച്ച് ഒരു മരണം കൂടി. മരിച്ചത് കോഴിക്കോട് ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിനും ഭക്ഷ്യസുരക്ഷാ പരിശോധനകളും കർശനമാക്കി സംസ്ഥാന സർക്കാർ. കേരളത്തിൽ 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. ഫിഫ ലോകകപ്പിൽ ഇന്ന് മുൻ ചാമ്പ്യന്മാരായ സ്പെയിൻ ആദ്യ മത്സരത്തിനിറങ്ങും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 6:30.

യുദ്ധത്തിനെതിരെ പ്രസംഗിച്ചതിനാണ് സമാധാനവാദിയായ ബെൻട്രൻ റസ്സലിനെ പള്ളിമുറ്റത്ത് അടിച്ചു വീഴ്ത്തിയത്. യുദ്ധത്തിന്റെയും ഹിംസയുടെയും നീതിശാസ്ത്രം സമാധാനത്തിന്റേതല്ല. ഇനിയൊരു യുദ്ധം വേണ്ടേ വേണ്ട. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ഓർമ്മയിലൊരു കാലം, ബാല്യകാലങ്ങളിലെ എൻ്റെ ഗ്രാമം.

മനുഷ്യർ പുഴ പോലെയാണ്. എന്തെല്ലാം തിക്താനുഭവങ്ങളും തടസ്സങ്ങളും ഉണ്ടായാലും പുഴയ്ക്കിടയ്ക്ക് വച്ച് ഒഴുക്ക് നിർത്താനാവില്ലല്ലോ. മനുഷ്യരും ഒഴുകിയെന്ന് പോകും. കെ ആർ മോഹൻ എഴുതിയ ഒറ്റയടിപ്പാതയിലൂടെ എന്ന പുസ്തകത്തിലെ വാക്കുകളാണിത്. പുഴയെപ്പോലെ കിട്ടുന്നതെല്ലാം സ്വീകരിച്ചേ മതിയാവും. എല്ലാം കൂടെ കൊണ്ടുപോകണം. സുഖങ്ങളായാലും ദുഃഖങ്ങളായാലും ഒന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ നമുക്ക് കഴിയില്ല. എങ്കിലും പുഴ എല്ലാ ജീവജാലങ്ങൾക്കും തണുപ്പും സാന്ത്വനവും നൽകുന്നു. ആഴങ്ങളെ ഉള്ളിലടക്കി കാണുന്നവരുടെ കണ്ണിനും മനസ്സിനും ആഹ്ലാദം പകരുന്നു. ലളിതമെങ്കിലും ഗഹനമായ ജീവിത നേരുകളാണ് പുഴ ഓർമ്മപ്പെടുത്തുന്നത്. മനുഷ്യനും അങ്ങനെയാണ്. എത്ര തിക്താനുഭവങ്ങളുണ്ടായാലും ഇടയ്ക്ക് വച്ച് നിർത്താനാവുന്നതല്ല ജീവിതം. അതൊഴുകിയേ തീരും. ഓർമ്മകളും അങ്ങനെയാണ്. എല്ലാം ചേർന്നൊഴുകുന്ന പുഴയാണ് ഓർമ്മകൾ. ബാല്യവും കൗമാരവും യൗവനവുമെല്ലാം അതിലിടകലരും. കാലമേറെ കഴിയുമ്പോൾ തിക്താനുഭവങ്ങൾ പോലും ചിലപ്പോൾ മധുരതരമാക്കാനുള്ള രാസവിദ്യ ഓർമ്മകൾക്ക് മാത്രമാണുള്ളത്. അങ്ങനെ ഓർക്കുമ്പോഴാണല്ലോ അതൊക്കെ ഒരു കാലം എന്ന് പറയാനാവുന്നത്. ഒരുടുപ്പ് മാത്രമുണ്ടായിരുന്ന കാലം, ചെരുപ്പില്ലാതിരുന്ന കാലം, കൂട്ടുകാരനോട് രണ്ട് പേനയുണ്ടെങ്കിൽ ഒരെണ്ണം കടം ചോദിച്ച കാലം, റീഫിൽ ഊതിയെഴുതിയ കാലം, സഞ്ചിയും ബാഗും ഒന്നുമില്ലാത്തതുകൊണ്ട് പുസ്തകങ്ങൾ റബ്ബർ ബാൻഡിട്ട് കെട്ടിക്കൊണ്ടുപോയ കാലം, കുടയില്ലാതിരുന്നതുകൊണ്ട് പുസ്തകങ്ങൾ നനയാതിരിക്കാൻ ഉടുപ്പിനുള്ളിൽ വെച്ച് ഓടിയ കാലം, എല്ലാം ദുരിതവും ദുഃഖവും നിറഞ്ഞവയാണ്. എന്നാലും ഓർക്കുമ്പോൾ അന്നത്തെ ഭാരമില്ല എന്ന് മാത്രമല്ല ചിരി വരികയും ചെയ്യും. അതൊക്കെ അങ്ങനെയൊരു കാലം എന്ന് പറയുമ്പോഴും അതിലെല്ലാം നന്മയുടെ ഒരു നനവ് ബാക്കി നിൽക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാവും മനുഷ്യന് പഴയ കാലമായിരുന്നു നല്ലത് എന്ന് തോന്നുന്നത്? ഒരു നാൾ ഞാനും ഏട്ടനെപ്പോലെ വളരും, വലുതാകും എന്നൊക്കെ പറയുമെങ്കിലും വളർന്നു കഴിഞ്ഞാൽ വേണ്ടിയിരുന്നില്ലെന്നും ആ കുട്ടിക്കാലം തന്നെയായിരുന്നു നല്ലതെന്നും തോന്നുന്നത് എന്തുകൊണ്ടാവും? ലളിതമായ രണ്ട് മനഃശാസ്ത്ര കാര്യങ്ങളാണ് അതിലുള്ളത്. ഒന്ന്, വർത്തമാനകാലത്തെ പ്രശ്നങ്ങളാണ് വലുത് എന്ന് തോന്നും. രണ്ട്, വർത്തമാനകാലത്തിൻ്റെ ഭാഗമാകാൻ കഴിയാതെ പോകുന്നു എന്നത്. സത്യത്തിൽ ഓരോ ദിവസവും സമ്മിശ്രമാണ്. നല്ല കാര്യങ്ങളും അല്ലാത്ത കാര്യങ്ങളും സമ്മിശ്രമായ അവസ്ഥ. അതെല്ലാം ചേർന്നതാണ് ഈ ജീവിതം. ജീവിതം ഒരു പുഴ പോലെയാണ്. എല്ലാം സ്വീകരിച്ചേ തീരൂ, കൊണ്ടുപോയേ തീരൂ. സുഖതമായൊരു തീരത്ത് വല്ലപ്പോഴും എത്തിച്ചേരുമ്പോൾ പറയാനാകുന്ന ഏറ്റവും നല്ലൊരു വാചകമുണ്ട്. അതൊക്കെ ഒരു കാലം, ഓർമ്മയിൽ ഒരു കാലം.

ഓർമ്മയിലൊരു കാലം. അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

0: ഡ്രൈവിംഗ് ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതായ ഒന്നാണ്. ഒരാൾ എത്ര ശ്രദ്ധയോടെ വാഹനമോടിക്കുന്നു എന്നതാണ് അയാളെ മികച്ച ഡ്രൈവറാക്കുന്നത്. റോഡിലൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ളവരെ പേടിപ്പിച്ചും അമിത വേഗതയിൽ വണ്ടി ഓടിച്ചും അഭ്യാസങ്ങൾ കാണിച്ചുമാണ് ഒരാൾ വണ്ടി ഓടിക്കുന്നതെങ്കിൽ അയാൾ ഒരു നല്ല ഡ്രൈവറല്ല. ഒരു നല്ല ഡ്രൈവർ ഇടത്തുകൂടി ഓവർടേക്ക് ചെയ്യുകയുമില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.
1: വെറുക്കപ്പെടുമോ എന്ന് ഭയന്ന് ഒന്നും മൂടിവെക്കേണ്ടതില്ല. മുഖസ്തുതി പറഞ്ഞു കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് തെറ്റുകൾ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകുന്നതാണ്. പൊതുജന ബോധവൽക്കരണ പ്രചാരണാർത്ഥം കരുണാസായി റേഡിയോ.

വയ്യ എന്നൊരിക്കലും പറയാത്ത മനുഷ്യൻ, തോറ്റു പിന്മാറാൻ മനസ്സില്ലാത്തവൻ അപൂർവമായി മാത്രമേ പരാജയപ്പെടുകയുള്ളൂ. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമാ വിശേഷങ്ങൾ.
2: നമ്മുടെ ജീവിതത്തോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് മഴ. പ്രണയമായും വിരഹമായും നിരാശയായും ഒക്കെ മഴ നമ്മുടെ ജീവിതത്തിന്റെ നാൾവഴികളിൽ പെയ്തിറങ്ങും. മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥയെ ആധാരമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് മഴ.
3: എന്താ ഒരു ത്രില്ല്! സ്വന്തം നാടെടുത്തപ്പോ പോയി തുടങ്ങിയല്ലേ.
4: ഇതുവഴി നടന്നാണ് എന്ന് ഞാൻ സ്കൂളിൽ പോയിരുന്നു. ആഹാ, ഭൂമിയിലെ സ്വർഗം ഇവിടെയാണ്.
2: സംഗീതാത്രമായ പശ്ചാത്തലത്തിലൂടെയാണ് മാധവിക്കുട്ടി നഷ്ടപ്പെട്ട നീലാംബരി എന്ന ചെറുകഥ ആസ്വാദകർക്ക് സമ്മാനിച്ചത്. അതേ സംഗീതാർദ്രതയോടെ നീലാംബരി രാഗത്തിന്റെ ഭാവചാരുത ചലച്ചിത്രത്തിലും ആദ്യ അവസാനം വരെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. സംഗീതാത്മകമായ ഒരു പ്രണയം.

0: നഷ്ടപ്രണയത്തിന്റെ വേദന വളരെ വൈകാരികതയോടെയാണ് ലെനിൻ രാജേന്ദ്രൻ മഴ എന്ന ചലച്ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കാൽപ്പനിക ഭാവത്തിന്റെ നൊമ്പരമുണർത്തുന്ന ചിത്രം അന്നും ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റിയത് ഒരേ ഭാവസാന്ദ്രതയോടെയായിരുന്നു. അതിന് പശ്ചാത്തലമായത് നീലാംബരി രാഗവും.
1: ഞാൻ അവളോട് തഞ്ചത്തിലൊന്ന് ചോദിക്കാം. അനുസരണ കേട്ട് ഇതല്ല തരേണ്ടത്.
2: പിന്നെ നിർത്തിയത്
1: ഒന്നേ ഉള്ളൂന്നൊന്നും ഞാൻ നോക്കില്ല. പറഞ്ഞതനുസരിക്കണം.
2: എനിക്ക് പാട്ട് പഠിക്കണം. ഞാൻ സ്കൂളിൽ പോയി ഞാൻ പാട്ട് പഠിക്കാനും പോകും.
1: ഇല്ല, കച്ചേരി പാടി നടക്കാനല്ല നിന്നെ വളർത്തുന്നത്. ഇന്നുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കണം.
0: 2000-ൽ പുറത്തിറങ്ങിയ മഴ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ആസ്വാദ്യതയുടെ മറ്റൊരു ലോകമായിരുന്നു. നഷ്ടങ്ങൾ മാത്രമായിരുന്നു ഓരോ കഥാപാത്രങ്ങൾക്കും. ഭദ്രയ്ക്കും ചന്ദ്രശേഖര മേനോനും ശാസ്ത്രികൾക്കും ജ്ഞാനാമ്പാളിനുമെല്ലാം നഷ്ടങ്ങൾ മാത്രമായിരുന്നു ജീവിതത്തിൽ ബാക്കിയുണ്ടായിരുന്നത്.
1: എന്ത് മന്ത്രാ അത്? ഉറക്ക ചൊല്ലിക്കൂടെ, അപ്പൊ നമുക്കും കേക്കാലോ.
3: ഗായത്രി മന്ത്രം. ദിനവും 1000 തട്ട് അവർത്തി ഉരുവിടുവാർ അവർ. ആറ്റി തണിയിൽ 336. പൂജയ്ക്ക് മുന്നാടിയെ കോയിൽ എത്തവേണ്ടാമാ. അതുതാൻ എന്താ സ്പീഡ്.
0: പ്രണയം എത്ര വലിയൊരു അനുഭവമാണെന്ന് ഈ ചിത്രം നമുക്ക് കാണിച്ചു തരുന്നു. സംഗീതാധ്യാപകനായ ശാസ്ത്രികളുടെ ജീവിതത്തിൽ ഭദ്ര എന്ന കഥാപാത്രം കടന്നു വരികയും തന്റെ അധ്യാപകനായ ശാസ്ത്രികളോടും അയാളുടെ സംഗീതത്തോടും ഭദ്ര പ്രണയത്തിലാവുകയും ചെയ്യുന്നു. ഇതാണ് മഴ എന്ന ചലച്ചിത്രത്തെ മുന്നോട്ട് നയിക്കുന്ന ആ കഥാതന്തു.
4: എന്റെ രാഗാലാപനവും ഈ വരികളും ഒരു ബന്ധവും ഞാൻ കാണുന്നില്ലേ?
1: അതെനിക്കൊരു പ്രചോദനം മാത്രമായിരുന്നു. രാത്രി മുഴുവൻ ശാസ്ത്രികളുടെ പാട്ടിന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. മനസ്സാകെ സംഘർഷത്തിലുമായി. എഴുതാനിരുന്നപ്പോ വന്നത് ഈ വരികളൊക്കെയാണ്. 10 മിനിറ്റിനുള്ളിൽ എഴുതി തീർത്തു. അപ്പോ വല്ലാത്ത ആശ്വാസം തോന്നി.
4: നന്നായില്ലെന്നല്ല ഞാൻ പറഞ്ഞ.
1: എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല.
4: എപ്പോഴും ജീവിതം എന്താണെന്ന് പഠിക്കാം. അതിന്റെ ആഴവും ചുഴിയും പരപ്പും. അപ്പോ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയം കിട്ടി.
1: എന്നെ സംബന്ധിച്ച് ഗൗരവമുള്ളതാ ഞാൻ എഴുതിയത്. ഒരു സ്വയം വെളിപ്പെടുത്തൽ. ഒരു പക്ഷേ ആരുടെ ഓട്ടോബയോഗ്രഫിയിലെ ആദ്യ അക്ഷരങ്ങൾ.
4: പക്ഷേ സ്വപ്നങ്ങൾക്ക് വിധിച്ചിട്ടുള്ള ആയുസ് കൂടെ അറിഞ്ഞിരിക്കും.
1: സ്കൂളിലെ സിസ്റ്റേഴ്സും ഫാദേഴ്സും ഇതൊക്കെ തന്നെയാ പറയാ. അക്കൂട്ടത്തിൽ ശാസ്ത്രികളും. ഏയ്, അത് വേണ്ട.
0: ശാസ്ത്രികളെ അഗാധമായി പ്രണയിക്കുന്ന ഭദ്ര മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു. ശാസ്ത്രികൾ തന്റെ മുറപ്പെണ്ണായ ജ്ഞാനാമ്പാളിനെയും ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നു. തുടർന്ന് കഥയുടെ സഞ്ചാരം ശാസ്ത്രികളുടെയും ഭദ്രയുടെയും ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ ഇരുട്ടിന്റെ വഴികളിലൂടെയാണ്.

0: ചീഫിനോട് പറയാതെ ഞാൻ പോന്നത്.
1: നിന്റെ രോഗികള് നിന്നെ കാണാൻ നിലവിളിക്കില്ലേ?
0: കളിയാക്കാതെ ഒന്നിരുന്നോട്ടെ. ഇന്നലെ ഞാൻ ആകെ കൊള്ളാക്കിയില്ലേ. രാവിലെ ഒരു സോറി പോലും പറയാതെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയത്. അവിടെ എനിക്ക് ഒരു സുഖവും തോന്നിയില്ല. പറയുന്നു ചെയ്യുന്ന ഒക്കെ കൊള്ളം. എന്റെ തലയ്ക്കെന്തോ കുഴപ്പമുണ്ടെന്നാ ചീഫ് വിചാരിച്ചിട്ടുണ്ടാവുക.
2: ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രമായ ശാസ്ത്രികളെ തിരശീലയിൽ മനോഹാരിതയോടെ അവതരിപ്പിച്ചത് ബിജു മേനോനായിരുന്നു. ഭദ്ര എന്ന കഥാപാത്രത്തിന് മെഴിവേകിയത് സംയുക്ത വർമ്മയും. ബിജു മേനോൻ, സംയുക്ത വർമ്മ എന്നിവർക്ക് പുറമെ ജഗതി ശ്രീകുമാർ, ലാൽ, തിലകൻ എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിലെത്തുന്നു. സംഗീതവും പ്രണയവും വിരഹവും മഴയും ചിത്രത്തിൽ ഇഴുകി ചേരുന്നു.
3: ഒരു തളർച്ച മങ്ങിപ്പോയി.
4: അത് ശരി, താൻ അനിമിക്കാണല്ലോ. നമ്മൾ ഇതൊന്നും സ്വയം കണ്ടു എന്ന് വരില്ല. കൂടെ ഉള്ളൊരു ശ്രദ്ധിക്കുകയില്ല. വന്നോളൂ.
0: ഇല്ല സാർ, ഡോക്ടർ ക്രിസ്റ്റിയെ നോക്കി വന്നതാ.
4: ഭദ്രയ്ക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നല്ലോ, ഉച്ചയ്ക്ക് ആഫ്റ്റർ എടുത്ത് പോവുകയും ചെയ്തു. എന്നിട്ട് ഇപ്പൊ ഇവിടെ.
2: ജ്ഞാനാമ്പാൾ ശാസ്ത്രികളുടെ മുറപ്പെണ്ണാണ്. ചെറുപ്പം മുതൽക്കേ അവൾക്ക് ശാസ്ത്രികളെ ഇഷ്ടമായിരുന്നു. പക്ഷേ ശാസ്ത്രികൾ ഭദ്രയുമായി പ്രണയത്തിലാവുന്നു. ജീവനേക്കാൾ ഏറെ പ്രണയിച്ച ഒരാൾ തന്റെ കൺമുന്നിൽ മറ്റൊരാളെ സ്നേഹിക്കുന്നത് കണ്ട് ജ്ഞാനാമ്പാളിന് മനോനില തെറ്റുന്നു. വിവാഹത്തിലൂടെ മാത്രം ഒരാളെ തന്റേതായി നേടിയെടുക്കാൻ കഴിയില്ല എന്ന സത്യം അവളെ ഭ്രാന്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഭദ്രയുടെ പ്രണയത്തെ പോലെ തന്നെ തീവ്രമായിരുന്നു ജ്ഞാനാമ്പാളിന്റെ പ്രണയവും. ആ പ്രണയമാണ് അവളെ ഭ്രാന്തിയാക്കുന്നത്. ശാസ്ത്രികൾ ജ്ഞാനാമ്പാളിനെ വിവാഹം കഴിക്കുന്നുണ്ട്. പക്ഷേ വിവാഹം കഴിയുന്ന ദിവസം നിങ്ങളെ എനിക്ക് വെറുപ്പാണെന്ന് ശാസ്ത്രികളുടെ മുഖത്ത് നോക്കി അവൾ പറയുന്നു. ഭ്രാന്തിന്റെ ഏതോ നിമിഷത്തിൽ സ്വന്തം കുഞ്ഞിനെ കൊല്ലുന്നു. അങ്ങനെ പോകുന്നു മഴയിലെ പ്രണയത്തിന്റെ മറ്റൊരവസ്ഥയുടെ ചിത്രീകരണം.
1: ഇത്

0: തന്റെ ഭർത്താവിന്റെ മരണശേഷം നീലാംബരി രാഗം തേടി വരുന്ന ഭദ്ര. പക്ഷേ ശാസ്ത്രികളുടെ ശബ്ദത്തിലൂടെ തനിക്ക് ആ രാഗം ഇനി ഒരിക്കലും കേൾക്കാനാവില്ല എന്ന് സത്യം മനസ്സിലാക്കുന്നിടത്ത് സംവിധായകൻ മികവോടെ ചിത്രം അവസാനിപ്പിച്ചിരിക്കുന്നു. വല്ലാത്തൊരു വേദനയാണ് ഈ ചലച്ചിത്രം നമുക്ക് സമ്മാനിക്കുന്നത്. പക്ഷേ നീലാംബരി രാഗം നൽകുന്ന സുഖതത്വം അവർണ്ണനീയമാണ്. എന്റെ ചെറുപ്പത്തിൽ ഞാനൊരാളെ സ്നേഹിച്ചിരുന്നു. ചന്ദ്രൻ എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഞാനൊരു കന്യകയുമായിരുന്നു. പക്ഷേ ഇന്നെനിക്കതിൽ ദുഃഖമുണ്ട് എന്ന് ഭദ്ര പറയുന്നിടത്ത് മാധവിക്കുട്ടിയുടെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് കാണുന്ന ശക്തിയും ഓജസ്സും പ്രേക്ഷകർക്ക് കാണാനാകും. ഭദ്രയുടെ മനസ്സിലെ കൃഷ്ണസങ്കല്പത്തെ അതിന്റെ പൂർണ്ണ സൗന്ദര്യത്തോടെ ഉൾക്കൊണ്ടുകൊണ്ട് യൂസഫ് അലി എഴുതിയ പാട്ടാണ് വാർമുകിലെ അമൃതവർഷിണിയിൽ ചിട്ടപ്പെടുത്തിയ ആഷാഢം പാടുന്നു എന്ന ഗാനവും ചിത്രത്തിന് മികവ് കൂട്ടുന്നു.
1: ഇതാണ് അവളുടെ മുഖം.
2: എന്റെ മനസ്സ് ശാന്തമാണ്, അതുകൊണ്ടാണ് ഇത്ര സുഖമുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. മതി, എനിക്കൊന്ന് കിടക്കണം.
3: ഭദ്ര വാടി, കാലയിലെ ഇരുന്ന് കാക്ക കുറുക്കുത്, സ്വന്തക്കാരെ ആരോ വരുത്, യാരാർക്കും ഞാൻ നെനച്ചിട്ടേ ഇരുന്ന എന്നാ അതിശയം, കണവാ നെനവാ ഉക്കറ്.
0: സംഗീതവും പ്രണയവും വിരഹവും മഴയും ഒന്നിച്ചു ചേരുന്ന ചിത്രം, ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ചിത്രം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സൈക്കിൾ ജീവിതവീഥിയിൽ സൈക്കിളിന്റെ പ്രിയവും പ്രാധാന്യവും.
2: ബെല്ലും ബ്രേക്കും ഡൈനാമോയിൽ തെളിയുന്ന ലൈറ്റുമൊക്കെയായി നാടും നഗരവും ചുറ്റിത്തിരിഞ്ഞ ഒരു വാഹനം. ഡൈനാമോ ലൈറ്റ് വരുന്നതിന് മുൻപ് മണ്ണെണ്ണ ഒഴിച്ച് തെളിയിക്കാവുന്ന പ്രത്യേകമായൊരു ഗ്ലാസ് വിളക്കായിരുന്നു ഉപയോഗിച്ചിരുന്നത്. ആ വിളക്കുകൾ ഇന്ന് മ്യൂസിയത്തിലെ പുരാവസ്തുവാണ്. ഇത്രയൊക്കെ വായിച്ചപ്പോൾ സൈക്കിളിനോട് ഒരിഷ്ടം തോന്നുന്നുണ്ട്. എന്നാലും നിരത്തിലിറക്കി ഓടിക്കാൻ വയ്യ, അത് കുറച്ചിലാകും. അങ്ങനെയൊരു ചിന്ത വേണ്ട, അപകർഷതയും വേണ്ട. ബിവറേജസിലെ നിരയേക്കാൾ മാനം സൈക്കിൾ സവാരിക്കുണ്ട്. സാധാരണത്വമാണ് അതിന്റെ അന്തസ്. ചവിട്ട് വട്ടത്തിലാണെങ്കിലും ഓട്ടം നീളത്തിലാണ് എന്നതാണ് അതിന്റെ പ്രഹേളിക. ബെല്ലും ബ്രേക്കുമായി ഭാഷയ്ക്കും അതിരുകൾക്കുമപ്പുറം അതിന്റെ ചക്രങ്ങൾ ഐക്യത്തിന്റെ വട്ടങ്ങൾ പൂർത്തിയാക്കുന്നു. അത് ദീർഘായുസായിരിക്കട്ടെ. യാത്രകളുടെ അന്തസ്സിന് അത് കൂട്ടായിരിക്കട്ടെ. ഐശ്വര്യകരമായ ഒരു സംസ്കാരത്തിന് അത് അടയാളമായിരിക്കട്ടെ, അഭിമാനമായിരിക്കട്ടെ.
1: സൈക്കിൾ അവതരണം ഗായത്രി ദേവി. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം അഭി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കരുണാസായി റേഡിയോ ടൈം ചെയർ ടൈം ചെയർ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മിനിറ്റ്.
1: പഴവില്ല പോലെ

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: ശ്രുതിസ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ.
2: ശ്രുതിസ്മൃതികളിൽ ഇന്നാദ്യം മിസ് മേരി എന്ന ചിത്രത്തിലെ ഗാനം നമുക്ക് കേട്ടാലോ. ഗാനരചന ശ്രീകുമാരൻ തമ്പിയാണ്, സംഗീത സംവിധാനം ആർ കെ ശേഖർ. ആലപിക്കുന്നു

സ്വപ്നലേഖയെ നിന്റെ എന്ന് തുടങ്ങുന്ന ഈ പാട്ട് വയലാറിന്റെ തൂലികയിൽ ജനിച്ചതാണ്. ജി ദേവരാജന്റെ സംഗീത സംവിധാനവും പി ജയചന്ദ്രനും പി മാധുരിയും ചേർന്ന് പാടിയിരിക്കുന്നു.

അന്നു നിന്റെ നുണക്കുഴി. ഈ പാട്ട് പി ഭാസ്കരന്റെ വരികളാണ്. എം എസ് ബാബുരാജിന്റെ സംഗീതവും. യേശുദാസ് പാടിയ ഈ ഗാനം പരീക്ഷ എന്ന ചിത്രത്തിലേത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: മിസ് മേരി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി ആർ കെ ശേഖർ സംഗീതം പകർന്ന് പി ലീല പാടിയ ഗാനമിത ശ്രുതിസ്മൃതികളിലൂടെ

ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ എം ജി ശ്രീകുമാറിന്റെ ആലാപന ശൈലിയിൽ ഒരു ഗാനമിതാ. മഹായാനം എന്ന ചിത്രത്തിനു വേണ്ടി ഈ ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രുതിസ്മൃതികൾ.
1: ചിത്രം നെല്ല്, ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം സലിൽ ചൗധരി.

0: ശ്രുതി സ്മൃതികൾ മലയാള സിനിമയിലെ സുവർണഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സംവദിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മാനസിക ലോകം. മനസ്സും മസ്തിഷ്കവും പിന്നെ നമ്മളും.

0: പറയുന്നത് ഒരു കുട്ടി തന്റെ വീടിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് അവിടുത്തെ അന്തരീക്ഷം ആണെന്നാണ്. നിങ്ങൾ അവരെ എത്രത്തോളം ശ്രദ്ധിച്ചു, അവർ പറയുന്നത് എത്രത്തോളം ക്ഷമയോടെ കേട്ടു, അവർക്ക് സങ്കടം വന്നപ്പോൾ നിങ്ങൾ എങ്ങനെ അവരെ ചേർത്ത് പിടിച്ചു എന്നതിലാണ് കാര്യം. പണമോ സൗകര്യങ്ങളോ നൽകാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു നിക്ഷേപമാണ് കുഞ്ഞിന് നിങ്ങൾ നൽകുന്ന ഈ സുരക്ഷിത ബോധം. നമ്മൾ ആരും റോബോട്ടുകളല്ല. തിരക്കേറിയ ജീവിതത്തിനിടയിൽ നമുക്ക് ദേഷ്യം വന്നേക്കാം, ചിലപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളോട് പൊട്ടിത്തെറിച്ചേക്കാം. എന്നാൽ അവിടെയാണ് ക്ഷമ എന്ന പാഠം തുടങ്ങുന്നത്. തെറ്റുപറ്റിയാൽ കുഞ്ഞിനോട് സോറി പറയാൻ മടിക്കാത്ത മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയും തെറ്റുകൾ തിരുത്താൻ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ വീഴ്ചകളല്ല, മറിച്ച് ആ വീഴ്ചകൾക്ക് ശേഷം നിങ്ങൾ അവരോട് കാണിക്കുന്ന കരുണയും സ്നേഹവുമാണ് അവരുടെ മനസ്സിൽ എന്നും നിലനിൽക്കുക. വലിയ ആഘോഷങ്ങളെക്കാൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്നത് ദിവസവും ആവർത്തിക്കുന്ന ചെറിയ കാര്യങ്ങളാണ്. ഉറങ്ങാൻ നേരത്തുള്ള ഒരു കഥ പറച്ചിൽ, വൈകുന്നേരത്തെ ഒരു ചെറിയ നടത്തം, അല്ലെങ്കിൽ ഒന്നിച്ചിരുന്നുള്ള ഭക്ഷണം, ഈ ലളിതമായ ചടങ്ങുകളാണ് കുഞ്ഞിന്റെ ലോകത്തെ മനോഹരമാക്കുന്നത്. ഈ നിമിഷങ്ങളിലാണ് അവർ തങ്ങൾ സ്നേഹിക്കപ്പെടുന്നു എന്ന വിശ്വാസം നേടിയെടുക്കുന്നത്. നല്ല പാരന്റിംഗ് എന്നാൽ എപ്പോഴും ഉപദേശിക്കലല്ല, പകരം കുട്ടി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കലാണ്. അവരുടെ ചെറിയ പരാതികളും സന്തോഷങ്ങളും വലിയ ഗൗരവത്തോടെ കേൾക്കുമ്പോൾ അവർക്ക് നിങ്ങളിൽ ഒരു വലിയ സുഹൃത്തിനെ ലഭിക്കുന്നു. ഈ വിശ്വാസമാണ് നാളെ അവർക്ക് ലോകത്തെ നേരിടാനുള്ള ഏറ്റവും വലിയ കരുത്ത്. ഒരു സൂപ്പർ ഹീറോ ആകാൻ ശ്രമിക്കാതെ നിങ്ങളുടെ കുഞ്ഞിന് സ്നേഹമുള്ള ഒരു അച്ഛനും അമ്മയുമായിരിക്കാൻ ശ്രമിക്കുക. തെറ്റുകൾ പറ്റുന്നതിലോ സൗകര്യങ്ങൾ കുറയുന്നതിലോ വിഷമിക്കേണ്ട. നിങ്ങൾ നൽകുന്ന സ്നേഹവും കരുതലും ക്ഷമയും തന്നെയാണ് അവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വത്ത്. സ്നേഹം നിറഞ്ഞ ഒരു വീടാണ് ഒരു കുഞ്ഞിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ സ്വർഗം.
1: മാനസിക ലോകത്തിൽ ഇനി കേൾക്കാം ബോധപൗർണമി. ബോധപൗർണമിയിൽ ഇന്ന് ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം.

മാനസിക ലോകത്തിൽ ഇനി ആലീസ് ഇൻ വണ്ടർലാൻഡ് സിൻഡ്രോം എന്ന വിഷയത്തെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ കൈകളിൽ ഇന്ന് ഒരു വിരൽ തുമ്പിൽ ലോകം ഒതുങ്ങിയിരിക്കുകയാണ്. അറിവിന്റെ ഈ പ്രളയം ജീവിതം എളുപ്പമാക്കുന്നതിനൊപ്പം പുതിയ വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട്. അത്തരത്തിൽ 21-ാം നൂറ്റാണ്ടിലെ മാനസികാരോഗ്യ രംഗത്തെ ഒരു പ്രധാന വെല്ലുവിളിയാണ് ഇന്റർനെറ്റിലെ രോഗനിർണയം അഥവാ സൈബർ കോൺഡ്രിയ. ചെറിയൊരു തലവേദന വന്നാൽ പോലും ഡോക്ടറെ കാണുന്നതിന് മുൻപ് ഗൂഗിളിൽ തിരയുന്ന ശീലം ഇന്ന് പലർക്കുമുണ്ട്. ഈ തിരച്ചിൽ എങ്ങനെയാണ് ഒരു ആരോഗ്യപരമായ ജിജ്ഞാസയിൽ നിന്ന് ഗുരുതരമായ രോഗഭീതിയിലേക്കും ഉത്കണ്ഠയിലേക്കും നമ്മെ തള്ളിവിടുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. രോഗമില്ലെങ്കിൽ പോലും രോഗിയാണെന്ന് വിശ്വസിക്കുന്ന അവസ്ഥയാണ് ഹൈപ്പോകോൺഡ്രിയ. ഒരു വ്യക്തി തന്റെ ആരോഗ്യപരമായ ആശങ്കകൾ ഇല്ലാതാക്കാനോ രോഗലക്ഷണങ്ങൾ സ്ഥിരീകരിക്കാനോ വേണ്ടി അമിതമായും ആവർത്തിച്ചും ഇന്റർനെറ്റിൽ തിരയുകയും ആ തിരച്ചിലിന്റെ ഫലമായി രോഗഭീതി കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൈബർ കോൺഡ്രിയ. ഒരു ചെറിയ രോഗലക്ഷണം കാണുമ്പോൾ അതിന്റെ കാരണം കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ നിർത്താൻ കഴിയാതെ വരിക. ലഭിക്കുന്ന വിവരങ്ങളിൽ സാധാരണ കാരണങ്ങൾ, ഉദാഹരണത്തിന് തലവേദനയ്ക്ക് കാരണം ഉറക്കമില്ലായ്മ എന്നത് ഒഴിവാക്കി ഏറ്റവും മാരകമായ രോഗത്തെ, ഉദാഹരണത്തിന് ബ്രെയിൻ ട്യൂമർ മാത്രം വിശ്വസിക്കുക. വിദഗ്ധ ഡോക്ടർ രോഗമില്ലെന്ന് ഉറപ്പിച്ചാൽ പോലും ഇന്റർനെറ്റിൽ കണ്ട വിവരങ്ങളാണ് ശരിയെന്ന് വിശ്വസിക്കുക. ഈ തിരച്ചിൽ കാരണം ഉത്കണ്ഠാകുലമാവുകയും ദൈനംദിന ജീവിതത്തിലെ ശ്രദ്ധയെ ബാധിക്കുകയും ചെയ്യുക എന്നിവയാണ് സൈബർ കോൺഡ്രിയയുടെ ലക്ഷണം. ചുമ വന്ന ഒരാൾ അതിനെക്കുറിച്ച് ഗൂഗിളിൽ തിരയുന്നു. ആദ്യത്തെ ഏതാനും ഫലങ്ങൾ ജലദോഷം എന്നായിരിക്കും. എന്നാൽ അയാൾ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ ശ്വാസകോശ അർബുദം, ന്യൂമോണിയ തുടങ്ങിയ മാരക രോഗങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ കാണുന്നു. ഉടൻ തന്നെ അയാൾക്ക് ശ്വാസം മുട്ടൽ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുന്നു. ചുമ ഒരു സാധാരണ വൈറൽ അണുബാധ ആയിരിക്കുമ്പോൾ പോലും അയാൾ മാരകമായ

0: രോഗിയാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. സൈബർ കോൺഡ്രിയ ഒരു വ്യക്തിയുടെ മാനസികാരോഗ്യം മാത്രമല്ല, നമ്മുടെ ആരോഗ്യ സംവിധാനത്തെയും സാമൂഹിക ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് തിരച്ചിൽ താൽക്കാലിക ആശ്വാസം നൽകിയേക്കാം, പക്ഷേ ഒടുവിൽ അത് കൂടുതൽ ഭയത്തിലേക്കാണ് നയിക്കുന്നത്. ഈ ഉത്കണ്ഠ ദീർഘകാലത്തേക്ക് തുടരുമ്പോൾ അത് വിഷാദരോഗത്തിന് കാരണമാവുകയോ നിലവിലുള്ള മാനസിക പ്രശ്നങ്ങളെ വഷളാക്കുകയോ ചെയ്യാം. നിരന്തരമായ രോഗഭയം കാരണം സന്തോഷകരമായ നിമിഷങ്ങളിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരുന്നു. രോഗി ഇന്റർനെറ്റിൽ വായിച്ച വിവരങ്ങളുമായി ഡോക്ടറുടെ അടുത്തെത്തുന്നു. ഡോക്ടർക്ക് രോഗിയെ ചികിത്സിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം ഇന്റർനെറ്റ് വിവരങ്ങൾ തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു. രോഗി ഡോക്ടറുടെ വൈദഗ്ധ്യത്തിൽ വിശ്വസിക്കാതെ സ്വന്തം ഗൂഗിൾ നിർണയത്തിൽ ഉറച്ചു നിൽക്കുന്നത് ചികിത്സാ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്നു. ചിലർ ഇന്റർനെറ്റിലെ തെറ്റായ വിവരങ്ങളെ ആശ്രയിച്ച് സ്വയം ചികിത്സയ്ക്ക് മുതിരുകയും അപകടകരമായ മരുന്നുകളോ ചികിത്സാരീതികളോ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്, ഒരു സാധാരണ വയറുവേദനയ്ക്ക് ഗൂഗിളിൽ കണ്ട ഒരു അപൂർവ രോഗത്തിന്റെ മരുന്ന് സ്വന്തമായി വാങ്ങിക്കഴിക്കുന്നത്. ഒരു പ്രത്യേക രോഗത്തെക്കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ തെറ്റായ ഭീതി പടർത്തുമ്പോൾ അത് കൂട്ടായ ഉത്കണ്ഠയ്ക്കും അഥവാ മാസ് ആങ്സൈറ്റിക്കും പരിഭ്രാന്തിക്കും കാരണമാവുകയും ചെയ്യുന്നു. സൈബർ കോൺഡ്രിയയെ മറികടക്കാനും ഇന്റർനെറ്റിനെ വിവേകത്തോടെ ഉപയോഗിക്കാനും നമുക്ക് ചില പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാൻ സാധിക്കും. ഒരു രോഗലക്ഷണത്തെക്കുറിച്ച് തിരയാൻ ഒരു ദിവസം 10-15 മിനിറ്റ് മാത്രം അനുവദിക്കുക. അതിനുശേഷം തിരച്ചിൽ പൂർണ്ണമായും നിർത്തുക. ലോകാരോഗ്യ സംഘടന, വിശ്വസ്തമായ മെഡിക്കൽ ജേണലുകൾ, അംഗീകൃത ആശുപത്രികളുടെ വെബ്സൈറ്റുകൾ എന്നിങ്ങനെയുള്ള വിശ്വസ്തമായ വെബ്സൈറ്റുകൾ മാത്രം വിവരങ്ങൾക്കായി ഉപയോഗിക്കുക. വിക്കിപീഡിയ പോലുള്ള പൊതു ഉറവിടങ്ങൾ ഒഴിവാക്കുക. ലഭിക്കുന്ന വിവരങ്ങളിൽ ഏറ്റവും സാധാരണമായ കാരണങ്ങൾക്കാണ് സാധ്യത കൂടുതൽ എന്ന് മനസ്സിലാക്കുക. മാരകമായ രോഗങ്ങൾ വളരെ അപൂർവമാണ്. നിങ്ങൾ ഒരു രോഗത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുമ്പോൾ മനസ്സിനെ വർത്തമാനകാലത്തിലേക്ക് തിരികെ കൊണ്ടുവരിക. ധ്യാനം, മൈൻഡ്ഫുൾനെസ് എന്നിവ പരിശീലിക്കുക. ഒരു രോഗലക്ഷണം നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ഗൂഗിളിനോടല്ല ഡോക്ടറോടാണ് ഉപദേശം തേടേണ്ടത് എന്ന ചിന്ത ഉറപ്പിക്കുക. രോഗി ഇന്റർനെറ്റിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുമായാണ് വരുന്നതെങ്കിൽ അവരെ പരിഹസിക്കാതെ അവരുടെ ഭയത്തെ അംഗീകരിക്കുക. രോഗലക്ഷണങ്ങൾ ഇന്റർനെറ്റിൽ പറഞ്ഞ കാര്യങ്ങളല്ലെന്ന് സ്ഥാപിക്കാൻ യുക്തിസഹമായ വിശദീകരണം നൽകുക. അറിവ് ഒരു ശക്തിയാണ്, പക്ഷേ അമിതമായതും അനിയന്ത്രിതവുമായ അറിവ് മാനസികാരോഗ്യത്തിന് ഭീഷണിയാണ്. സൈബർ കോൺഡ്രിയ എന്നത് വിവരസാങ്കേതിക വിദ്യയുടെ യുഗം നമുക്ക് തന്ന ഒരു മുന്നറിയിപ്പാണ്. നിങ്ങളുടെ മനസ്സിനെ ഇന്റർനെറ്റിന് അടിമപ്പെടുത്തരുത്. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് നിങ്ങളുടെ ഡോക്ടറും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ വിവേകബുദ്ധിയുമാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബോധപൗർണമി, അവതരണം പുലിയൂർ ശ്രീകണ്ഠൻ.

0: മാനസിക ലോകത്തിൽ ഇനി മനോരോഗ വിദഗ്ധൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: നമസ്കാരം, എന്റെ പേര് ദേവിശ്രീയാണ്. ഞാൻ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ NPD കുറിച്ചാണ്. എന്തൊക്കെയാണ് NPD ഉള്ളവരിൽ കാണുന്ന ലക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. അമിതമായ ആത്മാ ആരാധന മറ്റുള്ളവരെക്കാൾ വലിയ സംഭവമാണെന്നോ കൂടുതൽ കഴിവുള്ളവനാണെന്നോ ഉള്ള ഒരു അമിതമായ ചിന്ത എപ്പോഴും ഇവരുടെ ഉള്ളിൽ ഉണ്ടാകും. മറ്റുള്ളവരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാനുള്ള ഒരു കുറച്ചിൽ, ലളിതമായി പറഞ്ഞാൽ എമ്പതി വളരെ കുറവായിരിക്കും. മറ്റുള്ളവരുടെ വിഷമങ്ങളോ ആവശ്യങ്ങളോ മനസ്സിലാക്കാനോ അവരെ ബഹുമാനിക്കാനോ ഇവർക്ക് വലിയ താല്പര്യം കാണില്ല. എപ്പോഴും പ്രശംസ ആഗ്രഹിക്കുക. താൻ എവിടെ പോയാലും ആളുകൾ തന്നെ പുകഴ്ത്തണം, എല്ലാവരുടെയും ശ്രദ്ധ തന്റെ മേൽ ആയിരിക്കണം എന്ന് ഇവർ കടുത്ത രീതിയിൽ ആഗ്രഹിക്കും. വിമർശനങ്ങളോടുള്ള പേടി. പുറമേക്ക് ഭയങ്കര ആത്മവിശ്വാസം കാണിക്കുമെങ്കിലും ഉള്ളിൽ ഇവർക്ക് കടുത്ത അപകർഷതാബോധം ആയിരിക്കും. ആരെങ്കിലും ഒരു ചെറിയ കുറ്റം പറഞ്ഞാൽ പോലും ഇവർക്ക് അത് താങ്ങാൻ പറ്റില്ല, പെട്ടെന്ന് ദേഷ്യം വരും. ബന്ധങ്ങളിൽ വിള്ളലുകൾ. കുടുംബത്തിലോ സുഹൃത്തുക്കൾക്കിടയിലോ ഉള്ള റിലേഷൻഷിപ്പുകൾ ദീർഘകാലം നല്ല രീതിക്ക് കൊണ്ടുപോകാൻ ഇവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വരുന്നത്? നമ്മൾ വളരുന്ന സാഹചര്യം ഒരു പ്രധാന ഫാക്ടറാണ്. കുട്ടിക്കാലത്ത് മാതാപിതാക്കളിൽ നിന്ന് അമിതമായ പുകഴ്ത്തലുകൾ കിട്ടുന്നതോ അല്ലെങ്കിൽ നേരെ തിരിച്ച് കടുത്ത അവഗണനയും സ്നേഹക്കുറവും അനുഭവിക്കേണ്ടി വരുന്നതോ ഒക്കെ ഭാവിയിൽ ഈ അവസ്ഥയിലേക്ക് നയിക്കാം. ജനിതക ഘടകങ്ങൾ, അതായത് ജനറ്റിക്സ് ആണ്. കുടുംബത്തിൽ ആർക്കെങ്കിലും ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ടെങ്കിൽ അത് അടുത്ത തലമുറയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. തലച്ചോറിലെ കെമിക്കലുകളുടെ വ്യതിയാനം, അതായത് ന്യൂറോബയോളജി എന്ന് പറയാം. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കൺട്രോൾ ചെയ്യുന്ന തലച്ചോറിലെ ചില കെമിക്കലുകൾ ഇംബാലൻസ് കൊണ്ടും ഇത് സംഭവിക്കാം. ഇനി ഇതിനെന്താണൊരു പ്രതിവിധി? ഇങ്ങനെയുള്ള ആളുകളെ വെറുതെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്നതല്ല നമ്മൾ ചെയ്യേണ്ടത്. കൃത്യമായ തെറാപ്പികളിലൂടെ ഇവർക്ക് ഇവരുടെ ചിന്താഗതികളിലും മാറ്റം വരുത്താൻ പറ്റും. ഒന്നാമത്തേത് സൈക്കോതെറാപ്പിയാണ്. ഇതിൽ ടോക്ക് തെറാപ്പികളും കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി പോലുള്ള രീതികളും നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. മറ്റുള്ളവരോട് എങ്ങനെ സഹാനുഭൂതിയോടെ പെരുമാറണമെന്നും സ്വന്തം ഈഗോ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്നും ഇതിലൂടെ മനസ്സിലാക്കി കൊടുക്കാം. ഇനി മറ്റൊരു മാർഗമാണ് മരുന്നുകൾ. NPD പ്രധാനമായി പ്രത്യേക മരുന്നുകൾ ഇല്ലെങ്കിലും ഇതിന്റെ കൂടെ വരാൻ സാധ്യതയുള്ള ഡിപ്രഷൻ, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിസിൻ നൽകാവുന്നതാണ്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് മെന്റൽ ഹെൽത്തും. ഇത്തരം ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെയോ സൈക്യാട്രിസ്റ്റിന്റെയോ സഹായം തേടാൻ മടിക്കരുത്. തുറന്ന് സംസാരിക്കാം, പരിഹാരങ്ങൾ കണ്ടെത്താം. ശാന്തമായ ഒരു മനസ്സ് എല്ലാവരുടെയും അവകാശമാണ്.

0: ഒരിക്കലും ഒരു സാധാരണ ഡയറി പോലെ ആയിരിക്കില്ല മനഃശാസ്ത്രജ്ഞന്റെ ഡയറി. അതിൽ നിറയെ ജീവിതമായിരിക്കും, ജീവിത പ്രശ്നങ്ങളായിരിക്കും, അന്ധസംഘർഷങ്ങളായിരിക്കും, ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരിക്കും, പരിഹാരമേ ഇല്ലെന്ന് തോന്നുന്ന പ്രശ്നങ്ങളായിരിക്കും. 25 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ അനുഭവിച്ച, ഞാൻ കണ്ട കാര്യങ്ങൾ, ഒരു മനഃശാസ്ത്രജ്ഞൻ എന്ന നിലയിൽ എന്റെ ഡയറി കുറിപ്പുകൾ, ഇതിലെല്ലാം വായിക്കുക എന്നത് പ്രായോഗികമല്ല. സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടും എന്ന് കരുതുന്ന ചില ഡയറി കുറിപ്പുകളാണ് മാനസിക ലോകത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുന്നത്.
1: ഒമ്പത് 2013. അമിതമായ സ്നേഹം ഒരു രോഗമായി മാറിയാലോ? പങ്കാളി അനാവശ്യമായി സംശയിക്കുകയും ആ സംശയം ഒരു ഭ്രാന്തായി മാറുകയും ചെയ്യുന്ന അവസ്ഥ. ലോകപ്രശസ്ത നാടകകൃത്ത് ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ. ഒഥല്ലോയ്ക്ക് ഭ്രാന്തമായ സ്നേഹമായിരുന്നു, പ്രണയമായിരുന്നു ഡെസ്ഡിമണോട്. ആ ഭ്രാന്തമായ സ്നേഹം പക്ഷേ ഭ്രാന്തമായ സംശയമായി മാറി. ഒഥല്ലോ ഡെസ്ഡിമനെ സംശയം മൂത്ത് കൊന്നു. ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോ എന്ന കഥാപാത്രത്തെ മുൻനിർത്തി മനഃശാസ്ത്രത്തിലേക്ക് കടം കൊണ്ട ഒരു പദമാണ് ഒഥല്ലോ സിൻഡ്രോം. ഇപ്പോൾ ക്ലിനിക്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്നത് ഒഥല്ലോയല്ല, മാധവനാണ്. മാധവൻ 50-കാരനായ ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഭാര്യ സുനിത വീട്ടുജോലികളും മക്കളുടെ കാര്യങ്ങളുമായി കഴിയുന്ന ഒരു സാധാരണ സ്ത്രീ. ഒരു 4 നാളായി എൻ്റെ ഉള്ളിൽ തീയാണ് എന്ന സിനിമാ പാട്ടുപോലെ മാധവൻ്റെ മനസ്സിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു തീ ആളി കത്തുകയായിരുന്നു. തൻ്റെ ഭാര്യയ്ക്ക് മറ്റാരോടോ ബന്ധമുണ്ട് എന്ന ഉറച്ച വിശ്വാസം. തുടക്കത്തിൽ ഇത് ചെറിയ വഴക്കുകളിലായിരുന്നു അവസാനിച്ചിരുന്നത്. എന്നാൽ പതുക്കെ മാധവൻ സുനിതയുടെ ഫോൺ രഹസ്യമായി പരിശോധിക്കാൻ തുടങ്ങി. അവരാരോട് സംസാരിക്കുന്നു, എന്തിനു ചിരിക്കുന്നു എന്നതിലായി മാധവന്റെ ശ്രദ്ധ. സുനിത മുറ്റമടിക്കാൻ ഇറങ്ങിയാൽ പോലും ആരെ കാണാനാണ് പുറത്തിറങ്ങുന്നത് എന്ന് ചോദിച്ച് മാധവൻ ബഹളമുണ്ടാക്കാൻ തുടങ്ങി. ഒരു സ്ത്രീക്ക് ഇതൊക്കെ എങ്ങനെയാണ് സഹിക്കാനാവുക? സുനിത എന്നോട് ചോദിച്ചു. ഒരു ദിവസം സുനിതയുടെ സാരിയിൽ കണ്ട ഒരു ചെറിയ നൂൽ കഷ്ണം പോലും മറ്റൊരു പുരുഷന്റെ സാമീപ്യത്തിന്റെ തെളിവായി മാധവൻ വ്യാഖ്യാനിച്ചു. വീട്ടിലെ ജനലുകളും വാതിലുകളും അടച്ചിടാൻ അയാൾ നിർബന്ധിച്ചു. പല ജനലുകളും അയാൾ തന്നെ ചുറ്റിക കൊണ്ട് ആണി അടിച്ചുറപ്പിച്ചു. സുനിത എത്ര സത്യം പറഞ്ഞിട്ടും കരഞ്ഞു പറഞ്ഞിട്ടും മാധവന്റെ ഉള്ളിലെ ആ സംശയരോഗം മാറിയില്ല. ചില വിത്തുകൾ അങ്ങനെയാണ്, അത് വീണാൽ സമയത്തെടുത്തു മാറ്റിയില്ലെങ്കിൽ അത് വേരുപിടിക്കും. അത് തണ്ടുകളാകും, ഇലകളാകും, വളരും. പിന്നെ വേരോടെ പിഴുതെറിയാൻ വലിയ പാടാവും. ഒടുവിൽ ആ കുടുംബം തകർച്ചയുടെ വക്കിലെത്തിയപ്പോഴാണ് അവർ എൻ്റെ ക്ലിനിക്കിലെത്തുന്നത്. ഇത് ഒരുതരം ഡെലൂഷണൽ ഡിസോർഡർ ആണ്. യാതൊരു തെളിവുമില്ലാതെ തൻ്റെ പങ്കാളി ചതിക്കുന്നു എന്ന് ഒരാൾ ഉറച്ചു വിശ്വസിക്കുന്ന അവസ്ഥ. ഇതിനെ മോർബിഡ് ജലസി എന്നും വിളിക്കാറുണ്ട്. പങ്കാളിയുടെ ഓരോ നീക്കത്തെയും സംശയത്തോടെ നോക്കുക, നിരന്തരം ചോദ്യം ചെയ്യുകയും തെളിവുകൾക്കായി തിരയുകയും ചെയ്യുക, പങ്കാളിയെ മറ്റുള്ളവരുമായി ഇടപഴകുന്നതിൽ നിന്ന് വിലക്കുക, പങ്കാളിയുടെ വസ്ത്രം, ഫോൺ, ബാഗ് എന്നിവ നിരന്തരമായി പരിശോധിക്കുക എന്നതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. മാധവൻ്റെ കേസ് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറഞ്ഞ ആത്മവിശ്വാസം, അതായിരുന്നു ശരിക്കും അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ആത്മവിശ്വാസമേ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. മുൻകാലങ്ങളിൽ കണ്ട ചില കുടുംബ പ്രശ്നങ്ങൾ അതുണ്ടായിരുന്നു കേട്ടോ, അതും പറയാതിരിക്കാൻ നിർവാഹമില്ല. അതൊക്കെയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമായി തീർന്നത് എന്ന് പറയാം. ചിലപ്പോൾ മസ്തിഷ്കത്തിലെ രാസവ്യതിയാനങ്ങളോ അമിതമായ മദ്യപാനമോ ഒക്കെ ഇതിലേക്ക് നയിക്കാം. മാധവൻ റിട്ടയർഡായിരുന്നു, അതും പട്ടാളത്തിൽ നിന്ന്. ഒരുവിധ മദ്യപാനവും ഉണ്ടായിരുന്നു. ഈ സംശയരോഗം ഒരു സ്വഭാവ ദൂഷ്യമല്ല, മറിച്ച് ചികിത്സ ആവശ്യമുള്ള ഒരു മാനസികാവസ്ഥയാണ്. കൃത്യമായ മരുന്നുകളിലൂടെയും കൗൺസിലിങ്ങിലൂടെയും മാധവനെ പോലെയുള്ളവരെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നതിൽ ഒരു സംശയവുമില്ല. ദാമ്പത്യ ജീവിതത്തിൽ വിശ്വാസമാണ് പ്രധാനം. എന്നാൽ ആ വിശ്വാസം സംശയത്തിന് വഴിമാറുമ്പോൾ അവിടെ സ്നേഹത്തിന് പകരം ഭയം മാത്രമാകും അവശേഷിക്കുക. അമിത സ്നേഹം ആപത്ശങ്കയ്ക്ക് ഇടവരുത്തും എന്ന് കാളിദാസൻ അഭിജ്ഞാന ശാകുന്തളത്തിൽ പറയുന്നത് വെറുതെയല്ല. അമിത സ്നേഹം എന്ന് പറയാവുന്ന പൊസസീവ്നെസ്, അതാണ് അമിത സംശയത്തിന് പലപ്പോഴും ഇടവരുത്തുന്നത്. ജോലിക്ക് പോലും പോകാതെ പങ്കാളിയോട് ഒട്ടി നിൽക്കുന്ന അവസ്ഥ, താൻ സംശയിക്കുന്ന ആളുകളോട് പങ്കാളി ഇടപെടാനുള്ള എല്ലാ പഴുതുകളും ബോധപൂർവം ഇവർ അടച്ചുകളയും. പങ്കാളിയുടെ വേണ്ടപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ തനിക്ക് പങ്കാളിയെക്കുറിച്ച് അങ്ങനെ യാതൊരുവിധ സംശയവുമില്ല എന്ന് ഇവർ തീർത്തു പറയും. സംശയത്തിൻ്റെ കരട് തലയിൽ കയറിയാൽ അത് ആഫ്രിക്കൻ പായൽ പോലെയാണ്, കാർന്ന് തിന്നുകളയും. കുടുംബജീവിതം താറുമാറാവും. സുനിത ചോദിച്ചത് ശരിയല്ലേ, സർ ഞാനപ്പോൾ പ്രതിയല്ലേ? അത് ഡയറക്റ്റായാലും ഇൻഡയറക്റ്റായാലും ഞാനൊരു പ്രതിയല്ലേ? ശരിയാണ്, സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. പക്ഷെ പാപമാണ് സുനിത, എനിക്ക് കഷ്ടം തോന്നി. സംശയിക്കുന്ന ആൾ ചോദിക്കുന്നത് തനിക്ക് വേണ്ടി പങ്കാളി ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നായിരിക്കും. എൻ്റെ അടുത്ത് വന്ന മറ്റൊരു കേസ് കൂടി പറയാതവയ്യാ. സ്വന്തം വീട്ടിലെ തന്നെ ഒരാളുമായി തൻ്റെ ഭർത്താവിന് അടുപ്പമുണ്ട് എന്നായിരുന്നു സംശയം. അയാളുടെ സഹോദരൻ്റെ ഭാര്യയാണ്. അവർ ആ വീട്ടിലുള്ളപ്പോൾ അയാൾ അവിടെ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഭാര്യയുടെ പക്ഷം. എല്ലാവരും ഒരു വീട്ടിൽ താമസിക്കുമ്പോൾ താൻ എങ്ങനെയാണ് അവിടെ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് ഭർത്താവ് ചോദിക്കുന്നു. അങ്ങനെ മാറി നിൽക്കുന്നുവെങ്കിൽ എന്താണ് എൻ്റെ ഐഡൻറ്റിറ്റി എന്നും അയാൾ ചോദിക്കുന്നു. ന്യായമായ ചോദ്യമാണത്. പക്ഷെ ഭാര്യ ചോദിക്കുന്നത് തനിക്കിങ്ങനെ ഒരു ചിന്തയുണ്ട് എന്ന് ഭർത്താവിന് അറിയാമല്ലോ, പിന്നെന്തുകൊണ്ടാണ് ചെറിയ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത്? ഞാൻ അവരോട് ചോദിച്ചു, എന്തു വിട്ടുവീഴ്ചയാണ് ഉദ്ദേശിക്കുന്നത്? അവർ പറഞ്ഞു, ഡോക്ടർ എനിക്ക് മനസ്സമാധാനത്തോടെ ഇരുന്ന് ടി വി കാണണം, പുള്ളി വീട്ടിലുണ്ടെങ്കിൽ അതിന് കഴിയില്ല. ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ആ സ്ത്രീ അവരുടെ റൂമിൽ കയറിപ്പോകും, അത് കഴിഞ്ഞു വന്നാൽ പോരെ ഇദ്ദേഹത്തിന്. ഞാൻ ചോദിച്ചു, അതുവരെ ഇദ്ദേഹം എവിടെ പോകും? പുള്ളിക്ക് ബസ് സ്റ്റാൻഡിൽ നിന്നൂടെ, അല്ലെങ്കിൽ കുറച്ചു നേരം ജംഗ്ഷനിൽ നിന്നൂടെ? എത്ര ആണുങ്ങൾ രാത്രി 10-11 മണി വരെ ജംഗ്ഷനിൽ നിൽക്കുന്നു? അങ്ങനെ ഒരു വിട്ടുവീഴ്ചയല്ലേ ഞാൻ ചോദിക്കുന്നുള്ളൂ, അപ്പോൾ അത് പാലിക്കാൻ പറ്റില്ല. അവൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ഇങ്ങേർക്ക് വീട്ടിൽ വരണമെന്ന് എന്താ ഇത്ര നിർബന്ധം? ഞാനൊരു പൊട്ടിയായതുകൊണ്ടല്ലേ ഡോക്ടറെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അവരുടെ ഉള്ളിൽ വീണ ഒരു ചിന്ത, ഒരു കനൽ, അത് അവരെ തന്നെ ആളി കത്തിക്കുകയാണ്. എനിക്ക് ആ മനുഷ്യനോട് കഷ്ടം തോന്നി. അയാൾക്ക് ജീവിതമില്ല. അതുപോലെ നേരത്തെ പറഞ്ഞ സുനിതയ്ക്കും ജീവിതമില്ല. ഒരു പരിധിവരെ അവർക്ക് തന്നെ അറിയാം അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല എന്ന്. സുനിതയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്ന് മാധവൻ അറിയാം. ഈ പറഞ്ഞ കേസിലും അദ്ദേഹത്തിന് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് അവർക്കും അറിയാം. പക്ഷെ അവരുടെ ചിന്ത, അതവർക്ക് കളയാൻ വയ്യ. പകരം അവരെ കംഫർട്ട് സോണിൽ എപ്പോഴും നിർത്തണം. അതിന് അയാൾ ബസ് സ്റ്റാൻഡിൽ നിന്നാലെന്താ, ജംഗ്ഷനിൽ നിന്നാലെന്താ, താൻ എപ്പോഴും കംഫർട്ടായിരിക്കണം. സംശയ രോഗമാണ് തനിക്ക് എന്ന് യാതൊരു കാരണവശാലും അവർ സമ്മതിക്കുകയുമില്ല. ഇത്തരക്കാർക്ക് സ്ഥിരമായി ഒരു ഡയലോഗുണ്ട്, നിങ്ങൾക്ക് എന്നെ ഭ്രാന്തിയാക്കിയപ്പോൾ സമാധാനമായല്ലോ, അല്ലെങ്കിൽ നിനക്കെന്നെ ഭ്രാന്തനാക്കിയപ്പോൾ സമാധാനമായല്ലോ. എന്തായാലും മാധവനെ ഞങ്ങൾ ചികിത്സിച്ചു. ആ ചികിത്സ വളരെ എളുപ്പവുമാണ്. കുറച്ച് മരുന്നൊക്കെ കൊടുക്കേണ്ടതായി വന്നു. സംശയരോഗത്തിൽ നിന്ന് മാറിയപ്പോൾ വലിയ കരച്ചിലായി, ഭയങ്കര വിഷമമായി. ഞാൻ എന്തൊക്കെ എൻ്റെ ഭാര്യയെ പറഞ്ഞു, അവൾ എന്തുമാത്രം വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു. ഇപ്പം എനിക്ക് മനസ്സിലായി എന്താ അവൾക്ക് മിണ്ടാട്ടമില്ലാതായത് എന്നൊക്കെ മാധവൻ പറഞ്ഞു. ഭാര്യയ്ക്കും നല്ല കൗൺസിലിംഗ് കൊടുക്കേണ്ടതായി വന്നു. എന്തിനധികം പറയുന്നു, എനിക്കറിയാം. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ തങ്കസൂര്യൻ ഉദിച്ചു നിൽക്കുന്നു, സന്തോഷത്തിൻ്റെ പൊൻപ്രഭ പരത്തിക്കൊണ്ട്. ഇങ്ങനെ സന്തോഷത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും എത്രയോ കഥകൾ ഈ ഡയറി കുറിപ്പുകളിൽ പടർന്നു കിടക്കുന്നു. അതൊക്കെ മറ്റൊരവസരത്തിൽ മാനസിക ലോകത്തിൽ പിന്നാലെ പറയാം.

0: മനസ്സും മസ്തിഷ്കവും മനസ്സിന്റെ കാണാപ്പുറങ്ങളുമായി മാനസിക ലോകം. ഇന്നത്തെ മാനസിക ലോകം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
2: കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
3: എന്റെ പേര് ബ്ലെസ്സി, നാക്കുളിത്തരലിരുന്ന് വരെ എനിക്ക് ഇന്നേക്ക് കരുണാസായി റേഡിയോയിലിരുന്ന് രാജാറാണി പടത്തിലെ ഈ പകലിരവായി പാട്ട് കേൾക്കാം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: എൻ്റെ പേര് പാർവതി, ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നായിരുന്നു. ഏക്കുവില്ലൻ സിനിമയെന്ന് തേരികലിയ പാട്ടാണ് വേണ്ടത്. കാരണം ഇതെൻ്റെ ചേച്ചിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ്, അതുകൊണ്ട് ഞാനിതെൻ്റെ ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

എൻ്റെ പേര് അക്ഷിത. ഞാൻ കുഴത്തറയിൽനിന്നാണ് പറഞ്ഞത്. കരുണാസായി റേഡിയോയിൽ നിന്ന് ജില്ലൻ്റെ ഒരു കാതൽ എൻ്റെ പടത്തിൽ മുംബൈ വായ നൻബൈ വായ എന്ന് പാട്ടിടാൻ വേണ്ടി കേൾക്കാം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കാതോട് കാതോരം, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: മലയാള ചലച്ചിത്ര പുരസ്കാര വിശേഷങ്ങൾ കോർത്തിണക്കിയ പ്രത്യേക പരിപാടി.
2: പുരസ്കാര ഗീതങ്ങൾ
3: 2017 മികച്ച ഗാനരചനയ്ക്കുള്ള പുരസ്കാരം പ്രഭാവർമ്മയ്ക്കായിരുന്നു. ക്ലിന്റ് എന്ന ചിത്രത്തിലെ ഗാനരചനകളായിരുന്നു പ്രധാനം. ഇളയരാജയുടെ സംഗീതം, ശ്രേയാഘോഷാൽ ആലപിച്ച ഗാനം കേൾക്കാം.

2017 മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരം ലഭിച്ചത് എം കെ അർജുനനായിരുന്നു. ഭയാനകം എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ടതിനായിരുന്നു പുരസ്കാരം. ഗാനരചന നിർവഹിച്ചത് ശ്രീകുമാരൻ തമ്പിയായിരുന്നു. അഭിജിത്ത് കൊല്ലം ആലപിച്ച ഗാനം കേൾക്കാം.

2017 മികച്ച ഗായകൻ ഷഹബാസ് അമനും മികച്ച ഗായിക സിതാര കൃഷ്ണകുമാറുമായിരുന്നു. മായാനദി എന്ന ചിത്രത്തിലെ പാട്ടുകളെ മുൻനിർത്തിയായിരുന്നു ഷഹബാസ് അമന് പുരസ്കാരം. സംഗീതം നിർവഹിച്ചത് റെക്സ് വിജയൻ. മിഴിയിൽ നിന്ന് എന്ന പാട്ട് കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഉത്സുകപ്പോക്കുവയിൽ ഇളവയിൽ ചേക്കേറാൻ തുടങ്ങുന്ന സായാന്യ ഹൃദ്യതയിൽ സാമൂഹിക വർത്തമാനങ്ങളുമായി ഇത്തിരി നേരം പ്രത്യേക പോക്കുവയിൽ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിൽക്കുന്നവരോടൊപ്പം എൽ ആർ മധുജൻ നടത്തുന്ന പ്രത്യേക ഗാനസംവാദ പരിപാടി കേൾക്കാം. കരുണാസായി റേഡിയോയിൽ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ, പുനഃപ്രക്ഷേപണം രാത്രി 7 മുതൽ 8:30 വരെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: വാട്സപ്പ് ഗാനം. ശ്രോതാക്കൾ വാട്സപ്പിലൂടെ പാടി അയച്ച ഗാനങ്ങൾ.
1: ശ്രോതാക്കൾക്ക് വാട്സാപ്പ് ഗാനത്തിലൂടെ ഇന്ന് കേൾക്കാം കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് വിജയ് വട്ടിയൂർക്കാവ് ആലപിച്ച ഗാനം.

0: ഒരു മൊഴിയില്ലാമൽ മൗനമാകിരേ.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് വിജയ് വട്ടിയൂർക്കാവ് ആലപിച്ച ഗാനം. ശ്രോതാക്കൾക്കും ഇതുപോലെ വാട്സപ്പ് ഗാനത്തിൽ നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾ പാടി അയക്കാവുന്നതാണ്. അയക്കേണ്ട നമ്പർ 8891773912. നമ്പർ ഒരിക്കൽ കൂടി 8891773912 എന്ന നമ്പറിലേക്ക്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഉറങ്ങാൻ നേരത്ത് കുഞ്ഞുങ്ങൾ പറയുന്ന എനിക്ക് വിശക്കുന്നു എന്ന വാചകം പലപ്പോഴും ഭക്ഷണത്തിനായുള്ളതല്ല, മറിച്ച് വൈകാരികമായ സുരക്ഷിതത്വത്തിനായുള്ള ഒരു വിളിയാണെന്ന് മറന്നുപോകരുത്. ദിവസത്തെ മുഴുവൻ തിരക്കുകൾക്കും കഠിനമായ അധ്വാനത്തിനും ശേഷം നാം കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തുമ്പോഴായിരിക്കും അവർ പെട്ടെന്ന് പറയുന്നത് എനിക്ക് വിശക്കുന്നു എന്ന്. ഒരു ഗ്ലാസ് വെള്ളം വേണമെന്നോ ഒരു ബിസ്ക്കറ്റ് വേണമെന്നോ ഉള്ള അവരുടെ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ ഉറക്കം നീട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു തന്ത്രമായിട്ടാണ് പലപ്പോഴും മാതാപിതാക്കൾക്ക് അനുഭവപ്പെടാറുള്ളത്. ഒരു പകൽ മുഴുവൻ നീണ്ട അധ്വാനത്തിനു ശേഷം തളർന്നിരിക്കുന്ന മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇതേറെ ക്ഷീണിപ്പിക്കുന്ന ഒരു നിമിഷമാണ്. എന്നാൽ ഈ നിമിഷത്തെ നാം മറ്റൊരു കോണിലൂടെ വേണം കാണേണ്ടത്. മിക്കവാറും ഇത്തരം ആവശ്യങ്ങൾ ഭക്ഷണത്തിനായുള്ളതല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ സമ്മർദ്ദത്തിന്റെ അടയാളമാണ്. കുഞ്ഞുങ്ങളുടെ നാഡീവ്യൂഹം ആ ദിവസത്തെ തിരക്കുകളിൽ നിന്നും ശബ്ദങ്ങളിൽ നിന്നും ഇനിയും ശാന്തമായിട്ടുണ്ടാകില്ല. ഉറക്കത്തിലേക്ക് വീഴുക എന്നത് കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം മാതാപിതാക്കളിൽ നിന്നുള്ള വേർപിരിയലാണ്. എനിക്ക് ഒറ്റയ്ക്ക് ഉറങ്ങാൻ പേടിയാണ്, നിങ്ങൾ അല്പനേരം കൂടി എന്റെ അരികിൽ വേണം എന്ന് നേരിട്ട് പറയാനറിയാത്ത കുഞ്ഞുങ്ങളുടെ മസ്തിഷ്കം കണ്ടെത്തുന്ന എളുപ്പ വഴിയാണ് എനിക്ക് വിശക്കുന്നു എന്ന വാചകം. ഭക്ഷണം ചോദിച്ചാൽ മാതാപിതാക്കൾ തീർച്ചയായും മുറിയിലേക്ക് വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ അരികിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും വേഗതയേറിയ ഒരു കുറുക്കു വഴിയാണ് ഇത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞിന്റെ ഈ വൈകാരിക ആവശ്യം നിറവേറ്റാൻ നിങ്ങൾ തീർച്ചയായും അവർക്ക് ഭക്ഷണം നൽകണം എന്നില്ല. ഭക്ഷണത്തേക്കാൾ ഉപരിയായി അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാമീപ്യമാണ്. അടുക്കള അടച്ചു കഴിഞ്ഞു മോളെ, പക്ഷെ അമ്മ നിന്റെ അരികിൽ അല്പം ഇരുന്ന് നിന്റെ പുറം തടവി തരാം എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ ആ കുഞ്ഞിന്റെ യഥാർത്ഥ ആവശ്യത്തെയാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇത് ലളിതമാണെന്ന് തോന്നാമെങ്കിലും കുട്ടിയുടെ മസ്തിഷ്കത്തിന് വലിയൊരു സുരക്ഷിതത്വ ബോധം നൽകുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവർക്ക് നൽകുന്ന സന്ദേശം നീ ഇവിടെ സുരക്ഷിതനാണ് എന്നാണ്. ഉറങ്ങാൻ നേരത്ത് മാതാപിതാക്കൾ നൽകുന്ന ഊഷ്മളവും സ്ഥിരതയുള്ളതുമായ ഇത്തരം പ്രതികരണങ്ങൾ കുട്ടിയുടെ മസ്തിഷ്കം ഉറക്കത്തെ സുരക്ഷിതമായൊരു ഇടമായി അടയാളപ്പെടുത്താൻ സഹായിക്കുന്നു. ഉറക്കത്തോട് പോരാടേണ്ടതില്ലെന്നും മാതാപിതാക്കൾ എപ്പോഴും അരികിലുണ്ട് എന്നുമുള്ള ധാരണ കുഞ്ഞുങ്ങളിൽ വളരുന്നു. ഇത് വെറുമൊരു സ്നേഹപ്രകടനം മാത്രമല്ല, മറിച്ച് കുട്ടിയുടെ മസ്തിഷ്കത്തിലെ വൈകാരിക നിയന്ത്രണ പാതകളെ ശാസ്ത്രീയമായി ബലപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്. സ്നേഹനിർഭരമായ ഇത്തരം ഇടപെടലുകൾ കുട്ടികളിലെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. നമ്മുടെ മസ്തിഷ്കത്തിലെ അമിഗ്ഡല എന്ന ഭാഗമാണ് ഭയത്തെയും ആശങ്കകളെയും നിയന്ത്രിക്കുന്നത്. ഉറങ്ങാൻ നേരത്ത് ഈ ഭാഗം അമിതമായി ഉത്തേജിക്കപ്പെടുമ്പോഴാണ് കുട്ടികൾ ഉറങ്ങാൻ മടിക്കുന്നത്. മാതാപിതാക്കളുടെ ശാന്തമായ സാമീപ്യം ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുകയും അത് അമിഗ്ഡലയെ ശാന്തമാക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കുഞ്ഞിനെ ചേർത്തു പിടിക്കുമ്പോഴോ തലോടുമ്പോഴോ അവരുടെ ശരീരം വിശ്രമാവസ്ഥയിലേക്ക് മാറുന്നു. ഇത് നല്ല ഉറക്കത്തിനും മാനസികാരോഗ്യത്തിനും അടിത്തറപ്പാകുന്നു. പലപ്പോഴും മാതാപിതാക്കൾ കരുതുന്നത് തങ്ങൾ കുഞ്ഞുങ്ങളുടെ തന്ത്രങ്ങളിൽ വീണുപോകുകയാണ് എന്നാണ്. എന്നാൽ ഇത് കൃത്രിമമായൊരു തന്ത്രമല്ല, മറിച്ച് ആ കുഞ്ഞിന്റെ സഹജമായ ഒരു ആവശ്യമാണ്. കഠിനമായ നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ പ്രധാനം കുഞ്ഞിന് വൈകാരികമായ താങ്ങാവുക എന്നതാണ്. ഇതിനെ സോഫ്റ്റ് പാരന്റിംഗ് എന്ന് വിളിക്കാനാവില്ല, മറിച്ച് ഇത് ബുദ്ധിപരമായ രക്ഷാകർത്തൃത്വമാണ്. കാരണം നാം ഇന്ന് നൽകുന്ന ഈ ഏതാനും മിനിറ്റുകൾ ആ കുട്ടിയുടെ ഭാവിയിലെ മാനസിക കരുത്തായി മാറുകയാണ്. ഒരു പകൽ മുഴുവൻ പുറം ലോകത്തെ കാഴ്ചകളും ശബ്ദങ്ങളും വിശകലനം ചെയ്ത മസ്തിഷ്കത്തിന് രാത്രിയിൽ അല്പം സമാധാനം ആവശ്യമാണ്. മുതിർന്നവർക്ക് സ്വന്തം സമ്മർദ്ദങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കാം, എന്നാൽ കുഞ്ഞുങ്ങൾക്ക് അതിന് മാതാപിതാക്കളുടെ സഹായം വേണം. ഇതിനെയാണ് മനഃശാസ്ത്രത്തിൽ കോ റെഗുലേഷൻ എന്ന് വിളിക്കുന്നത്. മാതാപിതാക്കളുടെ ശാന്തത കുട്ടി പതുക്കെ സ്വന്തം ശാന്തതയായി മാറ്റിയെടുക്കുന്നു. വർഷങ്ങൾ നീണ്ട ഇത്തരം അനുഭവങ്ങളിലൂടെയാണ് ഒരു കുട്ടി സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുന്നത്. ഉറങ്ങാൻ നേരത്തുള്ള ഈ കുഞ്ഞു പിണക്കങ്ങളെയും പരാതികളെയും സ്നേഹത്തോടെയും എന്നാൽ കൃത്യമായ അതിരുകളോടെയും നേരിടുക. നിങ്ങൾ പൂർണ്ണതയുള്ള മാതാപിതാക്കളാകണമെന്നില്ല, പക്ഷേ ആ നിമിഷങ്ങളിൽ കുഞ്ഞിന് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. കളിപ്പാട്ടങ്ങളെക്കാളും മറ്റ് സൗകര്യങ്ങളെക്കാളും കുഞ്ഞുങ്ങൾ വിലമതിക്കുന്നത് മാതാപിതാക്കളുടെ സാമീപ്യമാണ്. വിജ്ഞാനത്തിന്റെ ഈ വലിയ തിരിച്ചറിവുകൾ നമ്മുടെ വീടുകളെ കൂടുതൽ പ്രകാശമുള്ളതാക്കട്ടെ. കുഞ്ഞുങ്ങളുടെ ഓരോ വിളിക്കും പിന്നിലെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. അറിവെന്നത് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു വലിയ വെളിച്ചമാണ്. ശിശു മനഃശാസ്ത്രം നൽകുന്ന ഇത്തരം ഉൾക്കാഴ്ചകൾ മാതാപിതാക്കൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്നു. നാം കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന ഈ പരിഗണന അവരുടെ മസ്തിഷ്ക വികാസത്തിന് നൽകുന്ന വലിയൊരു ഇന്ധനമാണെന്ന് തിരിച്ചറിയണം. വരാനിരിക്കുന്ന തലമുറയുടെ മാനസികാരോഗ്യം നമ്മുടെ കൈകളിലാണ്. അത് സ്നേഹത്തോടെയും വിവേകത്തോടെയും നമുക്ക് കാത്തു സൂക്ഷിക്കാം. വിജ്ഞാനത്തിന്റെ ഈ പ്രവാഹം തടസ്സമില്ലാതെ തുടരട്ടെ. ആത്മവിശ്വാസത്തോടെയും ശാന്തിയോടെയും നമുക്ക് ഒന്നിച്ച് മുന്നേറാം. ഓരോ കുഞ്ഞും സമാധാനത്തോടെ ഉറങ്ങാൻ അർഹരാണ്. അവരുടെ ലോകം ഭയമില്ലാതാക്കാൻ നമുക്ക് സാധിക്കണം. സങ്കീർണമായ ലോകത്ത് ലളിതമായ സ്നേഹത്തിലൂടെയും കരുതലിലൂടെയും നമുക്കവരെ വളർത്താം. നമ്മുടെ സാമീപ്യം അവർക്ക് നൽകുന്ന ധൈര്യം വാക്കുകൾക്കപ്പുറമാണ്. ആരോഗ്യകരമായ ഒരു തലമുറയെ വാർത്തെടുക്കാൻ അറിവിനൊപ്പം ക്ഷമയും ചേർത്തു പിടിക്കാം.
1: രക്ഷിതാക്കൾ അറിയാൻ
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് രക്ഷിതാക്കൾ അറിയാൻ.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ദേഷ്യം വന്നാൽ ഉച്ചത്തിൽ സംസാരിക്കാൻ വലിയ ശക്തിയൊന്നും വേണ്ട. പക്ഷേ നിശബ്ദമായി നിൽക്കാൻ നല്ല ശക്തി വേണ്ടിവരും. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

കേരളത്തിന്റെ തലസ്ഥാന നഗരിയുടെ ഹൃദയഭാഗത്ത് ചരിത്രവും വിജ്ഞാനവും കൈകോർക്കുന്ന സവിശേഷമായ ഒരിടമുണ്ട്. തിരുവനന്തപുരം കോട്ടയ്ക്കകത്തുള്ള പാം ലീഫ് മാനുസ്ക്രിപ്റ്റ് മ്യൂസിയം. ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യത്തെ മ്യൂസിയം എന്ന ഖ്യാതിയുമായാണ് ഇത് സന്ദർശകരെ വരവേൽക്കുന്നത്. നമ്മുടെ പൈതൃകത്തെയും ലിപിചരിത്രത്തെയും വരും തലമുറയ്ക്കായി എങ്ങനെ കരുതി വച്ചിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്ന ഈ മ്യൂസിയം ഒരു മികച്ച സാംസ്കാരിക ഇടമാണ്. നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സാംസ്കാരിക സാമ്പത്തിക ചരിത്രങ്ങൾ താളിയോലകളിൽ കുറിക്കപ്പെട്ട ഒരു വലിയ കലവറയാണ് ഇത്. തിരുവിതാംകൂർ ഭരണാധികാരികളുടെ ആസ്ഥാനമായിരുന്ന പഴയ സെൻട്രൽ ആർക്കൈവ്സ് കെട്ടിടത്തിലാണ് ഈ മ്യൂസിയം സജ്ജീകരിച്ചിരിക്കുന്നത്. ഡിജിറ്റലൈസേഷന്റെ കാലത്ത് കടലാസിനും കമ്പ്യൂട്ടറിനും മുൻപേ നമ്മുടെ പൂർവികർ അറിവുകൾ ശേഖരിക്കാൻ ഉപയോഗിച്ചിരുന്ന മാധ്യമം എന്ന നിലയിൽ താളിയോലകൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. 1.5 കോടിയോളം വരുന്ന താളിയോല രേഖകളിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ടവ തിരഞ്ഞെടുത്താണ് ഇവിടെ പ്രദർശനത്തിനായി ഒരുക്കിയിരിക്കുന്നത്. മ്യൂസിയത്തിനുള്ളിലേക്ക് കടക്കുമ്പോൾ 8 പ്രധാന ഗാലറികളിലൂടെയാണ് ചരിത്രം അനാവരണം ചെയ്യപ്പെടുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് പഴയ ലിപികളുടെ പരിണാമം വ്യക്തമാക്കുന്ന വിഭാഗം. വട്ടെഴുത്ത്, കോലെഴുത്ത്, ഗ്രന്ഥലിപി എന്നിവയിൽ നിന്ന് ആധുനിക മലയാളം എങ്ങനെ രൂപപ്പെട്ടു എന്ന് ഇവിടെ കാണാൻ കഴിയും. വേണാട് രാജവംശത്തിന്റെ ഉദയവും പിൽക്കാലത്ത് അത് തിരുവിതാംകൂറായി മാറിയ ചരിത്രവും എല്ലാം താളിയോലകളിലെ വരികളിലൂടെ ഇവിടെ നമുക്ക് വായിച്ചെടുക്കാം. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ചതിന്റെയും പിന്നീട് ഡച്ച് അഡ്മിറൽ ഡിലനോയ് തിരുവിതാംകൂർ സൈന്യത്തിന്റെ ഭാഗമായതിന്റെയും അപൂർവരേഖകൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഭരണപരമായ കാര്യങ്ങൾ മാത്രമല്ല, അന്നത്തെ സാമൂഹിക ജീവിതം, ആചാരങ്ങൾ, നികുതി സമ്പ്രദായങ്ങൾ എന്നിവയെക്കുറിച്ചും ഈ മ്യൂസിയം അറിവ് നൽകുന്നു. ഓലകളിൽ എഴുതാൻ ഉപയോഗിച്ചിരുന്ന നാരായം അഥവാ സ്റ്റൈലസ് വിവിധ രൂപങ്ങളിൽ ഇവിടെ കാണാം. താളിയോലകൾ ചിതലരിക്കാതെയും നശിക്കാതെയും സംരക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന പുരാതന രീതികളും ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവയെങ്ങനെ പരിരക്ഷിക്കുന്നു എന്നതും വായനക്കാർക്ക് പുതിയൊരു അറിവായിരിക്കും. ഒരു സംസ്കാരം അതിന്റെ വിജ്ഞാനം എങ്ങനെയാണ് വരും തലമുറയ്ക്കായി പകർന്നു നൽകിയത് എന്നതിന്റെ നേർചിത്രമാണ് ഈ മ്യൂസിയം. വിദേശ വിനോദസഞ്ചാരികളെയും ഗവേഷകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ സാംസ്കാരിക കേന്ദ്രം നമ്മുടെ പൈതൃകത്തിന്റെ മൂല്യം തിരിച്ചറിയാൻ മലയാളികളെയും സഹായിക്കുന്നു. ഒരു കാലഘട്ടത്തിലെ വൈജ്ഞാനിക വിപ്ലവത്തിന്റെ അടയാളങ്ങളാണ് ഈ താളിയോലകൾ. ആധുനിക മ്യൂസിയം സങ്കല്പങ്ങൾക്കനുസരിച്ച് ഡിജിറ്റൽ സ്ക്രീനുകളും ലഘുവിവരണങ്ങളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഓരോ ഗാലറിയും ഒരു പ്രത്യേക കാലഘട്ടത്തെയോ വിഷയത്തെയോ പ്രതിനിധീകരിക്കുന്നു എന്നതിനാൽ ചരിത്ര പഠനം കൂടുതൽ ലളിതവും രസകരവുമാകുന്നു. ചുരുക്കത്തിൽ, തിരുവനന്തപുരം പാം ലീഫ് മാനുസ്ക്രിപ്റ്റ് മ്യൂസിയം വെറുമൊരു കാഴ്ച ബംഗ്ലാവല്ല,

0: ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും നമ്മുടെ വേരുകൾ എവിടെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത്തരം സാംസ്കാരിക ഇടങ്ങൾ സന്ദർശിക്കേണ്ടത് അനിവാര്യമാണ്. നമ്മുടെ പൂർവികരുടെ കയ്യൊപ്പുകൾ പതിഞ്ഞ ഈ താളിയോലകൾ സംരക്ഷിക്കുക വഴി നാം കാത്തുസൂക്ഷിക്കുന്നത് ലോകത്തിന് തന്നെ മാതൃകയായ ഒരു വലിയ വിജ്ഞാന പൈതൃകമാണ്. വരും തലമുറകൾക്ക് ചരിത്രബോധം പകരാനും നമ്മുടെ ലിപി പരിണാമത്തെക്കുറിച്ച് പഠിക്കാനും ഈ മ്യൂസിയം എന്നും ഒരു വഴികാട്ടിയായി നിലകൊള്ളും. നമുക്ക് ഈ പൈതൃകത്തെ അഭിമാനത്തോടെ നെഞ്ചോട് ചേർക്കാം.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: കണ്ണാന്തളി. കഥയും കവിതയും നാട്ടുമൊഴികളും നാടകങ്ങളുമായി സാഹിത്യ സല്ലാപം കണ്ണാന്തളി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ. സാംസ്കാരിക സായാഹ്നങ്ങളുടെ സാർത്ഥകത, എഴുത്തുകാരുടെ വർത്തമാനങ്ങൾ, ഗൃഹാതുരമായ ഓർമ്മകളിലേക്കുള്ള മടക്കങ്ങൾ, മന്ദഹാസ ചാരുതയോടെ കേട്ടിരിക്കാം ഇത്തിരി നേരം കണ്ണാന്തളി എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 3 മണി മുതൽ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: എന്ത് ചെയ്തു എന്ത് ചെയ്തില്ല എന്നൊന്നും മൃത്യു നോക്കുകയില്ല. മരണത്തിന്റെ പ്രഹരമേൽക്കുന്നത് രോഗികൾക്ക് മാത്രമല്ല, നല്ല ആരോഗ്യമുള്ളവർക്കും അതേൽക്കുന്നു. മരണം ഇടിവാളുപോലെ എങ്ങുനിന്നല്ലാതെ വന്നെത്തുന്നു. ഞാൻ എന്റെ ചങ്ങാതിമാരോട് പാപം ചെയ്തിട്ടുണ്ട്, ശത്രുക്കളോടും പാപം ചെയ്തിട്ടുണ്ട്. ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് അന്ന് അറിവില്ലായിരുന്നു. മരണം വിളിക്കുമ്പോൾ പരിഹാസ സന്ദർഭം നഷ്ടമാകുന്നു. ഞാൻ വെറുക്കുന്നവരും മരിക്കും, സ്നേഹിക്കുന്നവരും മരിക്കും, ഞാനും മരിക്കും, എല്ലാവരും മരിക്കും. ഓരോ അനുഭവവും പൂർത്തിയാകുമ്പോൾ ഓർമ്മയായി മാറുന്നു. സ്വപ്നത്തിൽ കാണുന്ന രൂപം പോലെയാണത്. ഒരിക്കൽ കണ്ടത് ഒരിക്കൽ കൂടി കാണാൻ കഴിയില്ല. മരിച്ചുപോയ മിത്രങ്ങളും ശത്രുക്കളും ഓർമ്മകൾ മാത്രമാണ്. എന്നാൽ അവരുടെ ദുഷിച്ച കർമ്മങ്ങളുടെ ഫലങ്ങൾ ബാക്കി നിൽക്കുന്നു. ഞാനും മരിക്കും, ഞാനും ഓർമ്മ മാത്രമാകും, എന്റെ ദുഷ്കർമ്മങ്ങളുടെ ഫലങ്ങൾ ബാക്കി നിൽക്കും. ഇത് ഞാൻ കാലെ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ രാഗദോഷ മോഹങ്ങൾ മൂലം ഞാൻ എന്തെല്ലാം പാപകർമ്മങ്ങൾ ചെയ്തു. രാവും പകലും ഇടതടവില്ലാതെ ജീവിതം ഒഴുകുന്നു. ആയുസ് കുറയുന്നതല്ലാതെ നീളുന്നില്ല. മരണമെത്തുമ്പോൾ എന്റെ ചുറ്റും കുടുംബക്കാരുണ്ടാകും. എന്നാൽ മരണവേദന ഞാൻ തനിയെ സഹിക്കണം. അന്തകനെത്തുമ്പോൾ അടുപ്പമുള്ളവരെ കൊണ്ട് എന്തു പ്രയോജനം? ഞാൻ ചെയ്ത പുണ്യം മാത്രമാണ് എനിക്ക് തുണ. ഞാൻ വേണ്ടത്ര പുണ്യം ചെയ്തിട്ടുണ്ടോ? ബോധിചര്യ അവതാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് ജൂൺ 15-ന്റെ സമതല ഭൂമികകളിലൂടെ സഞ്ചരിക്കുന്നു. 1860 ജൂൺ 15 വിളക്കേന്തിയ മാലാഖ എന്ന നാമത്തിൽ മാനവ ചരിത്രത്തിൽ ഇടം പിടിച്ച ഫ്ലോറൻസ് നൈറ്റിംഗേൽ ലണ്ടനിലെ സെൻറ് തോമസ് ഹോസ്പിറ്റലിൽ ലോകത്തെ ആദ്യത്തെ നഴ്സിംഗ് സ്കൂളിന് തുടക്കം കുറിച്ചിരിക്കുന്നു. 1940 ജൂൺ 15 ജർമ്മനിക്ക് മുന്നിൽ ഫ്രാൻസ് കീഴടങ്ങിയിരിക്കുന്നു. 1971 ജൂൺ 15 മലയാള സിനിമയിലെ

പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗങ്ങൾ ആരംഭിക്കുന്നു. നിലാവിന്റെ നീല കമ്പളം വിരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മാനം, മൗനത്തിന്റെ ചില്ലകളിലേക്ക് പറന്നുപോകുന്ന കരിയില കുരുവികൾ, മന്ത്രനിർച്ചരി പോലെ കരമനയാറിന്റെ ഒഴുക്ക്, മഞ്ഞുവെയിലിൽ സ്വർണം വിളഞ്ഞുകിടക്കുന്ന പാടങ്ങൾ, ചക്രവാളങ്ങൾക്കപ്പുറം എന്റെ സ്വപ്ന കേദാരങ്ങൾ, നിഴലുകൾ ചൂഴ്ന്ന് കീഴ്പോട്ട് മുഖം പൊത്തി നിൽക്കുന്ന അരയാലിന്റെ വേരുകൾ, സന്ധ്യവേദികളിലൂടെ താഴേക്ക് ഊർന്നിറങ്ങുന്നു ഗ്രാമം, അതിന്റെ എല്ലാ ചാരുതകളോടെയും നിറഞ്ഞു നിൽക്കുന്ന സാന്ധ്യപ്രകാശം. സാന്ധ്യരാഗത്തിൽ എന്നാദ്യം പ്രിയ ഹിമേഷ് ആലപിച്ച ഗാനം കേൾക്കാം.

ചിലന്തി സ്വർണ നൂലുകൾ നെയ്യുന്ന സായാഹ്നങ്ങളുടെ തീരഭൂമികൾ, യൂക്കാലിപ്റ്റസ് മരങ്ങളുടെ ചില്ലകളിൽ മഞ്ഞുതുള്ളികൾ പ്രതിബിംബിച്ചു നിൽക്കുന്നു. സൂര്യാംശു മാഞ്ഞുപോയിട്ട് വേണം ചന്ദ്രികാംബരത്തിന് പട്ടുവിതാനിക്കാൻ. പ്രശാന്തമായ സായാഹ്നത്തിന്റെ സംഗീതധാരകൾ, സമൃദ്ധമായ മേഘമാലകളിൽ ചുവപ്പും മഞ്ഞയും നിറങ്ങൾ ചാലിച്ച് സൗര തേജസ് വിടപറയാനൊരുങ്ങുന്നു. ചക്രവാളം ചുവന്നു തുടുത്തു കഴിഞ്ഞു. മരങ്ങൾക്കും മലകൾക്കുമെല്ലാം കറുപ്പുനിറം. സന്ധ്യ കറുക്കുന്നു. കുന്നിൻപുറങ്ങളിൽ നിന്ന് കിളികളെല്ലാം പോയി കഴിഞ്ഞു. സാന്ധ്യരാഗം തുടരുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം ക്വീൻ ഹസാരികയുടെ ഒരു ഗീതം.

എന്റെ ആകാശങ്ങളിൽ നക്ഷത്രങ്ങൾ പൊട്ടുപോലെ പൊടിച്ചു തുടങ്ങിയിരിക്കുന്നു. ഒരു പാത്രവട്ടം പോലെ ചന്ദ്രബിംബം കൂവക്കുടിയിൽ വീണുകിടക്കുന്നു. കറുത്ത ചിറകുള്ള പക്ഷികൾ ഇനിയും കൂടണഞ്ഞിട്ടില്ല. ദൂരെ ആകാശത്തിലേക്ക് തല ഉയർത്തി നിൽക്കുന്ന ആഞ്ഞിലിമരത്തിന്റെ ചില്ലകൾ നിറയെ കാക്കകൾ കൂട്ടം കൂട്ടമായി ചേക്കേറിയിരിക്കുന്നു. അതിനപ്പുറം ആകാശം തുടുത്തു ചുവന്ന് കറുത്തിരിക്കുന്നു. കാലത്തിന്റെ നിഗൂഢമായ ഏതോ പഴയ കാലം പോലെ ചക്രവാളം, ചിത്രാങ്കിതമായ ഒരു പരവതാനി പോലെ പടിഞ്ഞാറ്. പ്രണയമോ ഭക്തിയോ അതോ ഏകാന്തതയുടെ അപാര സുന്ദരമായ അനുഭവ സമ്പന്നതയോ? അറിഞ്ഞുകൂട. ചില സൗന്ദര്യങ്ങളെ വർണ്ണിക്കുവതെങ്ങനെ? വാക്കുകൾക്കാവുമോ വർണ്ണിച്ചിടുവാൻ ഈ സമ്മോഹന സാന്ധ്യസാഗരങ്ങളെ? സാന്ധ്യരാഗങ്ങളിൽ ഇനി രേഖാ ഭരദ്വാജ് പാടുന്നു.

ഇരുൾ വീണു തുടങ്ങിയ വഴി ചെന്നു ചേരുന്നത് വായനശാലയിലേക്കാണ്. വാക്കുകൾ പൂത്തു നിൽക്കുന്നു. ചെല്ലുമ്പോൾ തിരക്ക് തീരെയില്ല. റഫറൻസ് പുസ്തകങ്ങളുടെ അരികിൽ നാരായണൻ സാർ ഇരിക്കുന്നു. ഏതോ പുതിയ നൃത്ത നാടകത്തിന്റെ രചനയ്ക്കു വേണ്ടിയുള്ള വായനയാണ്. അരണ്ട വെളിച്ചമേയുള്ളൂ വായനശാലയിൽ. പഴയ ബൾബാണ്. മിന്നാമിനുങ്ങുകൾക്ക് ഇതേക്കാൾ വെളിച്ചമുണ്ടെന്ന് സാറ് പറയും. പുസ്തകങ്ങളുടെ പഴയ മണവും അരണ്ട വെളിച്ചവും ഇരുൾ വീണു തുടങ്ങിയ വഴിത്താരകളും സമ്മോഹനമാക്കിയ ബാല്യകാലം. ശരിക്കും സാന്ധ്യചാരുത അനുഭവിച്ചറിഞ്ഞ പഴയകാലം. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം എസ് ജാനകിയുടെ ഒരു ഗാനം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 July. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധത്തെ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണം പരസ്പര വിശ്വാസത്തിന്റെയും തന്ത്രപരമായ സഹകരണത്തിന്റെയും തെളിവാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
1: हमने अपने संबंधों को कॉम्प्रिहेंसिव पार्टनरशिप का दर्जा देने का निर्णय लिया है. ऑटोमोबाइल, रेलवे, एडवांस मैन्युफैक्चरिंग और ग्रीन टेक्नोलॉजी, इन सभी विषयों में आज हमने दोनों देशों के लोगों की भलाई के लिए कई महत्वपूर्ण निर्णय लिए.
0: ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന 52 G7 ഉച്ചകോടിയുടെ ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ പങ്കെടുക്കും. G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഖത്തർ, സൌദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളും 3 ദിവസത്തെ ഉച്ചകോടിയുടെ ഭാഗമാകും. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈ ഭാരത് സംഘടിപ്പിക്കുന്ന വികസിത് ഭാരത് യൂത്ത് പാർലമെന്റ് ദേശീയതല മത്സരത്തിന് ന്യൂഡൽഹിയിൽ തുടക്കം. ബുധനാഴ്ച വഴി നടക്കുന്ന പരിപാടിയിൽ കോഴിക്കോട്ടു നിന്നുള്ള അലീഷ അനിൽ, ശിവാനി എം, കണ്ണൂർ സ്വദേശിനി ദേവിക കെ എന്നിവർ പങ്കെടുക്കുന്നുണ്ട്. പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നാളെ നിർവഹിക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ 1 July ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി V.D. സതീശൻ, ചീഫ് സെക്രട്ടറി എ ജയതിലക് എന്നിവർ നാളെ സെൽഫ് എന്യൂമറേഷനിൽ പങ്കാളികളാകും. വിശദാംശങ്ങളിലേക്ക്.
2: പൊതുജനങ്ങൾക്ക് നാളെ മുതൽ സെൻസസ് വിവരങ്ങൾ SE.census.gov.in പോർട്ടൽ വഴി നേരിട്ട് സമർപ്പിക്കാം. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസാണ് നടക്കുന്നത്. 1st വീടുകളുടെ പട്ടിക തയ്യാറാക്കൽ 2nd July, 2nd ജനസംഖ്യാ കണക്കെടുപ്പ് 2027 February നടത്തുക. എല്ലാവരും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ നൽകണമെന്നും ഇവ ഫീൽഡ് സന്ദർശനത്തിനിടെ എന്യൂമറേറ്റർമാർ പരിശോധിച്ച് സ്ഥിരീകരിക്കുമെന്നും സെൻസസ് സംസ്ഥാന നോഡൽ ഓഫീസർ K.Biju തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
3: സെൽഫ് എന്യൂമറേഷൻ പറയുന്നത് June 16 to 30 നമ്മുടെ ഫോണിൽ തന്നെ ഹൌസിംഗ് സെൻസസ്, അതുപോലെ ഹൌസ് ലിസ്റ്റിംഗ് ഓപ്പറേഷൻസിന് നമ്മൾ തന്നെ അതിലെ ഫോമുകൾ ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കോഡ് നമുക്ക് ലഭ്യമാവും. എന്യൂമറേറ്റേഴ്സ് July 1st to July 30th വരുമ്പോൾ ഇത് നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഡേറ്റ എല്ലാം വെബ്സൈറ്റിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. ഏതെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ആ എന്യൂമറേറ്റർ വരുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കോഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് ക്ലാരിഫിക്കേഷനും നടത്താൻ സാധിക്കും.
2: സെൻസസിനായി ആകെ 33 ചോദ്യങ്ങൾ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട്. സംശയങ്ങൾക്കും പരാതികൾക്കും 1855 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി V.D. സതീശൻ. ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രായമായവരെ സജീവമാക്കുക, അവർക്ക് വരുമാനവും സാമൂഹിക പങ്കാളിത്തവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ സിൽവർ ഇക്കോണമി ആശയം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന മലപ്പുറം സ്വദേശിയായ 7 വയസ്സുകാരനാണ് മരിച്ചത്. അതിനിടെ ഇന്ന് കോഴിക്കോട്ട് 2 കുട്ടികൾക്ക് കൂടി രോഗബാധ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: സംസ്ഥാനത്താകെ ഇതിനകം 135 പേർക്കാണ് ഷിഗല്ല റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോടാണ്. 68 പേർക്കാണ് കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല സ്ഥിരീകരിച്ചത്. കുന്നമംഗലത്ത് 1.5 കുട്ടിക്കും പുറമേരിൽ 10 ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രോഗത്തെ പ്രതിരോധിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ക്ലോറിനേഷൻ നടപടികൾ ആരോഗ്യവകുപ്പ് നേതൃത്വത്തിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. സ്കൂളുകളിലെ കിണറുകൾ പരിശോധന നടത്താൻ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്.
0: സംസ്ഥാനത്ത് നിപ ജാഗ്രതയും ശക്തമായി തുടരുന്നു. കോഴിക്കോട് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി പ്രസ്താവനയിൽ അറിയിച്ചു. നിലവിൽ സമ്പർക്ക പട്ടികയിൽ 103 പേരാണുള്ളത്. നിപ നിരീക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേന്ദ്ര സംഘം നിപ രോഗി ആദ്യം ചികിത്സ തേടിയ ഫറൂഖിലെ സ്വകാര്യ ആശുപത്രിയിൽ സന്ദർശനം നടത്തി. രോഗബാധിതൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രോഗിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിക്കെതിരെയുള്ള തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ചൊക്രമുടി ഭൂമി കയ്യേറ്റത്തിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ സാധ്യത പരിശോധിക്കുമെന്നും ഒരു കയ്യേറ്റവും അംഗീകരിക്കില്ലെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിക്കാൻ വഴിയൊരുങ്ങുന്നു. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാൻ ഇറാനും അമേരിക്കയും ധാരണയായി. അതിനിടെ 62,370 മെട്രിക് ടൺ LNG വഹിച്ചുകൊണ്ടുള്ള കപ്പൽ ദിശ ഹോർമസ് കടലിടുക്ക് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയ ഡയറക്ടർ ഉപേഷ് കുമാർ ശർമ്മ ന്യൂഡൽഹിയിൽ പറഞ്ഞു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. വിൽപ്പന കൂടിയതിനെ തുടർന്ന് ഒരു ഉപഭോക്താവിന് പ്രതിദിനം 200 ലിറ്റർ വരെ മാത്രമേ ഹൈസ്പീഡ് ഡീസൽ നൽകാവൂ എന്ന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. സംഘർഷം അവസാനിക്കുന്നത് എല്ലാവർക്കും ഗുണകരമാകുമെന്ന് നയതന്ത്ര വിദഗ്ധൻ TP ശ്രീനിവാസൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
6: ഒരുപക്ഷെ പെട്രോളിന്റെ വില കുറയും, സംഘർഷങ്ങൾ കുറയും. പക്ഷേ അങ്ങനെ ഒരു അൾട്ടിമേറ്റ് വിജയം സാധ്യമല്ലാത്തത് കൊണ്ട് ഇതൊരു ടെമ്പററി വിജയമായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. അത് സൈൻ ചെയ്താൽ പോലും, കാരണം ഇനിയും പല പ്രശ്നങ്ങളും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമാധാനം ഉണ്ടാകുന്നത് തന്നെയാണ് നമുക്ക് നല്ലത്. ഇത് യുദ്ധത്തിന്റെ കാലഘട്ടമല്ല, സമാധാനത്തിന്റെയും നെഗോസിയേഷൻസിന്റെയും കാലഘട്ടമാണ് നമ്മുടെ പ്രധാനമന്ത്രി വീണ്ടും വീണ്ടും പറയുകയുണ്ട്. അത് പ്രസിഡന്റ് ട്രംപിനാണ് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്യം. അപ്പൊ അദ്ദേഹം അത് അംഗീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. വാർദ്ധക്യത്തിൽ ആരോഗ്യകരവും സജീവവുമായ ജീവിതം നയിക്കാൻ യോഗ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ്. ന്യൂഡൽഹിയിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായുള്ള പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 736 പോയിന്റ് ഉയർന്ന് 76,264, നിഫ്റ്റി 231 പോയിന്റ് നേട്ടത്തിൽ 23,854 വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യ സ്ലോവാക്കിയ ബന്ധം സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ലോവാക് പ്രധാനമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് നാളെ തുടക്കമാകും. എന്യൂമറേറ്റർമാരുടെ നേതൃത്വത്തിൽ വിവരശേഖരണം 1 July. മുതിർന്ന പൌരന്മാർക്കെതിരായ അതിക്രമങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകൾ. കോഴിക്കോട് ജില്ലയിൽ കേന്ദ്ര സംഘത്തിന്റെ നിപ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തുടരുന്നു. തൂഫാൻ ദൌത്യത്തിന്റെ ഭാഗമായി ഇടുക്കിയുടെ ഭൂപ്രകൃതി അനുസരിച്ച് പ്രത്യേക ലഹരി വിരുദ്ധ സ്ക്വാഡ് രൂപീകരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ കോട്ടയം, എറണാകുളം ജില്ലകളിൽ മഞ്ഞജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
7: സാന്ദ്യരാഗങ്ങൾ ഇന്ദ്രനീലത്തിന്റെ പൂക്കൾ വീണുകിടക്കുന്ന കുളമെന്ന് തോന്നിക്കും വിധം കമുകറച്ചിറ കമനീയമായിരിക്കുന്ന സന്ധ്യകൾ. നെയ്യാമ്പലുകൾ 100 1000 എണ്ണിത്തീർക്കാനാവാത്ത വിധം അനന്തമായി ജലാശയങ്ങൾക്ക് മുകളിൽ നിരനിരയായി പൂത്തു നിൽക്കുന്ന കാഴ്ച. പ്രണയിനികളുടെ ഹൃദയമാണ് കമുകറച്ചിറയെന്ന് അവൾ പറയും. പാറക്കെട്ടുകളിൽ നിന്നൂർന്ന കന്മദം. ചിറയ്ക്കപ്പുറം ചെറിയ കുന്നാണ്. കുന്നിൻ പുറത്താണ് ചാമുണ്ടിക്കാവ്. കാവിനു ചുറ്റും തെളിയുന്ന ചെരാതുകൾ. കടമ്പിന്റെ കൊമ്പിലിരുന്ന് ചിറയിലേക്ക് നോക്കിയാൽ കാവിലെ ചിരാതുകൾ ചിറയിൽ കത്തിനിൽക്കുന്നത് പോലെ തോന്നും. ആരോ നേർച്ചയായി ചെയ്ത ആരതി എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാഴ്ചയുടെ അതീവ സമർത്ഥമായ കമനീയത. ഇത്രയും സുഖതസുന്ദരമായൊരു സായാഹ്നം ലോകത്തെവിടെയാണ് കാണാനാവുക? സാന്ധ്യരാഗങ്ങൾ തുടരുന്നു. സാന്ധ്യരാഗങ്ങളിൽ ഇനി സഞ്ജിത ഭട്ടാചാര്യ പാടുന്നത് കേൾക്കാം.

ഇന്ദീവരങ്ങൾ പുളകോദ്ഗമമായ സൗന്ദര്യത്തിന്റെ നേർക്കാഴ്ചയാണ് ഓരോ സന്ധ്യാനേരവും. ഗൃഹാതുരത എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ്. ഇടനെഞ്ചിലെന്നും വിങ്ങലോടെ മാത്രം ഓർക്കാൻ കഴിയുന്ന സായാഹ്നങ്ങൾ. നഗരത്തിലേക്കുള്ള വണ്ടി കയറിയതോടെ എനിക്ക് നഷ്ടപ്പെട്ടുപോയ എന്റെ ഗ്രാമത്തിന്റെ സൗരഭ്യം. സന്ധ്യ ഒരു സിന്ദൂരപ്പൊട്ടായി എന്റെ ഗ്രാമത്തിന്റെ തിരുനെറ്റിയിൽ ചുവപ്പ് ചേർത്തുവച്ചു. ചിമിഴുകളിലൂടെ ഞാൻ കണ്ട ചന്ദ്രോത്സവങ്ങൾ, നക്ഷത്രലഹരികൾ, സമൃദ്ധവും സമ്പന്നവുമായ ആ കാഴ്ചവട്ടങ്ങളിൽ ഞാൻ അലിഞ്ഞില്ലാതായ ഇന്നലകൾ. അതായിരുന്നു എന്റെ ഇതിഹാസം. അതായിരുന്നു എനിക്ക് ചരിത്രം. എന്റെ ഐതിഹ്യങ്ങളും എന്റേതായ പുരാവൃത്തങ്ങളും അതുതന്നെയായിരുന്നു. എനിക്കെന്നെ നഷ്ടപ്പെട്ടതും അവിടെ തന്നെയായിരുന്നല്ലോ. പ്രണയത്തിന്റെ പച്ചകുത്തിയ ഒരു ഡയറിക്കുറിപ്പ് പോലെ എന്റെ സന്ധ്യാവെട്ടങ്ങൾ, ഹൃദയത്തോട് ചേർത്തുവച്ച മൺവിളക്കുകൾ. മനസ്സിന്റെ ഇടനാഴികളിൽ ചിലതണഞ്ഞും ചിലത് തെളിഞ്ഞും ഇപ്പോഴുമുണ്ട്. സാന്ധ്യരാഗങ്ങളിൽ ഇനി ശാന്താ പി നായർ പാടുന്നു.

ആകാശം കാണാൻ വയ്യാതായിരിക്കുന്നു. ഒടുവിലത്തെ ചൂട്ടുമണച്ച് കതിരോൻ കാലത്തിന്റെ കൂടാരത്തിനുള്ളിൽ തെല്ലിളവേൽക്കുവാനായി പോയിരിക്കുന്നു. നക്ഷത്രങ്ങൾ നിരന്നു തുടങ്ങിയിട്ടില്ല. നിഴല് ചൂഴും വഴിത്താരകളിൽ മിന്നാമിന്നുകളും പൊടിച്ചു തുടങ്ങിയിട്ടില്ല. ഇലക്ട്രിക് തൂണുകൾക്ക് താഴെ ഈയാമ്പാറ്റകൾ ഇളകിത്തുടങ്ങിയിരിക്കുന്നു. നിലാവെട്ടം കാണാൻ കൊതിച്ച് ചകോരങ്ങൾ നെയ്യാമ്പലുകൾക്ക് താഴെ പതിഞ്ഞു നിൽക്കുന്നു. സന്ധ്യ അതിന്റെ ചേതോഹരമായ വരവറിയിച്ചു കഴിഞ്ഞു. സാന്ധ്യരാഗങ്ങളിൽ ഇനി കേൾക്കാം സ്വപ്ന മുഖർജിയുടെ ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർട്ടുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽപ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എല്ലിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമിനേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനം തുടരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക്യ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവയിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധം സമഗ്ര പങ്കാളിത്തമായി ഉയർത്താൻ ധാരണയായതായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ശ്രീ മോദി അറിയിച്ചു. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇന്ത്യ സ്ലോവാക്യ സഹകരണം പുതിയ തലങ്ങളിലേക്ക് ഉയർത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: രക്ഷാ സഹയോഗ് ഹമാരെ ഗഹരെ ആപ്സി വിശ്വാസ് ഓർ സ്ട്രാറ്റജിക് കൺവർജൻസ് കാ പ്രമാണ ഹൈ. മുജെ ഖുഷി ഹൈ കി ഇസ് മഹത്വപൂർണ ക്ഷേത്ര മേ ആജ് ഹംനെ ലെറ്റർ ഓഫ് ഇന്റെന്റ് സൈൻ കിയ. ഇസ്സേ ജോയിന്റ് ഡെവലപ്മെന്റ്, ജോയിന്റ് പ്രൊഡക്ഷൻ ഓർ ഡിഫൻസ് ഇൻഡസ്ട്രീസ് കെ ബീച്ച് സഹയോഗ് കോ നയി ഗതി മിലേഗി.
0: ഇന്ത്യ കൈവരിച്ച അതിവേഗ സാമ്പത്തിക വളർച്ചയെയും ഡിജിറ്റൽ AI രംഗത്തെ മുന്നേറ്റങ്ങളെയും റോബർട്ട് ഫിക്കോ പ്രശംസിച്ചു. UN രക്ഷാസമിതിയിൽ ഇന്ത്യയ്ക്ക് സ്ഥിരാംഗത്വം നൽകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്നും ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സ്ലോവാക്യൻ പ്രാദേശിക സമയം രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ബ്രാറ്റിസ്ലാവ കാസിലിൽ നൽകിയ ആചാരപരമായ വരവേൽപ്പിന് ശേഷമായിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ. പഹൽഗാമിലെ തീവ്രവാദി ആക്രമണത്തിന് ശേഷം നൽകിയ പിന്തുണകൾക്ക് ശ്രീ നരേന്ദ്രമോദി സ്ലോവാക്യൻ പ്രധാനമന്ത്രി റോബർട്ട് ഫിക്സോക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യ യൂറോപ്പ് സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും സ്ലോവാക്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച സൂചനകൾ നൽകുന്നതായിരുന്നു ഇരു നേതാക്കളും തമ്മിലുള്ള ചർച്ച.
0: 52 G7 ഉച്ചകോടിക്ക് ഫ്രാൻസിലെ ഇവിയനിൽ ഇന്ന് തുടക്കമായി. 3 ഉച്ചകോടിയിൽ G7 അംഗരാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ, ബ്രസീൽ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ, ഖത്തർ, സൌദി അറേബ്യ, സിറിയ, യുക്രൈൻ, UAE എന്നീ രാജ്യങ്ങളും പങ്കെടുക്കുന്നുണ്ട്. നാളെ നടക്കുന്ന ഔട്ട്റീച്ച് സെഷനുകളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ഇന്ത്യ 13 തവണയാണ് G7 ഉച്ചകോടിയുടെ ഭാഗമാകുന്നത്. പശ്ചിമേഷ്യ സമാധാനത്തിലേക്ക്. 107 യുദ്ധം അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനുമുള്ള കരാറിന് അന്തിമരൂപമായി. ഈ മാസം 19 സ്വിറ്റ്സർലൻഡിൽ വച്ച് സമാധാന കരാറിൽ ഒപ്പിടുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സൈനിക നടപടികൾ അവസാനിപ്പിക്കാനും ഹോർമുസ് കടലെടുക്ക് തുറക്കാനും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള US നാവിക ഉപരോധം നീക്കാനും ധാരണയിലായി. കരാർ ഔദ്യോഗികമായി ഒപ്പുവച്ചതിന് ശേഷം വെള്ളിയാഴ്ച ഹോർമുസ് കടലെടുക്ക് തുറക്കുമെന്ന് ട്രംപ് പറഞ്ഞു. കരാർ ഒപ്പിട്ട് 60 ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ US ഇറാനും ചർച്ച നടത്തണമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നു. ലബനൻ അടക്കമുള്ള പ്രദേശങ്ങളിലെ യുദ്ധം ഇന്ന് രാത്രി മുതൽ ശാശ്വതമായി അവസാനിപ്പിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. മേഖലയിൽ സമാധാനവും സുസ്ഥിരതയും സഞ്ചാര സ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കാൻ തീരുമാനം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. വാണിജ്യ വ്യാവസായിക സ്ഥാപന ഉപഭോക്താക്കൾ ചില്ലറ വിൽപ്പനശാലകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് സർക്കാർ താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
3: ഭാരത സർക്കാരിനെ 11 ഏക് ഗജറ്റ് നോട്ടിഫിക്കേഷൻ ദിയസ്കെ അനുസാർ ഏക് ആദ്മിക്കോ ഏക് ദിന 200 ഡീസൽ ദേ ബാത് കി ഗൈ ഹൈ ഓർ ഇസ്കെ അലാവ ഇൻഡസ്ട്രിയൽ ഓർ ജോ കമർഷ്യൽ കൺസ്യൂമേഴ്സ് ഹൈ ഉൻസേ യെ കഹാ ഗയാ ഹൈ കി വോ അപ്നി ആവശ്യകത കാ ഡീസൽ അപ്നെ കൺസ്യൂമർ പമ്പ് സേ ലേ.
0: ഇന്ത്യയിലേക്കുള്ള 62,370 മെട്രിക് ടൺ LNG ദിശ എന്ന കപ്പൽ ഹോർമൂസ് കടന്നതായി ഷിപ്പിംഗ് മന്ത്രാലയം അറിയിച്ചു. കപ്പൽ വ്യാഴാഴ്ച ഗുജറാത്ത് തീരത്തെത്തും. രാജ്യത്ത് രാസവള ശേഖരം മതിയായ തോതിലുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരമുള്ളതിനാൽ എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കാലവർഷം ഇക്കുറി സാധാരണയേക്കാൾ കുറവായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റാബി സീസണിലേക്കുള്ള വളം വിതരണം നവംബർ മുതൽ ആരംഭിക്കുമെന്നും ന്യൂഡൽഹിയിൽ നടന്ന പരിപാടിയിൽ ധനമന്ത്രി അറിയിച്ചു.
5: Of course, we have enough buffer stocks. Since last year, we've maintained, so there shouldn't be a food shortage. But for farmers, it'll have an impact because this year, his income will be stressed out.
0: കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ഇന്ത്യയുടെ വികസന യാത്രയുടെ പ്രധാന ചാലകശക്തികളായി ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയർന്നുവന്നതായും ഭരണം, നവീകരണം, പൊതുജനക്ഷേമം എന്നിവയുടെ നെടുംതൂണായി അവ മാറിയെന്നും കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര സാങ്കേതിക വിദ്യയെ ദേശീയ ദൌത്യങ്ങളുടെയും മുൻനിര പരിപാടികളുടെയും അവിഭാജ്യ ഘടകമാക്കാൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ടെന്നും മന്ത്രി ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് സെൻസസ് 2027 ആദ്യഘട്ട പ്രവർത്തനങ്ങൾ July 1 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താവുന്ന 15 സെൽഫ് എന്യൂമറേഷന് നാളെ തുടക്കമാകും. SE.census.gov.in പോർട്ടൽ വഴി കുടുംബ വിവരങ്ങൾ നേരിട്ട് സമർപ്പിക്കാം. സ്ത്രീകൾക്ക് KSRTCയുടെ ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സ്ത്രീകൾക്ക് സാമൂഹ്യ സാമ്പത്തിക മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന ജനക്ഷേമ ഇടപെടലാണ് പദ്ധതിയെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് വീണ്ടും ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്തതോടെ ജാഗ്രത കർശനമാക്കി ആരോഗ്യവകുപ്പ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിലും ബേക്കറികളിലും ഉൾപ്പെടെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. കോഴിക്കോട് 2 കുട്ടികൾക്കു കൂടി ഇന്ന് ഷിഗല്ല സ്ഥിരീകരിച്ചു. 12th അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു.

വർഷത്തെ യോഗാ ദിനാഘോഷങ്ങൾക്ക് കൊൽക്കത്തയിലെ റെഡ് റോഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുമെന്ന് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ചടങ്ങിൽ പറഞ്ഞു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയെ നേരിടും. രാത്രി 9:30 മത്സരം. രാത്രി 12:30 നടക്കുന്ന മത്സരത്തിൽ ബെൽജിയം ഈജിപ്തിനെ നേരിടും. പുലർച്ചെ 3:30 സൗദി അറേബ്യ ഉറുഗെ പോരാട്ടം. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമുകൾ നിരോധിച്ച് UK ഭരണകൂടം. യുവതലമുറയ്ക്ക് ബാല്യം തിരിച്ചു നൽകിയെന്ന ലക്ഷ്യത്തോടെയാണ് ഇത് നടപ്പാക്കുന്നതെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ വ്യക്തമാക്കി. ഗെയിമിംഗ് വെബ്സൈറ്റുകൾ ഉൾപ്പെടെ വിവിധ ഓൺലൈൻ സേവനങ്ങൾക്കും നിയന്ത്രണങ്ങൾ ബാധകമാണ്. 22,000 രൂപ നിക്ഷേപിച്ചാൽ പ്രതിദിനം 1,00,000 രൂപയും ഒരു മാസം 30,00,000 രൂപയും തിരികെ ലഭിക്കുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെയും വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഈ വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്നും ഇത്തരമൊരു നിക്ഷേപ പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടില്ലെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായി ബ്രാറ്റിസ്ലാവിൽ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധം, ഡിജിറ്റൽ സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ധാരണ. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിച്ച് സമാധാന കരാറിൽ ഒപ്പുവയ്ക്കാനുള്ള അമേരിക്കയുടെയും ഇറാന്റെയും തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ഇന്ത്യ. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ശേഖരം മതിയായ അളവിൽ ലഭ്യമാണെന്ന് കേന്ദ്ര സർക്കാർ. ഭക്ഷ്യധാന്യങ്ങളുടെ മതിയായ കരുതൽ ശേഖരം രാജ്യത്തുണ്ടെന്നും എൽനിനോ പ്രതിഭാസത്തിന്റെ ആഘാതമുണ്ടായാലും ഭക്ഷ്യക്ഷാമം ഉണ്ടാകില്ലെന്നും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. സെൻസസ് 2027 ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് കേരളത്തിൽ നാളെ തുടക്കം. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര ഒരുക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഫിഫ ലോകകപ്പിൽ ഇന്ന് സ്പെയിൻ കേപ്പ് വെർദെയും ബെൽജിയം ഈജിപ്തിനെയും നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ

കണ്ണാന്തളി, കഥയും കവിതയും സംഗീതവുമായി ഇത്തിരി നേരം കരുണാസൈ റേഡിയോയിൽ ഇനി കേൾക്കാം കണ്ണാന്തളി. കണ്ണാന്തളിയിൽ ഇന്നാദ്യം ഒരു കവിത കേൾക്കാം.

മനസ്സിൽ മഴ പെയ്യിക്കാൻ കവിക്ക് കഴിയും. കഥ പറഞ്ഞ് കഥ പറഞ്ഞ് മനസ്സിൽ ചലച്ചിത്രം വിരിയിക്കാൻ നോവലിസ്റ്റിന് കഴിയും. ഒരെഴുത്തുകാരനോ എഴുത്തുകാരിയോ അവരുടെ അനുഭവങ്ങളെക്കുറിച്ചോ എഴുതാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചോ പറയുന്നത് കേൾക്കാൻ രസമാണ്. കണ്ണാന്തളിയിൽ ഇനി തട്ടകം. തട്ടകത്തിൽ ഇനി TD രാമകൃഷ്ണൻ സംസാരിക്കുന്നത് കേൾക്കാം.

ഫാൻസി സിറ്റിക്ക് ഒരു എഴുതാൻ തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആൽഫ എന്നുള്ള നോവലിന് കിട്ടുന്ന ഫീഡ്ബാക്കാണ് അതിൽ ഏറ്റവും പ്രധാനം. ആൽഫ ഒരു സാമ്പ്രദായിക രീതിയിൽ എഴുതപ്പെട്ട നോവലാണ്. അത് പ്രമേയം വളരെ വ്യത്യസ്തമായ ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻറ്റിൻ്റെ ഫ്രെയിമിലൊക്കെ ആണെങ്കിൽ കൂടി അതിൻ്റെ നറേഷൻ മലയാള സാഹിത്യത്തിൽ നിലനിന്നിരുന്ന ഒരു നോവൽ എഴുത്തിൻ്റെ രീതിയിൽ തന്നെയാണ്. ആ കാലത്ത് എന്നെ ആകർഷിച്ച ചില എഴുത്ത് രീതികൾ ആൽഫയെ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ വായനക്കാരിലേക്ക് എത്തിക്കുന്നതിന് അത്തരമൊരു വഴി പോരാ എന്നെനിക്ക് തോന്നിയത് ആൽഫയ്ക്ക് ശേഷമാണ്. കാരണം വളരെ പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിഷയം കാച്ചിക്കുറുക്കി സൂചനകളിലൂടെ എഴുതിയ ഒരു കൃതിയാണ് ആൽഫ. പക്ഷേ അത് വായിക്കപ്പെട്ട ഒരു ആന്ത്രപ്പോളജിക്കൽ എക്സ്പെരിമെൻ്റ് എന്നുള്ള നിലയിലും സയൻസ് ഫിക്ഷൻ എന്നുള്ള നിലയിലും ഒക്കെയാണ്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നോവലിൽ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. അങ്ങനെ വരുന്ന സമയത്ത് പുതിയ കാലത്ത് നോവൽ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചൊരു ധാരണയുണ്ടാവും. ആൽഫയ്ക്ക് ശേഷമുള്ള കാലത്ത് ഇട്ടിക്കോരിക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഏറ്റവും പ്രധാനം നോവൽ 21-ാം നൂറ്റാണ്ടിൽ ഏത് തരത്തിൽ മാറുന്നു, മറ്റു ഭാഷകളിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഏത് തരത്തിലാണിത് മാറുന്നത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. തമിഴ് എനിക്കൊരു പരിചിതമായിട്ടുള്ള ഭാഷയാണ്. തമിഴിൽ വരുന്ന ഏറ്റവും പുതിയ എഴുത്തുകളെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. തീർച്ചയായിട്ടും അതിനോട് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് ഭാഷകളിൽ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന നോവലിൻ്റെ സ്വഭാവം ഇതൊക്കെ കൂടുതൽ അന്വേഷിക്കാനും മനസ്സിലാക്കാനും ശ്രമിക്കുന്നു. ഏത് തരത്തിലുള്ള നോവലിനാണ് കൂടുതൽ വായനക്കാരിൽ നിന്ന് റെസ്പോൺസ് ഉണ്ടാകുന്നത്, എങ്ങനെയാണ് അത് വായനക്കാരിലേക്ക് എത്തുന്നത് എന്നൊക്കെ തിരിച്ചറിയുക. ഇപ്പം ഞാൻ 70-കളിലും 80-കളിലും ഒക്കെ പുസ്തകം വായിക്കുന്ന പോലെ ഉള്ളൊരു കാലത്തല്ല 21-ാം നൂറ്റാണ്ടിൽ ഒരു വായനക്കാരൻ പുസ്തകം വായിക്കുന്നത്. അവനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാവുന്ന ഒരുപാട് ഘടകങ്ങൾ ചുറ്റുമിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എഴുതുന്ന ഒരു നോവൽ ഒരു 10-20 പേജിനുള്ളിൽ വായനക്കാരനിലേക്ക് എത്തിയില്ലെങ്കിൽ വായനക്കാരൻ അത് മടക്കി വെച്ച് പോകാനുള്ള സാധ്യത. ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ഇട്ടിക്കോര എന്നുള്ള നോവൽ എഴുതേണ്ട രീതികളെക്കുറിച്ച് ഒരു പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സാഹിത്യബാഹ്യമായ വിഷയങ്ങൾ പലപ്പോഴും വായനയെ ആകർഷിക്കുന്ന കാര്യങ്ങളാണ്. അപരിചിതമായ സാഹിത്യത്തിൻ്റെ ഒരു സാമ്പ്രദായിക രീതി വിട്ടിട്ടുള്ള വിഷയങ്ങളിലേക്ക് പോവുക, അതുപോലെ കാലത്തിന് മുമ്പോട്ട് പോവുക, സമൂഹത്തിൽ വരുന്ന മാറ്റങ്ങളെ കുറച്ചും കൂടി മുമ്പിലേക്ക് പോയി കാണാൻ ശ്രമിക്കുക, നിലവിലുള്ള പല കാര്യങ്ങളെയും നമ്മൾ പ്രോബ്ലമാറ്റൈസ് ചെയ്യുക, ഇങ്ങനെ പല രീതികൾ എഴുത്തിൻ്റെ നറേഷനിലും. അപ്പം എന്നെ അതിന് സഹായിച്ച അല്ലെങ്കിൽ എന്നെ അതിലേക്ക് നയിച്ച ഇതൊക്കെ ഉംബർട്ടോ എക്കോ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ ഫൂക്കോസ് പെണ്ടുൽ എന്നുള്ള നോവലാണ്. എക്കോൻ്റെ ഓൺ ലിറ്ററേച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുത്തിനെ പറ്റി പറഞ്ഞ പല കാര്യങ്ങളും എന്നെ സ്വാധീനിച്ചു. ഡാൻ ബ്രൗൺ സ്വാധീനിച്ചിട്ടുണ്ട്. പക്ഷേ ബ്രൗണിനൊക്കെ കൂടുതൽ എൻ്റെ എഴുത്തിനെ രൂപപ്പെടുത്തുന്നത് ഉംബർട്ടോ എക്കോ ആണ്. അതുപോലെ ബോളേനോയുടെ പുസ്തകങ്ങൾ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. യോസയുടെ പുസ്തകങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. ഇതെല്ലാം വായിക്കുമ്പോൾ നമ്മൾ മറ്റ് മലയാളത്തിലൊരു സാമ്പ്രദായിക രീതിയല്ല നോവലിന് വേണ്ടതിന് അപ്പുറത്തേക്ക് അനന്തമായ വഴികളെന്ന് മാർക്കീസിനെ പോലുള്ള എഴുത്തുകാർ, യോസയെ പോലുള്ള എഴുത്തുകാരൊക്കെ നോവലിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവരും അതിൽ വിജയിക്കുന്നവരുമാണ്. അപ്പം എന്തുകൊണ്ട് നമുക്ക് അങ്ങനെ പോയിക്കൂടാ എന്നൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഇൻ്റർനാഷണൽ ലെവലിൽ വലിയ തോതിൽ ഉള്ള മത്സരങ്ങൾ നടക്കുന്ന ഒരിടത്തേക്കാണ് നമ്മൾ നമ്മുടെ ഒരു കുഞ്ഞു ഭാഷയിൽ നിന്ന് ഒരു പുസ്തകം കൊണ്ട് ചെല്ലുന്നതിനെ കുറിച്ച് ആലോചിക്കും. അപ്പോൾ സ്വാഭാവികമായും വിഷയങ്ങളുടെ വൈവിധ്യങ്ങൾ ആവശ്യമുണ്ട്. വായനക്കാരനെ കൂടുതൽ പുസ്തകത്തിലേക്ക് അടുപ്പിക്കാനുള്ള കാര്യങ്ങൾ വേണം. ഇതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ട്. ചരിത്രം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണെന്ന് തിരിച്ചറിയുന്നത്. ചരിത്രത്തിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുമ്പോട്ട്
പോവാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചരിത്രത്തിൽ വളരെ ഗ്രേ ആയിട്ട് കിടക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ കഥ പറയാനുള്ള സാധ്യത. പെട്ടിക്കോര എന്ന് പറയുന്ന കഥാപാത്രം വാസ്കോഡ് ഗാമയ്ക്ക് മുമ്പ് കുന്നംകുളത്ത് ജനിച്ച് കുരുമുളക് കച്ചവടം ചെയ്ത് ലോകത്തിലെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ച് ഫ്ലോറൻസ് വരെ എത്തിയ ഒരാളായിട്ടാണ് ഈ നോവലിൽ പറയുന്നത്. പെട്ടിക്കോര ജീവിച്ചിരുന്ന ആളല്ല, വെറും ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. അങ്ങനെ ഒരു ക്യാരക്ടർ മനസ്സിലേക്ക് വരുന്നത് രണ്ട് തരത്തിലാണ്. ഒന്ന്, ഞങ്ങളുടെ കുന്നംകുളത്ത് പറയുന്ന കോരമാരെ കുറിച്ചുള്ള ഒരു കഥയുണ്ട്. ആർത്താറ്റ് കടപ്പുറത്തുനിന്ന് കപ്പലുകളിൽ വലിയ പായ് വഞ്ചികളായിരിക്കും ഉദ്ദേശിക്കുന്നത്, വഞ്ചികളിൽ പല സാധനങ്ങളും കൊണ്ടുപോയി വിൽക്കുന്ന കോരമാർ. പക്ഷേ ആ കോര ക്രിസ്ത്യനല്ല, ഒരു ഇഴവ ജാതിയിൽപ്പെട്ട ആളുകളെ പറ്റിയാണ്. ആർത്താറ്റ് എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് കടലുമില്ല. അപ്പം നിങ്ങൾ ആർത്താറ്റ് പള്ളിക്കടുത്ത് ചെന്ന് നിന്നാൽ കടലൊന്നും കാണില്ല, അവിടുന്ന് വളരെ ദൂരെ ചാവക്കാടെത്തണം കടൽ. പക്ഷേ ആ പള്ളി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് താഴേക്ക് നോക്കിയാൽ ഒരു കടലിൻ്റെ സാധ്യത നമ്മുടെ മുമ്പിൽ ഉണ്ടാകും. അപ്പം ഇത് ഇട്ടിക്കോര എന്നുള്ള കഥാപാത്രത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് എത്താൻ സഹായിച്ചു. അതേപോലെ ഈ വാസ്കോ ഡ ഗാമ വരുന്നതിന് മുമ്പേ ഒരാൾ എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാന്നുള്ളൊരു ചിന്തയും ഈ ക്യാരക്ടറിനെ ഫോം ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഗാമ വരുന്നത് ആഫ്രിക്ക ചുറ്റി മിലിന്ത് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന്, ഇപ്പം കെനിയയിലുള്ള മിലിന്ത് എന്ന് പറഞ്ഞൊരു കൊച്ചു തുറമുഖത്തിൽ നിന്നൊരു ഗുജറാത്തി കച്ചവടക്കാരനെ വഴികാട്ടിയായിട്ട് കൂട്ടിയിട്ടാണ് കാപ്പാട് കടപ്പുറത്തേക്ക് വരുന്നത് എന്ന് പറയും. ഇപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത്, ഈ ഒരു ഗുജറാത്തി കച്ചവടക്കാരന് കാണിച്ചു കൊടുക്കാവുന്നൊരു വഴി മിലിന്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഉണ്ടെങ്കിൽ ആ വഴി എല്ലാവരും ഉപയോഗിക്കേണ്ട ഒരു വഴിയാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകാനും ഉപയോഗിക്കാവുന്നൊരു വഴിയാണ്, ഉപയോഗിച്ചിരിക്കാവുന്നൊരു വഴിയാണ്. ഇപ്പം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ ജനറലായിട്ട് പറയുകയാണെങ്കിൽ, ഇന്ത്യക്കാർ ചരിത്രം കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും സൂക്ഷിക്കുകയും ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് പലപ്പോഴും ആ കാലത്ത് ജീവിച്ചിരുന്നവരുടെ അന്വേഷണങ്ങളും അത്തരം കാര്യങ്ങളൊന്നും വേണ്ട രീതിയിൽ രേഖപ്പെടുത്തപ്പെടാതെ പോകുന്നു. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും കേരളത്തിൽ നിന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും മലയാളികൾ പോയിരിക്കാം എന്നൊരു ചിന്ത. ഇതിന് ചരിത്രപരമായ ഒരു തെളിവും നമുക്ക് ഹാജരാക്കാനില്ല. നിലവിലുള്ള ചില ബോധ്യങ്ങളെ യുക്തി കൊണ്ട് തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കാനും അതിൽ നിന്ന് കഥ പറയാനുമുള്ള ശ്രമങ്ങളാണ്. അങ്ങനെയാണ് ഗാമ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പൊരു കാലത്ത് കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് പോയി കുരുമുളക് കച്ചവടം ചെയ്യുന്ന ഒരു ഇട്ടിക്കോരയെ സൃഷ്ടിക്കുന്നത്. ഈ ഇട്ടിക്കോര എന്നുള്ള കഥാപാത്രം സൃഷ്ടിക്കപ്പെടുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു പശ്ചാത്തലമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ വരുന്നു. കുന്നംകുളമാണ് സ്ഥലം. ഞാൻ ആ സ്ഥലം തിരഞ്ഞെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ചില കാരണങ്ങളുണ്ട്. എൻ്റെ ജന്മസ്ഥലമായതുകൊണ്ടല്ല, ചെറുപ്പകാലം മുതൽ നമ്മൾ എവിടെ ചെന്നാലും കളിയാക്കപ്പെടുന്നത് കുന്നംകുളത്തുകാരെന്നുള്ള പേരിലാണ്. കുന്നംകുളത്തെ ഭാഷ അല്ലെങ്കിൽ കുന്നംകുളത്തെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള ആളുകൾക്കിടയിലുള്ള വർത്തമാനം, ഇതൊക്കെ കൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ള കുന്നംകുളത്ത് ജനിച്ച് വളർന്ന എല്ലാവരും കേരളത്തിലോ അല്ലെങ്കിൽ പുറത്തോ എവിടെ ചെല്ലുമ്പോഴും മലയാളികൾക്കിടയിൽ കളിയാക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണോ ഒറിജിനലാണോ എന്നാ ചോദി. അപ്പോൾ ഇതിന് കൗണ്ടർ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. കുന്നംകുളം അങ്ങനെ മുഴുവനായിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ഒരു സ്ഥലമൊന്നുമല്ല. മറ്റെല്ലാ ഇടങ്ങളിലുമുള്ള പോലെ തന്നെ കച്ചവടത്തിൻ്റെ ശരി തെറ്റുകളും ലാഭം കിട്ടാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളും ഒക്കെ കുന്നംകുളത്തുണ്ടാവും. അത് കുറച്ചും കൂടെ ഫ്രാങ്കായിട്ട് പറയുന്ന ഒരു സംസ്കാരം അവിടെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് ഇത്തരത്തിൽ കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്നാൽ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഉണ്ടായിട്ടുണ്ടാവും തീർച്ചയായിട്ടും, അതിന് പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ അത് ഇത്ര കണ്ട് ആഘോഷിക്കപ്പെടേണ്ട തരത്തിലുള്ളൊരു കാര്യമായിരുന്നില്ല. ക്യാമ്പസുകളേക്കാൾ

സാഹിത്യവും സംസ്കാരവും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടില്ല തന്നെ. കോഴിക്കോട് സർവകലാശാലയിലെ ബ്യൂട്ടി സ്പോട്ടിലിരുന്നാണ് ഗബ്രിയൽ ഗാർസിയ മാർക്കസിൻ്റെയും എം മുകുന്ദൻ്റെയും മാജിക്കൽ റിയലിസം ചർച്ച ചെയ്യപ്പെട്ടത്. എം ടി കഥകളിലെ യാഥാസ്ഥിതികത്വവും പുരോഗമന ആശയങ്ങളും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധത്തെ ഫ്രോയിഡിൻ്റെ ആശയങ്ങളോട് ചേർത്ത് വായിച്ചത്. എം ജിയുടെ ഹോസ്റ്റൽ വരാന്തകളിലിരുന്നാണ് വിൻസെന്റ് വാൻഗോഗും വർഗീസും ചെഗുവരയും ചർച്ച ചെയ്യപ്പെട്ടത്. അവിടെ ഇരുന്നാണ് ഭൂപൻ ഹസാരികയും സന്താൽ നൃത്തവും ബാവുൽ സംഗീതവും പൂതപ്പാട്ടുമൊക്കെ വർത്തമാനങ്ങളിൽ നിറഞ്ഞത്. ചെനക്കൽ കവിതാ ഹോട്ടലിലേക്കുള്ള വഴിത്താരകളിൽ വെച്ചാണ് ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ കവിതകൾ ആവർത്തിച്ച് ചൊല്ലിയത്. മാനാഞ്ചിറയിലിരുന്നാണ് ബഷീറിൻ കവിതകളിലെ നവോത്ഥാനത്തെക്കുറിച്ച് സംവദിച്ചത്. തീപിടിച്ച കൗമാരങ്ങൾ, ചിന്തയ്ക്ക് കനൽ നോവിൻ്റെ മണം, ആശയങ്ങളുടെ പെരുങ്കളിയാട്ടങ്ങൾ, കണ്ണാന്തളിയിൽ ഇനി കനൽ.

റേഡിയോ നാടകം നീലാംബരിയുടെ ഓർമ്മകൾ. കഥാപാത്രങ്ങൾ: ഭരത്, 60 വയസ്സ്, വിരമിച്ച ഉദ്യോഗസ്ഥൻ, ശാന്തമായ ശബ്ദം, ഓർമ്മകളിൽ മുഴുകി സംസാരിക്കുന്ന രീതി. ലക്ഷ്മി, 18 വയസ്സ്, കോളേജ് വിദ്യാർത്ഥിനി, ആകാംക്ഷയും ആധുനിക ചിന്തയുമുള്ള ശബ്ദം. കൊച്ചിനിയൻ, 55 വയസ്സ്, അയൽക്കാരൻ, തമാശയും ഗ്രാമീണതയുമുള്ള ശബ്ദം. റേഡിയോ അവതാരകൻ: വ്യക്തവും ആകർഷകവുമായ ശബ്ദം.

0: മുത്തച്ഛ, എന്തൊരു ബോറാണിത്. ഈ മാധവിക്കുട്ടി എന്ന എഴുത്തുകാരിയെ കുറിച്ച് ഒരു പ്രോജക്റ്റ് ചെയ്യണം. പക്ഷെ ഇവരെ കുറിച്ച് ഒന്നും എളുപ്പം കിട്ടുന്നില്ല.
1: അവർ ഇന്റർനെറ്റിൽ മാത്രമല്ല മോളെ ജീവിക്കുന്നത്, നമ്മുടെ മനസ്സുകളിലാണ്, ഓർമ്മകളിലാണ്, ഈ മണ്ണിലാണ് അവരുള്ളത്. അവിടെയൊക്കെ അന്വേഷിച്ചു നോക്ക്, പ്രോജക്റ്റ് മാത്രമല്ല PhD വരെ എടുക്കാം.
0: മുത്തച്ഛനവരെ നേരിട്ട് കണ്ടിട്ടുണ്ടോ?
1: ഒരിക്കൽ. അന്ന് അവർ കുറവൻ കോണത്ത് താമസിക്കുകയായിരുന്നു. ആരാധനമൂത്ത് ഞാനും കൊച്ചനിയനുമായാണ് കാണാൻ പോയത്. ഒരു പരിചയവുമില്ലായിരുന്നിട്ടും ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു. എന്ത് പാവം, സ്നേഹമുള്ള എഴുത്തുകാരി. എത്രമാത്രം അവരെ വായിച്ചിട്ടുണ്ടെന്നറിയുമോ? എത്രത്തോളം അവരുടെ വാക്കുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നറിയുമോ? ഓരോ വരിയിലും സത്യസന്ധമായ സ്നേഹവും സങ്കടവും നമ്മൾ അറിയാതെ നിറയും.
2: എന്താ ഭരത് മാഷേ, ചെറുപ്പത്തിൽ ഒരുപാട് പ്രേമിച്ചതിന്റെ കഥയാണോ?
1: ഏ അല്ലല്ല, പ്രേമിച്ചതിന്റെ കഥയല്ല നിയ, സ്നേഹിച്ചതിന്റെ കഥയാണ്. ലക്ഷ്മിക്ക് മാധവിക്കുട്ടിയെ കുറിച്ച് അറിയണം.
2: ഓ, നമ്മുടെ മാധവിക്കുട്ടിയോ? നമ്മളന്ന് കാണാൻ പോയത് ഓർമ്മയുണ്ടോ? അവിടെ നിന്ന ഒരു സ്ത്രീ നമ്മളെ ഇറക്കി വിട്ടതാണ്. നീ കിടന്ന് ബഹളം വച്ചത് കേട്ടാണ് അവർ ഇറങ്ങി വന്നത്. എന്നിട്ടവർ ആ സ്ത്രീയെ വഴക്കു പറഞ്ഞു. കുട്ടികളല്ലേ, എന്തിനാ അവരെ പറഞ്ഞു വിടുന്നത് എന്ന് ചോദിച്ച് നമ്മളോട് കയറിയിരിക്കാൻ പറഞ്ഞു. കോഴിക്കോടൻ ഭാഷയിൽ അവർ സംസാരിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മളെയൊക്കെ അതിശയപ്പെടുത്തി കളയും അവരുടെ വാക്കുകൾ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മാധവിക്കുട്ടിയുടെ കഥകൾ എന്ന പരമ്പരയിൽ നമ്മൾ നീലാംബരി എന്ന കഥയാണ് വായിക്കുന്നത്. ഭർത്താവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ട ഒരു സ്ത്രീയുടെ കഥയാണിത്. മാധവിക്കുട്ടി ഈ കഥയിലൂടെ നമ്മുടെ ജീവിതത്തിലെ പല യാഥാർത്ഥ്യങ്ങളെയും തുറന്നു കാട്ടുന്നു. സ്നേഹമില്ലാത്ത ജീവിതം ഒരു പുഴ വറ്റി വരണ്ടു പോകുന്നത് പോലെയാണെന്ന് അവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ചങ്ക് തകർന്നുപോയി കണ്ണൻ്റെ ആ കാഴ്ച കണ്ടതും ഭദ്രെ ഒരു നേരത്തെ വിളിയോടെ ഭദ്രയുടെ അരികിലേക്ക് പതിയെ ചുവട് വെച്ച് കണ്ണൻ. ശബ്ദം കേട്ടിട്ട് തൻ്റെ അടുത്തേക്ക് വരുന്ന ആളെ ഭദ്ര ഒന്ന് നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയത്തിൻ്റെ നിഴൽ വീണു. തൻ്റെ കയ്യിലുള്ള ആ പാവയെ അവൾ നെഞ്ചിലേക്ക് അമർത്തി പിടിച്ചുകൊണ്ട് പുറകോട്ട് പതുക്കെ നിരങ്ങാൻ തുടങ്ങി. വരണ്ട, തരില്ല, തരില്ല, എൻ്റെ കണ്ണെത്തിൻ്റെ ആയത്, തരില്ല, തരില്ല, എൻ്റെ കണ്ണെത്തിൻ്റെ ആയത്. സഹിക്കാവുന്നതിനും അപ്പുറമായിരുന്നു കണ്ണനത്. അറിയാതെ മുട്ടുകുത്തി നിന്നു പോയി അവൻ. അപ്പോഴും ഭയത്തിൽ ഭദ്ര പുറകോട്ട് നിരങ്ങുകയായിരുന്നു. ചങ്ങലയുടെ നീളം അവസാനിച്ചതും അവൾ ചങ്ങലയിട്ട കാൽ വലിക്കാൻ തുടങ്ങി. വയ്യ, ഇനിയും ഈ കാഴ്ച താങ്ങാനുള്ള ശേഷി തനിക്കില്ല. കണ്ണൻ എഴുന്നേറ്റ് പുറത്തേക്ക് ഓടിച്ചെന്ന് ഭദ്രയുടെ അച്ഛൻ്റെ കാലിൽ. അച്ഛ, എന്നെ ഒന്ന് ശപിക്കോ, മനസ്സെറിഞ്ഞ് എന്നെ ഒന്ന് ശപിക്കോ. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ഏങ്ങലടിച്ച് കരയുന്ന കണ്ണനെ ആ അച്ഛൻ പിടിച്ചുയർത്തി.
1: മുത്തച്ഛ, എന്തൊരു സത്യസന്ധമായ എഴുത്ത്! ഭർത്താവിന്റെ സ്നേഹം നഷ്ടപ്പെട്ട സ്ത്രീയുടെ സങ്കടം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു.
2: അതാണ് മാധവിക്കുട്ടി. അവർക്ക് വേണ്ടി എഴുതാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും അവർ എഴുതിയില്ല. അവർ സ്നേഹത്തെക്കുറിച്ച് എഴുതി, സങ്കടത്തെക്കുറിച്ച് എഴുതി, ഒറ്റപ്പെടലിനെ കുറിച്ച് എഴുതി, എല്ലാം സത്യസന്ധമായി എഴുതി.
3: എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവരുടെ എഴുത്തുകളുണ്ട്. ഒരു മഴക്കാലത്ത് നമ്മളൊക്കെ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോൾ അവരുടെ കഥകളിലെ കഥാപാത്രങ്ങൾ നമ്മുടെ കൂട്ടുകാരാകാൻ വരും.
2: നിനക്കറിയുമോ കൊച്ചനിയ, അവരുടെ നെയ്പായസം എന്ന കഥ? ഓ, ഞാനത് വായിച്ച് കരഞ്ഞിട്ടുണ്ട്.
3: എങ്ങനെ കരയാതിരിക്കും? ഭാര്യയുടെ ശവദാഹം കഴിഞ്ഞ് തിടുക്കത്തിൽ വീട്ടിലെത്തി അമ്മ മരിച്ച കാര്യം കുട്ടികളറിയാതിരിക്കാൻ പാടുപെടുന്ന അയാൾ, ഒടുവിൽ മകൻ പറയുന്ന വാക്കുകൾ, ഓ, അമ്മ അസല് നെയ്പായസമാ വച്ചിരിക്കുന്നതെന്ന്.
2: മതി മതി കൊച്ചനിയ, മതി, ഞാൻ കരഞ്ഞു പോവും.
3: കോളേജിൽ നീയും ആ മധുവും ചേർന്ന് മാധവിക്കുട്ടിയുടെ രണ്ടു കഥകൾ ചേർത്ത് ഒരു കാവ്യശില്പമായി അവതരിപ്പിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ഞാൻ ചെറിയ ക്ലാസ്സിലാണ്. നിന്റെ നാടകം കാണാനാണ് എന്നെയും കൊണ്ടുപോയത്. നീ അത് പൊളിച്ചു ഭരത്തെ, പൊളിച്ചു.
1: നിങ്ങളൊക്കെ ചെറുപ്പത്തിൽ സംഭവങ്ങളായിരുന്നു അല്ലേ?
2: പിന്നല്ല, നീ എന്ത് വിചാരിച്ചു? ക്ലാസ്, വീട്.

0: നോക്കു കൊച്ചിനിയ, കേട്ടിട്ട് എനിക്ക് തല കറങ്ങുന്നു. എന്റെ പൊന്നോ, എന്തായി കേൾക്കുന്നേ?
1: ലക്ഷ്മി മോളെ, കമലാദാസ് എന്ന പേരിൽ അവരെഴുതിയ കവിതകൾ നോബൽ സമ്മാനത്തിന് പരിഗണിച്ചിട്ടുണ്ട്. അസാധ്യമായ കവിതകളാണവ.
0: എന്നോട് ഇങ്ങനെയൊന്നും പറയല്ലേ ലക്ഷ്മി മോളെ, പ്ലീസ്.
1: ദ ഹൗസ് ഹാസ് ഫോളൻ, ദ വിൻഡോസ് ബ്ലൈൻഡ്, മൈ ഗ്രാൻഡ് മദേഴ്സ് ലവ് എ ഫെയ്ഡിംഗ് ഫൈൻഡ്, സ്നേക്സ് എമംഗ് ബുക്സ് എ ചില്ലിംഗ് എയർ, ഐ ഗ്യാദർ ഡാർക്നെസ് എ ഹേർട്സ് ഡിസ്പയർ. വീട് വീണിരിക്കുന്നു, അന്ധമായ ജനലുകൾ, എൻ്റെ മുത്തശ്ശിയുടെ സ്നേഹം മാഞ്ഞു പോകുന്ന ഒരു കണ്ടത്തിലായിരിക്കുന്നു. പുസ്തകങ്ങൾക്കിടയിൽ പാമ്പുകൾ, ഒരു തണുപ്പുള്ള കാറ്റ്, ഞാനിപ്പോൾ ഇരുട്ടു ശേഖരിക്കുന്നു എന്റെ ഹൃദയത്തിന്റെ നിരാശ.
2: ഇത് ആരുടെ വരികളാ? മാധവിക്കുട്ടിയുടെയാണോ?
0: അതെ ലക്ഷ്മി, ഇംഗ്ലീഷ് സാഹിത്യത്തിലെ മൊഴിമുത്തുകളാണ് കമലാദാസിന്റെ കവിതകൾ.
2: അയ്യോ, വല്ലാതെ ഹോണ്ട് ചെയ്യുന്ന വരികൾ. എനിക്ക് ഇന്ന് തന്നെ ഇത് വായിക്കണം. മുത്തച്ഛ, ആ പുസ്തകം മുത്തച്ഛന്റെ കയ്യിലുണ്ടോ?
1: കൊള്ളാം, കയ്യിലുണ്ടോന്നോ? അവർ ഒപ്പിട്ടുകൊടുത്ത പുസ്തകം ഭരത്തിന്റെ കയ്യിലുണ്ട്.
2: വിശ്വസിക്കാൻ വയ്യ, ഇത്രയും വലിയ എഴുത്തുകാരിയുടെ ഒപ്പുള്ള പുസ്തകമോ?
1: ഞാൻ പറയാറില്ലേ ലക്ഷ്മി, നിന്റെ മുത്തച്ഛൻ വേറെ ലെവലാണ്.
0: ഇതാ ലക്ഷ്മി, ദ ഓൾഡ് പ്ലേ ഹൗസ്. നീ ഇത് വായിക്ക്.
2: വാവ്, എന്താ എഴുതിയിരിക്കുന്നത്? സ്നേഹത്തോടെ ഭരത്തിന് സ്വന്തം മാധവിക്കുട്ടി. മുത്തച്ഛ, നിങ്ങളൊരു സംഭവം തന്നെ.
0: നീ അത് വായിക്ക്.
2: അവരുടെ എഴുത്തുകളെ കുറിച്ച് ഇനി ഞാൻ പഠിക്കും. അവരുടെ ഓരോ കഥകളിലും ജീവിതമുണ്ട്. ഇത് വെറും ഒരു പ്രോജക്റ്റ് അല്ല, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു യാത്രയാണ്. മുത്തച്ഛനും കൊച്ചിനേൻ മാമനും കാരണമാണ് എനിക്ക് ഈ വഴി കിട്ടിയത്. നന്ദിയുണ്ടേ.
3: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് റേഡിയോ നാടകം നീലാംബരിയുടെ ഓർമ്മകൾ. അരങ്ങിൽ ഭരത് ശ്രീലാൽ വി എസ്, ലക്ഷ്മി ലോപമുദ്ര, കൊച്ചനിയൻ വിഷ്ണുമോഹൻ, റേഡിയോ അവതാരകൻ നന്ദകുമാർ, രചന എൽ ആർ മധുജൻ, ശബ്ദലേഖനം നന്ദകുമാർ വിഷ്ണുമോഹൻ, പിന്നണി പ്രവർത്തനം ആതിര രവീന്ദ്രൻ, ശബ്ദമിശ്രണം അബി സ്റ്റീഫൻ.

ഭാവവൈചിത്രങ്ങൾ കൊണ്ട് നമ്മുടെ സംവേദന ക്ഷമതകളെ സാക്ഷാത്കൃതമാക്കിയ എത്രയെത്ര കലാവിരുന്നുകൾ: കഥകളി, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, പാടകം, കാക്കാരിശി നാടകം, ചവിട്ടുനാടകം, മാർഗംകളി, അങ്ങനെ എന്തെല്ലാം. കൈരളിയെ സാംസ്കാരിക തട്ടകമാക്കിയ കലയുടെ സമ്മോഹനതകൾ.

0: കണ്ണാന്തളിയിൽ ഇനി കേൾക്കാം പാട്ടിൻ്റെ പൊരുൾ.
1: പാട്ടിൻ്റെ പൊരുളിൽ ഇന്ന് അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ എന്ന പാട്ടിൻ്റെ സൗന്ദര്യത്തിലൂടെ ഒരു സഞ്ചാരം.

0: വയലാർ രാമവർമ്മയുടെ ഗാനങ്ങളിൽ പ്രണയം പ്രകൃതിയുമായും അനുഷ്ഠാനങ്ങളുമായും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ മനോഹരമായ ആവിഷ്കാരമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന ചിത്രത്തിലെ അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ എന്ന ഗാനം. വളരെ ലളിതമായ ഒരു ബിംബത്തിലൂടെ പ്രണയിനി ഒരുങ്ങേണ്ടതിന്റെയും കാലം തങ്ങൾക്കായി കാത്തിരിക്കുന്നതിന്റെയും കവിഭാവന ഈ ഗാനത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ഗാനത്തിലെ പ്രതീകാത്മകത, പ്രണയത്തിന്റെ ഒരുക്കം, കാലത്തെക്കുറിച്ചുള്ള ദർശനം എന്നിവ ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിരൂപണം ഇനി പറയുന്നു. ഗാനത്തിന്റെ പ്രധാന ആകർഷണം അനുരാഗം പ്രകടിപ്പിക്കാൻ കവി ഉപയോഗിക്കുന്ന ലളിതമായ ഉപമയാണ്. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ, അങ്കചമയത്തിന് അണിയാനിത്തിരി സിന്ദൂരമുണ്ടോ സിന്ദൂരം. അമ്പലപ്പറമ്പിലെ ചെമ്പരത്തിപ്പൂവ് എന്ന ബിംബത്തെയാണ് കവി ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ചെമ്പരത്തിക്ക് ഭക്തിപരമായ പ്രാധാന്യവും ചുവപ്പ് നിറത്തിന് പ്രണയപരവുമുണ്ട്. കാമുകന്റെ അഭ്യർത്ഥന പ്രണയിനി പ്രണയത്തിന്റെ അങ്കചമയത്തിന് അണിയാൻ സിന്ദൂരം നൽകാനാണ്. ഇവിടെ പ്രണയം എന്നത് ഒരു യുദ്ധമോ അല്ലെങ്കിൽ ആഘോഷപരമായ ഒരു നാടകമോ ആണ്. ആ യാത്രയ്ക്ക് പ്രണയിനിക്ക് സിന്ദൂരം, അതായത് വിവാഹത്തിന്റെയോ പ്രണയത്തിന്റെയോ ചിഹ്നം ആവശ്യമാണ്. ചെമ്പരത്തിയുടെ ചുവപ്പ് നിറത്തിൽ നിന്ന് സിന്ദൂരം ലഭിക്കുമോ എന്ന ചോദ്യം പ്രകൃതിയുടെ അനുഗ്രഹത്തോടെ പ്രണയിനി ഒരുങ്ങണമെന്ന് സൂചിപ്പിക്കുന്നു. നായകന്റെയും നായികയുടെയും പ്രണയത്തിനു വേണ്ടി പ്രപഞ്ചം ഒരുങ്ങി നിൽക്കുന്നു എന്ന ദാർശനികമായ ഭാവം ഈ ഖണ്ഡികയിൽ കാണാം. ഉദയാസ്തമന പതാകകൾ പറക്കും രഥവുമായി നിൽപ്പൂ, കാലം പുഷ്പരഥവുമായി നിൽപ്പൂ, കാലം എതിരേൽപ്പൂ, നമ്മെ എതിരേൽപ്പൂ, പുതിയ ഹംസഗാനം. കാലം ഇവിടെ നിശ്ചലമല്ല, അത് ഉദയാസ്തമനങ്ങളാകുന്ന പതാകകൾ പറത്തുന്ന ഒരു പുഷ്പരഥവുമായി കാമുകീ കാമുകന്മാരെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്നു. മനുഷ്യന്റെ പ്രണയം ലൗകികമായ കാര്യമാണെങ്കിലും കാലം അതിന് പ്രാധാന്യം നൽകുന്നു. കാലം അവരെ എതിരേൽക്കുന്നത് പുതിയ ഹംസഗാനം ആലപിച്ചുകൊണ്ടാണ്. ഹംസങ്ങൾ ശുദ്ധിയുടെയും സൗന്ദര്യത്തിന്റെയും പ്രതീകങ്ങളാണ്. പ്രണയത്തിന്റെ പുതിയ തുടക്കത്തെ ഈ ഗാനം സൂചിപ്പിക്കുന്നു. ഗാനത്തിന്റെ രണ്ടാം ഭാഗം ശുഭകരമായ ഉത്സവങ്ങളെയും പ്രതീക്ഷകളെയും പ്രണയവുമായി ബന്ധിപ്പിക്കുന്നു. വിഷുസംക്രാന്തി വിളക്കുകൾ കൊളുത്താൻ ഉഷസ് എഴുന്നേൽക്കും നേരം, വരികില്ലേ കോർത്തു തരികില്ലേ പുതിയ രാഗമാല്യം. വിഷു, സംക്രാന്തി തുടങ്ങിയ ഉത്സവങ്ങൾ ആഘോഷത്തിന്റെയും ശുഭാരംഭത്തിന്റെയും സൂചനകളാണ്. ഈ ഉത്സവങ്ങൾക്ക് വിളക്കുകൾ കൊളുത്താൻ ഉഷസ് എഴുന്നേൽക്കുന്നത് പോലെ പ്രണയത്തിന്റെ പുലരിയും തുടങ്ങുകയാണ്. നായികയോട് കവി ചോദിക്കുന്നത്, ഈ ശുഭമുഹൂർത്തത്തിൽ പുതിയ രാഗമാല്യം, രാഗം അഥവാ പ്രണയം കോർത്ത പൂമാല, അത് തനിക്ക് വേണ്ടി കോർത്തു തരില്ലേ എന്നാണ്. ആ മാല്യമാണ് പ്രണയത്തിന്റെ പൂർണമായ അംഗീകാരം. അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ എന്ന ഗാനം ഗ്രാമീണതയുടെയും അനുഷ്ഠാനത്തിന്റെയും പശ്ചാത്തലത്തിൽ പ്രണയം ഒരു ആഘോഷമായി മാറുന്നതിനെ ചിത്രീകരിക്കുന്നു. ചെമ്പരത്തിപ്പൂവ്, ഉദയാസ്തമന രഥം, വിഷുവിളക്കുകൾ, രാഗമാല്യം എന്നീ ബിംബങ്ങൾ ഗാനത്തിന് കവിതയുടെ ആഴം നൽകുന്നു. പ്രണയത്തിനു വേണ്ടി പ്രകൃതിയും കാലവും പോലും കാത്തു നിൽക്കുന്നു എന്ന കവിഭാവന മനുഷ്യന്റെ പ്രണയത്തിന് ഒരു ദിവ്യമായ പരിവേഷം നൽകുന്നു. ലളിതമായ ചോദ്യങ്ങളിലൂടെയും ദാർശനികമായ ഉപമകളിലൂടെയും ഈ ഗാനം അനുരാഗത്തിന്റെ ഒരുക്കങ്ങളെയും അത് പൂർത്തിയാകുമ്പോൾ ലഭിക്കുന്ന സൗഭാഗ്യത്തെയും മനോഹരമായി ആവിഷ്കരിക്കുന്നു.
1: കണ്ണാന്തലയിൽ ഇനി കേൾക്കാം പെണ്ണെഴുത്ത്.

പെണ്ണെഴുത്തിൽ ഇന്ന് കണ്ണടച്ചാൽ കേൾക്കാം ആ മഴത്താളങ്ങൾ. വി എസ് അജിത എഴുതിയ മഴ നനഞ്ഞെത്തുന്ന വാക്ക് എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗ്രന്ഥാലോകത്തിൽ ഇന്ദുലേഖ ആർ എഴുതിയ കുറിപ്പ്. ഒരു കത്ത് നീ എനിക്ക് എഴുതണേ, അത് മറ്റാരും കാണാതെ മഴയുടെ കയ്യിൽ കൊടുത്തയക്കണേ. വിഷാദമധുരമായ ജീവിത ദർശനങ്ങളിൽ ഊന്നി നിഷ്കളങ്കതയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന കവിതകൾ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുന്നവയാണ്. പരിശുദ്ധമായ സ്നേഹം നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുകയാണ് മഴ നനഞ്ഞെത്തുന്ന വാക്ക് എന്ന കവിതാ സമാഹാരത്തിലൂടെ കവി ചെയ്യുന്നത്. കാലത്തിന്റെ വിളികേട്ട് കവിതയുടെ ലോകത്തിലേക്ക് നമ്മളും ഇറങ്ങി നടക്കുന്നു. അജിത വി എസ് എഴുതിയ മഴ നനഞ്ഞെത്തുന്ന വാക്ക് എന്ന കവിതാ സമാഹാരത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഒരേ കവിത രണ്ടാമതും വായിക്കേണ്ടി വരുന്നു എന്നതാണ്. അതായത് ആദ്യ വായനയിൽ എനിക്കുണ്ടായ അനുഭവം നഷ്ടമാവുകയും പകരം പുതിയൊരു അനുഭൂതി കുടിയേറുകയും ചെയ്യും. ലോകത്തിൽ നിന്ന് വാക്കിലേക്കും വാക്കുകളിൽ നിന്ന് ആശയങ്ങളിലേക്കും കവിത നമ്മളെ നയിക്കുന്നു. ഈ പുസ്തകത്തിലെ പല കവിതകളും അഗാധമായ തീവ്ര വികാരങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. ഉദാഹരണമായി വീടൊരു യാത്ര പോകുന്നു, പറയരുതേ, അവസാനത്തെ ഇല തുടങ്ങിയവ. സമകാലിക ജീവിതത്തിലെ സങ്കീർണതകളിൽ എവിടെയോ വെച്ച് നമുക്ക് സ്വത്വം നഷ്ടപ്പെട്ടു പോകുന്നു. ഈ സ്വത്വം തേടിയുള്ള യാത്രയിലെ മനസ്സിന്റെ വിങ്ങലാണ് വീടൊരു യാത്ര പോകുന്നു എന്ന കവിത. സ്നേഹം, പ്രണയം, വിരഹം, ഏകാന്തത, നിഗൂഢത തുടങ്ങിയ വികാരങ്ങളെ ആത്മദർശനങ്ങളിലൂടെ സ്വാംശീകരിച്ചെടുത്ത് ഭാവങ്ങളുടെ ആന്തരിക തലങ്ങളിൽ നിന്നുകൊണ്ട് ഈ കവിതകളിൽ നമ്മൾ പലതവണ നനയുന്നു. ദുരിതങ്ങളെയും യാതനകളെയും ഊർജമാക്കി അവയ്ക്ക് സഫലമായ ആവിഷ്കാരം നൽകുകയാണ് അവസാനത്തെ ഇല എന്ന കവിതയിലൂടെ കവി ചെയ്തിരിക്കുന്നത്. ചിലയിടങ്ങളിൽ മരണത്തിന്റെ ഗന്ധം കാണാം, എന്നാൽ ചിലയിടങ്ങളിൽ സ്നേഹത്തിന്റെ പരിമളം നമ്മെ ത്രസിപ്പിക്കും. ദുഃഖവും പ്രതിഷേധവും പ്രതിരോധവും തെളിയുന്ന വരികളിൽ നിന്നും പ്രണയം വെളിച്ചമായി പരിണമിക്കുന്നതും കാണാം. അതുകൊണ്ട് തന്നെ തുടർ വായനയ്ക്ക് പ്രേരിപ്പിക്കുന്നതാണ് കവിതകൾ. ജീവിതത്തെപ്പറ്റി വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് കവി തുടർ വായനയിലൂടെ നമുക്ക് തരുന്നു. മനുഷ്യന്റെ ശ്രേയസ്സിനപ്പുറത്തേക്കുള്ള ചിന്തയ്ക്കോ പരിതസ്ഥിതികൾക്കോ വിഘ്നം സൃഷ്ടിക്കാൻ കഴിയാത്ത ഏതോ ഉണ്മ തിരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. വീട് യാത്ര പോകുന്നു എന്ന കവിത രണ്ടു തരം കാഴ്ചകളിലേക്കാണ് കണ്ണെറിയുന്നത്, അല്ലെങ്കിൽ ശ്രദ്ധ ആകർഷിക്കുന്നത്. ഒന്ന് ഉള്ളിലേക്കും മറ്റൊന്ന് പുറത്തേക്കും. ജീവിതത്തിന്റെ ആത്യന്തികമായ അർത്ഥം അഥവാ മനുഷ്യന്റെ അളവറ്റ ആകുലത നമ്മളെക്കുറിച്ച് തന്നെ അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. വ്യക്തിയുടെയും സമൂഹത്തിന്റേതുമായ ഈ ചേതനയ്ക്കപ്പുറത്തേക്ക് നമ്മൾ പ്രവേശിച്ചാൽ മാത്രമേ സമഗ്രമായ ജീവിത പ്രക്രിയയ്ക്ക് വ്യത്യസ്തമായ മാനം നൽകാനാവൂ. പാരമ്പര്യത്തിന്റെ ഉറവയിൽ നിന്നും ഉദ്ഭവിച്ച് പുതിയ കൈവഴികൾ തേടി വ്യത്യസ്ത ഭാവങ്ങളുടെ നീർച്ചാലുകൾ പങ്കിട്ട് വലിയൊരു നദിയായി വികസിച്ച് ഒടുവിൽ സംശുദ്ധ ഹിമകണമായി തീരുന്നു. അപ്പോൾ ഒരിക്കൽ കൂടി ആ നനവ് തൊട്ട് വീണ്ടും അനുഭവിക്കുന്നു. മഴ നനഞ്ഞെത്തുന്ന വാക്കുകളിലൂടെ മനസ്സിലടങ്ങിയ ദുഃഖങ്ങൾ അത്രയും പെയ്തിറങ്ങുന്ന മഴ, ഞാൻ മഴ എന്ന കവിതയിൽ എന്നിലെ നീയോ നീയാം ഞാനോ മഴയായി പെയ്തു എന്ന വരികളിൽ മനസ്സിലുള്ള സർവ ദുഃഖങ്ങളും ആവാഹിച്ചിട്ടെന്ന പോലെ ഇരുണ്ടുമൂടിയ മാനം, ഒടുവിൽ പ്രതീക്ഷ നൽകുന്ന കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ആർത്തലച്ച് പെയ്യുന്ന മഴ, മഴ നനഞ്ഞെത്തുന്ന വാക്ക് ഇവിടെ ഒറ്റപ്പെടലിന്റെയും ഏകാന്തതയുടെയും കൂട്ടുകാരിയായി കവിക്കൊപ്പം ഉന്മാദ നൃത്തം ചവിട്ടുന്നു. വായനക്കാരിലേക്ക്, കവിതകളുടെ അനുഭൂതി മണ്ഡലത്തിലേക്ക് കവിത പെയ്തിറങ്ങുന്നു. ഇനിയുമേറെ നനയാനുണ്ട് ഈ കവിതകൾക്കൊപ്പം.

പ്രിയ ശ്രോതാക്കളെ, അക്ഷരങ്ങളിലൂടെ സമൃദ്ധമായ സംസ്കാരം, സംസ്കാരത്തിലൂടെ സമ്പന്നമാകുന്ന ജീവിതാവസ്ഥകൾ, അതിൻ്റെ അർത്ഥവ്യാപ്തികൾ, കഥയായും കവിതയായും മനസ്സിലൂടെ ഒഴുകിയ വാക്കുകൾ, ഇന്നത്തെ കണ്ണാന്തലി ഇവിടെ അവസാനിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

പോക്കുവെയിൽ, പരസ്പരം പറയുന്ന വർത്തമാനങ്ങൾ, സ്നേഹത്തിന്റെ നിറച്ചാർത്തുകൾ, ചിരിച്ചും രസിച്ചും കുറച്ച് ചിന്തിച്ചും കടന്നുപോകുന്ന വസന്ത ചാരുതകൾ, ഗുൽമോഹറിന്റെ നിറമുള്ള നിമിഷങ്ങൾ, ഇളവയിൽ ഇളവേൽക്കാനെത്തുന്ന ഹൃദ്യത, മനസ്സൊന്ന് ശാന്തമാകാൻ, ഭാരങ്ങളൊന്ന് ഇറക്കി വയ്ക്കാൻ, കേൾക്കാം, വിളിക്കാം, സമ്മതിക്കാം. പോക്കുവെയിൽ, വെയിൽ പ്രാവുകൾ പറന്നിറങ്ങും പകൽ നേരത്തിന്റെ മാനസ സരോവരങ്ങളിൽ ഇത്തിരി നേരം ഒത്തിരി കാര്യം. കേൾക്കാം പോക്കുവെയിൽ, ചൊവ്വ ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 3 മണി മുതൽ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് പെരുന്തച്ഛൻ എന്ന ചലച്ചിത്രത്തിന്റെ വിശേഷങ്ങൾ കേൾക്കാം. മലയാള ചലച്ചിത്ര ചരിത്രത്തിലെ അതികായനായ എം ടി വാസുദേവൻ നായരുടെ തൂലികയിൽ പിറന്ന പെരുന്തച്ഛൻ കേവലം ഒരു ഐതിഹ്യ കഥയല്ല, മറിച്ച് മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ അളന്നുകുറിച്ച ഒരു മനഃശാസ്ത്ര പരീക്ഷണമാണ്. തച്ചുശാസ്ത്രത്തിലെ കുലപതിയായ പെരുന്തച്ഛന്റെ ജീവിതത്തിലൂടെ അസൂയ, അഹംഭാവം, പിതൃവാത്സല്യം, കുറ്റബോധം തുടങ്ങിയ വികാരങ്ങളെ വളരെ ലളിതമായും എന്നാൽ അഗാധമായും ഈ ചിത്രം ആവിഷ്കരിക്കുന്നു. ഒരു കലാകാരൻ തന്റെ കലയെയും സ്വന്തം അസ്തിത്വത്തെയും എങ്ങനെ കാണുന്നു എന്ന് ഈ ചിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ചരിത്രത്തിന്റെയും പുരാണത്തിന്റെയും പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴും ഈ സിനിമ ഇന്നും പ്രസക്തമാകുന്നത് അത് കൈകാര്യം ചെയ്യുന്ന സാർവലൌകികമായ മനുഷ്യവികാരങ്ങൾ കൊണ്ടാണ്. പെരുന്തച്ഛൻ എന്ന കഥാപാത്രം തന്റെ ഉള്ളി കൊണ്ട് മരത്തിലല്ല, മറിച്ച് പ്രേക്ഷകന്റെ മനസ്സിലാണ് ശില്പങ്ങൾ കൊത്തുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ഓരോ ദൃശ്യത്തിലും എം ടി എന്ന പ്രതിഭയുടെ കയ്യൊപ്പ് തെളിഞ്ഞു കാണാൻ സാധിക്കും. അജയൻ എന്ന സംവിധായകൻ ആ തിരക്കഥയ്ക്ക് നൽകിയ ദൃശ്യഭാഷ അതിമനോഹരമാണ്. തിലകൻ എന്ന മഹാനായ നടന്റെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി ഇതിനെ കണക്കാക്കാം. സംഗീതവും പശ്ചാത്തലവും ഈ സിനിമയുടെ ഗൌരവത്തെ ഒട്ടും ചോർന്നു പോകാതെ കാത്തുസൂക്ഷിക്കുന്നു. മനഃശാസ്ത്രപരമായ വായനയിലൂടെ ഈ സിനിമയെ സമീപിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലെ തന്നെ പല നിഗൂഢ ചിന്തകളെയും പുറത്തുകൊണ്ടുവരുന്നു. 10 പാരഗ്രാഫുകളിലായി പെരുന്തച്ഛന്റെ ഈ മനോഗതങ്ങൾ നമുക്ക് പരിശോധിക്കാം.
1: വല്ലാത്തൊരു കാറ്റ്, കുറ്റങ്കാറ്റിന്റെ മാത്രമല്ല കൽവിളക്ക് വെച്ച സ്ഥലം ശരിയായില്ല. അത് തന്നെ,
2: അമ്പലത്തുനിന്ന് തൊഴുതു വരുന്നവർക്ക് കടവത്തേക്കിറങ്ങാൻ വഴി കണ്ടോട്ടെ എന്ന് വെച്ചു. കാറ്റ് സമ്മതിക്കണ്ടേ?
1: സമ്മതിക്കും, ഇല്ലെങ്കിൽ സമ്മതിപ്പിക്കണം.

0: വരുമ്പോ
1: ആ അത് നമുക്ക് അപ്പൊ നോക്കാം. കല്ല് അരക്കോൾ താഴ്ത്തി കുഴിച്ചിട്ടാൻ പറയണം, വെറുതെ വെച്ചിട്ടേ ഉള്ളൂ.
2: തിരുമേനി എവിടുത്തെയാണെന്ന് മനസ്സിലായില്ല.
1: ഇതൊരു ക്ഷേത്രം മണിക്ക് ദീക്ഷ വരിച്ചതാണ്, തിരുമേനിയല്ല ആശാരിയാണ്.
2: ആശാരി കാറ്റ് മറച്ചത് ഒരു അത്ഭുതാണ്. എവിടുത്തുകാരനാന്നാ പറഞ്ഞത്?
1: കുറച്ച് ദൂരെയാണ്, പുളിയന്നൂർ എന്ന് പറയും.
2: ആ മനസ്സിലായി, അങ്ങനെ വരട്ടെ. ആഹാരത്തിന് അങ്ങോട്ട് വാര്യത്തേക്ക് വരാം, അടുത്താണ്.
3: കോലോത്തിക്ക് വരാൻ പറഞ്ഞു.
1: ആര്?
3: തിരുമേനി. തമ്പ്രാട്ടിക്ക് തൃത്താലി ആർത്തിയ തിരുമേനി. മാമ്പറ്റ ഉണ്ണി വിളിക്കണു എന്ന് പറയാൻ.
1: ഓ, പഴയ ഉണ്ണിത്തമ്പ്രാൻ ഇവിടെയോ?

0: ഞാൻ തന്നെടോ. ഞാൻ തന്നെയാടോ. ഒരു കല്ല് നാട്ടി കാറ്റു പറയണമെങ്കിൽ അത് വെറും തച്ചനാവില്ല, പെരുന്തച്ചൻ തന്നെ എന്ന് ഉറപ്പിച്ചു.
1: ഉണ്ണിത്തമ്പുരാൻ ഇവിടെയാണെന്നറിയില്ല.
0: അരിയല്ലൂർ കാളെ വിട്ടാലോ എന്ന് വിചാരിക്കുമ്പോ പിണങ്ങിപ്പോയി എന്ന് കേട്ടു.
1: എന്തു പിണക്കം, ശാസ്ത്രം മാത്രം പോരാ, അനുഭവം കുറച്ചു വേണം. അത് അവർക്കറിയില്ല.
2: പെരുന്തച്ചൻ എന്ന കഥാപാത്രത്തെ മനഃശാസ്ത്രപരമായി വിശകലനം ചെയ്യുമ്പോൾ അയാളുടെ അസാമാന്യമായ അഹംഭാവമാണ് ആദ്യം ശ്രദ്ധയപ്പെടുക. തന്റെ കലയിൽ തനിക്ക് മുകളിൽ ആരുമില്ലെന്ന ഉറച്ച വിശ്വാസം അയാളെ ഒരുതരം ഏകാധിപത്യ സ്വഭാവമുള്ളവനാക്കുന്നുണ്ട്. വിദ്യ പകർന്നു നൽകുന്നതിനേക്കാൾ തന്റെ ആധിപത്യം നിലനിർത്താനാണ് അയാൾ അറിയാതെയെങ്കിലും ശ്രമിക്കുന്നത്. ഈ നാർസിസിസ്റ്റിക് സ്വഭാവം പലപ്പോഴും അയാളെ ഏകാന്തതയിലേക്ക് തള്ളിവിടുന്നു. മകന്റെ വളർച്ചയെ ഒരച്ഛനെന്ന നിലയിൽ അഭിമാനത്തോടെ കാണേണ്ടതിന് പകരം ഒരു പ്രതിയോഗിയായി കാണാൻ അയാൾ നിർബന്ധിതനാവുകയാണ്. കലയിലെ തന്റെ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണ്. ഈ അഹംഭാവം തന്നെയാണ് മകനെ വധിക്കുന്നതിലേക്കും അയാളെ നയിക്കുന്ന പ്രധാന ഘടകം. തന്റെ സൃഷ്ടിയേക്കാൾ മികച്ചതായി മറ്റൊരു സൃഷ്ടി ഉണ്ടാകാൻ പാടില്ലെന്ന വാശി അയാളെ അന്ധനാക്കുന്നു. ആന്തരികമായ യുദ്ധം സിനിമയിലുടനീളം പ്രകടമാണ്. തന്റെ ഉളിക്ക് തോൽക്കാൻ കഴിയില്ലെന്ന ധാർഷ്ട്യം അയാളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാണ്. മറ്റുള്ള

0: നെല്ലിയമ്പ്രാന്റെ താഴെ അസാരം തലയ്ക്ക് നൊസുള്ള ഒരു തമ്പുരാൻ ഉണ്ടായിരുന്നു.
1: നൊസ്സെന്ന് പറയരുത്, തമ്പുരാക്കന്മാർക്ക് നൊസ് വന്നാൽ കമ്പം കമ്പം എന്നാ പറയ. വലിയ തമ്പുരാൻ, കമ്പമുള്ള ആ ചെറിയ തമ്പുരാൻ ഒക്കെ പോയി. ഞാനിവിടെ ഇരിപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒപ്പത്തിനൊപ്പം ഇരിക്കുക, കാലുമ്പക്കാലേ ചിരുന്ന് സംസാരിക്കുക. പഠിപ്പര സ്രാമ്പിയില്
2: ആരേ
1: പാലും പലഹാരം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ തമ്പുരാക്കന്മാരോ നമ്പൂരിയാരോ ആവുന്നല്ലേ തിരിയിച്ചേ? ആളാരാന്നറിയോ? ആശാരി. കൂടെ കുറച്ചു കാലം സംസ്കൃതം പഠിച്ചു എന്നുള്ളതുകൊണ്ട് ജാതി മാറില്ലല്ലോ.
3: ഇല്ലത്തിന്റെ പുറമ്പളപ്പിലെ ചിറ്റാരിക്കാവ് രാമൻ ഓർമ്മയുണ്ടല്ലോ.
0: പിന്നെ എന്നും അടിയന്റെ ധ്യാനത്തിൽ മനസ്സൊരു നിമിഷം ആ നടക്കലെത്തും. പ്രതിഷ്ഠ വാഗീശ്വരി,
3: ആ അവിടെ പൂജ മുടങ്ങിയതിന്റെ അനർത്ഥങ്ങള് ഇവിടെ എപ്പോഴും പ്രശ്നത്തിൽ കാണും. പരിഹാരമായിട്ട് അതേ അളവിൽ ഇവിടെ അമ്പലം ഉണ്ടാക്കി പ്രതിഷ്ഠിക്കണമെന്നാ എഴുതു കണ്ടത്.
0: വടക്കോട്ട് ദർശനം. അകത്ത് ഇരുനിലങ്ങോട്ടപ്പന്റെ അംശം, അത് കിഴക്കോട്ട് ദർശനം.
3: രാമൻ അസല ഓർമ്മയുണ്ടല്ലോ.
0: മറ്റിൽ വല്യമ്പ്രാന്റെ അറയിലായിരിക്കും താമര കൊത്തിയത് അടിയനാണ്. പിന്നെ വല്യമ്പ്രാൻ പറഞ്ഞ് ശാഠ്യം പിടിക്കുന്ന ഒരു തമ്പുരാട്ടിക്കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ ഒരു ഊഞ്ഞാൽ ഉണ്ടാക്കി കൊടുത്തിരുന്നു. കരിമരുതാണ് മരം, അത് തന്നെ.
3: എന്നാലേ രാമ, ആ തമ്പുരാട്ടിക്കുട്ടിയെ ഇപ്പൊ കാണാം. ശാഠ്യം ഇപ്പോഴും ഉണ്ട് ആവശ്യത്തിന്.
2: ശാഠ്യം പിടിച്ച് കരഞ്ഞിരുന്നത് ചെലപ്പോ ഏട്ടത്തിയാവും. അന്ന് ഏട്ടത്തി ഉണ്ടല്ലോ.
0: അല്ല, ഈ തമ്പുരാട്ടി തന്നെ. ശാഠ്യം പിടിച്ചിരുന്ന കുട്ടിയുടെ മുഖം, അന്നത്തെ രൂപം അസൽ ഓർമ്മയുണ്ട്. സ്വയംവര ദുർഗയുടെ ബിംബം കൊത്തുമ്പോ മുഖം അതുപോലെ വരണമെന്ന് സ്വകാര്യത്തിൽ അടിയൻ മനസ്സിലൊരു കണക്കം കുറിച്ചിട്ടു. ജ്യേഷ്ഠത്തി വട്ടമുഖം, ഇരുനിറം, അല്പം പതിഞ്ഞ മൂക്ക്.
3: ഓർമ്മ അസാധ്യം. പാവം ആ ഏടതിയും പോയി രാമ. ഇയാൾ എത്ര കേമനായാലും എനിക്കിപ്പോഴും ആ പഴയ രാമൻ തന്നെ. അച്ഛൻ ആർക്കും കൊടുക്കാത്ത ഗ്രന്ഥം ഒന്ന് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞു വാങ്ങി ഒറ്റ പോക്ക് പോയ ആളെ. എന്നിട്ട് ദേ പിന്നെ കാണുന്നത് ഇപ്പഴാ.
2: എവിടെയാണ് ഇരിക്കണേ പ്രശ്നം നോക്കാൻ?
4: മകനായ കണ്ണൻ പെരുന്തച്ഛന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് തന്റെ പിൻഗാമിയായല്ല, മറിച്ച് തന്റെ കലയെ വെല്ലുവിളിക്കുന്ന ഒരാളായിട്ടാണ്. കണ്ണന്റെ അസാമാന്യമായ ബുദ്ധിശക്തിയും കൈവേഗവും പെരുന്തച്ഛനിൽ സുരക്ഷിത ബോധമില്ലാമ സൃഷ്ടിക്കുന്നുണ്ട്. സ്വന്തം മകനോട് തോറ്റുകൊടുക്കാൻ തയ്യാറാകാത്ത ഒരു കലാകാരന്റെ പതനമാണ് നാം അവിടെ കാണുന്നത്. ഇത് മനഃശാസ്ത്രത്തിലെ ജനറേഷൻ ഗ്യാപ്പ് എന്നതിലുപരി ഒരു റൈവൽറി ആയി മാറുന്നു. അച്ഛന്റെ നിഴലിൽ നിന്ന് മാറി സ്വന്തമായൊരു വ്യക്തിത്വം സ്ഥാപിക്കാനാണ് കണ്ണൻ ശ്രമിക്കുന്നത്. എന്നാൽ പെരുന്തച്ഛൻ ആ നിഴലിൽ തന്നെ മകനെ തളച്ചിടാൻ ആഗ്രഹിക്കുന്നു. മകൻ പുതിയ സാങ്കേതിക വിദ്യകളും അളവുകളും കൊണ്ടുവരുമ്പോൾ അത് തന്റെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി തച്ഛൻ കാണുന്നു. ഈ മത്സരബുദ്ധി അച്ഛനും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെ ഇല്ലാതാക്കുന്നുമുണ്ട്. മകന്റെ കഴിവുകളെ അംഗീകരിക്കാൻ മടിക്കുന്ന പെരുന്തച്ഛന്റെ മനസ്സ് ഒരു വലിയ ദുരന്തത്തിന്റെ സൂചന നൽകുന്നു. ഓരോ തവണയും മകൻ തന്നെ തിരുത്തുമ്പോൾ പെരുന്തച്ഛന്റെ ഉള്ളിലെ കലാകാരൻ മുറിവേൽക്കുന്നു. ഈ മുറിവാണ് ഒടുവിൽ മരണത്തിന്റെ രൂപത്തിൽ പുറത്തു വരുന്നത്.
3: തന്റെ വകയൊന്ന് ഗണിച്ചു നോക്കുക. ഇയാള് നോക്കിയതാ നാലും തലക്കുറി നോക്കണോ അതോ ഗ്രഹപ്പെടുത്തം നോക്കണോ? എങ്ങനെയാ തന്റെ പതിവ്?
0: ഗണിക്കല് അടിയൻ നിർത്തി. വയ്യ
2: വയ്യെങ്കിൽ വേണ്ട.
0: ഭൂമിയുടെ ജാതകം ഗണിച്ച് ഗ്രഹനാഥന്റെ ഭാവി ഫലങ്ങളൊക്കെ പറഞ്ഞിരുന്നു, പലപ്പോഴും ശരിയായിട്ടുണ്ട്.
3: അത് നാം പ്രത്യേകിച്ച് പറയണോ? അത്ഭുതങ്ങൾ ശേറെ കേട്ടിരിക്കണു, വികതത്വങ്ങളും.
0: സ്വന്തം കണക്ക് കൂട്ടിയപ്പോ തെറ്റി, അന്ന് നിർത്തി. അങ്ങനത്തവൻ മറ്റുള്ളവരുടെ ഭാവി പറയരുത്, അതല്ലേ ശരി. വേണ്ടെന്ന് വെച്ചിരുന്ന് അവസാനം എല്ലാം തികഞ്ഞൊരു ജാതകം വന്നപ്പോ അടിയനൊരു കല്യാണം കഴിച്ചു, അങ്ങനെ തോന്നി.
3: അവരെന്താ വേണ്ടതല്ലേ?
0: ഉത്തമത്തിൽ ഉത്തമം, സർവപ്രകാരണ ശുഭം, അല്പായുസാണെന്ന് മാത്രം ഗണിച്ചപ്പോ കണ്ടില്ല.

0: കൊണ്ടുവേണോ അടിയൻ?
1: പ്രതിഷ്ഠിക്കാനുള്ള ബിംബം താനുണ്ടാക്കണം. രാമൻ വിഗ്രഹം കൊത്തിയാൽ വിശേഷമാവുമെന്ന് പ്രശ്നത്തിൽ വരുതീക്കരുതിരുമേനിയും പറഞ്ഞു അല്ലേ? അത് നിർബന്ധ. ഗണിക്കാൻ ഞാൻ നിർബന്ധിക്കണില്ല. നവവീടെന്ന് പ്രതിഷ്ഠ, അത് നിർബന്ധ. കുട്ടിക്കാലത്ത് ആ നടക്കൽ കുറെ നിന്ന് തൊഴുതാണ് ഇപ്പോഴും മനസ്സിലുണ്ട് എന്നല്ലേ പറഞ്ഞത്? ചിറ്റാരിക്കാവിലമ്മ തന്നെയാണ് രാമനെ ഇവിടെ എത്തിച്ചതെങ്കിലോ അല്ലേ ഭാർഗവി? ചെങ്ങന്നൂരെ പ്രതിഷ്ഠയെ പറ്റി ഇന്നാൾ ആരോ ഇവിടെ പറഞ്ഞില്ലേ വളരെ കേമായിട്ട്?
0: അടിയനുണ്ടാക്കിയതല്ല, പഴയ ഒരു ബിംബം കുളത്തിൽ കിടന്നിരുന്നു, അത് അടിയൻ കാണിച്ചു കൊടുത്തു എന്ന് മാത്രം.
1: എങ്ങനെ എങ്ങനെ മനസ്സിലായി കുളത്തിൽ ബിംബം ഉണ്ടെന്ന്?
0: ചില നേരത്തെ തോന്നല്, ചില നിമിത്തങ്ങള്, ദൂതലക്ഷണങ്ങൾ മിക്കവാറും ശരിയായി വരും.
2: എന്നാൽ ഇവിടെ കണ്ട ലക്ഷണം നോക്കി എന്തെങ്കിലുമൊക്കെ പറയാ, കേൾക്കാലോ?
1: കേൾക്കട്ടെ കേൾക്കട്ടെ, പറയാ.
0: ധനം ധാന്യം എല്ലാം ഇനിയും വർദ്ധിക്കും. എല്ലാം വേണ്ടതിലധികം ഉണ്ട് ഇപ്പോഴേ അല്ലേ?
1: മോശമില്ല, പണ്ടുള്ളോട് ചെയ്ത പുണ്യം കൊണ്ട്.
0: ഇല്ലാത്തതൊന്നും ഉണ്ടാക്കണം. തമ്പുരാനും തമ്പുരാട്ടിക്കും ഇവിടെ ഇല്ലാത്തതൊന്ന്, ഒരു തൊട്ടിൽ, അതല്ലേ ആവശ്യം.
2: കണ്ടപ്പോ തന്നെ

0: ഇരിക്കാൻ ദിവ്യനാവണ്ട. വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ ശബ്ദം കേൾക്കും. മുറ്റത്തും കോലായാലും ഒരു കളിക്കോപ്പിന്റെ കഷ്ണമെങ്കിലും കാണും. ഊഞ്ഞാലിൽ പൊടി ആരും ഉപയോഗിക്കാറില്ല. പോരാത്തതിന് നിമിത്തം. ഒരു പശുക്കുട്ടി തുള്ളിച്ചാടി വന്നു, മറഞ്ഞു. തമ്പുരാട്ട് ശ്രദ്ധിച്ചിരിക്കില്ല. സമയമാവട്ടെ, തൊട്ടിലടിയും തന്നെ ഉണ്ടാക്കും. ചന്ദ്രനത്തിന്റെ കാതൽ കരുതി വെച്ചോളൂ.
1: പട്ടും പണവും ഇവിടുന്ന് സമ്മാനം കിട്ടാൻ ഇത് പറഞ്ഞാ മതിയെന്ന് ആശാരിയും കേട്ടിട്ടുണ്ടാവും.
0: തമ്പുരാട്ടി, സ്വന്തം കണക്കെ പഠിച്ചിട്ടുള്ളൂ പെരുന്നച്ചൻ ഇന്നോളം.
2: സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മനഃശാസ്ത്ര വശം പെരുന്തച്ചൻ അനുഭവിക്കുന്ന കുറ്റബോധം തന്നെയാണ്. മകന്റെ മരണത്തിന് ശേഷം പെരുന്തച്ചൻ മാറുന്ന കാഴ്ച നാം സിനിമയിൽ കാണുന്നുണ്ട്. ആ മരണം ഒരു അപകടമായിരുന്നു എന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നുണ്ടെങ്കിലും സ്വന്തം മനസ്സിനെ അയാൾക്ക് പറ്റിക്കാൻ കഴിയുന്നില്ല. മനഃശാസ്ത്രപരമായി പറഞ്ഞാൽ ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ സ്വന്തം കുറ്റബോധമാണ്. ആ ഉളി കൈതപ്പി വീണതാണോ അതോ മനഃപൂർവ്വം എറിഞ്ഞതാണോ എന്ന ചോദ്യം അയാളെ വേട്ടയാടുന്നു. തന്റെ ഉള്ളിലെ അസൂയയാണ് ആ ഉളിയെ താഴേക്ക് തള്ളിയതെന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. ഈ തിരിച്ചറിവ് അയാളെ ജീവിച്ചിരിക്കുന്ന ഒരു ശവമാക്കി മാറ്റുകയാണ്. മകന്റെ ഓർമ്മകൾ അയാൾക്കൊരു പേടി സ്വപ്നമായി മാറുകയാണ്. ഈ കുറ്റബോധം മറികടക്കാൻ അയാൾ പിന്നീട് ചെയ്യുന്ന കാര്യങ്ങൾ അയാളുടെ മാനസിക നിലയെ തുറന്നുകാട്ടുന്നു. സമാധാനം തേടിയുള്ള അയാളുടെ യാത്ര പരാജയത്തിലാണ് അവസാനിക്കുന്നത്. തന്റെ കല തന്നെ മകന്റെ ജീവനെടുത്തു എന്ന ചിന്ത അയാളെ തകർത്ത് കളയുന്നു.
0: ആധാരങ്ങൾ സോപാനം ബലിക്കല്ല്, അതിനൊക്കെ ഇത് മതി. അവര് തുടങ്ങട്ടെ.
1: കല്ലിനെന്താ ദോഷം?
0: നപുംസകമാണ്, ആ ഒരു ദോഷേ ഉള്ളൂ. പുരുഷ ശിലയിലോ സ്ത്രീ ശിലയിലോ മാത്രമേ ബിംബങ്ങൾ പണിയെടുക്കാറുള്ളൂ.
1: കല്ലിലും ആണും പെണ്ണും ഉണ്ടോ?
0: ഉണ്ട്. കല്ല് മരം എല്ലാത്തിലും

0: ഇതാകത്തേക്ക്, പീഠത്തിന് പറ്റും. ശബ്ദം മധുരമാവണം. തൊട്ടു നോക്കാം നമ്പരാട്ടി, നീ എവിടെ എത്തിയോ?
1: ആദ്യ അരിയല്ലൂര് പോയി.
0: ആ, ഞാനവിടെ മുഴുമിക്കാൻ നിന്നില്ല.
1: രാമേട്ടൻ എന്നാ വരിക?
0: ഈ പണി അങ്ങോട്ട് കഴിയട്ടെ, ഒരു ബിംബം കൊത്തലേ ഉള്ളൂ.
1: രാമേട്ടൻ എന്നാ തിരക്ക് കഴിയ?
0: നവമിയുടെ എന്ന പ്രതിഷ്ഠ, അത് കഴിഞ്ഞാ വരും.
1: കുട്ടിക്ക് പേരിട്ടിട്ടില്ല, ചോറ് കൊടുത്തിട്ടില്ല. രാമേട്ടന് സൗകര്യമുള്ള ദിവസം പറഞ്ഞ
0: 27 അംശിച്ച് മാറ്റി വരച്ചു നോക്കൂ.
2: ശരി.
0: വേണ്ട, ഞാൻ മാറ്റിതരാം.
1: ദേവകിക്ക് ആലോചനകൾ പലതും വരുന്നുണ്ട്, എനിക്ക് ദേശപ്പണികൾ ഉണ്ടാവും. അവള് പോയാ പിന്നെ കുട്ടിയുടെ കാര്യം?
0: ഞാൻ വരും, വന്നിട്ട് ആലോചിക്കാം.
1: ഏട്ടത്തിക്ക് വയ്യായി തുടങ്ങി വിളിക്കാൻ വന്നപ്പോഴും രാമേട്ടൻ തിരക്കൊഴിയാൻ കാത്തു നിന്നു, ഓർമ്മയുണ്ടല്ലോ. രാമേട്ടൻ കൃത്യമായിട്ടൊരു ദിവസം പറഞ്ഞാൽ
0: ഇരിക്ക, പ്രാസാദം ഒന്നുകൂടി ചെറുതാക്കണം. ഇരിക്ക.
3: തച്ചന്റെ സ്വന്തക്കാരോ വന്നിട്ടുണ്ടെന്ന് തോന്നണോ? വെള്ളോ ആഹാരോ എന്താ വേണ്ടത് വെച്ചാൽ ചോദിച്ചു കൊടുക്കണം.
4: പ്രതിഷ്ഠയ്ക്ക് കാലടി നിന്ന് മേശാന്തിയെ തന്നെ വിളിച്ചാലോ എന്നൊരാലോചന. തന്ത്രിമാര് വേറെയും വേണം, ഞാൻ നേരിട്ട് പോകേണ്ടി വരും.
5: എവിടെ? പുറമേ നിന്നൊന്ന് ആശാരിച്ചക്കനോടെ പോയി.
0: ഓ, അപ്പുറത്തുണ്ട്. കേശവൻ കാത്തിരിക്കുന്ന കാര്യം മറന്നു. അളിയനാണ് ചെക്കന്റെ പേരിടല് ചോറൂണ്. ഇനി അതിനൊരു ദിവസം കാണണം.
5: ഏത് ചെക്കൻ?
0: അടിയന്റെ മകൻ.
5: ഐ, തനിക്ക് അങ്ങനെ ഒരു മകനുള്ള കാര്യം പറഞ്ഞില്ലല്ലോ.
0: ഭാര്യ പ്രസവത്തിലാ മരിച്ചത്, പക്ഷെ കുട്ടി ജീവിച്ചു.
5: എന്ത് പ്രായായി?
0: 2 തികയുന്നു.
5: ജാതക എങ്ങനെയുണ്ട്? തന്തയെ പോലെ തന്നെ കേവനാവും എന്ന് കണ്ടിട്ടുണ്ടാവും. ബഹുവിശേഷല്ലേ.
0: ജാതകം നോക്കിയിട്ടില്ല.
5: ഐ, അതാ നന്നായി. ഇപ്പോ
0: പിറന്നപ്പോഴേ തള്ള പോയി. ഇനി ജാതകത്തിൽ തന്തയ്ക്ക് എന്തൊക്കെ കരുതി വെച്ചിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. അപ്പോ ഗണിക്കാൻ വരട്ടെ എന്ന് വെച്ചു. സൗകര്യം പോലെ നോക്കാം.
5: എടോ പെരുന്തച്ചൻ, അന്റെ ആള് പോയി എന്നാ തോന്നണേ.
0: ഇരിക്കാൻ പറഞ്ഞിട്ട്.
6: പെരുന്തച്ചനും തമ്പുരാട്ടിയും തമ്മിലുള്ള ബന്ധം സിനിമയിലെ മറ്റൊരു സങ്കീർണമായ തലമാണ്. അത് പ്രണയമാണോ അതോ കലയോടുള്ള ആരാധനയാണോ എന്ന് തിരിച്ചറിയാൻ പ്രയാസമാണ്. തമ്പുരാട്ടിയുടെ സാമീപ്യം പെരുന്തച്ചനിൽ ചില വികാരങ്ങൾ ഉണർത്തുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാൻ അയാൾക്ക് കഴിയുന്നില്ല. തന്റെ ജാതിയും പദവിയും ആ ബന്ധത്തിന് തടസ്സമാകുമെന്ന് അയാൾക്ക് കൃത്യമായി അറിയാം. ഈ വികാരങ്ങളെ അയാൾ അടിച്ചമർത്തുന്നു. അത് അയാളുടെ സ്വഭാവത്തിൽ കടുപ്പം കൂട്ടുന്നുണ്ട്. പിന്നീട് മകൻ തമ്പുരാട്ടിയുടെ മകളുമായി എടുക്കുമ്പോൾ പെരുന്തച്ചൻ അത് എതിർക്കുന്നത് തന്റെ പഴയ അനുഭവങ്ങൾ മുൻനിർത്തിയാണ്. തന്റെ മകൻ തനിക്ക് ലഭിക്കാതെ പോയത് നേടിയെടുക്കുന്നത് കാണാൻ അയാൾക്ക് താല്പര്യമില്ല. ഇവിടെ ഒരു തരത്തിലുള്ള അസൂയയും ഒപ്പം മകനെ സംരക്ഷിക്കാനുള്ള ആഗ്രഹവും ഒരേപോലെ പ്രവർത്തിക്കുന്നു. ഈ സങ്കീർണമായ വൈകാരിക അവസ്ഥ പെരുന്തച്ചന്റെ മാനസിക വ്യാപാരങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുന്നു. തന്റെ ആഗ്രഹങ്ങൾ മകനിലൂടെ സഫലമാകുന്നത് കാണാൻ അയാൾക്ക് സാധിക്കുന്നില്ല. തമ്പുരാട്ടിയോടുള്ള അയാളുടെ ആദരവ് പലപ്പോഴും ഒരു ഭയമായി മാറാറുണ്ട്.
5: ദിവസം പറഞ്ഞ് മേശാന്തിയെ ക്ഷണിച്ചിട്ട് പിന്നെ രാമാ താൻ
0: അടിയൻ ഏറ്റു കഴിഞ്ഞല്ലോ. തമ്പുരാൻ, പണി തുടങ്ങിക്കളയാ.
5: കല്ലിന് സംഗീതം വരുമോ നോക്ക്. പണി എത്ര ഉണ്ടായി നോക്കട്ടെ.
0: അരുത്, തമ്പുരാശം നിൽക്കൂ. കയറി നോക്കാറായില്ല, ഇപ്പോഴാരെ അകത്ത് വിടില്ല.
5: ആര്
0: ഇല്ല, തമ്പുരാനായാലും ഇപ്പൊ അകത്ത് പോകാൻ പാടില്ല.
5: താനേ ഈ തക്കിട തരികിട പറഞ്ഞ് ഇവിടെ മൂക്കറ്റം നിന്ന് പറ്റിക്കൂടും, പണി തീരലുണ്ടാവില്ല. പെരുന്തച്ചൻ ആരാ തനിക്കൊരു പട്ടം തന്നത്?
0: ചില വിഡ്ഢികൾ. സാക്ഷാൽ പെരുന്തച്ചൻ ദാ അവിടെയാണ്, ബ്രഹ്മാവ്.
5: എന്താ എന്താ മാനയുടെ സംശയം? ഒന്നുമില്ല, ബിംബം കൊത്തണ്ട നേരത്ത് ഇയാള് കല്ലില് സപ്തസ്വരം വായിക്കാൻ നോക്കുക, അത്രേ ഉള്ളൂ.
0: എംബ്രാശൻ അത് സംശയം. സപ്തസ്വരം കേൾക്കും, കേൾപ്പിച്ചു തരാം. അമ്രാട്ടി, അടിയന് വേണ്ടി ഒരിക്കൽ കൂടി വീണയിൽ സ്വരങ്ങൾ, ഒരു പരീക്ഷണമാണ്.
7: കല്ലിന്റെ നാദം നോക്കി പാകത്തിൽ ഉരുട്ടിയാൽ കേൾക്കും. കേൾക്കും തമ്പുരാൻ.

0: ഏഴ് തൂണുകൾ, ഏഴ് സ്വരങ്ങൾ അടിയനുണ്ടാക്കിത്തരും. ഒരു സരസ്വതി മണ്ഡപമാവട്ടെ. എന്താ തമ്പുരാൻ?
1: ഒക്കെ വിചാരിച്ച പോലെ വന്നാൽ നോക്കാൻ രാമ.
0: എംബ്രാസിന് സംശയം തീർന്നോ?
1: രാമം പറഞ്ഞ പഴകില്ല.
0: പക്ഷെ എംബ്രാസിനത് കാണാൻ അതാ സംശയം. ഇപ്പോ മഹാലക്ഷ്മി ഇറങ്ങിപ്പോയി, നിൽക്കുന്ന സ്ഥാനം ഇപ്പോ
2: എന്താ എന്താ?
1: നിമിത്ത ശാസ്ത്രം കൊണ്ട് രാമൻ എന്തോ കണ്ടിട്ടുണ്ടാവും.
2: എന്താ അപകടം?
0: ആയുസിന് അപകടമില്ല, പക്ഷേ
2: എന്താണാവോ?
0: നനമുണ്ട് തൊട്ടപ്പോ മഹാലക്ഷ്മി പോയി. വലഞ്ചുവലല്ലേ സ്ഥാനം?
1: ആ പരിഹാരമൊന്നുമില്ലേ രാമ?
0: 41 ദിവസം മഹാലക്ഷ്മി പൂജ, വ്രതം, ഒരിക്കലൂണ്, പിന്നെ പശുക്കളെയും വൃക്ഷങ്ങളെയും ശുശ്രൂഷിക്കൽ. അതല്ലേ ശാസ്ത്രം തമ്പുരാൻ?
1: അതന്നെ. 41 കുറച്ചധികാക്കാം വേണമെങ്കിൽ. ഓ, ഇയാൾ തീറ്റപ്രിയനാണ്, മെനങ്ങാക്കള്ളനാണ്. ഇത് രാമൻ എങ്ങനെ അറിഞ്ഞു?
0: കണ്ടാൽ അറിഞ്ഞൂടെ, ശല്യപ്പെടുത്താൻ ഇനി വരില്ല. ഇടയ്ക്ക് അങ്ങനെയും വേണം.
1: പണിയെടുക്കില്ല, ഏൽപ്പിക്കൂല്ല. അസാരം കലവറയുന്ന തിരുമറിയുണ്ടോന്ന് സംശയമുണ്ട്. ഒരിക്കലൂണ് മാണിക്ക് കുറച്ച് കടുപ്പം തന്നെ ആവൂട്ടോ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
4: ഒറ്റക്കമ്പിനാദം. കലയും കലാകാരനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ സിനിമ ഗൗരവകരമായ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നു. ഒരു കലാകാരൻ തന്റെ സൃഷ്ടിയിൽ പൂർണ്ണമായി മുഴുകുമ്പോൾ അയാൾ ബാഹ്യലോകത്തു നിന്ന് വിട്ടുനിൽക്കുന്നു. പെരുന്തച്ഛൻ എന്ന തച്ചൻ ഒരു ക്ഷേത്രമോ വിഗ്രഹമോ നിർമ്മിക്കുമ്പോൾ അയാൾ ആ നിർമ്മിതിയായി മാറുകയാണ് ചെയ്യുന്നത്. ഇത് മനഃശാസ്ത്രത്തിലെ ഫ്ലോ എന്ന അവസ്ഥയാണ്. ഈ സമയത്ത് അയാൾക്ക് മകനെന്നോ അച്ഛനെന്നോ ഉള്ള ബന്ധങ്ങളില്ല. ഈ കലയോടുള്ള അന്ധമായ പ്രണയമാണ് അയാളെ ക്രൂരനാക്കുന്നത്. തന്റെ സൃഷ്ടിയിൽ ഒരു പോരായ്മ കാണാൻ അയാൾക്ക് കഴിയില്ല. മറ്റൊരാൾ അത് തിരുത്തുന്നത് തന്റെ ശരീരത്തിൽ തൊടുന്നത് പോലെയാണ്. കല ഒരു ലഹരിയായി മാറുമ്പോൾ അത് മനുഷ്യത്വത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പെരുന്തച്ഛൻ കാണിച്ചു തരുന്നു. കലയുടെ പൂർണ്ണതയ്ക്കായി എന്ത് ബലി നൽകാനും അയാൾ തയ്യാറാകുന്നു. പക്ഷെ ഒടുവിൽ ആ കല തന്നെ അയാളെ ഒറ്റപ്പെടുത്തുന്നു. ഈ ഒറ്റപ്പെടലാണ് കലാകാരന്റെ ഏറ്റവും വലിയ പരാജയം.
0: സ്വയംവര ദുർഗയുടെ ഏണും കോണും നിവർന്നപ്പോ ഭാഗീശ്വരി ഭേദം, ഇത് മതി, ഇത് മതി.
5: ചിറ്റാരിക്കാവിൽ ഭഗവതിയല്ലേ ധ്യാനിക്കേണ്ടത്?
0: എല്ലാ ഭഗവതിമാരുടെ കണക്കും ഗ്രന്ഥത്തിലുണ്ട്. കയ്യിൽ കണക്ക്, അകമേ ഭക്തി. അതുകൊണ്ട് മാത്രം ശില്പം നന്നാവില്ല. അകക്കണ്ണിൽ ഒരു മുഖം കൂടി വേണം. ആ സൂത്രം പെരുന്തച്ഛനെ അറിയൂ.
5: തീരാനിനെ
0: ബാക്കിയുണ്ട് പലതും. ഇന്ന് പകൽ ഇല്ല രാത്രി കഴിയും. അലങ്കാരം കൂടി കുത്തിക്കഴിഞ്ഞാൽ തമ്പുരാട്ടി വന്ന് കാണണം. ഇപ്പൊ കണ്ടത് അടിയൻ സാധാരണ സമ്മതിക്കാത്തതാണ്.
5: കൂട്ടിത്തൊട്ട് ശുദ്ധം മാറാൻ ഇവിടുത്തെ തമ്പുരാട്ടിമാരും സമ്മതിക്കാറില്ല. അധികം വൈകിട്ടില്ലെങ്കിൽ പടിഞ്ഞാറ്റയിൽ വന്ന് പറഞ്ഞാൽ മതി. ഉറങ്ങിയിട്ടില്ലെങ്കിൽ പണിക്കാരി അകത്തു വന്ന് വിളിക്കും.
1: ഇല്ലാത്തൊരു ശീലായ്മയുണ്ട്, അതുകൊണ്ടാ ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞത്. പുറപ്പെട്ടാലോ. മംഗലത്തെ പടിപ്പരയിൽ നമ്മൾ ഇരുന്നു വെച്ചാൽ ഈ നേരത്തെ ഇവിടെ എത്തില്ല അല്ലേ ജോമാരി?
0: ബിംബം തീർന്നാൽ വിളിക്കാൻ പറഞ്ഞിരുന്നു. എപ്പോഴായാലും നല്ല നേരത്തിന് എല്ലാവരും എത്തി.
6: ഏയ് വിഗ്രഹം എവിടെ?
7: കലശം തുടങ്ങാൻ എടുത്തു.
6: മകുടത്തിൽ ഒരു വരി
1: രാമ,
6: അര നാഴിക വേണ്ട, മകുടത്തിൽ ഒരു വരി ബാക്കി.
1: കലശം തുടങ്ങി, ആശാരി മാറതിക്ക്. തൊട്ടശുദ്ധമാക്കല്ലേ, ആശാരിക്ക് എന്തോ പണി ബാക്കിയെടുത്തറേ, അത്ര മതി.
0: കല്ല് ദേവിയായി കഴിഞ്ഞു, അപ്പൊ ആശാരിമാരെ തേണ്ടാപ്പാടകലെ. ഒന്നുമില്ല.
4: പെരിന്തച്ചൻ നിർമ്മിച്ച ക്ഷേത്രക്കുളം ഈ സിനിമയിലെ ഒരു വലിയ പ്രതീകമാണ്. ചതുരമാണോ വട്ടമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത കുളം പെരിന്തച്ചന്റെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. കാഴ്ചക്കാരന്റെ കണ്ണിനെ കബളിപ്പിക്കുന്ന ആ നിർമ്മിതി പെരിന്തച്ചന്റെ ബുദ്ധിവൈഭവത്തെ തെളിയിക്കുന്നു. എന്നാൽ മകൻ അവിടെ വന്ന് ആ കുളത്തിന്റെ ആകൃതി കൃത്യമായി പറഞ്ഞുകൊടുക്കുമ്പോൾ പെരിന്തച്ചന്റെ ബുദ്ധിയാണ് തോൽപ്പിക്കപ്പെടുന്നത്. കുളത്തിന്റെ അളവുകൾ പെരിന്തച്ചന്റെ തന്നെ ജീവിതത്തിന്റെ അളവുകളായി മാറുന്നു. മകനത് അളന്നു തിട്ടപ്പെടുത്തുമ്പോൾ പെരിന്തച്ചന്റെ രഹസ്യങ്ങൾ പരസ്യമാക്കപ്പെടുന്ന പോലെയാണ് തോന്നുന്നത്. തന്റെ സൃഷ്ടികളിൽ ഒളിപ്പിച്ചുവച്ച വിദ്യകൾ മറ്റൊരാൾ ലളിതമായി കണ്ടെത്തുമ്പോൾ അയാൾക്ക് വലിയ അപകർഷതാ ബോധമാണുണ്ടാവുന്നത്. കുളം എന്ന പ്രതീകം സിനിമയിൽ മനഃശാസ്ത്രപരമായൊരു സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. അത് ശാന്തമാണെങ്കിലും അതിന്റെ ആഴങ്ങളിൽ വലിയ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു. പെരിന്തച്ചന്റെ മനസ്സും ആ കുളം പോലെ തന്നെ സങ്കീർണമാണ്. അത് അളക്കാൻ ശ്രമിക്കുന്നവർ പരാജയപ്പെടുകയേയുള്ളൂ.
0: നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളൊക്കെ പ്രകൃതിയുടെ മഹാഗ്രന്ഥത്തിലുണ്ട്. അതും ഗ്രഹനിർമ്മാണമാണ്.
1: പ്രായേണ ദാരിദ്ര്യഫല പ്രഭാസ്യാദ്.
0: മനസ്സിലായില്ലേ? അഗ്നികോണു മുതൽ വായുകോണു വരെ താണിരിക്കുന്ന ഭൂമിയിലാകുമ്പോൾ ഫലം ദാരിദ്ര്യം. ചിരിക്കാൻ ഇതെന്താ ഫലിതാണോ പറഞ്ഞത്?
1: ഒരു ഫലിതം തോന്നി. ധനം, ധാന്യം, സമൃദ്ധി ഒക്കെ പെരുകാനുള്ള വഴികളാണല്ലോ പറഞ്ഞുകൊണ്ട് വരുന്നത്.
0: അതെ, മനുഷ്യാലയങ്ങളുടെ തത്വം കൊട്ടാരങ്ങൾക്കും ദേവമന്ദിരങ്ങൾക്കും കൂടി ബാധകമാണ്. ഞാൻ പറയുന്നതല്ല, പണ്ടത്തെ മഹാമുനികൾ, ശാസ്ത്രജ്ഞർ.
1: ഈ ശാസ്ത്രം നമ്മൾക്കും ബാധകമാണ്. അപ്പോൾ ആശാരിമാർക്കും?
0: ആർക്കും?
1: സമൃദ്ധിയുള്ള ഒറ്റ വീടും ഒരാശാരിക്കും കണ്ടില്ലല്ലോ എന്നോർത്ത് ചിരിച്ചതാണ്. നമ്മൾക്കടക്കം അങ്ങനെ വരരുതെന്ന് ശാസ്ത്രം എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അച്ഛ?
0: ആർക്കും തീർപ്പിക്കാനാവാത്ത മാളികകൾ നമ്മൾ മനസ്സിൽ പണിയും. അതുപോലെ മതി, ധാരാളം മതി.
1: അച്ഛൻ എന്ന് പോവും?
0: നാളെ.
1: 2 കോടി മുണ്ടിനു വേണ്ടി അച്ഛൻ കുന്നത്തൂർക്ക് ഈ 6 ഗാദം വഴി നടക്കേണ്ട കാര്യമുണ്ടോ?
0: ഞാൻ ബിംബം കുത്തിയൊരു ക്ഷേത്രമുണ്ട് അവിടെ. കൊല്ലത്തിൽ ഒരിക്കൽ തൊഴുതാലൊരു സമാധാനം. കൊല്ലം പിറക്കുന്ന ദിവസമല്ലേ?
2: എടുത്തുചാട്ടം ഉണ്ടായിരുന്നു മുനുഷുണ്ടിയും, പക്ഷേ കുട്ടികളുടെ മനസ്സായിരുന്നു അല്ലേ അർഗവിക്ക്. തമ്പുരാട്ടിമാര് മരിച്ചാ പിന്നെ ഭർത്താക്കന്മാര് തമ്പൂരാര് ഓരോത്ത് ചുറ്റിപ്പറ്റി നിൽക്കണത് ഒരു വകയാണെന്നറിയഞ്ഞിട്ടല്ല. ഒരു നല്ല ജാതകം ചേർന്ന് മേലന്വേഷണത്തിന് ഇവിടെ ഒരാളുണ്ടാവണത് വരെ നിൽക്കും. പിന്നെ പൂകാമ്പിയിലോ ഗോകർണത്തോ പോയി പിന്നുള്ള കാലം കളിക്കണം എന്നാണ് മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുള്ളത്.
0: ഉണ്ണിത്തമ്പുരാന് ചെറുപ്പത്തിൽ കവനത്തിലായിരുന്നല്ലോ കമ്പം. വീണ്ടും ആ വഴിക്ക്?
2: ഞാനൊന്നും ആയില്ല രാമാ. ഇനി എന്താവാൻ? മഹാപണ്ഡിതൻ മാമ്പറ്റത്തിരുമേനയുടെ മകൻ, പിന്നെ കുന്നത്തൂർ തമ്പുരാട്ടിയുടെ കൂട്ടിനിരുപ്പുകാരനായപ്പോ വലുതായോ ചെറുതായോ എന്ന് പറയാൻ വയ്യ. ഇപ്പോ ആ സ്ഥാനവും കഴിഞ്ഞ് കുഞ്ഞിക്കാവിന്റെ അച്ഛൻ നമ്പൂരി എന്ന് പറഞ്ഞ് ഇവിടെ കുറച്ചു കാലം കൂടി.
0: ഉണ്ണിത്തമ്പുരാട്ടി കുട്ടിയല്ലേ, തമ്പുരാന്റെ രക്ഷാകർത്താവായി ഇവിടെ തന്നെ നിൽക്കുന്നതിൽ എന്താ തെറ്റ്?
2: ഉപദേശക്കാര് വീണ്ടും അടുത്തു കൂടുന്നുണ്ട്, വരവും പോക്കും ഞാൻ കാണുന്നുണ്ട്. നിർത്തോണ്ടടുത്ത് നിർത്താൻ ആർഗവിക്കാരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല.
0: അടിയൻ
2: രാമൻ കാത്തു നിൽക്കാണെന്നറിയും, കുട്ടി ഇപ്പൊ വരും.
0: 2 മുണ്ടി നിൽക്കേണ്ട ദൂരം നടക്കണോന്ന് സംശയം അടിയന്റെ മകന്. അതിലൊരു അനുഗ്രഹമുണ്ട്, ഐശ്വര്യമുണ്ട് എന്നൊന്നും കുട്ടികൾക്കറിയില്ലല്ലോ.
5: ഇത് തച്ചൻ തരാൻ പറഞ്ഞു ചെറിയമ്പുരാട്ടി.
2: മാധു ഒന്നിവിടെ വന്നിട്ട് പോവാൻ പറഞ്ഞില്ലേ?
5: ചെറിയമ്പുരാട്ടി പാട്ടെഴുതി എടുക്കുക, വരാൻ നേരം വൈകുമെന്നും പറഞ്ഞു.
4: ജാതി വ്യവസ്ഥയും അത് സൃഷ്ടിക്കുന്ന മാനസിക സമ്മർദ്ദങ്ങളും ഈ സിനിമയിൽ നീളിക്കുന്നുണ്ട്. തച്ചൻ എന്ന നിലയിൽ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ടെങ്കിലും ബ്രാഹ്മണ മേധാവിത്വത്തിന് കീഴിലാണ് അയാൾക്ക് ജീവിക്കേണ്ടി വരുന്നത്. തമ്പുരാന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കേണ്ടി വരുന്ന തച്ചന്റെ ഉള്ളിൽ വലിയൊരു പ്രതിഷേധം പുകയുന്നുണ്ട്. ഈ പ്രതിഷേധമാണ് അയാൾ തന്റെ നിർമ്മിതികളിൽ പ്രകടിപ്പിക്കുന്നത്. വിഗ്രഹങ്ങളിൽ ദേവചൈതന്യത്തെക്കാൾ തന്റെ കരവിരുത് നിറയ്ക്കാൻ അയാൾ ശ്രമിക്കുന്നു. സമൂഹത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഈ അവഗണന അയാൾ കലയിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുന്നു. ഇത് മനഃശാസ്ത്രത്തിലെ സബ്ലിമേഷൻ എന്ന അവസ്ഥയാണ്. തന്റെ ഉള്ളിലെ അമർഷത്തെയും ദേഷ്യത്തെയും അയാൾ സർഗാത്മകമായി മാറ്റുന്നു. എന്നാൽ മകൻ ഈ വ്യവസ്ഥിതികളെ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ അയാൾക്ക് ഭയം തോന്നുന്നു. മകൻ അപകടത്തിൽപ്പെടുമെന്ന ഭയത്തെക്കാൾ തന്റെ പദവി നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് അയാളെ നയിക്കുന്നത്. ഈ സാമൂഹിക ബോധം പെരുന്തച്ഛന്റെ ജീവിതത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്നു.
1: ഒളിങ്ങല്ലൂരുന്ന് ആ ശാസ്ത്രികളെ ഇങ്ങോട്ട് അയച്ചപ്പോ തൊട്ട് കമ്പം പാട്ടില്, അതിനു മുമ്പ് കുറച്ചു ദിവസം ചിത്രം എഴുത്തതും പറഞ്ഞ് അതിന്റെ ബഹളായിരുന്നു. മാവേലിക്കാരുടെ ഉപദേശം
0: സാരമില്ല, കുട്ടിക്കാലത്തെല്ലാ കമ്പങ്ങളും തീരണമല്ലോ. അടിയും നടക്കട്ടെ.
1: വിഷുവും ദശമിയും ഒന്നും നോക്കണമെന്നില്ല, ഒഴി കിട്ടുമ്പോഴൊക്കെ വരാൻ രാവന.
0: ചതുശാല തന്നെ തെക്കിനി വടക്കിനി ഒക്കെ വിട്ടുവിട്ട് വരും. ശുദ്ധ ഭിന്നശാല എന്ന് പറയും.
7: അറിയില്ലേ, നെടുമ്പറത്തെ ഊരാളമൂസാണ്.
0: ഓ, ധാരാളം കേട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കാൻ
7: ഇരിക്കണ്ട. നെടുമ്പറം ക്ഷേത്രം തച്ചൻ കണ്ടിട്ടുണ്ടോ? ആവോ.
0: കാണാത്ത ക്ഷേത്രങ്ങൾ കുറവാണ്. പൊളിഞ്ഞ ഗോപുരം.
7: ഗോപുരം നന്നാക്കണു. നാട്ടുകാർ വരിയിട്ടെടുത്തിട്ടാണ്. കേവോ ആയിക്കോട്ടെ, കുറച്ച് മരക്കൊത്തും കിടക്കട്ടെ എന്ന് വെച്ചു.
0: തെക്കുംകരയിൽ ചെറിയൊരു ജോലി ഏറ്റിട്ടുണ്ട്, നാളെ തുടങ്ങണം.
8: മരക്കൊത്തിലെ മകൻ ഇത്തിരി നിപുണനാണെന്ന് ഒരു സംസാരം ഇവരും കേട്ടിട്ടുണ്ട്. പെരുന്തച്ഛൻ വേണമെന്നില്ല, മകൻ വന്നാ മതി.
9: മരം ഏതാണ്? തേക്കോ പ്ലാവോ?
7: കരിമരമാണ് കരുതിയത്.
9: ഓ, തച്ചു കൂടും, പണിക്കൂലിയും കൂടും.
0: മകൻ വരും, നടന്നോളൂ. വേണ്ടത് നാട്ടുനടപ്പനുസരിച്ച് ചെയ്താ മതി. വരാം, തുടങ്ങി വെക്കാൻ ഞാനും വരാം. ഇവിടെ നടന്നോളൂ. കണക്ക് പറയേ, കൂലിയുടെ കണക്ക് പറയേ.
9: പിന്നെ പറയണ്ടേ, മരക്കൊത്ത്, കുറച്ച് മരക്കൊത്ത്, അതിന് ചെക്കം വരണം. ഇവര് പറയുന്നത് കേൾക്കുമ്പോ എത്ര നിസ്സാരം. അതാ കണക്ക് പറഞ്ഞത്.
0: പുരിയത്തിന്റെ വിസ്താരം രണ്ടിയവത്തിൽ കുറഞ്ഞോ?
9: കുറച്ചതാണ്. അപ്പോൾ ഭംഗിയുണ്ടെന്ന് തോന്നി.
0: അതിനൊക്കെ ചില കണക്കുകളുണ്ട്.
9: കണക്കൊക്കെ ഒരു സൗകര്യത്തിനല്ലേ.
10: നലേ മൂത്താശാരി, ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞ മകൻ ഉണ്ടാക്കിയതാ കൗതുകം അങ്ങോട്ട് ഒത്തു വന്നത്.
0: പണിപഠിപ്പിച്ച തന്ത വെറും തച്ചനല്ലോ തിരുമേനി. ലക്ഷണമൊക്കെ നന്നായി.
10: മകനെയും പണിക്ക് കൂട്ടുക.
0: തെക്കുംതലയിൽ ഒരു തേരിന്റെ പണി ബാക്കിയാണ്, അവനാ നോക്കുന്നത്. വരാൻ പറഞ്ഞിട്ടുണ്ട്.
9: പക്ഷേ യുദ്ധഭൂമിയുടെ ഗന്ധം ലക്ഷണം കണ്ടിട്ട്. വീട് ഇവിടെ തന്നെ വേണോ?
0: യുദ്ധഭൂമിയാണെങ്കിൽ ഇവര് കേട്ടിരിക്കില്ലേ. നാട്ടുകാരെങ്കിലും പറഞ്ഞറിയില്ലേ? ആളെ പേടിപ്പിക്കരുത് കണ്ണ.
9: എന്തോ എനിക്കങ്ങനെ ഒരു തോന്നൽ.
0: മൂന്ന് കോല് താഴ്ത്തി കുഴിച്ചു നോക്കിയിട്ടുണ്ട്.
11: മൂന്ന് കോൽ മതിയോ?
9: അതാ സംശയം. അതോ മൂന്ന് കോലിന്റെ മൂന്ന് ദണ്ടോ?
11: അങ്ങനെ ഒരു പക്ഷമുണ്ട്. ആ ഭാഗം ഓല ദ്രവിച്ചിരുന്നു ഗ്രന്ഥത്തിൽ എന്നല്ലേ കേൾവി?
0: ഏത് ഗ്രന്ഥം?
11: ഹരിസംഹിത. അക്ഷരം തിരിയാത്തപ്പോൾ യഷ്ടിക്ക് പകരം ഹസ്തം വന്നു എന്നൊരു പക്ഷം കുമാരഗുരുവിന്.
10: പെരുന്തച്ഛന് മനസ്സിലായില്ലേ, തിരുമംഗലത്തെ ചെറിയ തിരുമേനിയാണ്.
4: പെരുന്തച്ഛനിലെ പിതൃത്വം വലിയൊരു പഠന വിഷയമാണ്. ഒരു അച്ഛൻ തന്റെ മകനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ആ സ്നേഹത്തിന് മുകളിൽ തന്റെ കലയോടുള്ള സ്നേഹം വരുന്നു. കണ്ണൻ മരിച്ചപ്പോൾ പെരുന്തച്ഛൻ കാണിക്കുന്ന ഭാവങ്ങൾ ശ്രദ്ധേയമാണ്. അത് വലിയൊരു സങ്കടമായി പുറത്തു വരുന്നില്ല, പകരം ഒരു മരവിപ്പായാണ് കാണപ്പെടുന്നത്. മനഃശാസ്ത്രപരമായി ഇതൊരു വലിയ ആഘാതത്തിന് ശേഷമുള്ള പ്രതികരണമാണ്. മകനെ കൊന്നവനാണെന്ന ലോകത്തിന്റെ വിളി അയാൾക്ക് കേൾക്കേണ്ടി വരുന്നില്ലെങ്കിലും സ്വന്തം മനസ്സ് വിചാരണ തുടങ്ങുന്നു. ആ വിചാരണയിൽ നിന്ന് ഒളിച്ചോടാൻ അയാൾക്ക് ഒരിടവുമില്ല. തന്റെ വംശം നിലനിർത്തേണ്ടവനെ തന്നെ ഇല്ലാതാക്കിയതിലൂടെ അയാൾ തന്റെ ഭാവി കൂടി ഇല്ലാതാക്കി. ഈ പിതൃത്വത്തിലെ പരാജയം അയാളെ വലിയൊരു ശൂന്യതയിലേക്ക് തള്ളിയിടുന്നു. സ്നേഹവും പകയും ഒരേപോലെ മകനോട് കാണിച്ച ഒരച്ഛന്റെ പരിതാപകരമായ അവസ്ഥയാണത്. ആ ഒളി വീണത് ഒരു ആക്സിഡന്റ് അല്ലെന്ന് പെരുന്തച്ഛൻ സമ്മതിക്കുന്ന നിമിഷം സിനിമയുടെ ഹൃദയമാണ്.
0: പണി തീരാൻ ഏതാനും ദിവസങ്ങളെ വേണ്ടു. ഇപ്പൊ പറഞ്ഞയച്ച് അത് കൂട്ടവും കുറിയുമായി നാടാകെ അറിയാൻ ഇടവരണ്ട തമ്പുരാൻ. അടിയൻ ഇവിടെ തന്നെ ഉണ്ടാവും. മുഖം നോക്കി രൂപം കുത്തി ഒരു തെറ്റല്ല അടിയനും ചെയ്തതല്ലേ.
1: മേലുകീഴറിഞ്ഞ് നിയമം തെറ്റാതെ നോക്കാൻ രാമൻ അറിഞ്ഞിരുന്നു. ഇവർക്കോ
0: മാനക്കേട് വരാതിരിക്കാൻ അടിയൻ നോക്കിക്കൊള്ളാം തമ്പുരാൻ.
1: ഗതിയില്ലാത്ത ഒരു തമ്പുരാൻ പുറത്ത് കാവലിരിക്കുന്ന കാലത്ത് കുലം കെട്ടതെന്ന ദുഷ്പേര്.
0: തമ്പുരാൻ പിന്നെ വരാം.
10: ഒരു ഭൃത്യൻ
12: ഒരു വൃഷണി ഒറ്റയാൾ തെളിവ് വന്നാൽ മതി പടിയടച്ച പുറത്താക്കാൻ. നമ്പൂരിക്കറിയോ
2: അതിനെന്താ ഇപ്പൊ എത്ര കലാപം ഉണ്ടായേ?
12: അർദ്ധരാത്രിക്ക് മണ്ഡപം പണിയുന്നിടത്ത് ആശാരി ചക്രമായി തമ്പുരാട്ടിയുടെ രഹസ്യ വേഴ്ച. വേറെന്താ തുണപോയ ദാസിയെ വിസ്തരിക്കണോ? തെളിവ് വേണോ? വേണോ?
2: നമ്പൂരിക്ക് പോവാം, കലശം കഴിക്കാം, വേറെ ആളെ അന്വേഷിക്കാം. ഇവിടെ തൃത്താലി ചാർത്താൻ തിരുമേനി ആലോചിക്കുകയും വേണ്ട. തീർന്നില്ലേ?
12: തീർന്നില്ല. കൊട്ടാരക്കെട്ടിൽ ഞാനെന്ന് കയറി ഇറങ്ങിയാൽ തുടങ്ങേ ഉള്ളൂ. ഏകാവകാശി എന്ന് പറഞ്ഞല്ലേ നമ്പൂരി ഞെളിഞ്ഞു കിടക്കണേ. ദോഷം കണ്ട് പുറത്താക്കാനും മഹാരാജാവിന് ഇതൊക്കെ കണ്ടുകെട്ടാനും ഒരു ചെമ്പോല മതി. അതിൽ വെറും നാല് വരി.
2: നീലണ്ട, ഒരു ദോഷം ഒരു കളങ്കം ഇവിടെ ഉണ്ടായിട്ട് വേണ്ടേ? എന്റെ മകളെ പറ്റിയാണ് നീലാണ്ടം പറയണത് എന്ന് വിചാരം വേണം. തമ്പുരാട്ടി അയച്ചാലും എന്റെ മകളാണ്, അത് മറക്കരുത്.
12: എന്നാലേ ആ മകൾക്ക് തിരുമംഗലത്തെ നമ്പൂരി വേണോ ആശാരി ചക്കം വേണോ എന്ന് രണ്ടാലൊന്ന് അറിഞ്ഞിട്ട് വരൂ. ബാക്കി അപ്പോൾ പറയാം.
2: എന്താ ഇയാളി പറയുന്നത് കുട്ടി?
5: അട്ടഹാസം കുറച്ച് ഇവിടേക്കും കേട്ടു. വാസ്തുപൂജയ്ക്ക് വേറെ ആളെ വിളിക്കാം, അദ്ദേഹം പോകട്ടെ.
2: അങ്ങനെ പോവില്ല എന്നല്ലേ പറയുന്നത്? ആരോപണം എവിടം വരെ എത്തിയെന്ന് കുട്ടിക്കറിയോ? ഈ ദേവിയുടെ നടക്കല് ഒരു വിളക്ക് ഒളിച്ചു വെച്ചിട്ട് സത്യം ചെയ്യൂ, അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് അയാൾക്ക് ബോധ്യമാവട്ടെ.
5: രാത്രി മണ്ഡപത്തിൽ പോയി എന്നാണ് ആരോപണമെങ്കിൽ ശരിയാണ്, ഞാൻ പോയിരുന്നു.
2: എന്റെ കുട്ടി,
5: അദ്ദേഹത്തിന്റെ അവസാനത്തെ ചോദ്യവും ഞാൻ ശരിക്കു കേട്ടു. അതിന്റെ മറുപടി
2: അരുത്, അരുത്, പറയരുത് കുട്ടി.
4: പെരുന്തച്ഛൻ ഒരു വ്യക്തിയുടെ മാത്രം കഥയല്ല, മറിച്ച് എല്ലാ മനുഷ്യരിലുമുള്ള വികാരങ്ങളുടെ ഒരു സംഗ്രഹമാണ്. നമ്മളിലെല്ലാം ഒരു പെരുന്തച്ഛനുണ്ട്. മറ്റൊരാളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന, സ്വന്തം പദവിയിൽ അഹങ്കരിക്കുന്ന, സ്നേഹിക്കാൻ മറന്നുപോകുന്ന ഒരു പെരുന്തച്ഛൻ. ഈ സിനിമ നമ്മെ പഠിപ്പിക്കുന്നത് കലയേക്കാൾ വലുതാണ് മനുഷ്യത്വം എന്നാണ്. അഹംഭാവം ഒരു മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിന് പെരുന്തച്ഛൻ ഒരു ഉത്തമ ഉദാഹരണമാണ്. ഓരോ തവണ ഈ സിനിമ കാണുമ്പോഴും പുതിയ മാനങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. മനഃശാസ്ത്രപരമായി നോക്കുമ്പോൾ ഇതൊരു മനുഷ്യന്റെ പതനത്തിന്റെയും പിന്നീട് അയാൾ അനുഭവിക്കുന്ന നരകയാതനയുടെയും കഥയാണ്. എം ടി വാസുദേവൻ നായരുടെ ഈ തിരക്കഥ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച രചനകളിൽ ഒന്നായി നിലനിൽക്കും. പെരുന്തച്ഛൻ ഇന്നും നമ്മുടെ ചിന്തകളിൽ ആ ഉള്ളി കുത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ ഉള്ളി നൽകുന്ന മുറിവുകൾ നമ്മുടെ അഹങ്കാരത്തിനുള്ള മരുന്നാണ്. ഈ ക്ലാസിക് ചിത്രം എന്നും സ്മരിക്കപ്പെടുക തന്നെ ചെയ്യും.
13: ഞാനേ പിന്നെയും ഓരോന്ന് ആലോചിക്കാണ്, അങ്ങനെ ദോഷം സ്ഥാപിക്കാൻ തക്കോണം ഒന്നും ഉണ്ടായിട്ടില്ല. അറിയാം, മറിച്ചാക്കാനും ഒട്ടും പ്രയാസമില്ലാച്ചുള്ളൂ. പക്ഷേ മാമ്പറ്റയുടെ മനസ്സാവും വിചാരിക്കുമ്പോ
2: ഘോഷിച്ചു നടക്കാൻ ഒറ്റയ്ക്കാവില്ല എന്ന് വിചാരിച്ചാവും അവരെയും വിളിച്ചത്.
13: നാല് ദേശത്തെ നാല് വലിയ അഠിന്മാരുടെ അഭിപ്രായം ചോദിക്കാലോ. ചോദിക്കണോ വേണ്ടെന്ന് ഇവിടുന്നാ തീരുമാനിക്കേണ്ടത്. ഒരു 40 ബ്രഹ്മസം മടങ്ങളിൽ വെടിവട്ടം പറഞ്ഞിരിക്കാൻ അവർക്കിതൊരു നല്ല തരാവും. അല്ല, ദിവസം നിശ്ചയിക്കാൻ വിളിച്ചതാണെന്നും പറയാം. കലശവും വാസ്തുവലിയും രാവിലെ, താലിചാർത്തില് വൈകുന്നേരം, ബാക്കിയൊക്കെ ഒരു പുഹയായിരുന്നു എന്ന് ഞാനങ്ങോട് സ്വയം നിശ്ചയിച്ചാൽ തീർന്നില്ലേ? എന്നാൽ അതിനുത്സാഹിച്ചോളൂ. കാര്യങ്ങൾ വെടിപ്പാണെന്നുവെച്ചാൽ വഴി രണ്ടും കൃത്യമാണ്. തൽക്കാലം വന്നവരെ ഇന്ന് വേറെ ഓരോ നേരം പോക്ക് പറഞ്ഞിരുത്താം, നാളെ മതി.
2: മരിച്ചുപോയവളെ ഓർമ്മിച്ച് മനസ്താപം തോന്നാത്ത ദിവസം ഉണ്ടായിരുന്നില്ല. ഒന്നും കാണാതെയും കേൾക്കാതെയും പോയ അവൾ നേരത്തെ പോയതിൽ ഇപ്പോഴാ ഞാൻ സന്തോഷിക്കണേ രാമ. എത്ര ആള് പണിസ്ഥലത്ത് മരിക്കുന്നു, അടിതെറ്റി വീണ് ഒന്ന് തീർന്നു കിട്ടണേ ഇവൻ എന്ന് അറിഞ്ഞ മുതൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അതെ, നിന്റെ ദിവ്യൻ മകൻ തന്നെ. രാമ ക്ഷമിക്കേ, വേദന കൊണ്ട് ഞാൻ എന്തൊക്കെയോ തെറ്റാന്നറിയാം. പക്ഷേ വിചാരിച്ചു പോയി എന്നുള്ളത് ഒരു സത്യമാണ്. വീതുളി എറിഞ്ഞ് കൊടിമരം മുറിച്ചു രാമൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട് ലേ. എന്നാലേ മാനം കെടും മുമ്പേ എന്നെ അങ്ങനെ എളുപ്പത്തിലൊന്ന് അരിഞ്ഞിട്ട് അവസാനിപ്പിച്ചതാ എന്റെ രാമ.
14: തമ്പുരാൻ കൂടം പിടിക്കുന്നില്ല, ഗുരുനാഥൻ തന്നെ വരണം.
10: കണ്ണൻ പറഞ്ഞിരിക്കുന്നു ഉടനെ വരാൻ. കണ്ണന് പറ്റുന്നില്ല.
14: സമുദ്രവസനേ ദേവി പർവതസ്തന മണ്ഡിതേ വിഷ്ണുഭഗ്നി നമസ്തുഭ്യം പാദസ്പർശം ക്ഷമസ്വമേ.

ಗರಿ ಬಲಿ ಮಣ್ಣಿತ್ತ ಬಮಗದ ಇತ್ತಪ್ಪ ಮಗರಿಗದ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖദമി രാത്രിയിലേക്ക് സ്വാഗതം. ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ അയക്കാം, എന്നാൽ അവനെ തോൽപ്പിക്കാനാവില്ല. ഇങ്ങനെ എഴുതിയത് ഹെമിംഗ്വേ എന്ന എഴുത്തുകാരനാണ്. കിഴവനും കടലും എന്ന നോവലിലെ സാന്റിയാഗോ എന്ന വൃദ്ധൻ പറയുന്ന വാക്കുകളാണിത്. അതെ, ഹെമിംഗ്വേ എന്ന എഴുത്തുകാരൻ്റെ ഗംഭീരമായ നോവലാണ് കിഴവനും കടലും. മലയാളത്തിലുണ്ട്, സമയം കിട്ടിയാൽ വായിക്കണം. ഗ്രന്ഥശാലകളിലൊക്കെ ഉണ്ട്, കണ്ടെത്തി വായിക്കാൻ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. പറഞ്ഞു വന്നത് സാന്റിയാഗോ എന്ന വൃദ്ധൻ പറയുന്ന വാക്കുകൾ. ഒരു മനുഷ്യനെ നശിപ്പിക്കാനായിരിക്കും, എന്നാൽ അവനെ തോൽപ്പിക്കാനാവില്ല. എത്ര നല്ല വാക്കുകളല്ലേ. കൊല്ലാം, നശിപ്പിക്കാം, പക്ഷെ തോൽപ്പിക്കാനാവില്ല. അതിശക്തമായ ഒരു യാഥാർത്ഥ്യമാണത്. മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് പരാജയപ്പെടാനല്ല എന്നുകൂടി സാന്റിയാഗോ പറയുന്നുണ്ട്. നമ്മുടെ രോഗങ്ങൾ ആക്രമിച്ചേക്കാം, നമുക്ക് കച്ചവടം നഷ്ടപ്പെട്ടേക്കാം, സാമ്പത്തികമായി പരാജയപ്പെട്ടേക്കാം, പക്ഷേ അതിൽ നിന്നുയർത്തെഴുന്നേറ്റ് വരാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടായിരിക്കണം സാന്റിയാഗോയിലൂടെ ഹെമിംഗ്വേ ഇങ്ങനെ പറഞ്ഞത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതേ പരാജയപ്പെടാനല്ല എന്ന്. ഒരു പാട്ട് കേട്ടാലോ?

87 ദിവസം തുടർച്ചയായി കടലിൽ പോയി മത്സ്യം കിട്ടാതെ തിരിച്ചു പോന്നിരുന്ന വൃദ്ധനെ വീണ്ടും കടലിൽ പോകാനും വലിയ മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടുവരാനും പ്രേരിപ്പിക്കുന്ന വിധത്തിലാണ് കിഴവനും കടലും എഴുതിയിരിക്കുന്നത്. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു തവണ ശ്രമിച്ച് ശരിയാകാതിരുന്നാൽ ഇനി ഒന്നിനും വയ്യെന്ന് പറഞ്ഞ് തളർന്നു പോകുന്ന എത്രയോ പേർ നമുക്കിടയിലുണ്ട് അല്ലേ? എന്തിന്?

ഇത്രയും പ്രചോദനാത്മകമായി എഴുതപ്പെട്ട ഒരു നോവൽ കിഴവനും കടലും ഇതുപോലൊന്ന് ലോകസാഹിത്യത്തിൽ ഒരിടത്തുമില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വായിച്ചു കഴിയുമ്പോഴേക്കും എവിടെ നിന്നില്ലാത്തൊരു ആവേശമുണ്ടാവും. അലസതയുടെ കരിയിലകൾ കൊഴിഞ്ഞു പോകുന്നതുപോലെ തോന്നും. ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് അങ്ങനൊരു ഫീൽ ഉണ്ടാവില്ലേ? അതിനേക്കാൾ അപ്പുറമാണ് കിഴവനും കടലും. അതെ സുഹൃത്തുക്കളെ, ആരെങ്കിലും അലസരായിരിക്കുന്നുവെങ്കിൽ, ഒന്നും ചെയ്യാൻ തോന്നാതെ ഇരിക്കുന്നുവെങ്കിൽ, അധികം വൈകാതെ കിഴവനും കടലും ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും. തീർച്ച, സംശയമൊന്നും വേണ്ട. ഒരു പാട്ട് കേട്ടാലോ?

വയ്യെന്ന് പറയാൻ എന്തോ ഒരു പ്രത്യേക താല്പര്യമുള്ളവരുണ്ട്. രാവിലെ എണീൽക്കുന്നത് മുതൽ വയ്യാ വയ്യാ എന്ന് പറയും. വയ്യെങ്കിൽ വയ്യ തന്നെ, പക്ഷെ വയ്യായിക പോലും അവഗണിച്ച് ഓരോ ദിവസത്തെയും ആവുന്നിടത്തോളം ക്രിയാത്മകമാക്കാൻ കഴിയുക എന്നത് വലിയ കാര്യമല്ലേ? ഈ ഭൂമിയിൽ വന്നത് വയ്യ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാനല്ലോ അല്ലേ? ആവത് ചെയ്യാനല്ലേ? നന്നായിട്ട് പ്രവർത്തിക്കാനല്ലേ? പക്ഷെ ചെറിയ പ്രായം മുതലേ, അല്ലെങ്കിൽ ഒരു 30 വയസ്സൊക്കെ ആകുമ്പോഴേ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, വയ്യ വയ്യ വയ്യ എന്ന്. എന്തിനാണത്? ആകും എന്ന് പറയൂ. ഈ ഭൂമിയെ പുനഃസൃഷ്ടിക്കുന്നതിൽ നമുക്കുമുണ്ട് പങ്ക്. അതുകൊണ്ട് അലസരായിരിക്കുകയല്ല വേണ്ടത്, സർഗാത്മകരായിരിക്കണം, ക്രിയാത്മകരായിരിക്കണം. ഒരു പാട്ട് കേട്ടാലോ?

മറ്റു പല രാജ്യങ്ങളിലും ഓരോ ദിവസവും ആഘോഷമാണ്. ജനുവരി 1 ന്യൂഇയർ ഡേയിൽ തുടങ്ങി പിന്നെ അങ്ങോട്ട് ഡോക്ടേഴ്സ് ഡേ, മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ, അവസാന ഇയർ എൻഡിങ് ഡേ, അങ്ങനെ എല്ലാ ദിവസവും വിദേശികൾക്ക് ആഘോഷമാണ്. പക്ഷെ എൻ്റെ നാട്ടിലെ ഗോപിമാമൻ പറഞ്ഞത് അവരുടെ 365 ഡേകളെക്കാളും വലിയ 2 ഡേ നമുക്കുണ്ടല്ലോ എന്നാണ്. ഞാൻ ചോദിച്ചു, അതേതാ മാമ? ആ 2 ഡേ? മാമ പറയുകയാണേ, എന്തിനടേ വയ്യടേ എന്ന് പറയുന്ന 2 ഡേകൾ നമുക്കായി മാത്രമുണ്ടല്ലോ എന്ന്. ശരിയാണ്, അങ്ങനെ പറയാതെ ഒരു ദിവസം ഒരുപക്ഷെ നമ്മളിൽ നിന്ന് പോകുന്നില്ല. ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, എന്തടേ, ഉത്തരം പറയാൻ മുട്ടി നിൽക്കുന്നതുപോലെ നമ്മൾ പെട്ടെന്ന് പറയും അല്ലേ, വയ്യടേ. ഒരു പാട്ട് കേട്ടാലോ?

പയ്യെന്നു പറയുവാനല്ല വന്നതിവിടെ. നമ്മൾ കാലൂന്നി നിൽപ്പതി മണ്ണിലെങ്കിൽ പടുത്തുയർത്തുവാനാകണം പതിതരാകാതിരിക്കുവാൻ എന്നു കവിത. ശരിയല്ലേ? പഴി പറയാനും പരാതി പറയാനും വേണ്ടിയാണോ നമ്മളിവിടെ വന്നത്? നമ്മെക്കൊണ്ടാവുന്നത് ചെയ്യാനല്ലേ? അതിൻ്റെ അർത്ഥത്തിലല്ലേ അണ്ണാരക്കണ്ണനും തന്നാലായത് എന്നൊക്കെ കൊച്ചുനാളിലെയും നമ്മളെ പഠിപ്പിച്ചത്? ഒരു പാട്ട് കൂടി കേൾക്കാം.

ഓരോന്ന് ചെയ്യാൻ തുടങ്ങുമ്പോൾ പലരും പറയുന്ന ന്യായീകരണങ്ങൾ പലതാണ്. മൂഡ് ശരിയല്ല, ചെയ്താൽ ശരിയാവുമെന്ന് തോന്നുന്നില്ല, ഓ എന്നെക്കൊണ്ട് വയ്യ എന്നു തുടങ്ങി നിരവധി ന്യായീകരണങ്ങൾ. അങ്ങനെ എല്ലാവരും വിചാരിച്ചിരുന്നെങ്കിൽ എന്താകും ഈ ലോകത്തിൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചു നോക്കൂ. കുറേയേറെ പേർ അലസതയൊട്ടുമില്ലാതെ പണിയെടുക്കുന്നത് കൊണ്ടാണ് കുറേ പേർ അലസതയുടെ പട്ടുമെത്തയിൽ സുഖിച്ചു കഴിയുന്നതെന്നും മറന്നുപോകരുത്. ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ അത്തരം ജീവിതങ്ങളെ ഓസാണ് എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ ഔദാര്യത്തിൽ ഓസായിട്ടായിരിക്കണോ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്? പണിയെടുക്കുന്നവരോടൊപ്പം നമ്മളും പണിയെടുക്കേണ്ടതുണ്ട് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

ജീവിതം ഒരു മഹോത്സവമാണ്. അതിൻ്റെ കൊടിയേറുന്നതും അത് ആഘോഷിക്കുന്നതും അവരവർ തന്നെയാണ്. അതിന് കൊട്ടാരവും ദർബാർ ഹാളുകളും ഒന്നും വേണ്ട. ഒറ്റമുറിക്കുള്ളിൽ ജീവിതം കൊണ്ടാടുന്ന എത്രയോ പേരെ എനിക്കറിയാം. വലിയ വീടുകൾ വെച്ചിട്ട് മുറികൾ വെറുതെ അടച്ചിട്ടിരിക്കുന്നവരെയും എനിക്കറിയാം. ജീവിതം ആനന്ദകരമാവുന്നത് അതിൻ്റെ സർഗാത്മകതയിലാണ്, ക്രിയാത്മകതയിലാണ്. ഒരു പാട്ട് കൂടി കേട്ടാലോ?

നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, ഒപ്പമുള്ളവർക്ക് വേണ്ടി കൂടെയാണ്, ഇനി വരാനിരിക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ്. അർത്ഥവത്തായ ഒരു ജീവിതമെന്നത് ഈ ചിന്തയുടെ അടിസ്ഥാനം ഉണ്ടാകുമ്പോഴാണ് അല്ലേ? നമ്മളൊരു മരത്തെ നടുന്നത് അത് നമ്മുടെ ജീവിതകാലത്തിനിടയിൽ തന്നെ പൂത്തുകായ്ക്കും എന്ന് കരുതിയിട്ടാണോ? 80 വയസ്സ് കഴിഞ്ഞ ഗോപാലൻ മാഷ് തെരുവോരങ്ങളിൽ മരത്തൈകൾ വെച്ചുപിടിക്കുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഗോപാലൻ മാഷ് മരിച്ചു. ആർക്കു വേണ്ടിയായിരുന്നു ഗോപാലമാഷ മരത്തൈകൾ വെച്ചുപിടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ അടുത്ത തലമുറയ്ക്ക് എന്നു തന്നെയാണ് ഉത്തരം. അല്ലാതെ അത് ഗോപാലൻ മാഷിന് വേണ്ടിയായിരുന്നില്ല. ഒരു പാട്ടുകൂടി കേട്ടിട്ട് തിരിച്ചെത്താം.

ഒരു മരത്തെ തെരുവോരത്ത് വയ്ക്കാൻ ഒരു താല്പര്യവുമില്ലാത്ത എത്രയോ പേരുണ്ട്. അതിൻ്റെ ആവശ്യമെന്താ എന്ന ചോദ്യം ഉന്നയിക്കുന്നവരുമുണ്ട്. ഏതു തണലും തനിക്ക് മാത്രമെന്ന് ചിന്തിക്കുന്നവർ, ഒരു വെയിലും കൊള്ളാതെ ജീവിക്കുന്നവർ, കുനിഞ്ഞു നൂരാത്തവർ എന്ന് പഴമക്കാർ പറയുന്നത് ഇവരെയാണ്. ഇവരെക്കുറിച്ചാണ് ഒരു പാട്ട്.

സാന്റിയാഗോ എന്ന വൃദ്ധകഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഹെമിംഗ്വേയുടെ കിഴവനും കടലും എന്ന നോവലിലെ കഥാപാത്രത്തെക്കുറിച്ചാണ് അല്ലേ? പ്രചോദനാത്മകമായ ആ കഥാപാത്രം നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഒരു പ്രതിനിധിയായി കരുതണം. തോൽക്കില്ല, നിങ്ങൾക്ക് കൊല്ലാം, പക്ഷെ പരാജയപ്പെടുത്താനാവില്ല എന്ന ശക്തമായൊരു താക്കീത് ആ വൃദ്ധ കഥാപാത്രം ഉന്നയിക്കുന്നുണ്ട്. എന്തൊരു ശക്തി വാക്കുകൾക്ക് അല്ലേ? ഹെമിംഗ്വേയുടെ നന്ദി പറയാം ഇത്രയും ഗംഭീരമായൊരു നോവൽ നമുക്കായി തന്നതിന്. ഒരു പാട്ട് കൂടി.

സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. കഥയും കാര്യവും വിശേഷങ്ങളും വാർത്തകളും ഒക്കെയായി നാളെ വീണ്ടും കേൾക്കാം. അതുവരെ സുഖമായി ഉറങ്ങാം. സുഖമായി ഉറങ്ങിയാലല്ലേ ഉന്മേഷത്തോടെ ഉണരാനാവൂ. ഉന്മേഷത്തോടെ ഉണർന്നാലേ സർഗാത്മകമായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയൂ. നമ്മുടെ മനസ്സിലും ഉണ്ടാകട്ടെ ഒരു സാന്റിയാഗോ, അയാളുടെ വീറും വാശിയും എല്ലാം നമ്മുടെ മനസ്സിലും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സുഖദമി രാത്രിയിൽ നിന്ന് വിട പറയുന്നു. നാളെ വീണ്ടും കേൾക്കാം. സ്നേഹപൂർവ്വം, മധുജൻ.